ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ഭാദ്രം 26, കൊല്ലവർഷം 1202 കന്നി 1, 2026 സെപ്റ്റംബർ 17 തീയതി വ്യാഴാഴ്ച FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 51 മിനിറ്റും 40 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ.
2: കരവിരുതുകളാൽ സമ്പന്നമായ നാടാണ് കേരളം. നമ്മുടെ സംസ്കാരത്തിന് നിറം ചാർത്തിയ കൈവേലകൾ ഒരു ജനതയുടെ പാരമ്പര്യനിഷ്ഠമായ നിർമ്മിതികളായിരുന്നു. നാടൻ സാങ്കേതിക വിദ്യയുടെ പണിശാലയിൽ അവർ വസ്ത്രങ്ങളും ആഭരണങ്ങളും പാത്രങ്ങളും ചമയങ്ങളും ശില്പവേലകളും തീർത്തു. കൈവേലകളുടെ നിർമ്മിതികളിലെല്ലാം സൌന്ദര്യബോധത്തോടൊപ്പം തത്വബോധവും അടങ്ങിയിട്ടുണ്ടെന്ന് കാണാം. പ്രകൃതിയായിരുന്നു അവരുടെ പാഠപുസ്തകം. പ്രകൃതി അറിവുകളിൽ നിന്നും സമാഹരിച്ചെടുത്ത അവരുടെ കൈവേലകൾ സുന്ദര നിർമ്മിതികളായി രൂപപ്പെട്ടു. ചൂരലും ഈറ്റയും മണ്ണും മുളയും അവരുടെ കരവിരുതിൽ വട്ടിയും കൂട്ടയും പാത്രവും കൂടയുമൊക്കെയായി രൂപാന്തരപ്പെട്ടു. ഇതെല്ലാം ഒരു ജനത കാലത്തിലൂടെ നേടിയെടുത്ത അനുഭവങ്ങളായിരുന്നു. പാമ്പിൻകാവുകളിൽ ആചാരപൂർവ്വം കൊത്തിയെടുത്ത ചിത്രകൂടക്കല്ലുകൾ അവർ പ്രതിഷ്ഠിച്ചു. അതിൽ മനോഹരമായ കൈവേലകൾ ചാർത്തി. ശിലാലക്ഷണങ്ങളിൽ പൗരുഷശിലയിൽ വിഗ്രഹങ്ങൾ കൊത്തിയെടുത്തു. കദളിവാഴ ഇല പോലുള്ള കല്ലിൽ പീഠം നിർമ്മിച്ചു. ജാതി സംജ്ഞകളും തൊഴിലുകളും തമ്മിൽ നാഭീതാള ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധമാണ് കുലത്തൊഴിലായി മാറിയത്. ഓരോ കുലത്തിനും അല്ലെങ്കിൽ ഓരോ ജാതിക്കും അവരുടേതായ പണിശാലകൾ രൂപപ്പെട്ടു. കുടയുടെ ചട്ടമുണ്ടാക്കുന്നതിനെ കണിക്കുക എന്ന് പറയും. ഇതിൽ നിന്നാണ് കണിയാൻ എന്ന സംജ്ഞാനാമം ഉണ്ടായത്. പ്രശ്നം വെക്കുന്നതിനെ ഗണിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രശ്നം വെക്കുന്നവൻ ഗണികനായി, കുംഭമുണ്ടാക്കുന്നവൻ കുംഭാരന്മാരായി, ഈറ്റവേല ചെയ്യുന്നവരാണ് വേലന്മാർ. മുഖക്കുക എന്നാൽ വള്ളം തൊഴുകയാണല്ലോ, അവരാണ് മുഖയർ. പറ കൊട്ടുന്നവൻ പറയറായി. പുലങ്ങൾ എന്നാൽ വയലുകളാണ്, പുലങ്ങളിൽ കൃഷി ചെയ്യുന്നവർ പുലയരായി. കളിമണ്ണ് കൊണ്ട് ഓട് നിർമ്മിക്കുന്നവരെ ഓടന്മാർ എന്ന് വിളിച്ചു. അതുപോലെ പാൺ അല്ലെങ്കിൽ പാട്ട് എന്ന സ്തുതിപാടകർ പാണന്മാരുമായി. അനേക കാലം നമ്മുടെ ഗോത്ര സംസ്കൃതി ആർജിച്ചെടുത്ത എത്രയെത്ര അറിവുകളാണ് പരിഷ്കാരത്തിന്റെ തിരതല്ലലിൽ ഒഴുകിപ്പോയത്. കടാരന്മാർ കനം കുറഞ്ഞ മുരിക്കുമരം കൊണ്ട് വർണ്ണപ്പെട്ടിയുണ്ടാക്കുമായിരുന്നു. ഈറ്റകൾ കൊണ്ട് അരിക്കൂട്ടയും വട്ടക്കൂട്ടയും കുംഭക്കൊട്ടയും നിർമ്മിച്ചവർക്ക് എന്ത് പറ്റിയെന്നറിഞ്ഞുകൂടാ. ചെങ്ങാർ കൊണ്ടാണ് കോരപ്പുൽപ്പായ ഉണ്ടാക്കുക. അച്ചിപ്പായ പഴയ തറവാടുകളിൽ പ്രൗഢിയുടെ അലങ്കാരമായിരുന്നു. നെല്ല് ചിക്കി ഉണക്കിയെടുക്കാൻ ചിക്കുപായുണ്ടായിരുന്നു. അടുക്കുപായയിലാണ് അതിഥികൾ വന്നാൽ ഇരിക്കാൻ കൊടുത്തിരുന്നത്. വൃശ്ചികമാസത്തിൽ കൈതവെട്ടി തഴുപ്പായുണ്ടാക്കും. പൂണിക്കൊട്ട നിർമ്മിക്കാൻ ചോല നായ്ക്കർക്കേ കഴിഞ്ഞിരുന്നുള്ളൂ. ഓടയും മുളയും ചൂരലും കൊണ്ട് നെയ്തുണ്ടാക്കിയ പൂണിക്കൊട്ട മുതുകിൽ തൂക്കിപ്പോകുന്നത് കണ്ടാൽ അത്ഭുതം കൂറും. വാഴനൂലും പച്ചകീർക്കലും കൊണ്ട് കോർത്തെടുത്ത പഴുത്ത അടക്കകൾ വാഴത്തട കൊണ്ടുള്ള തൂണുകളിൽ അലങ്കരിച്ചു കാണുമ്പോൾ കൈവേലകളുടെ മാസ്മരികതയിൽ നാം അത്ഭുതപ്പെട്ടുപോകും. ഒരുപക്ഷെ മനുഷ്യനിർമ്മിതമായ ആദ്യ ഉപകരണം കുംഭാരന്മാരുടെ വിഷ്ണുചക്രമാണെന്ന് പറയാം. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ കമനീയ മൺപാത്രങ്ങൾ കരവിരുതിന്റെ മനോഹര നിർമ്മിതികൾ തന്നെയല്ലേ. ഒരു ജനതയുടെ നൈപുണ്യങ്ങളുടെ സാംസ്കാരിക ചരിത്രം വരും തലമുറക്ക് മറന്നുപോകാൻ പാടില്ലല്ലോ. അവരുടെ കൈത്തഴക്കങ്ങളിൽ സൂക്ഷിച്ച കൈവേലകളുടെ പാരമ്പര്യം ആ ചരിത്രം കൈമോശം വരാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. പുതിയ സംസ്കാരത്തിന്റെ മൺമറിഞ്ഞുപോയ ആ ഗ്രാമമുറ്റത്ത് പഴയ കൗതുക വസ്തുക്കൾ തേടി പോവുകയും ചെയ്യാം. പ്രകൃതിയെ കണ്ട് അത്ഭുതപ്പെട്ട ആദിമ മനുഷ്യന്റെ ഭാവനയിൽ വിരിഞ്ഞ നിർമ്മിതികളെ കണ്ണിനും മനസ്സിനും ഭംഗി നൽകി കൈവേലകളാൽ വീണ്ടും പുനർനിർമ്മിക്കാൻ ആ പണിശാലകൾ തേടിപ്പോകാം. ഭൂമിക്കടിയിലും ചുരക്കാത്തൊണ്ടിലും വല്ലോട്ടുകളിലും നാട്ടുവിത്തുകൾ സൂക്ഷിക്കാൻ അറിയാവുന്ന കാരണവക്കൂട്ടങ്ങൾ മൺമറഞ്ഞുപോയി. മലനാട്ടു പഴമയുടെ നാട്ടറിവുകൾ വിപണികളിൽ വിറ്റഴിക്കുന്ന പുതിയ സംസ്കാരം വളർന്നുവരുന്നു. നമ്മുടെ നാട്ടറിവുകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നാട്ടുവൈദ്യവും നാട്ടുഗണിതവും ദാരുവിദ്യയും കൈവേലകളും മന്ത്രവാദവും നാട്ടുകളരികളും നാട്ടുകൃഷിയും പല കൈത്തഴക്ക രഹസ്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നാട്ടറിവുകൾക്കായി ഒരു സ്വപ്നഗ്രാമം നമുക്ക് സ്വപ്നം

0: കണ്ടുകൊണ്ടിരിക്കാം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ.
2: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. എഫ് എം പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ ഇക്കോസിസ്റ്റം എന്ന പ്രമേയത്തിലാണ് 3 ദിവസത്തെ സമ്മേളനവും പ്രദർശനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വച്ഛത ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് ഇന്ന് തുടക്കമാകും. പൊതുയിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് അടുത്തമാസം 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥ എക്രോസ് ഭാരത് ആന്റ് ബിയോണ്ട് ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ചരക്ക് നീക്കം മുതൽ ടൂറിസവും സീഫുഡ് കയറ്റുമതിയും വരെ സമുദ്ര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന മിഷൻ സമുദ്ര സാമ്പത്തിക വളർച്ചയുടെ പുതിയ ശക്തിയാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് റീ ഇമേജിനിംഗ് കേരളം ത്രിദിന റൌണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ആദ്യ ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിലെ സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കായി നാളെ സെമിനാർ നടത്തും. രാവിലെ 10 തൃശൂർ ടൌൺഹാളിൽ മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ആറളത്തെ ആനമതിൽ നിർമ്മാണം ഡിസംബർ 31 പൂർത്തിയാക്കാൻ നിർദ്ദേശം. പ്രവൃത്തി പുരോഗതി ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് വിലയിരുത്തി. കോഴിക്കോട് ചേവായൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ 2 പേർ അറസ്റ്റിൽ. സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ഗിരീഷ് ഉൾപ്പെടെ 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. എഫ് എം പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. വയലാർ രാമവർമ്മ എഴുതിയ മാനിഷാദ എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം. ആലാപനം വി മധുസൂദനൻ നായർ. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം ലഭിച്ച ചാവശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിനെക്കുറിച്ച് പരിപാടി. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറി തുടരുന്നു. അപൂർവഗാനം നിങ്ങൾക്കറിയാമോ? ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. NDTF ലഭ്യമാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, നൈപുണ്യ പരിശീലനം, അക്കാദമിക് പ്രവർത്തനങ്ങൾ. ഇതേക്കുറിച്ച് NDTF അക്കാദമിക് വിഭാഗം മേധാവി ആർ അയ്യപ്പൻ സംസാരിക്കുന്നു. തൊഴിൽ വാർത്തകൾ. തുടർന്ന് വടക്കൻ വിശേഷങ്ങൾ. 7:55 റീഗൽ ജുവലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ നാടകഗാനങ്ങൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം. 10:00 NHM സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 ബ്രാഹ്മണിപ്പാട്ട്, ഉമാബ്രാഹ്മണിയമ്മയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി, മൂക്കിലെ ദശ അഥവാ നേസർ പോളിപ്സ്. ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിലുമായുള്ള അഭിമുഖം 1:00. ഒരുമണിക്കും 2:30 വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ. തത്സമയം 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 പൂരക്കളി അവതരണം TV സുകുമാരനും സംഘവും. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 8:00

0: രാത്രി 11 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, 7:20 കമ്പോള വില നിലവാരം, 7:35 റേഡിയോ ഗൈഡ്, ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി, സ്കോളർഷിപ്പുകൾ അറിയാം, വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാം, വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളെക്കുറിച്ചും മറ്റ് ധനസഹായ പദ്ധതികളെക്കുറിച്ചും വിശദമാക്കുന്നു തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സുധിൻ ഗോവിന്ദ്. തുടർന്ന് തൊഴിൽ വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 നാടകം, 7-ാമത്തെ ആത്മകഥ, കഥാപാത്രങ്ങൾ സന്തോഷ് കീഴാറ്റൂർ, പി മൈത്രി, മാസ്റ്റർ ആദിത്യജ് കുണ്ടംകുഴി, ബാലമുരളി ചിറക്കൽ, ഷജിൻകുമാർ ചെക്കിക്കുളം, ധനരാജ് മാമ്പ, സാങ്കേതിക സഹായം പി വി രമേശൻ, ഷാജു പൊന്നാരത്ത്, നിർവഹണ സഹായം കെ വി നിഷ, വിനീത സോമ, നാടകരചന കെ ടി ബാബുരാജ്. അറിയിപ്പുകൾ കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ സരബ്ജീത് കൌർ. Prime Minister Narendra Modi will inaugurate Semicon India 2026 at Yashobhoomi in New Delhi this morning. Prime Minister will also address the gathering on the occasion. The three-day conference and exhibition being held from today is being organized on the theme Silicon to Systems, Building the Ecosystem. It will bring together global and Indian companies, policy makers, investors, researchers, startups, academic institutions and students from across the semiconductor and electronics value chain. Bharatiya Janata Party will launch a month-long nationwide Seva Sankalp Abhiyan beginning today. The initiative is designed to commemorate Prime Minister Narendra Modi's birthday today and celebrate his completion of 25 years of public service as a head of government. This includes his 13 years as Chief Minister of Gujarat and 12 years as Prime Minister of India. To mark the occasion, a Seva Sankalp Abhiyan will be launched from his hometown Varnagar in Gujarat today. Union Home Minister Amit Shah and Gujarat Chief Minister Bhupendra Patel will flag off a Varanagar to Varanasi bike rally as part of the celebrations. Delhi government will organize 4 major programs in the national capital today on the occasion of Prime Minister Narendra Modi's birthday. The programs are centered on service, dedication and public participation. Additionally, to mark the completion of 25 years of Prime Minister Modi's public life, Delhi government will launch a month-long Seva Sankalp Abhiyan. During this period, various projects related to transport, roads, sewerage, water treatment, education, electricity, public amenities and urban beautification will be inaugurated or have their foundation stones laid. Delhi government has approved the construction of a 250-bed super speciality cum trauma block at Guru Tegh Bahadur Hospital in Dilshad Garden of Delhi. This decision was taken at a cabinet meeting chaired by Chief Minister Rekha Gupta in New Delhi. The Chief Minister said that once the new block becomes operational, critical patients will have access to 24/7 emergency and trauma care, specialist treatment, diagnostics, surgery and intensive care at one place. India has rejected the so-called Pakistan-China Boundary Joint Commission, saying that Pakistan has no locus standi to enter into arrangements concerning Indian territory under its illegal and forcible occupation. Responding to media queries, Ministry of External Affairs MEA spokesperson Randhir Jaiswal said, the ministry has seen reports in this regard and India's position on this matter is clear and consistent. He said there is no boundary between Pakistan and China. Mr. Jaiswal said New Delhi rejects the Pakistan-China Boundary Joint Commission, which is without any legal basis. MEA spokesperson reiterated that the entire Union Territories of Jammu and Kashmir and Ladakh have been, are and will always remain integral and inalienable parts of India. He said India has never recognized the so-called China-Pakistan Boundary Agreement of 1963 and have consistently maintained that it is illegal and invalid. The US Federal Reserve has raised its benchmark interest rate for

0: വയലാർ രാമവർമ്മ എഴുതിയ മാ നിഷാദ എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് വി മധുസൂദനൻ നായർ.
1: കാവ്യാഞ്ജലി. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന കേൾക്കാം. ആദ്യം ഉണ്ണിമീനോൻ പാടിയത് നാളികേരമുടച്ചു എന്നാരംഭിക്കുന്നു.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിച്ചു. അർച്ചന ഇനി നാളെ രാവിലെ 6:15 ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കാസർഗോഡ് ജില്ലാ സിവിൽ സർവീസസ് ടൂർണമെന്റിന്റെ ഭാഗമായി ഇന്ന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നടത്താനിരുന്ന ക്രിക്കറ്റ് ടൂർണമെന്റ് ബദിയടുക്ക പഞ്ചായത്ത് ഗ്രൌണ്ടിലേക്ക് മാറ്റിയതായി ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി അറിയിച്ചു. തൃപ്പക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന വടക്കേ പൊയിലൂർ കുഴിക്കൽ സെൻട്രൽ പൊയിലൂർ റോഡിൽ ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ഇതുവഴിയുള്ള വാഹനഗതാഗതം ഇന്നു മുതൽ 10 ദിവസത്തേക്ക് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. 2026-27 വർഷത്തെ വസ്തുനികുതി കുടിശ്ശികയുള്ള നികുതിദായകരുടെ സൌകര്യാർത്ഥം ഇന്ന് നികുതി പിരിവ് ഉദ്യോഗസ്ഥർ ഇനിപ്പറയുന്ന സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നു. കടമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ എടക്കാട് ടൌൺ കോങ്ങാട്ടെ പീടിക രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ. പാപ്പിനശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കുന്നുംപുരം കാതിരി ഹാജി പീടിക രാവിലെ 10:30 മുതൽ 12:30 വരെ. വേങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ഊർപ്പള്ളി 5-ാം പീടിക നഫ്സൽ പീടികയിലും നെല്ലിയോട് AKG EMS വായനശാലയിലും രാവിലെ 11 മണി മുതൽ 3 മണി വരെ ക്യാമ്പ് ചെയ്യുന്നു. പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പുതുവാച്ചേരി കരുണൻ പീടിക, വടക്കുംപാട് ശ്രീനാരായണ വായനശാല എന്നിവിടങ്ങളിൽ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിൽ വട്ടപ്പറമ്പ് തെക്കുംപൊയിൽ കുഞ്ഞുമൊയ്തീൻ കടയ്ക്ക് സമീപം രാവിലെ 11 മണി മുതൽ 1 മണി വരെയും ക്യാമ്പ് നടക്കും. ഇന്ത്യൻ സ്കൌട്ട് ആന്റ് ഗൈഡ്സ് ഫെലോഷിപ്പിന്റെ 36-ാമത് ജനറൽ അസംബ്ലിയും 20-ാമത് നാഷണൽ ഗ്യാദറിംഗും നാളെ മുതൽ 20 വരെ പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിൽ നടക്കും. ശനിയാഴ്ച രാവിലെ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ENT വിദഗ്ധരുടെ 24-ാമത് സംസ്ഥാന സമ്മേളനം നാളെ കണ്ണൂർ നയനാർ ഓഡിറ്റോറിയത്തിൽ നടക്കും. 20-ന് സമാപിക്കും. ചിത്രകാരികളായ NK ബിന്ദു, KK ലതിക, A ബാലാമണി എന്നിവർ ചേർന്ന് സംഘടിപ്പിക്കുന്ന എക്സോട്ടറിക്ക ചിത്രപ്രദർശനം നാളെ മുതൽ കണ്ണൂർ മഹാത്മാമന്ദിരത്തിലെ കമ്മ്യൂണ്ട ആർട്ട് ഹബ്ബിൽ നടക്കും. നാളെ വൈകുന്നേരം 4 മണിക്ക് ചിത്രകാരൻ AB ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കെൽട്രോണിന്റെ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ നാളെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിന്റെ സൌജന്യ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0460022054. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്ന ജില്ലാതല പട്ടയമേള നാളെ രാവിലെ 10 മണിക്ക് കണ്ണൂർ ധനലക്ഷ്മി കൺവെൻഷൻ സെന്ററിൽ നടക്കും. റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ പട്ടയമേള ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് TO മോഹനൻ MLA അധ്യക്ഷനാകും. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും കാസർഗോഡ് ജില്ലാതലത്തിൽ സംഘടിപ്പിക്കുന്ന സ്കൂൾ ഹെൽത്ത് ക്യാമ്പയിൻ ഉദ്ഘാടനം നാളെ രാവിലെ 10:30 നോർത്ത് തൃക്കരിപ്പൂർ ALP സ്കൂളിൽ സന്ദീപ് വാര്യർ MLA നിർവഹിക്കും. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം സംഘാടക സമിതി രൂപീകരണ യോഗം തോട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ശനിയാഴ്ച രാവിലെ 11:30 നടക്കും. TO മോഹനൻ MLA അധ്യക്ഷത വഹിക്കും. കണ്ണൂർ യൂണിവേഴ്സിറ്റി താവക്കര ആസ്ഥാന മന്ദിരത്തിൽ പ്രവർത്തിച്ചുവരുന്ന യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആന്റ് ഗൈഡൻസ് ബ്യൂറോ നാളെ മുതൽ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ പുതിയ ഓഫീസിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കുന്നു. കാസർഗോഡ് ജില്ലാ ക്യുസ് അസോസിയേഷനും കമ്പല്ലൂർ CRC എന്റെ ഗ്രന്ഥാലയവും സംയുക്തമായി ഈ മാസം 27-ന് രാവിലെ 9:30 മുതൽ CRC ഗ്രന്ഥാലയത്തിൽ ജില്ലാതല ക്യുസ് മത്സരം സംഘടിപ്പിക്കുന്നു. LP UP ഹൈസ്കൂൾ പൊതുവിഭാഗങ്ങളിലായാണ് മത്സരം. താൽപര്യമുള്ളവർ ഈ മാസം 20-ന് വൈകിട്ട് 5 മണിക്കകം പേര് രജിസ്റ്റർ ചെയ്യണം.

ഫോൺ നമ്പർ 94 00 85 06 15. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്ര ജീവനക്കാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും ക്ഷേമനിധി ക്ഷേത്രവിഹിതം കുടിശ്ശിക അടച്ചു തീർക്കുന്നതിനായി നാളെ രാവിലെ 10:30 മുതൽ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിസരത്ത് ക്യാമ്പ് നടക്കും. പെരിങ്ങളായി കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ സംക്രമപൂജ ഇന്ന് രാവിലെ മുതൽ നടക്കും. അലവിൽ കളത്തിൽക്കാവിൽ ഇന്ന് സംക്രമപൂജ. തലമുണ്ട പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ കന്നിമാസ സംക്രമപൂജ ഇന്ന് രാവിലെ 11 മുതൽ 1 വരെ, തുടർന്ന് പ്രസാദസദ്യ. പടിയൂർ പൊടിക്കളം ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് കന്നിമാസ സംക്രമപൂജ, അന്നദാനം എന്നിവയുണ്ടാകും. കണ്ണൂക്കര മാണിക്ക കുറുമ്പ പയ്യമ്പള്ളി ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം പയ്യമ്പള്ളി ഗുരുനാഥന്റെ സംക്രമ വെള്ളാട്ടം നടക്കും. തോട്ടട തോണിയോട്ട് കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ കർമ്മമുഹൂർത്തം നിശ്ചയിക്കുന്നതിന് 20 രാവിലെ 9 പ്രശ്നചിന്ത നടക്കും. കണ്ണൂർ താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കന്നിമാസ സംക്രമപൂജ ഇന്ന് വൈകുന്നേരം നടക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.

0: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കണ്ണൂർ മിററും വിൻവിൻ കോർപ്പും ഒക്ടോബർ 9 കണ്ണൂരിൽ സംഘടിപ്പിക്കുന്ന ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടെഴുത്തിന്റെ 60 വർഷങ്ങൾ പരിപാടിയുടെ ഭാഗമായി കോളേജ് തല ഗാനാലാപന മത്സരം സംഘടിപ്പിക്കുന്നു. മത്സരത്തിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 25 മുൻപ് രജിസ്റ്റർ ചെയ്യുക. ഫോൺ 7025057778.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൌകര്യങ്ങളുമായി
4: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ തലാപ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
0: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൌജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
6: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
7: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
0: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999582.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
8: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
9: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
10: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
0: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999581.
11: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കും.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

അറപ്പ് ഇന്ന് വൈകുന്നേരം 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 8 മണിക്കും രാത്രി 11 മണിക്കും ചലച്ചിത്രഗാനങ്ങൾ, 6:50 കിസാൻവാണി, 7:20 കമ്പോള വില നിലവാരം, 7:35 റേഡിയോ ഗൈഡ്, ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി, സ്കോളർഷിപ്പുകൾ അറിയാം, വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാം, വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളെക്കുറിച്ചും മറ്റ് ധനസഹായ പദ്ധതികളെക്കുറിച്ചും വിശദമാക്കുന്നു തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സുധിൻ ഗോവിന്ദ്. തുടർന്ന് തൊഴിൽ വാർത്തകൾ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 നാടകം, 7-ാമത്തെ ആത്മകഥ, കഥാപാത്രങ്ങൾ സന്തോഷ് കീഴാറ്റൂർ, പി മൈത്രി, മാസ്റ്റർ ആദിത്യജ് കുണ്ടംകുഴി, ബാലമുരളി ചിറക്കൽ, ഷജിൽകുമാർ ചെക്കിക്കുളം, ധനരാജ് മാമ്പ എന്നിവർ. സാങ്കേതിക സഹായം പി വി രമേശൻ, ഷാജു പൊന്നാരത്ത്. നിർവഹണ സഹായം കെ വി നിഷ, വിനീത സുമം. നാടകരചന കെ ടി ബാബുരാജ്. സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം. 10:30 ലളിതഗാനങ്ങൾ കേൾക്കാം.

ഇന്ന് 12:40 ആരോഗ്യദീപ്തി. ഇതിൽ മൂക്കിലെ ദശ അഥവാ നേസർ പോളിപ്സ്, ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാലിലുമായുള്ള അഭിമുഖത്തിന്റെ ഒന്നാം ഭാഗം ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ.

ഏഴുമണിക്ക് ട്രെയിൻ സമയം തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ചാലകം. ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം ലഭിച്ച ചാവശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ച് പരിപാടി. ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് റിലേ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ,

നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമി കോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാന് ഇന്ന് തുടക്കം. സമുദ്ര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന മിഷൻ സമുദ്ര സാമ്പത്തിക വളർച്ചയുടെ പുതിയ ശക്തിയാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് വിശ്വകർമ്മ ദിനം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ എക്കോസിസ്റ്റം എന്ന പ്രമേയത്തിലാണ് 3 ദിവസത്തെ സമ്മേളനവും പ്രദർശനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും 3 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കും. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലകളിലെ ആഗോള ഇന്ത്യൻ കമ്പനികൾ, നയരൂപകർത്താക്കൾ, നിക്ഷേപകർ, ഗവേഷകർ, സ്റ്റാർട്ടപ്പുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർ സമ്മേളനത്തിലും പ്രദർശനത്തിലും ഒത്തുചേരും. ജപ്പാൻ, ദക്ഷിണ കൊറിയ, മലേഷ്യ, നെതർലാൻഡ്, സിംഗപ്പൂർ, സ്വീഡൻ എന്നീ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന 6 കൺട്രി പവലിയനുകൾക്ക് പുറമെ 12 സംസ്ഥാനങ്ങളുടെ ബൂത്തുകൾ, സ്റ്റാർട്ടപ്പ് പവലിയൻ, ഇന്നൊവേഷൻ ഷോക്കേസ്, സ്റ്റുഡന്റ് ഹാക്കത്തോൺ, വർക്ക് ഫോഴ്സ് ഡെവലപ്മെന്റ് പവലിയൻ എന്നിവയും പ്രദർശനത്തിലുണ്ടാകും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, സെമി എന്നിവർ ചേർന്നാണ് ഇന്ത്യയിലെ മുൻനിര സെമി കണ്ടക്ടർ കോൺഫറൻസും എക്സിബിഷനുമായ സെമികോൺ ഇന്ത്യ സംഘടിപ്പിക്കുന്നത്.
0: സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് ഇന്ന് തുടക്കമാകും. പൊതുയിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് അടുത്തമാസം 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛഭാരതം വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി 2017 മുതലാണ് രാജ്യത്ത് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി 7 ഒക്ടോബർ പ്രത്യേക ശുചിത്വ പരിപാടികൾ സംഘടിപ്പിക്കാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനവും അദ്ദേഹത്തിന്റെ 25 വർഷത്തെ പൊതുസേവന കാലയളവും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്നു മുതൽ ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന പദ്ധതികളുടെ 200-ഓളം ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ ക്യാമ്പയിന് തുടക്കമാകും. ഡെസ്ക് വോയ്സ്.
1: ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയത്തിൽ 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കല്പ് അഭിയാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം കൂടിയായ ഇന്ന് മുതൽ BJPയുടെ നേതൃത്വത്തിലും ഒരു മാസത്തെ സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കും. പൊതുസേവന രംഗത്തെ പ്രധാനമന്ത്രിയുടെ പ്രതിബദ്ധത എടുത്തുകാണിക്കുകയും പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക്, സേവന പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ലക്ഷ്യമിട്ടാണ് പ്രചാരണം. ഇന്ന് പാർട്ടിയുടെ നേതൃത്വത്തിൽ സേവാ ദിവസമായി ആചരിക്കുകയും രാജ്യത്തുടനീളം രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ചെയ്യും. വൈകിട്ട് ആശീർവാദ് കാ ദിയ പരിപാടി നടക്കും. പ്രചാരണത്തിന്റെ ഭാഗമായി BJP പ്രവർത്തകർ രാജ്യത്തെ 14 ലക്ഷത്തിലധികം അംഗൻവാടി കേന്ദ്രങ്ങളിലെത്തുകയും ജീവനക്കാരെ ആദരിക്കുകയും ചെയ്യും. യുവാക്കളെ ഉൾപ്പെടുത്തി ശുചിത്വ ഡ്രൈവുകളും വൃക്ഷത്തൈ നടീലും നടത്തും. ബ്ലോക്ക് തലത്തിൽ 15 ദിവസം നീണ്ടു നിൽക്കുന്ന സേവാ സേതു അഭിയാനും സംഘടിപ്പിക്കുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഡൽഹി ഗവൺമെന്റും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. സേവനം, സമർപ്പണം, ജനപങ്കാളിത്തം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് 4 പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി ഗതാഗതം, റോഡുകൾ, ഓവുചാൽ നിർമ്മാണം, ജലശുദ്ധീകരണം, വിദ്യാഭ്യാസം, വൈദ്യുതി, പൊതുസൌകര്യങ്ങൾ, നഗര സൌന്ദര്യവൽക്കരണം എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളും ഡൽഹി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടത്തും.

0: രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന വൺ എപ്പിക് മിനി സ്റ്റോറീസ് രാമകഥ എക്രോസ് ഭാരത് ആന്റ് ബിയോണ്ട് ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. നാളെ ഉച്ചയ്ക്ക് 1:30 പരിപാടി. രാജ്യരക്ഷാമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചരക്കുനീക്കം മുതൽ ടൂറിസവും സീഫുഡ് കയറ്റുമതിയും വരെ സമുദ്ര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന മിഷൻ സമുദ്ര സാമ്പത്തിക വളർച്ചയുടെ പുതിയ ശക്തിയാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് റീ ഇമാജിനിംഗ് കേരളം ത്രിദിന റൌണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ആദ്യ ദിനത്തിൽ മിഷൻ സമുദ്രയെക്കുറിച്ച് നടന്ന ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 600 കിലോമീറ്റർ തീരപ്രദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 1 കണ്ടെയ്നർ ടെർമിനൽ, 18 ചെറുകിട തുറമുഖങ്ങൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിച്ച് സംസ്ഥാനത്തെ ഒരു പോർട്ട് ശൃംഖലയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റോഡുകളിലെ ഗതാഗത തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ചരക്കുനീക്കത്തിന്റെ 50% ജലപാതകളിലേക്കും തീരദേശ പാതകളിലേക്കും മാറ്റും. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം സൂക്ഷിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. കൊച്ചിയിലെ ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘം പുലർച്ചെയാണ് ആന്റോ അഗസ്റ്റിനെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ആലുവ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വയനാട്ടിലേക്ക് ആന്റോയുമായി സംഘം പുറപ്പെട്ടു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. റിപ്പോർട്ടർ ചാനൽ ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. നടപടിക്രമം പാലിച്ചാണ് റെയ്ഡ് നടത്തിയത്. കഴിഞ്ഞ 10 വർഷം മാധ്യമങ്ങൾക്കെതിരായ വേട്ടയാടൽ അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായിരുന്നുവെന്നും അപ്പോൾ ആർക്കും പ്രശ്നമുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. SIT എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയോ ഗവൺമെന്റോ പറയേണ്ടതില്ലെന്നും റെയ്ഡിൽ നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് വിശ്വകർമ്മദിനം. ലോകമെമ്പാടുമുള്ള വിശ്വകർമ്മജർ ഭാദ്രപാദ മാസത്തിലെ കന്നി സംക്രാന്തിയിലാണ് വിശ്വകർമ്മദിനം ആചരിക്കുന്നത്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ നടത്തും. യൂണിയൻ ശാഖാ മന്ദിരങ്ങളിലും വിശ്വകർമ്മദേവ ക്ഷേത്രങ്ങളിലും വിശേഷാൽ പൂജകളുണ്ടാകും. VSS സംസ്ഥാന കമ്മിറ്റി കോട്ടയത്ത് വിശ്വോദയം വിശ്വകർമ്മ ദിനാഘോഷവും മഹാസമ്മേളനവും നടത്തും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് സാംസ്കാരിക സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വിനായക ചതുർത്ഥി ഗണേശോത്സവ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് തിരുവനന്തപുരത്ത് ഗണേശ വിഗ്രഹ ഘോഷയാത്ര നടന്നു. തുടർന്ന് ശംഖുമുഖം ആറാട്ടുകടവിൽ 10008 നാളികേരം സമർപ്പിച്ച് നടന്ന അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിനുശേഷം വിഗ്രഹം കടലിൽ നിമഞ്ജനം ചെയ്തു. 9 ദിവസത്തെ പൂജകൾക്ക് ശേഷമാണ് ആചാരപരമായി ഗണേശ വിഗ്രഹ നിമഞ്ജനം നടന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ 2 മത്സരങ്ങളിലും ജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് NIT പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കേന്ദ്രസഹമന്ത്രി സുഗാന്ത മജുംദാർ മുഖ്യാതിഥിയാകും. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവും ഒളിമ്പ്യനുമായ പത്മശ്രീ MT വത്സമ്മ വിശിഷ്ടാതിഥിയാവും. കോഴിക്കോട് നിന്ന് AC നസീർ ബാബു.
1: കായിക രംഗത്തും അത്ലറ്റിക്സിലും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനവും മികവും വിദ്യാർത്ഥികൾക്ക് ഉറപ്പാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്തതാണ് സമഗ്ര കായിക സമുച്ചയം. വേൾഡ് അത്ലറ്റിക്സ് Class 2 സർട്ടിഫിക്കേഷനോടുകൂടിയ 400 മീറ്റർ 3-ലൈൻ സിന്തറ്റിക് ട്രാക്കും നാച്ചുറൽ ഗ്രാസ് ഫുട്ബോൾ ഗ്രൌണ്ടും ഒരുക്കിയിട്ടുണ്ട്. ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങൾക്കായി പ്രത്യേക പരിശീലന കേന്ദ്രങ്ങളും ജമ്പിംഗ് ത്രോയിംഗ് ഏരിയകളും ലോങ് ജംപ് ട്രിപ്പിൾ ജംപ് ഇനങ്ങൾക്കായി 4 ലാൻഡിംഗ് പിറ്റുകളും 2 ദിശകളിൽ ഉപയോഗിക്കാവുന്ന പോൾ വോൾട്ട് സൌകര്യവും 2 ഹൈജമ്പ് ഏരിയകളും സുരക്ഷാ കേജ് ഉൾപ്പെടുത്തിയ ഡിസ്കസ് ആമർ ത്രോ ഏരിയകളും 2 ജാവലിൻ 4 ഷോർട്ട് പുട്ട് കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 1000 പേർക്ക് ഒരേ സമയം മത്സരം വീക്ഷിക്കാവുന്ന ഗാലറിയും സ്ത്രീ പുരുഷ കായിക താരങ്ങൾക്ക് വെവ്വേറെ ഡ്രസ്സിംഗ് റൂമുകളും ഭിന്നശേഷി സഹോദര ശൌചാലയങ്ങളും VIP റൂം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് വിപുലമായ സ്റ്റോറേജ് സൌകര്യങ്ങൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സമഗ്രമായ കായിക വികസനത്തിനും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിനും ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ പര്യാപ്തമാണെന്ന് അധികൃതർ പറഞ്ഞു.
0: കോഴിക്കോട് ചേവായൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിൽ 2 പേർ അറസ്റ്റിൽ. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ഗിരീഷ് ഉൾപ്പെടെ 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോൺഗ്രസ് നേതാവ് സിറാജുദ്ദീനെ ആക്രമിച്ചെന്ന പരാതിയിലാണ് നടപടി. 2024 കേസിനാസ്പദമായ സംഭവം. അതേസമയം CPIM നേതാവ് M ഗിരീഷിനെ അറസ്റ്റ് ചെയ്ത നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി

0: സെക്രട്ടറി എം മെഹബൂബ പറഞ്ഞു. ഇതിനെതിരെ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാന് ഇന്ന് തുടക്കം. സമുദ്ര സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന മിഷൻ സമുദ്ര സാമ്പത്തിക വളർച്ചയുടെ പുതിയ ശക്തിയാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് വിശ്വകർമ്മ ദിനം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദില്യാം യശോഭൂമി ഇത്യത്ര ഐഷമ സെമികോൺ ഇന്ത്യ ഇത്യസ്യ ഉദ്ഘാടനം കരിഷ്യതി. അസ്മിന് അവസരെ പ്രധാനമന്ത്രി ഉപസ്ഥിതാൻ ജനാൻ അപി സംബോധയിഷ്യതി. ത്രിദിവസീയസ്യ സമ്മേളനസ്യ പ്രദർശന്യാഹ ച ആയോജനം സിലിക്കോൺ ടു സിസ്റ്റം ബിൽഡിംഗ് ദ ഇക്കോസിസ്റ്റം ഇത്യസ്മിൻ വിഷയെ ഭവിഷ്യതി. അസ്മിൻ സമ്മേളനെ അർദ്ധചാലക വിദ്യുത് പ്രൌദ്യോഗികീ മൂല്യശൃംഖലയാ സംബദ്ധാഃ വൈശ്വികാഃ ഭാരതീയാശ്ച ഉദ്യോഗാഃ നീതിനിർമ്മാതാരഃ നിവേശകാഃ അനുസന്ധാനകർത്താരഃ നവോദ്യമാഃ ശൈക്ഷണിക സംസ്ഥാഃ ഛാത്രാശ്ച ഏകത്രിതാഃ ഭവിഷ്യന്തി. ഉദ്ഘാടനാത് പൂർവം പ്രധാനമന്ത്രി ഹ്യഃ നവദില്യാം പ്രമുഖൈഃ വൈശ്വിക മുഖ്യ കാര്യപാലകൈഃ സഹ അർദ്ധചാലക സംബന്ധസ്യ വിശിഷ്ടോപവേശനസ്യ അധ്യക്ഷതാം കൃതവാൻ. ശ്രീമോദീ ഭാരതസ്യ അർദ്ധചാലകക്ഷേത്രസ്യ സുദൃഢീകരണായ പ്രശാസനസ്യ ഉദ്യോഗക്ഷേത്രസ്യ ച മധ്യേ ഘനിഷ്ഠ സഹകാര്യസ്യ ആവശ്യകതായൈ ബലം പ്രദത്തവാൻ. ഭാജ്പേതി ദലം പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ ജന്മദിവസസ്യോപലക്ഷ്യെ അദ്യ ആരഭ്യ മാസൈകപര്യന്തം രാഷ്ട്രവ്യാപി സേവാസങ്കല്പ അഭിയാനം ആയോജയിഷ്യതി. അസ്യ അഭിയാനസ്യ കേന്ദ്രേ ജനസേവായാം പ്രധാനമന്ത്രിണഃ പ്രതിബദ്ധതായാഃ പ്രകാശനം തഥാ വിശേഷതഃ യുവജനാനാം സേവാകാര്യേഷു പ്രവൃത്യർത്ഥം പ്രോത്സാഹനം ഭവിഷ്യതി. അനേന അഭിയാനേന ഗുജറാത്ത് രാജ്യസ്യ മുഖ്യമന്ത്രിരൂപേണ ശ്രീമോദിനഃ ഏകാധിക ദ്വിസഹസ്രതമസ്യ വർഷസ്യ അക്ടൂബര മാസസ്യ സപ്തമേ ദിനാങ്കെ ശപഥഗ്രഹണസ്യ പഞ്ചവിംശതി വർഷ പൂർത്തിരപി സ്മരിഷ്യതെ. പ്രധാനമന്ത്രിണഃ ജന്മദിവസഃ അദ്യ സേവാദിവസരൂപേണ ആചരിഷ്യതെ തഥാ ദേശസ്യ വിഭിന്നേഷു ഭാഗേഷു രക്തദാനശിബിരാണി ആയോജയിഷ്യന്തെ. അദ്യ സായങ്കാലെ ആശീർവാദ് കാ ദിയ ഇതി കാര്യക്രമമപി ആയോജയിഷ്യതെ. അസ്മിൻ കാര്യക്രമേ പരിവാരാഃ പ്രധാനമന്ത്രിണഃ പഞ്ചവിംശതി വർഷീയ ജനസേവായൈ കൃതജ്ഞതാം പ്രകടയന്തഃ ദീപാഃ പ്രജ്വാലയിഷ്യന്തെ. അദ്യ പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനായാഃ ത്രിവർഷാഃ പൂരിതാഃ. അസ്യാഃ യോജനായാഃ അന്തർഗതം ത്രിംശല്ലക്ഷലാഭാർത്ഥിനാം പഞ്ചീകരണേന മഹത്വപൂർണം സോപാനം അധിഗതമസ്തി. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിനാ ത്രയോവിംശത്യധികദ്വിസഹസ്രതമേ വർഷെ അസ്യാഃ യോജനായാഃ ശുഭാരംഭഃ കൃതഃ ആസീത്. അസ്യാഃ യോജനായാഃ ഉദ്ദേശ്യം അഷ്ടാദശസു നിർദിഷ്ടേഷു പാരമ്പരിക വ്യവസായേഷു സംലഗ്നേഭ്യഃ കർമ്മിഭ്യഃ ശില്പകാരേഭ്യശ്ച ആരംഭാത് അന്തിമചരണപര്യന്തം സർവവിധ സഹായതാം പ്രദാതും അസ്തി. തമിഴ്നാടുരാജ്യ മധുരാന്തകം ധാരാപുരം ചേത്യേതയോഃ വിധാനസഭാ നിർവാചനക്ഷേത്രയോഃ ആയോക്ഷ്യമാണേഭ്യഃ ഉപനിർവാചനേഭ്യഃ അദ്യ നാമാങ്കനപത്രപ്രസ്തുതേഃ അന്തിമഃ ദിവസഃ അസ്തി. മതദാനം ആഗാമിമാസസ്യ ഷഷ്ഠേ ദിനാങ്കേ ഭവിഷ്യതി. മതഗണന ച ആഗാമിമാസസ്യ നവമേ ദിനാങ്കേ ഭവിഷ്യതി. ഭാരതേന സ്വഘോഷിതഃ പാകിസ്ഥാന ചീന സീമാ സംയുക്തായോഗഃ അസ്വീകൃതഃ. ഭാരതസ്യ കഥനമസ്തി യത് അവൈധേന ബലപൂർവകേണ ച ആധിപത്യേന അധീന ഭാരതീയ പ്രദേശ സംബദ്ധാസു വ്യവസ്ഥാസു പ്രവേശായ പാകിസ്ഥാനസ്യ കശ്ചിദപി വൈധാനികാധികാരഃ നാസ്തി. ഭാരതർത്തു വിജ്ഞാനവിഭാഗേന അദ്യ ബിഹാര ഉപഹിമാലയ പശ്ചിമബംഗാൾ केरलं तमिलनाडु प्रदेशेषु पूर्वोत्तर भारतस्य केषुचित् भागेषु च प्रचण्ड

0: ആകാശവാണി കണ്ണൂർ.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത് ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
0: ട്രെയിൻ സമയം: ട്രെയിൻ നമ്പർ 1:63:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ്, 9 മിനിറ്റ്, വൈകി ഓടുന്നു.
4: FM ഡയറി. ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
5: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
6: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയസ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
5: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
6: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം ഉറപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: മികവിന്റെ പാതയിൽ GHSS ചാവശ്ശേരി. ഒരു വിദ്യാലയത്തിന്റെ മികവ് അതിന്റെ കെട്ടിടങ്ങളിലോ സൗകര്യങ്ങളിലോ മാത്രം ഒതുങ്ങുന്നതല്ല, അവിടെ പിറക്കുന്ന സ്വപ്നങ്ങളിലും അധ്യാപകരുടെ സമർപ്പണത്തിലും കുട്ടികളുടെ പരിശ്രമത്തിലും ഒരു സമൂഹത്തിന്റെ കൂട്ടായ്മയിലുമാണ് ആ മികവ് രേഖപ്പെടുത്തുന്നത്. മികച്ച ഹൈസ്കൂളിനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം നേടിയ മട്ടന്നൂർ ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പൊതുസമൂഹവുമാണ് ഇന്നത്തെ ജാലകത്തിൽ. ഇരിട്ടി നഗരസഭയുടെ കീഴിൽ വരുന്ന വിദ്യാലയത്തിൽ വരുന്ന 50 വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നടപ്പാക്കുന്ന തനത് പദ്ധതിയായ ഐഡിയയുടെ കോർഡിനേറ്ററും അധ്യാപികയുമായ ദീപിക.
1: വ്യക്തിയുടെയും സമൂഹത്തിന്റെയും സമഗ്ര വികാസം ലക്ഷ്യമിട്ടുകൊണ്ട് GHSS ചാവശ്ശേരി, അതായത് നാടിന്റെ പ്രിയ വിദ്യാലയം, രൂപപ്പെടുത്തിയ വിദ്യാലയ വികസന പദ്ധതിയാണ് ഐഡിയ എന്ന് പറയുന്നത്. ഇന്നൊവേഷൻ, ഡെവലപ്മെന്റ്, എക്സലൻസ് ആൻഡ് അച്ചീവ്മെന്റ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഐഡിയ. ഈ ഐഡിയ പദ്ധതി നമ്മൾ ആരംഭിക്കുന്നത് 2025-26 അധ്യയന വർഷത്തിലാണ്. വരുന്ന 50 വർഷത്തേക്കുള്ള ഭൌതികവും അക്കാദമികവും സാമൂഹികവുമായ വികസനത്തിന് വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ ഐഡിയ മുന്നോട്ട് വെക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം, അതായത് 2025 ഓഗസ്റ്റ് 15 വിദ്യാലയത്തിൽ ഒരു ഏകദിന ആശയ രൂപീകരണ ശില്പശാല നടത്തുകയുണ്ടായി. ഇതിലെ ജനപ്രതിനിധികൾ, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ, കുട്ടികൾ എന്നിവരൊക്കെ പങ്കെടുത്തു. ഈ ശില്പശാലയിലൂടെയാണ് ഐഡിയക്ക് വേണ്ട ആശയം നമ്മൾ രൂപീകരിച്ചത്. ഇങ്ങനെ നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. ഐഡിയ മുന്നോട്ട് വെക്കുന്ന ചില അക്കാദമിക പദ്ധതികൾ ഞാൻ പരിചയപ്പെടുത്താം. ഡീകോഡ്, ലിപി, ഉണർവ്, ഒപ്പം, ഡ്രീം, ത്രിൽസ്, സ്നേഹായനം, സ്നേഹോന്നതി, സഹപഥം, ചങ്സ്, ആർട്ട്ഫുൾ ഹാർട്സ്, സ്നേഹരുചി, വൈബ്സ്, വായനപ്പൂക്കാലം, സസ്നേഹം, സ്നേഹക്കൂട്ടം, സ്നേഹമുദ്ര എന്നിവ ചിലതാണ്. ഇങ്ങനെ 20 പദ്ധതികൾ ഈ വർഷം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പ്രവർത്തന കലണ്ടർ തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ

0: പദ്ധതി മുന്നോട്ട് പോകുന്നത്. ഇതിന് വേണ്ടുന്ന നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഒരു ഐഡിയ സെൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഹെഡ്മാസ്റ്റർ, പി ടി എ പ്രസിഡന്റ്, സ്റ്റാഫ് സെക്രട്ടറി, എസ് ആർ ജി കൺവീനർ, സീനിയർ അസിസ്റ്റന്റ്, കോർഡിനേറ്റർ, മറ്റധ്യാപകർ ഉൾപ്പെടുന്ന ഈ ഐഡിയ സെൽ ആണ് മീറ്റിംഗ് കൂടി ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ച് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
1: ജി എച്ച് എസ് എസ് ചാവശ്ശേരി സ്കൂളിലെ ചില കുട്ടികൾക്ക് ചിലതുണ്ട് പറയാൻ.
2: എന്റെ പേര് റിദ്ദിക, ഞാൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാവശ്ശേരിയിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സംസ്ഥാനത്തെ ശ്രേഷ്ഠ വിദ്യാലയം ലഭിച്ച നമ്മുടെ സ്കൂളില് ഒരു അഭിമാന നിമിഷത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എനിക്ക് പറയാനുള്ളത്, ഒരു സ്കൂൾ എന്ന വലിയ കെട്ടിടവും സൗകര്യങ്ങളും മാത്രമല്ല, അതിനൊരു ജീവൻ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആവണമെങ്കിൽ നല്ല കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ഉണ്ടാവണം. എന്റെ സ്കൂള് ജീവനുള്ള ഒരു വിദ്യാലയമാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ക്ലാസ് മുറികൾക്ക് പുറത്തും ഒരുപാട് അവസരങ്ങളുണ്ട്. ഞങ്ങൾ ഇവിടെ എല്ലാവരും ഒരു തുല്യരായിട്ടുള്ള കുട്ടികളായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ മുദ്രാവാക്യം എന്നത് സ്നേഹമാണ്. പല പരിപാടികളും ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. ഈ ഒരു അവാർഡ് ലഭിച്ചതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്.
3: ഞാൻ ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ചൈതന്യ. ഞങ്ങളിപ്പോ നമ്മുടെ വിദ്യാലയത്തിന് സംസ്ഥാന തലത്തില് ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം ലഭിച്ച സന്തോഷ നിറവിലാണുള്ളത്. ഈ സ്കൂളിലേക്ക് സന്തോഷത്തോടെ വരാൻ കഴിഞ്ഞാൽ മാത്രമേ അതൊരു നല്ല വിദ്യാലയമാണെന്ന് പറയാൻ കഴിയും. എന്റെ ചാവശ്ശേരി സ്കൂൾ എനിക്ക് അത്ര ഇഷ്ടമാണ്. നല്ല സ്കൂള്, നല്ല ക്ലാസ് മുറികള്, നല്ല ഫർണിച്ചർ, നല്ല ഭക്ഷണം, പിന്നെ ഞങ്ങൾ മക്കളെ പോലെ സ്നേഹിക്കുന്ന അധ്യാപകരും. ഒരു വിദ്യാലയത്തിന്റെ മികവ് എന്നത് ആ പഠന രംഗങ്ങളിലെ നേട്ടങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും വായനാശീലവും സാമൂഹിക ബോധവും വളർത്തുന്നതിനൊപ്പം അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും പങ്കാളിത്തം ഒരു വിദ്യാലയം യഥാർത്ഥ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നു. എല്ലാ മാസവും ഓരോരോ ദിനങ്ങൾ ഉണ്ടാവും. അത് വളരെ വിപുലമായ രീതിയിലാണ് നമ്മൾ പരിപാടികൾ നടത്തുന്നത്. അതിലൊക്കെ മികച്ച പങ്കാളിയായിട്ട് തന്നെ ഞാനും നിൽക്കുന്നുണ്ട്.
4: എന്റെ പേര് ശിവഗംഗ, ഞാൻ 7-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഈ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയിട്ട് 7 വർഷമായി. ഈ സ്കൂളിൽ കുറേയധികം പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം നടന്നിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് ചങ്കാൺ ഇംഗ്ലീഷ് എന്നൊരു പദ്ധതിയാണ്. ഇംഗ്ലീഷിനോടുള്ള ഭയം മാറ്റാനും കുട്ടികൾക്ക് ഇംഗ്ലീഷ് കുറച്ചും കൂടി അറിയാനും വേണ്ടിയാണ് ഈ പദ്ധതി നടത്തിയത്. കുറെ അനേകം പ്രവർത്തനങ്ങളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു.
1: പൂർവ വിദ്യാർത്ഥിനിയും ഇപ്പോൾ ഇതേ സ്കൂളിൽ പ്രൈമറി വിഭാഗം അധ്യാപികയുമായ എം ശ്രീജ,
5: ഞാൻ 22 വർഷത്തോളമായി ഇവിടെ ജോലി ചെയ്യുന്നു. ഇപ്പം നമ്മുടെ സ്കൂളിന് ലഭിച്ച ഈ ഒരു പുരസ്കാരത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ അറിവ് നൽകുന്നതോടൊപ്പം മൂല്യങ്ങളും കഴിവുകളും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ വിദ്യാലയം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ വർഷം ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു ഐഡിയ പദ്ധതി. അതിന്റെ ഭാഗമായിട്ട് പ്രൈമറി തലത്തിൽ LP UP വിഭാഗങ്ങളിലായി പ്രത്യേക പരിശീലന ക്ലാസുകള്, പ്രത്യേക പരിപാടികൾ ഒക്കെ സംഘടിപ്പിക്കുകയുണ്ടായി. അത് നമ്മുടെ അക്കാദമിക നിലവാരം ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിലും ഈ വർഷം പുതിയ കുട്ടികൾ വന്നു എന്നതാണ് നമ്മുടെ പ്രത്യേകത. നമുക്കറിയാം, സമീപ വിദ്യാലയങ്ങളിലൊക്കെ കുട്ടികളുടെ എണ്ണം കുറയുന്ന ഒരു സമയത്താണ് നമ്മുടെ ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തരത്തിൽ എല്ലാ ക്ലാസ്സിലേക്കും പുതിയ കുട്ടികളെ ലഭിച്ചത്. പിന്നെ നമ്മുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ, അതായത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും കൂട്ടായ്മയിലൂടെയാണ് നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ആദ്യം ചെയ്തത് ഒപ്പം എന്ന പേരിൽ ഒരു CPT, അതായത് അധ്യാപക രക്ഷാകർത്തൃ സംഗമം, നമ്മൾ സംഘടിപ്പിച്ചു. പ്രത്യേക മൊഡ്യൂൾ വെച്ചിട്ടാണ് ആ പ്രവർത്തനം ഞങ്ങൾ നടത്തിയത്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ജനറൽ സെഷൻ ആയിരുന്നു. അതിനുശേഷം ക്ലാസ് തലത്തിലെ, അതായത് കുട്ടികൾക്ക് എങ്ങനെയാണ് രക്ഷിതാക്കൾ, അതായത് പാരന്റിംഗ് നൽകേണ്ടത്, അതിനെ ഒരു മനഃശാസ്ത്ര സമീപനം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസുകൾ കൈകാര്യം ചെയ്തത്. അതിന്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് രക്ഷിതാക്കളുടെ പൂർണ്ണ പങ്കാളിത്തം, അതായത് നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളുടെയും രക്ഷിതാക്കളെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അപ്പൊ അതൊരു മനഃശാസ്ത്ര സമീപനം തന്നെയായിരുന്നു. അതായത് കുട്ടികളിലെ നന്മകൾ കണ്ടെത്തി, അത് ക്ലാസ് PTAകളിൽ അവതരിപ്പിച്ചപ്പോൾ, അതായത് അതുവരെ കുട്ടികളിലെ തെറ്റുകൾ പോരായ്മകൾ മാത്രം പറഞ്ഞിരുന്ന രക്ഷിതാക്കള് അന്ന് മുതൽ കുട്ടികളെ കുറിച്ചുള്ള നന്മകൾ പറയാൻ തുടങ്ങി. അപ്പം ഏത് കാര്യവും ആ രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നതിന്റെ ഒരു തെളിവാണ് നമുക്ക് ലഭിച്ച ഈ ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം. അപ്പൊ ഇതിലെ അധ്യാപകരുണ്ട്, രക്ഷിതാക്കളുണ്ട്, കുട്ടികളുണ്ട്, അതുപോലെ പൊതുസമൂഹമുണ്ട്, ഭരണ സംവിധാനമുണ്ട്, ഇവരൊക്കെ ഒത്തുചേർന്ന് ഒരു കൂട്ടായ്മയിലൂടെ പ്രവർത്തിച്ചപ്പോഴാണ് നമുക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്.
1: വാർഡ് കൗൺസിലറും പൂർവ്വ വിദ്യാർത്ഥിനിയുമായ രമ്യ,
6: ഈ ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം നേടിയതിൽ ചാവശ്ശേരിന്റെ പേര് തന്നെ മാറ്റി തന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് ഓഡിറ്റോ സ്കൂളിലും പഠിച്ചിനി, ഓല ഷെഡിലും പഠിച്ചിനി, പിന്നെ കോൺക്രീറ്റ് കെട്ടിടത്തിലും പഠിച്ച് ഇറങ്ങിയ വിദ്യാർത്ഥിയാണ്. കാരണം ഞാൻ സ്കൂൾ ലീഡറായിട്ടാണ് ഈ സ്കൂളിൽ നിന്ന് വിട പറഞ്ഞത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു ജനപ്രതിനിധിയായി വരുമ്പോൾ എനിക്ക് ഏറ്റവും മോട്ടിവേഷനായി തന്നത് തന്നെ യു സ്കൂളാണ്. യു സ്കൂളിൽ ഓരോ ദിവസവും ഓരോ പരിപാടിയാണ്. എല്ലാ സഹായ സഹകരണത്തിലൂടെ ഈ നമുക്ക് ഈ വലിയൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്.
1: സ്റ്റാഫ് സെക്രട്ടറി വി വിനോദ് കുമാർ,
7: ഒരു ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം നമ്മുടെ ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും വളരെയധികം

0: അഭിമാനവും സന്തോഷവും ഉണ്ട്. കാരണം നമ്മൾ ഇവിടെ അധ്യാപകർ ഒരു കുടുംബം പോലെയാണ്, ഒരു ഐക്യത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും എല്ലാവരും പ്രവർത്തിക്കുന്നത്. നമ്മൾ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഒരു സ്നേഹവിദ്യാലയം, സന്തോഷ വിദ്യാലയം, അതാണ് ചാവശ്ശേരിയുടെ ഒരു മുഖമുദ്ര. അതനുസരിച്ചാണ് അധ്യാപകർ കുട്ടികളോടുള്ള പെരുമാറ്റം കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇവിടുത്തെ അധ്യാപകരെന്ന് പറഞ്ഞാൽ സമയം നോക്കാതെ തന്നെ അർപ്പണബോധത്തോടുകൂടി സദാസമയവും സ്കൂളിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. ആ ഒരു കൂട്ടായ്മയുടെ കരുത്തിലാണ് നമുക്ക് ഈ ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഏകദേശം 10 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ ഇവിടെ നടന്നിട്ടുള്ളത്. പഴയ വിദ്യാലയമേ അല്ല, പഴയ വിദ്യാലയം കെട്ടിലും മട്ടിലും എല്ലാ തലത്തിലും മാറിയിട്ടുണ്ട്. ഉച്ചഭക്ഷണം കഴിക്കുന്ന സ്ഥലം നമുക്ക് സന്ദർശിച്ചാൽ മനസ്സിലാവും, അവിടെ എല്ലാ സൗകര്യങ്ങളുള്ള പാട്ട് കേട്ടുകൊണ്ടാണ് കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത്. ഇവിടെ അധ്യാപകരും PTA സംബന്ധിച്ച് ആരാണ് PTA എന്ന് മനസ്സിലാവില്ല. സദാസമയം അവരെ സ്കൂളിൽ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ അധ്യാപകരെ സഹായിക്കാൻ PTA ആളുകൾ, അതേപോലെ SMC ആളുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, ഒരു ജനപ്രതിനിധികൾ പോലും വരാതെ ഒരു ദിവസം പോലും നമ്മുടെ സ്കൂളില്ല. ഏതെങ്കിലും ഒരു ജനപ്രതിനിധി നമ്മുടെ ഈ പ്രവർത്തനങ്ങളിൽ സഹായിക്കാനോ അല്ലെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനോ നമ്മുടെ സ്കൂളിൽ എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷകരം തന്നെയാണ്. ഈ വിദ്യാലയത്തിലെ LP മുതൽ ഹൈസ്കൂൾ വരെ 1380 കുട്ടികളാണ് പഠിക്കുന്നത്. ഹയർ സെക്കൻഡറിയിൽ 500 കുട്ടികൾ പഠിക്കുന്നുണ്ട്. പൊതുജനങ്ങളുടെ പങ്കാളിത്തം നമ്മുടെ ഒരു സ്കൂളിന്റെ ഒരു മുഖമുദ്രയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഫുൾ സപ്പോർട്ട് നമ്മുടെ വിദ്യാലയത്തിന് ലഭിക്കുന്നുണ്ട്.
1: PTA പ്രസിഡന്റ് ശ്രീനിവാസൻ:
2: ഇപ്പോൾ ഞാൻ കിട്ടിയ അവാർഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടുത്തെ ഒരു കൂട്ടായ്മയുടെ വിജയം തന്നെയാണ്. ഇതിൽ അധ്യാപകരുണ്ട്, PTA അംഗങ്ങളുണ്ട്, അതേപോലെ തന്നെ SMC, MPTA ഇവരുടെ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു വിജയം തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്ന് തോന്നുന്നു. ഈ വർഷം തന്നെ 197 കുട്ടികൾ നമുക്ക് അധികം കിട്ടിയിട്ടുണ്ട്. അത് തന്നെ ഒരു നമ്മുടെ ഈ അവാർഡിനുള്ള ഒരു മെയിൻ ഘടകമായിട്ട് തന്നെ ഞങ്ങൾ കണക്കാക്കുന്നു. അതിന്റെ ഒരു പ്രധാന കാരണം സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഇതും അതുപോലെ അധ്യാപകർ കുട്ടികളോടുള്ള സമീപനം. ഗവൺമെന്റ് സ്കൂളായ ഞങ്ങളുടെ സ്കൂളിന് ഇത്രയും കുട്ടികൾ, 197 കുട്ടികൾ അധികം കിട്ടുമെന്ന് പറയുന്നത് ഒരു വലിയ മേന്മ തന്നെയാണ്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ ഒരു എക്കോസിസ്റ്റം ടൈപ്പ് ഈ സ്കൂളിലേക്ക് കയറി വരുന്നവർ ഏതൊരാൾക്കും നല്ലൊരു അന്തരീക്ഷം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു. അതിനു വേണ്ടിയിട്ട് ഏതൊരു പ്രൊജക്ട് കൊണ്ടുവരുന്ന സമയത്തും അതിന് സമയബന്ധിതമായിട്ട് ആ പ്രൊജക്ട് തീർത്തുകൊണ്ട് കുട്ടികൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന വേണ്ടി ഇവിടുത്തെ PTA എല്ലാ അംഗങ്ങളും വളരെ നല്ല ഇത് കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം. എല്ലാ മാസങ്ങളിലും ക്ലാസ് PTA നിർബന്ധമായി വിളിക്കും. അതിന്റെ ഇടയിൽ ഓരോ എക്സാം മിഡ്ടേം എക്സാമുകൾ കഴിയുന്ന സമയത്തും ജനറൽ PTA. മുൻകാലങ്ങളിലെന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലാസ് PTA വിളിച്ചു കഴിഞ്ഞാൽ രക്ഷിതാക്കളുടെ ഒരു 50-60% മാത്രമേ വരാറുള്ളൂ. പക്ഷേ ഈ സമീപകാലങ്ങളിൽ 98-99% രക്ഷിതാക്കളും അഥവാ വരാൻ പറ്റാത്ത രക്ഷിതാക്കൾ കൃത്യമായിട്ട് വിവരം അറിയിക്കും. അവർ വേറെ ദിവസം വന്നിട്ട് കണ്ട് കുട്ടിയുടെ കാര്യങ്ങൾ അന്വേഷിക്കും. അത് തന്നെ ഒരു വലിയൊരു വിജയം തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത്.
3: ഞാൻ വനജ, ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ അധ്യാപികയാണ്. ഇരിട്ടി നഗരസഭയുടെ കീഴിലുള്ള വിദ്യാലയമാണ് GHSS ചാവശ്ശേരി. നഗരസഭയ്ക്ക് അഭിമാനമാണ് ഈ സ്ഥാപനം. ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം നേടിയിരിക്കുന്നത് തികച്ചും അർഹതയ്ക്കുള്ള അംഗീകാരമായിട്ട് തന്നെയാണ്. കാരണം നിരവധി വേറിട്ട പ്രവർത്തനങ്ങൾ ഈ വിദ്യാലയത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നഗരസഭയുടെ കാര്യം പറയുകയാണെങ്കിൽ സ്കൂളിന്റെ പശ്ചാത്തല വികസനത്തിന് ഏറെ പ്രാധാന്യം നഗരസഭ നൽകുന്നുണ്ട്. ഈ 2025-26 വർഷത്തിലെ 25 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് സ്കൂളിന്റെ മുറ്റം ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. 10 ലക്ഷം രൂപയുടെ ക്ലാസ് മുറി നൽകിയിട്ടുണ്ട്. 10 ലക്ഷം രൂപയുടെ ഫർണിച്ചർ നൽകിയിട്ടുണ്ട്. കൂടാതെ പ്രഭാത ഭക്ഷണത്തിനായി 3 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. മറ്റ് പഠന പദ്ധതികൾക്കായി 2 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. സ്കൂളിൽ മൊത്തമായിട്ട് ശബ്ദ സംവിധാനം 5 ലക്ഷം രൂപ മുടക്കി ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ക്ലാസ് മുറി, സ്റ്റാഫ് റൂം, ഫർണിച്ചർ, ഇത്തരം കാര്യങ്ങൾക്കായി 10 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട്. നഗരസഭ എല്ലാ കാര്യത്തിലും ഹയർ സെക്കൻഡറി വിദ്യാലയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും നഗരസഭയുടെ നേരിട്ട് മേൽനോട്ടം ഉണ്ടാവാറുണ്ട്. ഞാനിവിടെ 5 വർഷം പൂർത്തിയാക്കി. ഞാൻ പഠിച്ച വിദ്യാലയമാണ്. 1 മുതൽ 10 ക്ലാസ് വരെ എന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഈ സ്കൂളിലായിരുന്നു. എന്റെ നാട് എന്റെ വിദ്യാലയം. ഇവിടെ പഠനം പൂർത്തിയാക്കി ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ നേട്ടങ്ങളുടെ പങ്കുവെക്കലും കൂടി ഇവിടെ നടത്തണമെന്ന് ആഗ്രഹിച്ച് ജോലി കിട്ടിയ അന്നു മുതലേ ഇവിടെ വരണമെന്ന് ഈ സ്കൂൾ പഠിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ പല കാര്യങ്ങൾ കൊണ്ടും എത്താൻ വൈകി എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആഗ്രഹിച്ച് തന്നെ വന്നതാണ് ഈ വിദ്യാലയത്തിലേക്ക്. എന്റെ വിഷയം ജീവശാസ്ത്രമാണ്.
1: ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം ലഭിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. പ്രധാന അധ്യാപകൻ CA അബ്ദുൽ ഗഫൂർ:
4: ഏതാണ്ട് 125 വർഷം പ്രായമുള്ളൊരു വിദ്യാലയമാണിത്. ആ വിദ്യാലയത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു വിജയത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഒരു ആഹ്ലാദവും അഭിമാനവും സന്തോഷവും ഞാൻ പങ്കുവെക്കുകയാണ്. എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ കേരളത്തിലെ 2700 വിദ്യാലയങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച 3-ാമത്തെ വിദ്യാലയമായി നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലെ 7 വിദ്യാലയങ്ങളിൽ ആദ്യം 1-ാമതായി, പിന്നീട് കണ്ണൂരിലെ 156 വിദ്യാലയങ്ങളിൽ 1-ാമതായി. അങ്ങനെയാണ് നമ്മൾ സംസ്ഥാനത്തേക്ക് എത്തിയത്. കേരള സർക്കാരിന്റെ 100-ദിന

കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇക്കുറി ആദ്യമായി ഏർപ്പെടുത്തിയതാണ് ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും അപേക്ഷിക്കാമായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളും അപേക്ഷിക്കുകയുണ്ടായി. ഇതിലൊരു വലിയ ചോദ്യാവലി അവർ വിദ്യാഭ്യാസ വകുപ്പ് തരുന്നുണ്ട്. അപ്പോ 100 കാര്യങ്ങളുണ്ട്. അതിന്റെ കാര്യങ്ങളും ഉപകാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ ഗംഭീരമായ 150 പേജിലുള്ള റിപ്പോർട്ടാണ് നമ്മൾ അവതരിപ്പിച്ചത്. നമ്മളെ സമയത്തോളം അവാർഡിന് വേണ്ടി നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്ത കാര്യങ്ങൾ അവാർഡായി മാറുകയായിരുന്നു എന്ന് പറയാനാണ് എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം. സെപ്റ്റംബർ 5 കോഴിക്കോട് വെച്ച് ആരാധ്യനായ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനിൽ നിന്ന് ഞങ്ങൾ 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ഏറ്റുവാങ്ങുകയുണ്ടായി. ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഐഡിയ എന്ന് പറയുന്ന 50 മുമ്പിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ്. അതിന്റെ ഉപപദ്ധതികളായിട്ട് ഒരുപാട് പദ്ധതികൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒന്ന് സ്നേഹരുചി എന്ന് പറയുന്ന, സാധാരണ എല്ലാ വിദ്യാലയങ്ങളിലും ഉച്ചഭക്ഷണമുണ്ട്, പക്ഷേ നമ്മൾ സ്നേഹം ചേർത്താണ് വിളമ്പുന്നത്. എല്ലാ ജനകീയമായിട്ടുള്ള ഒരു പദ്ധതിയാണെന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. അടുത്തത് വായനപ്പൂക്കാലം എന്ന് പറയുന്ന പദ്ധതി. നമ്മുടെ നാട്ടിൽ ഒരുപാട് വായനശാലകളുണ്ട്. ആ വായനശാലകളിലൊക്കെ ഇങ്ങനെ ഒരു പ്രസരിപ്പോടുകൂടി നമ്മുടെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ എത്തുകയും അവിടെ വെച്ച് പരിപാടി നടത്തുകയും ചെയ്യുന്നുള്ളതാണ് വായനാ പൂക്കാലം എന്ന് പറയുന്നത്. അത് അടുത്തത് ഉണർവ് എന്ന് പറയുന്നത്. ഉണർവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ രാവിലെ 9:30 ക്ലാസ് അധ്യാപകർ ക്ലാസ് പോകും. 9:30 to 9:30 വരെയുള്ള 15 കുട്ടികളെ ഉണർത്തുകയാണ് പലതരത്തിലുള്ള പദ്ധതികളിലൂടെ. അപ്പം നേരിട്ട് കെമിസ്ട്രിയും ഫിസിക്സും പഠിപ്പിക്കലല്ല, അല്ലെ മലയാളം പഠിപ്പിക്കലല്ല, അതിനപ്പുറത്തേക്ക് അവരെ ജീവിതപാഠം പഠിപ്പിക്കുന്ന, അവരെ പ്രസംഗിക്കാൻ പഠിപ്പിക്കുന്ന അങ്ങനെയുള്ള ഒരു പദ്ധതി ഐഡിയയുടെ ഭാഗമായിട്ടുണ്ട്. മറ്റൊന്ന് വൈബ്സ് എന്ന് പറയുന്നത്. വൈബ്സ് എന്ന് പറഞ്ഞാൽ വൈബ്രന്റ് ഇൻസ്പിറേഷൻ ഫോർ ബ്രൈറ്റ് എനർജൈസ്ഡ് സ്കോളേഴ്സ് എന്നുള്ളതാണ്. അത് LSS, USS, NMMSS പരിശീലനമാണ്. മറ്റൊന്ന് ഒപ്പം എന്ന് പറയുന്ന, ഒപ്പം എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് പാരന്റ്സ് പ്രൊമോട്ടിംഗ് അക്കാദമിക് മാസ്റ്ററി. നമ്മുടെ ഒപ്പം എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് PT. വിദ്യാലയത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബഹുജന വിദ്യാഭ്യാസ പരിപാടിയാണ് ഒപ്പം. വെറുമൊരു ക്ലാസ് PT അല്ല, ആളുകളെ മാറ്റിപ്പണിയുന്ന ഒരു സംഭവമാണെന്നുള്ളതാണ് അതിന്റെ കാര്യം. മറ്റൊന്ന് ലിപി, സ്നേഹാക്ഷരം എന്ന് പറയുന്നത്, അതായത് അക്ഷര പ്രശ്നമുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത്. ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ത്രൂ പ്ലാന്റ് ഇന്ററാക്ഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് അത്. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ഡീകോഡ്, ഡിസ്കസ് എൻഗേജ് കമ്മ്യൂണിക്കേറ്റ് ഒബ്സർവ് ഡെവലപ്പ് എംപതൈസ് എന്ന് പറയുന്ന, അത് അൺലോക്കിംഗ് ദ റിയൽ ദം. ആ കുട്ടികളെ അവരുടെ A to Z വിവരങ്ങൾ അറിയാനുള്ള, അവന്റെ സാമൂഹ്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള, കുട്ടികളെ അറിയുന്നതിനുള്ള വ്യക്തിഗത വിവര ശേഖരണ പരിപാടിയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടിയുടെ വീട്ടിൽ ഒരു മാരാരോഗ്യം ഉണ്ടെങ്കിൽ അവന്റെ പഠനത്തെ അത് ബാധിക്കും. നമ്മളെ സമയത്തുള്ള അതൊരു സാധാരണ കാര്യമല്ല. ആ വിവരങ്ങൾ നമ്മൾ നമ്മുടെ കയ്യിലുണ്ട്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ നടത്തിയ സ്നേഹക്കൂട്ടമായിരുന്നു. നമ്മുടെ കുട്ടികളുടെ കഴിവുകളെയും വിദ്യാലയത്തിന്റെ മികവുകളെയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള പദ്ധതിയായിരുന്നു അത്. മറ്റൊന്ന് സ്നേഹായനം, ഒരു വിദ്യാലയം നാടിനെ തൊടുന്നു. അതായത് 1400 വീടുകളാണ് ഒരു ദിവസം കൊണ്ട് നമ്മൾ കയറിയത്. അതിന്റെയൊക്കെ ഒരു പ്രതിഫലനമായിട്ടാണ് 197 കുട്ടികൾ ഇപ്രാവശ്യം. മറ്റൊരു സാധാരണ പറയേണ്ട ഒരു കാര്യമാണ്, പക്ഷെ ഇത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ SSLC കുട്ടികൾക്കും +2 കുട്ടികൾക്കുള്ള സെൻഡ് ഓഫ് നടത്താൻ അധ്യാപകർക്ക് പേടിയാണ്. നമ്മളെ സമയത്തോളം നമ്മൾ രാവിലെ 9:30 തുടങ്ങി വൈകുന്നേരം 7 അവസാനിക്കുന്ന അതിഗംഭീരമായ സെൻഡ് ഓഫ് ആണ് നടത്തിയത്. ഇപ്പൊ ചോദിക്കും എന്തിനാ സെൻഡ് ഓഫിനെ പറ്റി പറയുന്നത്. നമ്മളെ സെൻഡ് ഓഫ് അങ്ങനെയാണ്, ഈ കണ്ണീർ പൊഴിക്കാതെ ഒരൊറ്റ കുട്ടി പോലും ഇവിടുന്ന് പടിയിറങ്ങിയിട്ടില്ല എന്നുള്ളത് പുതിയ ജനസി കുട്ടികളെ വിലയിരുത്തുന്നതിൽ പറ്റിയ പിഴവാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് അങ്ങനെയല്ല, അതാണ് നമ്മുടെ ഒരു മികവ്. മറ്റൊന്ന്, കുട്ടികൾക്കുള്ളതുപോലെ അധ്യാപകർക്കും സ്ട്രെസ് ഉണ്ട്. അത് മാറ്റാനാണ് ആർട്ട്ഫുൾ ഹാർട്സ് എന്ന് പറയുന്നത്. ഇൻസ്പിറേഷൻ, മൈൻഡ്ഫുൾനെസ്, ക്രിയേറ്റിവിറ്റി. അതായത് എല്ലാ ബുധനാഴ്ചയും അധ്യാപകർക്ക് 1 ക്ലാസ് സമയത്തിന് ശേഷം കൂടിയിരുന്ന് പാടാനും പറയാനും ആടാനുമുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് ചങ്ക്സ്, ക്രാഫ്റ്റിംഗ് ഹൈലി യുനീക് ന്യൂ നോളജി സ്കിൽസ് എന്ന പേരിലുള്ള SSLC+2 പരിപോഷണ പരിപാടി. ഇതിന് സാമ്പത്തിക സഹായം നൽകുന്ന ഇരിട്ടി നഗരസഭയാണ്. മറ്റൊന്ന് ഡ്രീം, നമുക്കറിയാം ഈ നവജീവിത മാനസികാരോഗ്യ പരിപാലന പരിശീലന പരിപാടി കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് ആണ്. ഡ്രൈവ് റെസിലിയൻസ് എംപവർമെന്റ് ആൻഡ് മോട്ടിവേഷൻ എന്ന പേരിലാണ് ഈ പരിപാടി നടത്തുന്നത്. മറ്റൊന്ന് ത്രിൽസ്, അധ്യാപകർക്കുള്ള പരിശീലനമാണ്. സർക്കാർ പരിശീലനം നൽകുന്നുണ്ട്, പക്ഷെ നമ്മുടേതായ പരിശീലനം. ട്രാൻസ്ഫോർമേറ്റീവ് ഹോപ്പ്ഫുൾ റെസിലിയന്റ് ഇൻസ്പയറിംഗ് ലേണിംഗ് ലീഡർഷിപ്പ് എന്ന പേരിലുള്ള ത്രിൽസ്, അത് അധ്യാപകരുടെ ഒരു പരിവർത്തന പരിശീലന പരിപാടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടി സ്നേഹാരോഗ്യമാണ്. പെൺകുട്ടികളുടെ കാര്യമൊക്കെ എടുത്താൽ പല കുട്ടികളും അനീമിക്കാണ്. നമ്മൾ അനീമിക്കാണ് അനീമിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ അതിന്റെ ഒരു പ്രവർത്തന ഘട്ടത്തിലാണുള്ളത്. കുട്ടികളെ സർവേ ഒക്കെ നടത്തി അവർക്ക് എന്തൊക്കെയാണ് എന്നുള്ളത്. കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കുള്ള ആരോഗ്യ പരിപാലന പദ്ധതിയാണ്. മറ്റൊന്ന് റീറൈറ്റ്, റീസൈക്കിൾ എവറിത്തിങ് ഫോർ റൈറ്റ് ഫ്യൂച്ചർ. പേപ്പർ പേന റീസൈക്ലിംഗ് പദ്ധതി ഇരിട്ടിയിലെ ഗ്രീൻ ലീഫ് എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയുടെ സഹായത്തോടു കൂടിയാണ് നടത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് സ്നേഹോന്നതി. ഉന്നതികളിലെ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന കുട്ടികളെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം തുടങ്ങി, ഇപ്രാവശ്യം അത് സർക്കാർ തുടങ്ങി. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച പ്രൊജക്റ്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ പദ്ധതിയാണ്. അത് ഉന്നതിയിലെ സന്ദർശന ക്യാമ്പുകൾ, ബോധന പരിപാടികൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, എല്ലാം പ്രധാനപ്പെട്ടതാണ്, സഹപഥം, ഭിന്നശേഷി കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. അവർ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, അവരെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിന്റെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. ഇങ്ങനെ നിരവധി പരിപാടികളിലൂടെയാണ് നമ്മുടെ വിദ്യാലയം മികവിലേക്ക് എത്തിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. PTA, SMC, MBTA, പൂർവാധ്യാപകർ, പൊതുജനങ്ങൾ, വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ എല്ലാവരും ചേർന്ന് നമ്മൾ ടാഗ് ചെയ്യുന്നതാണ് നാടിന്
പ്രിയ വിദ്യാലയം.

0: അക്ഷരാർത്ഥത്തിൽ അത് പ്രിയവിദ്യാലയമായി തീർന്നതുകൊണ്ടാണ് ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം ഈ വിദ്യാലയത്തിലേക്ക് എത്തിയതെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഇതൊരു കൂട്ടായ്മയുടെ പിന്നെ വിജയത്തിന്റെ അടയാളമാണ്.
1: ഒരു വിദ്യാലയം മികവിന്റെ നെറുകയിലേക്ക് ഉയരുന്നത് ഒരാളുടെ മാത്രം പരിശ്രമം കൊണ്ടല്ല, മറിച്ച് എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് നടക്കുമ്പോഴാണ്. അതാണ് ചാവശ്ശേരി എന്ന വിദ്യാലയം നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം. ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ രമ്യ രാജേഷ്.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
3: ആകാശവാണി കണ്ണൂർ.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കേരള കേന്ദ്ര സർവകലാശാലയിൽ ഡോക്ടർ അംബേദ്കർ സെന്റർ ഓഫ് എക്സലൻസ് സ്റ്റൈപ്പൻഡോടുകൂടി SC OBC വിഭാഗക്കാർക്ക് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം നൽകുന്നു. 50% മാർക്കോടെയുള്ള ബിരുദമോ തത്തുല്യ യോഗ്യതയോ ഉള്ളവർക്ക് ഈ മാസം 25 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കണ്ണൂർ സർവകലാശാല ധർമ്മശാല ക്യാമ്പസിലെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ മലയാളം, കോമേഴ്സ്, നാച്ചുറൽ സയൻസ് വിഷയങ്ങളിലെ നിലവിലുള്ള താൽക്കാലിക അധ്യാപക ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് ലക്ചററെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച ഈ മാസം 24 രാവിലെ 10:30 നടക്കും. കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ 25-26 തീയതികളിൽ രാവിലെ 10:15 മുതൽ വൈകുന്നേരം 5 മണി വരെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പശുവളർത്തൽ വിഷയത്തിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 24 വൈകുന്നേരം 4 മണിക്ക് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0497-2-7634-73. സിഡിറ്റിന്റെ കണ്ണൂർ താഴെച്ചൊവ്വ കമ്പ്യൂട്ടർ പഠന കേന്ദ്രത്തിൽ DCA ഡാറ്റ എൻട്രി കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 99-47-76-32-22. പാണ്ഡി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ സോഷ്യൽ സയൻസ് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 19 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94-47-42-89-70. കാസർഗോഡ് ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിൽ വിവിധ സ്ഥാപനങ്ങളിൽ അറ്റൻഡർ, നഴ്സിംഗ് അസിസ്റ്റന്റ്, ഡിസ്പെൻസർ തസ്തികകളിലെ ഒഴിവുകളിലേക്ക് ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 10 മണിക്ക് കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ നടക്കും. പ്രായപരിധി 18-55 ഇടയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് 94-47-78-35-60 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ സാങ്കേതിക ഭാവി രൂപപ്പെടുത്തുന്നതിൽ സർക്കാരും സെമി കണ്ടക്ടർ വ്യവസായവും തമ്മിൽ സഹകരണം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി. പൊതുസേവന രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ്പ് അഭിയാന് ഇന്ന് തുടക്കം. ഇന്ന് വിശ്വകർമ്മ ജയന്തി. 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കിയ പിഎം വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കുന്നു. സമുദ്രമേഖലയിലെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാകും മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യങ്ങളും പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനികളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ ഇക്കോ സിസ്റ്റം എന്ന പ്രമേയത്തിലാണ് 3 ദിവസത്തെ സമ്മേളനവും പ്രദർശനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: സെമി കണ്ടക്ടർ മേഖലയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ തുടങ്ങിയവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതാണ് മേളയുടെ ലക്ഷ്യം. സെമി കണ്ടക്ടർ സാമഗ്രികൾ, ഉപകരണങ്ങൾ, ചിപ്പ് ഡിസൈൻ എന്നിവയിൽ തുടങ്ങി നിർമ്മാണം, നൂതന പാക്കേജിംഗ്, ഇലക്ട്രോണിക്സ് വരെയുള്ള ഘടകങ്ങളെ ഉൾക്കൊള്ളുന്ന സമഗ്രമായ മൂല്യ ശൃംഖല സൃഷ്ടിക്കാൻ മേള ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 600-ലധികം പ്രദർശകരും 600-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 52-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ജപ്പാൻ, ദക്ഷിണ കൊറിയ, മലേഷ്യ, നെതർലൻഡ്സ്, സിംഗപ്പൂർ, സ്വീഡൻ എന്നീ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന 6 കൺട്രി പവലിയനുകളും 12 സംസ്ഥാനങ്ങളുടെ ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ സാങ്കേതിക ഭാവി രൂപപ്പെടുത്തുന്നതിൽ സർക്കാരും സെമി കണ്ടക്ടർ വ്യവസായവും തമ്മിൽ സഹകരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുമായി നടന്ന സെമി കണ്ടക്ടർ റൌണ്ട് ടേബിളിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ കഴിവുകളും അടിസ്ഥാന സൌകര്യവും കൂടുതൽ ഉയരങ്ങളിലെത്തിക്കാൻ AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകളിലെ വ്യവസായ പങ്കാളിത്തത്തിനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്നു മുതൽ 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതികളുടെ 200-ഓളം ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ പ്രചാരണത്തിന് തുടക്കമാകും. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047-ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ. ഇതിന്റെ ഭാഗമായി ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്കുള്ള ബൈക്ക് റാലി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് സേവായാത്ര ആരംഭിക്കുന്ന 500 യുവ ബൈക്ക് യാത്രികരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് ആദരിക്കും. കേരളത്തിലും വിപുലമായ പരിപാടികൾ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76-ാം ജന്മദിനമായ ഇന്ന് ബിജെപി രാജ്യവ്യാപകമായി സേവാദിവസായി ആചരിക്കും. ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. കേന്ദ്ര ജലശക്തി മന്ത്രി സി ആർ പാട്ടീൽ, ജലശക്തി സഹമന്ത്രി വി സോമണ്ണ, ഭവന നഗരകാര്യ സഹമന്ത്രി തോക്കർ സാഹു എന്നിവർ ചേർന്നാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛ് ഭാരതം, വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ വർഷത്തെ സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ 5 പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് കേന്ദ്രമന്ത്രി പാട്ടീൽ പറഞ്ഞു. ശുചിത്വ ലക്ഷ്യ യൂണിറ്റുകളുടെയും പൊതുസ്ഥലങ്ങളുടെയും പരിവർത്തനം, സ്വച്ഛ് പാഠശാല, ശുചിത്വത്തിനായി യുവജനങ്ങൾ, ശുചിത്വ തൊഴിലാളികളുടെ സുരക്ഷയും ആദരവും, ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, ശുചിത്വത്തിലൂടെ സമൃദ്ധി എന്നിവയാണ് 5 ഘടകങ്ങൾ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഇതിലൂടെ 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി ഇപിഎഫ്ഒ പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇന്ന് വിശ്വകർമ്മ ജയന്തി. കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നു.

0: അതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പിഎം വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കും. 2027-28 കാലയളവ് വരെ 13,000 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്കാണ് സഹായം നൽകി വരുന്നത്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യങ്ങളും പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനികളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന ഭീഷണികളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് സർക്കാരുകളുടെ പ്രാഥമിക കർത്തവ്യമാണെന്ന് ഗുട്ടറസ് വ്യക്തമാക്കി. ആന്ത്രോപിക് സിഇഒ ഡാരിയോ അമോഡി, ഓപ്പൺ എഐ സിഇഒ സാം ഓൾട്ട്മാൻ, സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക് എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖർ എഐ വികസനത്തിന്റെ വേഗത കുറയ്ക്കണമെന്ന നിലപാട് അടുത്തിടെ സ്വീകരിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങളെ സംബന്ധിച്ചുള്ള കരാറുകളിൽ ഏർപ്പെടാൻ പാകിസ്ഥാന് നിയമപരമായി യാതൊരുവിധ അവകാശവുമില്ലെന്ന് ഇന്ത്യ. ഇതുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ ചൈന അതിർത്തി സംയുക്ത കമ്മീഷനെയും ഇന്ത്യ തള്ളി. പാകിസ്ഥാനും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്നില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. പ്രമുഖ സംവിധായകൻ പ്രിയദർശൻ ഉൾപ്പെടെ 18 അംഗങ്ങളാണ് സമിതിയിലുള്ളത്. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന് സമ്മാനിക്കും. ഗുജറാത്തിലെ കെവാഡിയയിൽ ഈ മാസം 22 നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന ത്രിദിന ദേശീയ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നതിനായാണ് അദ്ദേഹം എത്തുന്നത്. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. വിശദാംശങ്ങളിലേക്ക്.
2: നാളെ ഉച്ചയ്ക്ക് 1:30 രാജ്യരക്ഷാമന്ത്രി വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥ അക്രോസ് ഭാരത് ആൻഡ് ബിയോണ്ട് ത്രിദിന ദേശീയ കോൺക്ലേവിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. ശനിയാഴ്ച കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ കോൺക്ലേവിന്റെ ഭാഗമാകും. 3 ദിവസങ്ങളിലെ 11 സെഷനുകളിലായി പല വിഷയങ്ങളിൽ വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരും വിദഗ്ധരും ഗവേഷകരും ചർച്ച നയിക്കും. രാജ്യരക്ഷാമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ചരക്കുനീക്കം മുതൽ വിനോദസഞ്ചാരവും സമുദ്രോൽപ്പന്ന കയറ്റുമതിയും വരെയുള്ള സമുദ്ര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാകും മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 2000 വർഷം മുൻപ് കേരളത്തിനുണ്ടായിരുന്ന സമുദ്ര വ്യാപാര പാരമ്പര്യത്തെ ആധുനിക സാധ്യതകളുമായി കൂട്ടിയിണക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ത്രിദിന റൌണ്ട് ടേബിൾ കോൺഫറൻസിൽ നടന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ 2 മത്സരങ്ങളിലും വിജയം നേടി ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘമാണ് ഇദ്ദേഹത്തെ ഇന്ന് അതിരാവിലെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ആലുവ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ആന്റോയുമായി സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നടപടിക്രമം പാലിച്ചാണ് റെയ്ഡ് നടന്നത്. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ സാങ്കേതിക ഭാവി രൂപപ്പെടുത്തുന്നതിൽ സർക്കാരും സെമി കണ്ടക്ടർ വ്യവസായവും തമ്മിൽ സഹകരണം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി. പൊതുസേവന രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ് അഭിയാന് ഇന്ന് തുടക്കം. ഇന്ന് വിശ്വകർമ്മ ജയന്തി. 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കിയ പിഎം വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കുന്നു. സമുദ്രമേഖലയിലെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാകും മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യങ്ങളും പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനികളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹി.

0: ഡൽഹിയിൽ വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ, സമയം 7:00 കഴിഞ്ഞ് 35 മിനിറ്റ്.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
3: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തിന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
4: വിവാഹത്തിനും വിശേഷാവസരങ്ങളിലും മനോഹരമായി ഒരുങ്ങാൻ പെരളശ്ശേരിയിൽ തുഷാലി ബ്രൈഡൽ സ്റ്റുഡിയോ. ട്രെൻഡിനൊത്ത ബ്രൈഡൽ ജ്വല്ലറി, ബ്രൈഡൽ വെയർ എന്നിവയുടെ ആകർഷകമായ കളക്ഷൻസ് മിതമായ നിരക്കിൽ വാടകയ്ക്കും വിൽപ്പനയ്ക്കും. ബുട്ടിക് കളക്ഷൻസ്, ആക്സസറീസ് എല്ലാം ഒരിടത്ത്. തുഷാലി ബ്രൈഡൽ സ്റ്റുഡിയോ, വില്ലേജ് ഓഫീസിന് എതിർവശം, പെരളശ്ശേരി. ഫോൺ 9778491941.
5: FM ഡയറി തുടർന്ന് കേൾക്കാം.
6: അപൂർവ ഗാനം.

1997 റിലീസ് ചെയ്ത ഇരുവർ എന്ന മണിരത്നം ചിത്രത്തിൽ മനോയും സംഘവും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. തമിഴ് ചലച്ചിത്രതാരവും മുഖ്യമന്ത്രിയുമായിരുന്ന MGR ബയോപിക് ആയി വിശേഷിപ്പിക്കപ്പെട്ട ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് AR റഹ്മാൻ, വരികൾ വൈരമുത്തുവിന്റേത്. MGR ഹിറ്റ് സിനിമകളിലെ ഗാനങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് രചനയും സംഗീതവും ആലാപനവും എന്ന സവിശേഷത ഈ പാട്ടിനുണ്ട്. ഈ പാട്ടുപാടിയ മനോ സിനിമയിൽ MGR ഗായക ശബ്ദമായ TM സൗന്ദരരാജന്റെ ആലാപന ശൈലി കടമെടുത്താണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്.

0: നിങ്ങൾക്കറിയാമോ,
1: മലയാളത്തിലെ ഏറ്റവും പ്രാചീനമായ പാട്ടുകൃതി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ചീരാമകവി രചിച്ച രാമചരിതം ആണ് മലയാളത്തിലെ ഏറ്റവും പ്രാചീനമായ പാട്ടുകൃതി. രാമായണത്തിലെ യുദ്ധകാന്ഡത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. 164 അധ്യായങ്ങളിലായി 3000-ലധികം പാട്ടുകൾ ഈ കൃതിയിലുണ്ട്.
0: ഫ്ലൈ ഹൈ. പറക്കാം ഉയരങ്ങളിലേക്ക്.
1: നെട്ടൂർ ടെക്നിക്കൽ ട്രെയിനിംഗ് ഫൌണ്ടേഷൻ ലഭ്യമാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, നൈപുണ്യ പരിശീലനം, അക്കാദമിക് പ്രവർത്തനങ്ങൾ. NTTF അക്കാദമിക് വിഭാഗം മേധാവി ആർ അയ്യപ്പൻ സംസാരിക്കുന്നു.
2: ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തുടങ്ങി വെച്ച കോഴ്സാണ് മെക്കാട്രോണിക്സ്. ഏത് തരം മെഷീനുകളും പുതുതായിട്ട് രൂപകൽപ്പന ചെയ്ത് അതിന് വേണ്ട കോമ്പണൻസ് സംയോജിപ്പിച്ച് അതിനുള്ള സോഫ്റ്റ്വെയറുകളും ഹാർഡ്വെയറും ഒക്കെ യോജിപ്പിച്ച് അതിനെ പ്രവൃത്തിയിലാക്കുന്ന ജോലിയാണ് മെക്കാട്രോണിക്സ് പഠിച്ച കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് ജപ്പാൻകാരുടെ അവതരണമാണ്. അതിനുശേഷം 25 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഞങ്ങൾ അവതരിപ്പിച്ചു. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, എംബഡഡ് കൺട്രോളേഴ്സ്, റോബോട്ടിക്സ്, ന്യൂമാറ്റിക്സ്, ഓട്ടോമേഷൻ എന്ന് തുടങ്ങി എല്ലാ സാങ്കേതിക വിദ്യകളുടെയും കൂടെ കൂട്ടുചേരലാണ് മെക്കാട്രോണിക്സ് കോഴ്സ്. ഈ കോഴ്സ് ഞങ്ങളുടെ തലശ്ശേരി സെന്ററിലുമുണ്ട്. ഞങ്ങളുടെ മറ്റ് 10 കേന്ദ്രങ്ങളിൽ ഈ കോഴ്സുകളുണ്ട്. ഇത് 3 വർഷത്തെ കോഴ്സാണ്. ഇതിലൂടെ IoT, റോബോട്ടിക്സ്, ന്യൂമാറ്റിക്സ്, ഹൈഡ്രോളിക്സ്, എംബഡഡ് കൺട്രോളേഴ്സ്, മെക്കാനിക്കൽ ഇത്രയും വിദ്യകൾ ഞങ്ങൾ സംയോജിപ്പിച്ചിരിക്കുന്നു. റോബോട്ടുകളുടെ നിയന്ത്രണം, റോബോട്ടുകളുടെ സർവീസിംഗ്, റോബോട്ടുകളുടെ പുനർ സൃഷ്ടി, അതുപോലെ ഓട്ടോമേറ്റഡ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിന്റെ ഡിസൈൻ, നിർമ്മാണം, ഇതൊക്കെ മെക്കാട്രോണിക്സിൽ അധിഷ്ഠിതമായിരിക്കുന്നു. അതിനോടൊപ്പം സോഫ്റ്റ്വെയറും പഠിക്കുന്നു. അത് കാരണം പുതിയ മെഷീനുകൾ രൂപകൽപ്പന ചെയ്യാനും നിലവിലുള്ള മെഷീനുകൾ റിട്രോഫിറ്റ് ചെയ്യാനും അവർക്ക് കഴിയും. കമ്പ്യൂട്ടർ മേഖലയിൽ ഞങ്ങൾ 2 കോഴ്സുകൾ നടത്തുന്നു. ഒന്ന് ഹാർഡ്വെയർ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സ്, അതായത് കമ്പ്യൂട്ടർ ടെക്നോളജി, IT, ഇൻഫ്രാസ്ട്രക്ചർ. രണ്ടാമത്തെ കോഴ്സ് ഇൻഫർമേഷൻ ടെക്നോളജി. കമ്പ്യൂട്ടർ ശൃംഖല പ്രവർത്തനത്തിലായി കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് നൂതനമായ സോഫ്റ്റ്വെയറുകൾ സൃഷ്ടിക്കുക, അതാണ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ പ്രവേശനം നേടുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി കോഴ്സ് പഠിക്കുന്ന കുട്ടി തീർച്ചയായിട്ടും +2 പാസ്സായിരിക്കണം. സയൻസും മാത്സും പഠിക്കുന്ന കുട്ടിയായിരിക്കണം. എന്നാൽ മറ്റെല്ലാ ഡിപ്ലോമ കോഴ്സുകൾക്കും അടിസ്ഥാന യോഗ്യത 10-ാം ക്ലാസ് മതി. എന്നാൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പ്രവണത 10-ാം ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ നേരെ +2 പോകുന്നു, അതിനുശേഷം ഡിപ്ലോമ പഠിക്കാൻ വരുന്നു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ എല്ലായിടത്തും ത്രിവത്സര ഡിപ്ലോമയ്ക്ക് 10-ാം ക്ലാസ് മതി എന്നുള്ളതാണ്. IT മേഖലയിൽ മാത്രം ഞങ്ങളിത് +2 ആക്കി വെച്ചിരിക്കുന്നു. കാരണം IT മേഖലയിലുള്ള കമ്പ്യൂട്ടർ കമ്പനികൾക്ക് ഇതൊരാവശ്യമാണ്. +2 പഠിച്ച കുട്ടികൾ സോഫ്റ്റ്വെയർ ചെയ്താൽ അവരെ ജോലിക്ക് എടുക്കാൻ കമ്പനികൾ തയ്യാറാണ്. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് കമ്പനി

0: കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയുള്ള കോഴ്സുകളും ഞങ്ങൾക്കുണ്ട്. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിൽ ഇന്ന് ഇലക്ട്രോണിക്സ് മേഖലയിലും ഇലക്ട്രിക്കൽ മേഖലയിലും ആവശ്യമുള്ള പാഠ്യപദ്ധതിയാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് വ്യവസായശാലയിൽ ഇലക്ട്രോണിക്സിനോടൊപ്പം മോട്ടോറുകൾ, കൺവെയർ സിസ്റ്റംസ്, ന്യൂമാറ്റിക്സ്, ഹൈഡ്രോളിക്സ് ഇതുപോലുള്ള മേഖലകൾ ധാരാളമായിട്ടുണ്ട്. വലിയൊരു വ്യവസായശാല എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 30% മോട്ടോറുകളാണ് ഉള്ളത്. അപ്പൊ ഇത്തരം മോട്ടോറുകളെ പ്രവർത്തിപ്പിക്കാനും അതിനുള്ള സർക്യൂട്ടുകൾ പരിശോധിക്കാനും അതൊക്കെ സർവീസ് ചെയ്യാനും ഉള്ള പരിജ്ഞാനം ഈ കോഴ്സിലൂടെ കുട്ടികൾക്ക് കിട്ടുന്നു. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഒരു കോഴ്സായിട്ടുണ്ട്. ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് അടിസ്ഥാന ഇലക്ട്രോണിക്സ് കൂടാതെ മൈക്രോ കൺട്രോളർ, മൈക്രോ പ്രോസസർ, എംബഡഡ് കൺട്രോളേഴ്സ്, എംബഡഡ് പ്രോഗ്രാമിംഗ് ഈ മേഖലയിൽ വിദഗ്ധ പരിശീലനം, പ്രായോഗിക പരിശീലനം നൽകുന്നു. പോസ്റ്റ് ഡിപ്ലോമ ഞങ്ങൾ ടൂൾ ഡിസൈനിൽ നടത്തുന്നു. അത് ടൂൾ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്ട്രീമിലോ ഡിപ്ലോമ എടുത്ത് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഡിസൈൻ മേഖലയിലേക്ക് മാറ്റാനുള്ള ട്രെയിനിംഗ് ആണ് പോസ്റ്റ് ഡിപ്ലോമ ടൂൾ ഡിസൈൻ. ഒരു വർഷത്തെ കോഴ്സാണ്. അതുപോലെ തന്നെ പോസ്റ്റ് ഡിപ്ലോമ എംബഡഡ് സിസ്റ്റം കോഴ്സും നിലവിലുണ്ട്. സാധാരണ എല്ലാ കോഴ്സുകളും പുതുതായിട്ട് പ്രവേശിക്കുന്ന ഒരു കുട്ടിക്ക് ഞങ്ങൾ ഒരു ടെസ്റ്റ് നടത്താറുണ്ട്, അഭിരുചി പരീക്ഷ. സാധാരണയായിട്ട് ഡിപ്ലോമ കഴിഞ്ഞ് തൊഴിൽശാലയിൽ പ്രവൃത്തിയെടുക്കുന്ന ആൾക്കാരാണ് ഒരു വർഷമോ രണ്ടു വർഷമോ പ്രവൃത്തി പരിചയത്തിന് ശേഷം കുറച്ചുകൂടെ ഉയർന്ന പൊസിഷൻസ് കിട്ടാൻ വേണ്ടി പോസ്റ്റ് ഡിപ്ലോമ പഠിക്കാൻ വരുന്നത്. അവര് വർക്ക് ചെയ്യുന്ന ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അഭിരുചി ചോദ്യങ്ങളാണ് കൊടുക്കുന്നത്. അത് പാസ്സായാൽ മാത്രമേ അതിലേക്ക് പഠനത്തിന് പ്രവേശിപ്പിക്കുകയുള്ളൂ. ജോലിയിൽ തുടരുന്നവരാണ് കൂടുതലും പിന്നീട് പോസ്റ്റ് ഡിപ്ലോമയ്ക്ക് വരുന്നത്. ഞങ്ങളുടെ ഡിപ്ലോമ കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുന്നത് ജോലിയിൽ പ്രവേശിക്കാനാണ്. ജോലി ഞങ്ങൾ തന്നെയാണ് തരപ്പെടുത്തി കൊടുക്കുന്നത്. ഒന്നോ രണ്ടോ വർഷത്തെ പ്രവൃത്തി പരിചയത്തിന് ശേഷം പോസ്റ്റ് ഡിപ്ലോമ പഠിക്കാനാണ് ഞങ്ങളുടെ അടുത്ത് വീണ്ടും സമീപിക്കുന്നത്. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മെക്കാനിക്കൽ സ്ട്രീമിൽ ഡിപ്ലോമ എടുത്തവർ എൻട്രൻസ് പരീക്ഷ എടുത്ത് പോസ്റ്റ് ഡിപ്ലോമ പഠിക്കാൻ വരുന്നുണ്ട്. ഒരു കമ്പനിയുടെ പ്രവർത്തന മേഖലയനുസരിച്ച് അവർക്ക് എത്രത്തോളം ഡിസൈനേഴ്സ് വേണമെന്ന് അവർക്ക് തീരുമാനമുണ്ടാകും. മിക്കവാറും കേസുകളിൽ അതേ ഉദ്യോഗാർത്ഥികൾ അവിടെ തന്നെ പോയി ചേരുന്നത് കാണാം. ഉയർന്ന പൊസിഷനിൽ ലാറ്ററൽ എൻട്രി ഞങ്ങൾ ഡിപ്ലോമ കോഴ്സിലേക്ക് കൊടുക്കുന്നുണ്ട്. പ്ലസ് ടു പാസ്സായവർക്കും അതല്ലെങ്കിൽ ITI രണ്ടു വർഷത്തെ കോഴ്സ് പാസ്സായവർക്കും രണ്ടാം വർഷം നേരിട്ട് ചേരാൻ പറ്റും. പക്ഷെ അവര് എൻട്രൻസ് പരീക്ഷ എഴുതിയിരിക്കണം. NDTF നിലവിൽ അഡ്മിഷൻ എടുക്കാനുള്ള പ്രായപരിധി ഡിപ്ലോമ കോഴ്സുകൾക്കും 1 ഇയർ കോഴ്സുകൾക്കും 24 വയസ്സാണ്. പോസ്റ്റ് ഡിപ്ലോമയ്ക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയ്ക്കും ഈ പ്രായപരിധി ബാധകമല്ല. കാരണം അവർ നിലവിൽ ജോലി ചെയ്ത് വരുന്നവർക്ക് ഉപരിപഠനത്തിന് ഇത് ബാധകമല്ല. പുതുതായിട്ട് തൊഴിലിൽ പ്രവേശിക്കുന്നതിന് അത്തരം കോഴ്സുകൾ ചേരണമെങ്കിൽ 24 വയസ്സിന് ശേഷമുള്ള ആൾക്കാരെ ഞങ്ങൾ പ്രവേശിപ്പിക്കാറില്ല. കാരണം പുതിയതായിട്ട് ജോലി കിട്ടാൻ കമ്പനികളെ സമീപിക്കുമ്പോൾ പ്രായപരിധി അവരൊരു കാരണമായിട്ട് പറയാറുണ്ട്. അപ്പോൾ 24 വയസ്സിന് താഴെ ഡിഗ്രിയുള്ള കുട്ടിയായാലും മറ്റേത് ക്വാളിഫിക്കേഷൻ എടുത്തായാലും 10ാം ക്ലാസിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അഭിരുചി പരീക്ഷ എടുത്ത് അവരെ ഞങ്ങളുടെ കോഴ്സിൽ പ്രവേശിപ്പിക്കാം. ഇനി ഒരു ഡിഗ്രി ഹോൾഡർ വന്ന് ഡിപ്ലോമ പാസ്സായി കഴിഞ്ഞാൽ എന്ത് മെച്ചമുണ്ടാകും? അവന് ഡിഗ്രി എടുത്തതിനുള്ള പക്വതയാണ് അവന്റെ മെച്ചം. അപ്പൊ ഇന്റർവ്യൂവിൽ കുറച്ചുകൂടെ അവന് നല്ലോണം ഷൈൻ ചെയ്യാൻ പറ്റും. കമ്പനികൾക്ക് അവനെ അക്സെപ്റ്റബിൾ ആയിരിക്കും.
1: നെട്ടൂർ ടെക്നിക്കൽ ട്രെയിനിംഗ് ഫൌണ്ടേഷൻ ലഭ്യമാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, നൈപുണ്യ പരിശീലനം, അക്കാദമിക് പ്രവർത്തനങ്ങൾ NDTF അക്കാദമിക് വിഭാഗം മേധാവി ആർ അയ്യപ്പൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ തുടർന്നുള്ള ഭാഗം അടുത്ത വ്യാഴാഴ്ച FM ഡയറിയിൽ.
2: തൊഴിൽ വാർത്തകൾ. രാജ്യത്തെ റീജിയണൽ റൂറൽ ബാങ്കുകളിലെ ഓഫീസർ, ഓഫീസ് അസിസ്റ്റന്റ് തസ്തികകളിലേക്കുള്ള നിയമനത്തിനായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ നടത്തുന്ന 2026 പൊതുപരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. രാജ്യത്താകെ 28 ഗ്രാമീണ ബാങ്കുകളിലായി 13,706 ഒഴിവുണ്ട്. ഇതിൽ 435 ഒഴിവ് കേരള ഗ്രാമീണ ബാങ്കിലാണ്. ബിരുദധാരികൾക്കും CA അല്ലെങ്കിൽ MBA യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. പ്രിലിമിനറി പരീക്ഷയ്ക്ക് കേരളത്തിൽ ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ടാകും. മെയിൻ പരീക്ഷയ്ക്ക് എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം, തൃശൂർ എന്നിവിടങ്ങളിലായിരിക്കും പരീക്ഷാ കേന്ദ്രങ്ങൾ. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 175 രൂപയും മറ്റുള്ളവർക്ക് 850 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്.

ഒരാൾക്ക് രണ്ട് തസ്തികയിലേക്ക് വരെ അപേക്ഷിക്കാം. വിശദ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനത്തിനും അപേക്ഷിക്കുന്നതിനും www.ibps.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 21 ആണ്.

0: വടക്കൻ വിശേഷങ്ങൾ ഉത്തര കേരളത്തിന്റെ സ്പന്ദനം. നാറാത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തുടങ്ങുന്ന സമൃദ്ധി പ്രഭാത ഭക്ഷണ പദ്ധതി കണ്ണാടിപ്പറമ്പ് ദേശസേവാ യു പി സ്കൂളിൽ ഫിഷറീസ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി ഇ അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. പോഷണ മൂല്യമുള്ളതും ആരോഗ്യദായകവുമായ ഭക്ഷണം കുട്ടികളുടെ അവകാശമാണെന്ന് മന്ത്രി പറഞ്ഞു.
1: പ്രോട്ടീൻ ഫുഡുകളാണ് രാവിലെ കൊടുക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്
0: മന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന്.
1: തീർച്ചയായിട്ടും കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ പ്രോട്ടീൻ ഫുഡിന് വേണ്ടി ആളുകൾ പ്രോട്ടീൻ പൗഡർ വരെ കഴിക്കുന്ന ഒരു കാലമാണ്. അപ്പോ പ്രോട്ടീൻ ഫുഡ് പ്രഭാത ഭക്ഷണമായി കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഈ പദ്ധതിയുടെ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 2011 എന്റെ പിതാവ് കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ MLA വന്നപ്പോൾ അവിടെ ഇതുപോലെ നിയോജക മണ്ഡലം മുഴുവൻ അന്ന് പ്രഭാത ഭക്ഷണ പരിപാടി അക്ഷയ എന്ന പേരിൽ നടപ്പിലാക്കിയുണ്ട്. അന്ന് നിയോജക മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും അത് ഹൈസ്കൂൾ വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അന്ന് പ്രഭാത ഭക്ഷണം നൽകിയിരുന്നു. പിന്നീട് അത് +2 വിദ്യാർത്ഥികൾക്ക് വരെ പ്രഭാത ഭക്ഷണം നടത്തിയിരുന്നു. ഈ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ള ഈ പദ്ധതി ഒരു നല്ല വിജയമായിട്ടേ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ ഗുണവും പോഷകാഹാരവും അതിൽ നിന്ന് ലഭിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമൃദ്ധി പ്രഭാത ഭക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയഹിന്ദ്.
0: നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ റഹ്മത്ത് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാ പാളത്ത് പദ്ധതി വിശദീകരണം നടത്തി. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 ചാമ്പ്യൻഷിപ്പ് കണ്ണൂരിൽ സമാപിച്ചു. കണ്ണൂർ, തലശ്ശേരി എന്നിവിടങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലായി ജിംനാസ്റ്റിക്സ്, ഗുസ്തി, ഫെൻസിംഗ്, തായ്ക്കൊണ്ടോ, ചെസ് എന്നീ മത്സരങ്ങളാണ് നടന്നത്. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ TO മോഹനൻ MLA ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജ മഠത്തിൽ അധ്യക്ഷയായി. TO മോഹനൻ MLA ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്ന്.
2: ഒരുപാട് മത്സരങ്ങൾ, ഒരുപാട് കായിക പ്രതിഭകൾ പങ്കെടുത്ത ഒരു സ്റ്റേഡിയമാണിത്. വേദിയിൽ ഒരുപാട് പ്രമുഖരായ വ്യക്തിത്വങ്ങളുണ്ട്. ശ്രീ ശ്രീജേഷ് ഇന്ത്യയുടെ അഭിമാനമാണ്, ഓരോ ആളുകൾക്കും പ്രചോദനമാകുന്ന വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ ഒളിമ്പ്യൻ ശ്രീ കുഞ്ഞു മുഹമ്മദ് വേദിയിലുണ്ട്. ഇവരുടെയൊക്കെ തന്നെ അനുഭവങ്ങൾ എന്താണ്, ഈ മേഖലയിൽ അവരുടെ സംഭാവനകൾ എന്താണ്, കുട്ടികൾ കായിക മേഖലയിൽ അവരുടെ താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം അവരുടെ പരിശീലനം അവർ തുടരുന്നതോടൊപ്പം ഇത്തരം കായിക പ്രതിഭകൾ അവർ പരിശീലിച്ചത് എങ്ങനെയാണ്, അവരുടെ അനുഭവങ്ങൾ എന്തിനാണ്, എങ്ങനെയാണ് നേട്ടങ്ങൾ എത്തിപ്പിടിച്ചത് മനസ്സിലാക്കണം. ഓരോ നേട്ടങ്ങളും എത്തിപ്പിടിച്ച കായിക പ്രതിഭകളുടെ സംഭാവനകൾ അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല കുട്ടികളായിട്ട് ഈ മേഖലയിൽ വളർന്നു വരാൻ കഴിയണം. നമുക്ക് അറിയാം, മയക്കുമരുന്നിന്റെ ആധിക്യം നമ്മുടെയൊക്കെ നാട്ടുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് പിറകോട്ട് പോകാൻ അല്ലെങ്കിൽ പിന്തിരിപ്പിക്കാൻ സർക്കാർ തന്നെ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. അവിടെയൊക്കെ നമ്മൾ പറയുന്നത് കായിക ലഹരി ഉണ്ടാവാം, മരുന്നല്ലാതെ ലഹരി മരുന്നിനോട് വേണ്ട. ജീവിതത്തെ ലഹരിയായി കൊണ്ടു നടക്കാം, മരുന്നല്ലാതെ ലഹരിയാണ് ജീവിതം എന്ന് പറയാൻ പാടില്ല. ഓരോ വളർന്നു വരുന്ന തലമുറക്കും കായിക ലഹരി ഉണ്ടായാൽ അവർക്ക് മറ്റു ലഹരി മേഖലയിലേക്ക് അവരുടെ മനസ്സ് ചെന്നത്തില്ല. അലസമായ മനസ്സുകൾക്കകത്താണ് ചെകുത്താൻ കുടികൊള്ളുന്നത് എന്ന് പറയാറുണ്ട്. അലസന്മാരാവാതെ പുതിയ തലമുറയിലെ കുട്ടികളെ ആകർഷിക്കുന്ന വിധത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾ നേടിയെടുക്കണം. ആ നേട്ടങ്ങൾ പുതിയ തലമുറയിലെ ആളുകളെ, പുതിയ കുട്ടികളെ പ്രചോദിപ്പിക്കുന്ന വിധത്തിലാവണം. അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ തുടരുക. ഈ നാട്ടിലെ നല്ലവരായ കായിക പ്രേമികളായ ആളുകൾ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്ക് പിന്തുണയുമായി ഒരുപാട് നേട്ടങ്ങൾ എത്തിപ്പിടിക്കുവാൻ കഴിയുമാറാകട്ടെ എന്നും നാളുകളിൽ നമ്മൾ അഭിമാനം കൊള്ളുന്ന ആളുകളുടെ കൂട്ടത്തിൽ

0: നിങ്ങൾ ഓരോരുത്തരെയും പേരുണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ മത്സരങ്ങൾ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.
1: മുഖ്യാതിഥിയായി പങ്കെടുത്ത പത്മശ്രീ പി ആർ ശ്രീജേഷ്.
2: ഒരു 10 വർഷം കഴിഞ്ഞ് 2036 ഇന്ത്യ ആണ് ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളായിരിക്കണം അവിടെ ഇന്ത്യയുടെ ജേഴ്സി ഇട്ടിരിക്കേണ്ടവര്. നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുക, അതായിരിക്കണം നിങ്ങളുടെ സ്വപ്നം. അല്ലാതെ ഒരു നാഷണൽസിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തിരിച്ചു വരണമെന്നോ അല്ലെങ്കിൽ നാഷണൽസിന് മെഡൽ മേടിക്കണോ എന്നുള്ളതോ ആവരുത്. ഈ ചെറുപ്രായത്തിലെ ഈ ഒരു ഇത്രയും വലിയൊരു വേദിയിൽ നിങ്ങൾ വന്നു നിൽക്കുമ്പോൾ നിങ്ങൾ സ്വപ്നം കാണേണ്ടത് ഒളിമ്പിക്സിൽ മെഡൽ മേടിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിനെ കഷ്ടപ്പാടാണ് അല്ലേ? ഇവിടെ ഒരു മെഡൽ മേടിക്കാൻ നിങ്ങൾക്ക് എത്ര കഷ്ടപ്പാടാണല്ലേ? ഇതിനേക്കാളും ഒരു 100 ഇരട്ടി ടഫായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും നിങ്ങൾക്ക് നാഷണൽ ലെവലിലും അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലും വരുന്നത്. അതും കഴിഞ്ഞ് അതിനേക്കാളും ഒത്തിരി മെച്ചപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഒളിമ്പിക്സിൽ ഒരു മെഡൽ നേടാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ നിന്നുള്ള നിങ്ങളുടെ ഈ യാത്ര ഒളിമ്പിക്സിന്റെ പോഡിയത്തിൽ ചെന്ന് അവസാനിക്കട്ടെ, അതിനുവേണ്ടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.
1: മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തി മത്സരാർത്ഥികളുമായി സംവദിച്ചു. കളിമണ്ണിൽ രൂപങ്ങൾ തീർക്കുന്നതിന്റെ കൌതുകവും പരമ്പരാഗത മൺപാത്ര നിർമ്മാണത്തിന്റെ സവിശേഷതകളും നേരിട്ട് പരിചയപ്പെടുത്തുന്നതിനായി കണ്ണൂർ ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും ചേർന്ന് കണ്ണൂർ ടൌൺ സ്ക്വയറിൽ സംഘടിപ്പിച്ച മൺപാത്ര നിർമ്മാണ ശില്പശാലയെക്കുറിച്ച് കോഓർഡിനേറ്റർ അർച്ചന ശശിധരൻ.
3: മൺപാത്ര നിർമ്മാണത്തിന്റെ രീതികളും അതിനെക്കുറിച്ചുള്ളൊരു വർക്ക്ഷോപ്പാണ് നമ്മൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചത്. പരിപാടി വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രായഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന രീതിയിലാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. 23 ആൾക്കാർ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മൺപാത്ര നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തത് കണ്ണപുരം സ്വദേശിയായിരുന്ന ബാലേട്ടനായിരുന്നു. 60 കൊല്ലത്തോളം ഈ ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം മൺപാത്ര നിർമ്മാണത്തിന്റെ എല്ലാ രീതികളും വശങ്ങളും പറഞ്ഞു കൊടുക്കുകയും തുടർന്ന് എല്ലാവർക്കും മൺപാത്രം നിർമ്മിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് സാറ് മൺപാത്രം നിർമ്മിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്യം നിന്നു പോകുന്ന പരമ്പരാഗത മൺപാത്ര നിർമ്മാണ കലയെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും അത് നേരിട്ട് അനുഭവിക്കാൻ അവസരം ഒരുക്കുകയും ചെയ്യുന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ശില്പശാല സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ണൂർ നഗരത്തിലെ പൊതു ഇടങ്ങൾ വ്യത്യസ്ത പരിപാടികളിലൂടെ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ആഴ്ച കളക്ട്രേറ്റ് ആംഫി തിയേറ്റർ പരിസരത്ത് സംഘടിപ്പിച്ചിരുന്ന പുസ്തക ചർച്ച ശ്രദ്ധേയമായിരുന്നു. ഇതുപോലെയുള്ള ധാരാളം പരിപാടികൾ ഇനിയും ജില്ലാ ഭരണകൂടത്തിന്റെയും DTPC യുടെയും അതുപോലെ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെയും ഭാഗമായിട്ട് കണ്ണൂരിൽ വെച്ച് നടക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്.
1: വടക്കൻ വിശേഷങ്ങൾ, ഉത്തര കേരളത്തിന്റെ സ്പന്ദനം, എല്ലാ വ്യാഴാഴ്ചയും FM ഡയറിയിൽ.
4: ആകാശവാണി കണ്ണൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ.
6: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
8: ട്രെയിൻ നമ്പർ 1:63:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 9 മിനിറ്റ് വൈകി ഓടുന്നു.
9: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
6: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
10: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
11: കണ്ണൂർ മിററും വിൻവിൻ കോർപ്പും 9 ഒക്ടോബർ കണ്ണൂരിൽ സംഘടിപ്പിക്കുന്ന ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടെഴുത്തിന്റെ 60 വർഷങ്ങൾ പരിപാടിയുടെ ഭാഗമായി കോളേജ് തല ഗാനാലാപന മത്സരം സംഘടിപ്പിക്കുന്നു. മത്സരത്തിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 25 മുൻപ് രജിസ്റ്റർ ചെയ്യുക. ഫോൺ 7025057778.
10: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
4: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൗജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ്, റേഡിയന്റ് ENT.

0: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൗജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: വിവാഹത്തിനും വിശേഷാവസരങ്ങളിലും മനോഹരമായി ഒരുങ്ങാൻ പെരളശ്ശേരിയിൽ തുഷാലി ബ്രൈഡൽ സ്റ്റുഡിയോ. ട്രെൻഡിനൊത്ത ബ്രൈഡൽ ജ്വല്ലറി, ബ്രൈഡൽ വെയർ എന്നിവയുടെ ആകർഷകമായ കളക്ഷൻസ് മിതമായ നിരക്കിൽ വാടകയ്ക്കും വിൽപ്പനയ്ക്കും. ബുട്ടിക് കളക്ഷൻസ്, ആക്സസറീസ് എല്ലാം ഒരിടത്ത്. തുഷാലി ബ്രൈഡൽ സ്റ്റുഡിയോ, വില്ലേജ് ഓഫീസിന് എതിർവശം, പെരളശ്ശേരി. ഫോൺ 9778491941.
0: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999581.

0: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
1: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
0: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ തളാപ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
2: മൂലക്കുരു, ഫിഷർ ഹിസ്റ്റുല, മലബന്ധം, കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ.

0: കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999582.
1: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ രണ്ട് ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിഫ്റ്റി 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ നിഫ്റ്റി 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
2: നാടകഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി പട്ടണക്കാട് പുരുഷോത്തമൻ പാടിയ ഗാനമാണ് നാടകം വഴി. തുലാവർഷമേഘമേ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
5: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
6: നാടകം വല്യേട്ടന്റെ വീട്, പാടിയത് ബിജു നാരായണൻ, ജൻസി എന്നിവർ.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1st സമ്മാനം 30 കോടി രൂപ, 2nd സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: LIC അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുൻപ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്.
5: സംഗീത മാധുരിയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാടകഗാനങ്ങൾ. അവസാനമായി ആമുഖം എന്ന നാടകത്തിലെ ഗാനമാണ് പ്രമിതം രാജു പാടിയത്.

മൂക്കിലെ ദശ അഥവാ നേസർ പോളിപ്സ്. ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിലുമായുള്ള അഭിമുഖത്തിന്റെ ഒന്നാം ഭാഗം കേൾക്കാം ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ സാങ്കേതിക ഭാവി ശക്തിപ്പെടുത്താൻ ഗവൺമെന്റും സെമി കണ്ടക്ടർ വ്യവസായവും തമ്മിൽ സഹകരണം മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പ്രമുഖ സിഇഒമാരുമായി സെമി കണ്ടക്ടർ റൌണ്ട് ടേബിൾ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76th ജന്മദിനമായ ഇന്ന് ബിജെപി രാജ്യവ്യാപകമായി സേവാ ദിവസായി ആചരിക്കും. ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറന്നാൾ ദിനത്തിൽ കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ. പ്രമുഖ വ്യവസായി മുകേഷ് അംബാനിയുടെ നിർദ്ദേശപ്രകാരമാണ് വഴിപാടുകൾ നടത്തുന്നത്. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് പദ്ധതിക്ക് തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇതിലൂടെ 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി ഇപിഎഫ്ഒ പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പിഎം വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കും. 2027-28 കാലയളവ് വരെ 13,000 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകളിലായി 30 ലക്ഷത്തിലധികം പേർക്കാണ് സഹായം നൽകിവരുന്നത്. ഇടുക്കി കാന്തല്ലൂർ ഗുഹനാഥപുരത്ത് നിർത്തിയിട്ടിരുന്ന 2 ജീപ്പുകൾ പുലർച്ചെ കാട്ടാന തകർത്തു. പെരുമല സ്വദേശി രാമകൃഷ്ണൻ, ഗുഹനാഥപുരം സ്വദേശി രവി എന്നിവരുടെ ജീപ്പുകളാണ് തകർന്നത്. സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉസ്ബെക്കിസ്ഥാനിലെ സമാർഖണ്ഡിൽ 46th ലോക ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യൻ വനിതാ ടീമിന് വിജയത്തുടക്കം. ഇന്നലെ ആദ്യ മത്സരത്തിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിനെ 4-0 എന്ന സ്കോറിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഗാനാമൃതം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് കന്നിയൊന്ന്. കന്നിവേലിന്റെ സ്വർണ്ണത്തിളക്കവും കന്നിത്തിങ്കളിന്റെ ശോഭയും കന്നിനിലാവിന്റെ കുളിർമയും എത്രയോ ഗാനങ്ങളിലുണ്ട്. ഇന്നത്തെ ഗാനാമൃതത്തിൽ ആസ്വദിക്കാം കന്നിമാസവുമായി ബന്ധപ്പെട്ട ചില ഗാനങ്ങൾ. ആദ്യ ഗാനം മാർക്കോസും ജെൻസിയും പാടിയതാണ്. ചിത്രം കേൾക്കാത്ത ശബ്ദം.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
4: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
4: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
4: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
5: ഗാനാമൃതത്തിൽ അടുത്തതായി പി ഭാസ്കരന്റെ ഭാവനയ്ക്ക് പുകഴേന്തിയുടെ

0: 10 ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956 007.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: വീണ്ടും യേശുദാസിന്റെ ആലാപനം. ചിത്രം 10 ഉദയം. വരികൾ എസ്റ്റിമേഷൻ നായർ, ഈണം ദർശൻ രാമൻ.

ഇനി ഒ എൻ വിയും ജോൺസണും ചേർന്നൊരുക്കിയ ഗാനമാണ്. ചിത്രം സ്വയംവര പന്തൽ. ഗായകൻ ജി വേണുഗോപാൽ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
2: ഇനി യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനമാണ് ചിത്രം ബന്ധം. ബിച്ചു തിരുമലയുടെ വരികളാണ് ഈണം പകർന്നത് ശ്യാം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
4: ഗാനാമൃതത്തിൽ അടുത്തതായി സന്തോഷ് കേശവ് പാടിയ ഗാനമാണ് ചിത്രം മേരി ആവാസ് സുനു. ബി കെ ഹരിനാരായണന്റെ വരികളാണ്. സംഗീത സംവിധാനം എം ജയചന്ദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916-HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ഗാനാമൃതത്തിൽ അടുത്തതായി റിജു ജോസഫും ശുഭ രഘുനാഥും പാടിയതാണ് ചിത്രം

പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജ് സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് ഇനി ചിത്രം തറവാട്ടമ്മ.

ഗാനാമൃതത്തിൽ അടുത്തതായി ബിജു നാരായണനും സുജാതയും സംഘവും പാടിയ പാട്ടാണ് ചിത്രം ഒരു മറവത്തൂർ കനവ്. ഗിരീഷ് പതഞ്ജലിയുടെ വരികളാണ് ഈനം വിദ്യാസാഗർ.

ഇന്നത്തെ ഗാനാമൃതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. പി സുശീല പാടിയത്. ചിത്രം നഗരമേ നന്ദി. പി ഭാസ്കരന്റേതാണ് വരികൾ. സംഗീതം രഘുനാഥ്.

പി ഭാസ്കറിന്റെ വരികൾക്ക് കെ രാഘവൻ ഈണം പകർന്ന് നഗരമേ നന്ദി ഈ പടത്തിനുവേണ്ടി പി സുശീല പാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനാമൃതം സമാപിച്ചു.

ഇന്ന് രാത്രി 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. സ്കോളർഷിപ്പുകൾ അറിയാം, വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാം. വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളെക്കുറിച്ചും മറ്റ് ധനസഹായ പദ്ധതികളെക്കുറിച്ചും വിശദമാക്കുന്നു തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സുധിൻ ഗോവിന്ദ്. തുടർന്ന് തൊഴിൽ വാർത്തകൾ. രാത്രി 9:30

പതിന് നാടകം ഏഴാമത്തെ ആത്മകഥ. കഥാപാത്രങ്ങൾ സന്തോഷ് കീഴാറ്റൂർ, പി മൈത്രി, മാസ്റ്റർ ആദിത്യജ് കുണ്ടംകുഴി, ബാലമുരളി ചിറക്കൽ, ഷജിൽകുമാർ ചെക്കിക്കുളം, ധനരാജ് മാമ്പ എന്നിവർ. സാങ്കേതിക സഹായം പി വി രമേശൻ, ഷാജു പൊന്നാരത്ത്. നിർവഹണ സഹായം കെ വി നിഷ, വിനീത സുമം. നാടകരചന കെ ടി ബാബുരാജ്. സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.

ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തി. മൂക്കിലെ ദശ അഥവാ നേസൽ പോളിപ്സ്, ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിലുമായുള്ള അഭിമുഖത്തിന്റെ ഒന്നാം ഭാഗം. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും 25 വർഷത്തെ അദ്ദേഹത്തിന്റെ മാതൃകാപരമായ പൊതുസേവനത്തെയും രാഷ്ട്രനിർമ്മാണത്തിന് നൽകിയ സംഭാവനകളെയും രാഷ്ട്രപതി പ്രശംസിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും നരേന്ദ്രമോദിക്ക് ജന്മദിനാശംസകൾ നേർന്നു. നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടുകൂടിയ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ ലോകത്തിലെ തിളക്കമാർന്ന കേന്ദ്രമായി മാറിയെന്നും ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥകളിൽ ഒന്നാണെന്നും ഉപരാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി BD സതീശൻ ഇന്ന് ഡൽഹിക്ക് പോകും. ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് യോഗം വിളിച്ചു ചേർത്തത്. നിയമവിരുദ്ധമായ OPM പോപ്പി ഉൽപാദനവും വിതരണവും തടയുന്നതിന് നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വീകരിച്ച നടപടിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വാഗതം ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ മയക്കുമരുന്നിനെതിരെ അമേരിക്ക നടത്തുന്ന പോരാട്ടത്തിൽ ഇന്ത്യയുടെ പിന്തുണയ്ക്ക് ട്രംപ് നന്ദി അറിയിച്ചു. കോട്ടയം കടനാട് ആയുഷ്മാൻ ആരോഗ്യമന്ദിർ മെയിൻ സെന്റർ മന്ത്രി K.മുരളീധരൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3 പരിപാടി. ഇന്ന് വിശ്വകർമ്മ ദിനം. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ നടത്തും. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥി ജൈവ വൈവിധ്യ കോൺഗ്രസ് ജില്ലാതല മത്സരങ്ങൾ മറ്റന്നാൾ കോഴിക്കോട് കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. രാവിലെ 10 മത്സരങ്ങൾ ആരംഭിക്കുക. ക്രിക്കറ്റിൽ ഒമാൻ പര്യടനത്തിലെ ആദ്യ മത്സരത്തിൽ ആധികാരിക ജയവുമായി കേരളം. 3 ടീമുകൾ പങ്കെടുക്കുന്ന ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഒമാൻ ടീമിനെ 8 കേരളം തോൽപ്പിച്ചത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി.

0: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒരമ്മയെ സംബന്ധിച്ച് മാതൃത്വത്തിന്റെ ഏറ്റവും പവിത്രവും സുന്ദരവുമായ നിമിഷങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉണ്ടാകൂ. അത് തന്റെ കുഞ്ഞിന് ആദ്യമായി മുലയൂട്ടുന്ന നിമിഷങ്ങളാവും. മുലയൂട്ടുക എന്നത് ഓരോ അമ്മയ്ക്കും തന്റെ കുഞ്ഞിന് അമൃത് പകർന്നു നൽകുന്നതിന് തുല്യമാണ്. അമ്മയുടെ പാൽ എന്നത് വെറുമൊരു ഭക്ഷണമല്ല, മറിച്ച് അത് കുഞ്ഞിന്റെ ആദ്യത്തെ വാക്സിനേഷനാണ്. കുഞ്ഞിന്റെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് അത്രത്തോളം തന്നെ പ്രധാനപ്പെട്ടതാണ് മുലപ്പാൽ. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 6 മാസം കുഞ്ഞിന് നിർബന്ധമായും മുലപ്പാൽ തന്നെ നൽകണമെന്നാണ് ലോകാരോഗ്യ സംഘടന പോലും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട് മുലപ്പാലിന്. മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും മുലയൂട്ടിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം. ഒപ്പം ചേരുന്നു അഞ്ജു ജി പ്രസാദ്.
1: നമസ്കാരം സാർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സാർ. മുലയൂട്ടുക എന്നത് ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അനിർവചനീയമായ നിമിഷങ്ങൾ തന്നെയാണ്. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണല്ലോ ഇത്. സാർ, ഒന്ന് ചോദിക്കട്ടെ, മുലയൂട്ടന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും ഈ അവസരത്തിൽ ഒന്ന് വിശദീകരിക്കാമോ?
2: നമുക്കറിയാം, ഇന്നത്തെ കുഞ്ഞാണ് നാളത്തെ ഭാവി എന്ന് പറയുന്നത്. അവരാണ് നാളത്തെ തലമുറ എന്ന് പറയുന്നത്. അവരുടെ ബുദ്ധിയും ശക്തിയും വളരെ മെച്ചപ്പെട്ടതായിരിക്കണം. ഈ മെച്ചപ്പെട്ടതാകണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു ഫുഡാണ് മുലപ്പാലെന്ന് പറയുന്നത്. നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള കാര്യമുണ്ട്, വളരെ അഡ്വർടൈസ്മെന്റും വരുന്ന ഒരു കാര്യമാണ്, ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ. അതിന്റെ അർത്ഥം എന്താണ്? 6 മാസം മുലപ്പാൽ മാത്രം മതി. ഒരു കുഞ്ഞിനെ ജന്മം കൊണ്ടതിന് ശേഷം ആദ്യത്തെ 6 മാസം വേറെ ഏതൊരു ഫുഡിന്റെയും ആവശ്യം ഇല്ല എന്നുള്ളതിന്റെ ഒരു സ്ഥിരപ്പെടുത്തൽ കൂടെയാണ് ഈ വാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇന്ന് ഇപ്രാവശ്യത്തെ തീമിനെ പറ്റി ഒന്ന് നോക്കാം. അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ഫോർ എ സസ്റ്റൈനബിൾ സ്റ്റാർട്ട് ഇൻ ലൈഫ്, സ്ട്രെങ്തൻ വാട്ട് ഓക്സ്. ഉദ്ദേശിക്കുന്നത് നമുക്കൊരു എന്തിനൊരു തുടക്കം പ്രധാനമാണ്. ഏതൊരു സംരംഭം നടക്കുമ്പോഴും ഒരു തുടക്കമാണ് ഏറ്റവും പ്രധാനം. അപ്പൊ തുടക്കം, ഒരു കുഞ്ഞിന്റെ ജീവിതചക്രം തുടങ്ങുന്നത് ജനിച്ച ഉടനെ. ഈ ജനിച്ച ഉടനെ ഏറ്റവും വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളായിരിക്കണം കുഞ്ഞിന് കിട്ടേണ്ടതും നടക്കേണ്ടതും. അതിൽ ഏറ്റവും പ്രധാനമുള്ളത് കുഞ്ഞിന്റെ ഭക്ഷണമാണ്. ഒരു ജീവൻ നിലനിൽക്കാനായിട്ട് നമുക്ക് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ഏത് ജീവനും ആയിക്കോട്ടെ, 3 ഘടകങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടത്: 1 വായു, 2 ജലം, 3 ഭക്ഷണം. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു കുഞ്ഞ് പ്രസവിച്ച കഴിഞ്ഞ ഉടനെ ആദ്യം ചെയ്യുന്നത് കരയലാണ്. ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, കുഞ്ഞ് ഏത് സെക്സ് എന്നുള്ളതല്ല നോക്കുന്നത്, കുഞ്ഞ് കരഞ്ഞോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യം നോക്കുന്നത്. കരയുന്നു എന്ന് പറയുമ്പോൾ ആദ്യത്തെ ജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടന്നു കഴിഞ്ഞു, അതായത് ശ്വാസം കിട്ടിക്കഴിഞ്ഞു. 2 കുഞ്ഞിന് വേണ്ടത് ജലമാണ്. 3 വേണ്ടത് ഭക്ഷണമാണ്. ഈ ജലവും ഭക്ഷണവും ഒന്നിച്ച് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്നതാണ് മുലപ്പാൽ വഴി. അതാണ് അതിന്റെ പ്രാധാന്യം. അപ്പൊ ഒരു സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഇപ്പൊ നമുക്ക് ഇവൻ ഒരു ഫ്ലൈറ്റിനെ നോക്കിക്കഴിഞ്ഞാലും, ഒരു എയ്റോപ്ലെയിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി വളരെ കൂടുതലാണ്. ഏറ്റവും ഡേഞ്ചറസ് ടൈം എന്ന് പറയുന്നത് അതിന്റെ ടേക്ക് ഓഫ് ടൈമിലും ലാൻഡിങ് ടൈമിലുമാണ്. അപ്പം സ്റ്റെബിലിറ്റി എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആദ്യത്തെ 6 മാസം ഈ ടേക്ക് ഓഫ് ടൈമായിട്ട് കണക്കാക്കണം. ആ ടേക്ക് ഓഫ് ടൈമിൽ വേറെ യാതൊരുവിധ കണ്ടാമിനേഷനും പാടില്ല. ആ കണ്ടാമിനേഷൻ ഇല്ലാതെ ഒരു കുഞ്ഞിന് കിട്ടുന്ന ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് മുലപ്പാലാണ്.
1: സാർ, മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ യുവതലമുറയിലെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാസ്റ്റ് ലൈഫാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ അവർക്ക് മുലയൂട്ടലിന് എത്രത്തോളം സമയവും അതോടൊപ്പം തന്നെ പ്രാധാന്യവും നൽകാൻ സാധിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് ദീർഘകാലത്തെ അങ്ങയുടെ അനുഭവ സമ്പത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് വിലയിരുത്താമോ?
2: ആദ്യം നമ്മള് യുവതലമുറയെ പറ്റി ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ അവരെ വലുതായിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ ഡേ ടു ഡേ സർവൈവൽ, നമ്മളുടെ ചിന്താഗതിയാണെങ്കിൽ, പണ്ട് സ്ത്രീകളാണെങ്കിൽ പുറത്ത് അവരുടെ വീട്ടിന് പുറത്ത് പോകുന്നില്ലായിരുന്നു. വർക്ക് ചെയ്യുന്നതെല്ലാം വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞിനെ വളർത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ അതിനോടൊപ്പം ഉള്ള ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, അവര് ഏണിങ് മെമ്പേഴ്സായി. അങ്ങനെ വന്നപ്പം പ്രാധാന്യം ഏതിന് കൂടുതൽ കൊടുക്കണം? പക്ഷെ ഇതിൽ സഫർ ചെയ്യുന്ന ആരാണ്? കുട്ടികളാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാലത്തിനൊത്ത് മോഡിഫിക്കേഷൻ വരുത്തേണ്ട സമയമായി കഴിഞ്ഞു. ഇനി എല്ലാ യുവതലമുറയും ഇതിലൊരു കാര്യം ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. നമ്മൾ പൈസ ഉണ്ടാക്കാനായിട്ടൊക്കെ നമ്മൾ ഓരോ ജോലിക്കും പോകുമ്പോൾ അൾട്ടിമേറ്റ്ലി അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ചിന്തിക്കണം. ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതിൽ. അതായത് ഒരു കുഞ്ഞിനെ മുലപ്പാല് ആറുമാസം കൊടുക്കാതെ ആ അമ്മ വേറൊരു ജോലിയുടെ കാരണം കൊണ്ട് ഇതിന് ഈ ഒരു മുലപ്പാലിനെ കുഞ്ഞിന് കൊടുക്കാതെ പോകുമ്പോൾ കുഞ്ഞിന് വരാൻ ചാൻസ് ഉള്ള അസുഖങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇത് കുടല സംബന്ധമായിട്ടുള്ള കാര്യവും പ്രതിരോധ സംബന്ധമായ കാര്യവും ശ്വാസകോശ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉള്ള അസുഖങ്ങൾ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതായത് നമ്മളിതിനെ കാണേണ്ടത് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ആദ്യത്തെ ആറുമാസം മുലപ്പാൽ മാത്രം കൊടുത്താൽ. കാരണം അതൊരു ബാങ്കിലെ പൈസയുടെ നിക്ഷേപം പോലെ തന്നെ കാണണം. നമ്മളൊരു ജോലി എന്ന് പറയുമ്പം പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, അത് സർവൈവലിന്റെ ഭാഗമാണ്. എന്നിരുന്നാലും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു ജോലിയിൽ ആറുമാസം ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആണോ മെച്ചം, അതോ സ്വന്തം കുഞ്ഞിനെ ആദ്യത്തെ ആറുമാസം മുലപ്പാൽ കൊടുത്ത് വളർത്തുന്നതാണോ മെച്ചം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ശരിക്കുമുള്ള എക്കണോമിക്സ് അല്ലെങ്കിൽ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ലാഭകരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് മുലപ്പാൽ കൊടുക്കുന്നതായിരിക്കും. ഒരു ജോലി കിട്ടി അതിനോടനുബന്ധിച്ച് നമുക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റും ഒരു ആറുമാസം കുഞ്ഞിനെ മുലപ്പാല് മാത്രം കൊടുത്ത് വളർത്തുമ്പോൾ ഉണ്ടാകുന്ന അസുഖം വരാതിരിക്കുമ്പോൾ, അതായത് വേറെ എക്സ്പെൻഡിച്ചർ ഇല്ല, അസുഖം വരാത്തതിന്റെ കാര്യം മാത്രമല്ല ഒരു ഫോർമുല ഫീഡിലോട്ട് പോകുന്ന ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ശരിയായ രീതിയിൽ ഫോർമുല ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിൽ കൂടുതൽ ഒരു ടിന് തികയാതെ വരും. അങ്ങനെയാണെങ്കിൽ ഒരു ടിൻ ഫോർമുല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 1000 രൂപയോളം വരും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 6 മാസം ഈ 1000 രൂപ ഏകദേശം ഒരു 3-4 ദിവസത്തേക്ക് ഇടവിട്ട് ചെലവാക്കുന്നതും അതേ സ്ഥാനത്ത് താൽക്കാലികമായിട്ട് ജോലിയെ നിർത്തി വെച്ചിട്ട് ഒരു അമ്മ മുലയൂട്ടുന്നതും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്കണോമിക്കലി നോക്കിയാലും ലാഭകരം എന്ന് പറയുന്നത് മുലയൂട്ടുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റുകളെല്ലാം സ്ത്രീകൾക്ക് അവരുടെ എംപ്ലോയീസിന് 6 മാസം മെറ്റേണിറ്റി ലീവ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിനെ നമ്മൾ റോങ് ആയിട്ട് ഇന്റർപ്രെറ്റ് ചെയ്യാറുണ്ട്. അതായത് അതൊരു സ്ത്രീകൾക്ക് കൂടുതൽ കൊടുക്കുന്ന കംഫർട്ട് ആയിട്ട്, അതല്ല യഥാർത്ഥത്തിൽ. അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതല്ല, അങ്ങനെ ഒരു ധാരണ തെറ്റാണ്. അത് ഭാവി തലമുറയ്ക്കുള്ള ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ കാണണം. അപ്പൊ ഇതിന്റെ എക്കണോമിക് പാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്കൽ പാർട്ട് പിന്നെ കൺഫ്യൂഷൻസ് ആർക്കും ഇല്ല, വളരെ നന്നായിട്ട് എല്ലാവർക്കും അറിയാം. നമുക്ക് പല സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് തലച്ചോറ് മുതലാണ്. ബുദ്ധിയുടെ വളർച്ച എപ്പോഴും കൂടുന്നത് മുലയൂട്ടുന്ന കുട്ടിയൊക്കെ ആയിരിക്കും. ഏകദേശം 30 അളവ് മടങ്ങ് അതിന്റെ പ്രധാനപ്പെട്ട പദാർത്ഥങ്ങൾ ഒരു മുലയൂട്ടുന്ന ഒരു കുഞ്ഞിനും അതേസമയം പശുവിന്റെ പാല് കൊടുക്കുന്ന ഒരു കുഞ്ഞിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ബുദ്ധിവികാസത്തിന്റെ 30 ഇരട്ടിക്കുള്ള സാധനങ്ങളുടെ അവൈലബിലിറ്റി മുലപ്പാലിലാണ് കൂടുതലുള്ളത്. അതൊരു പോയിന്റ്. 2, ടെസ്റ്റുകൾ നടത്തുമ്പോൾ IQ ലെവൽ ആർക്കാണ് കൂടുതൽ എന്നുള്ളത്, ഇന്റലിജന്റ് കോഷ്യന്റ് എന്ന് പറയും, അത് നോക്കുമ്പോഴും മുലയൂട്ടൽ മാത്രം ചെയ്ത് ആദ്യത്തെ 6 മാസം മുലയൂട്ടൽ മാത്രം കൊടുത്ത ഒരു കുട്ടിയും അതല്ലാതെ പശുമ്പാലോ ഫോർമുല എന്ന് പറയുമ്പോൾ അത് പശുമ്പാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ പാലായാലേ പറ്റൂ, അങ്ങനെ കൊടുത്ത കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത് 8 ഇരട്ടി കൂടുതലാണ് IQ, ബുദ്ധിയുടെ വികാസം 8 ഇരട്ടിയാണ് കൂടുതൽ ആർക്ക്, മുലപ്പാൽ മാത്രം 6 മാസം കൊടുത്ത് വളർത്തിയ കുട്ടികൾക്ക്. പിന്നെ ഇതിനോടൊപ്പം പല കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ കുടല്, അതായത് ആമാശയത്തിന്റെ മെച്ചൂരിറ്റി 4.5 മാസം ആകുമ്പോഴേ ആകുന്നുള്ളൂ, 4.5 മാസം വരെ എടുക്കും അതിന്റെ മെച്ചൂരിറ്റി വരാനായിട്ട്. അപ്പോഴൊരു വേറെ ഫോറിൻ സാധനം എന്ത് നമ്മുടെ ആമാശയത്തിലോട്ട് പോയാലും അവിടെ മുറിവുകൾ വരാനായിട്ട് മൈക്രോ ഇഞ്ചുറീസ് എന്ന് പറയും, ചെറിയ കുഞ്ഞു മുറികൾ, കാണാൻ പറ്റുന്നതല്ല, മൈക്രോ ഇഞ്ചുറീസ് വരാം. അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കൗസ് മിൽക്കിലാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പശുക്കുട്ടിയാണെങ്കിൽ ജനിച്ച അന്ന് മുതൽ പുറത്ത് ഇറങ്ങി ഭക്ഷണം കഴിക്കും. പക്ഷേ നടക്കാനോ ഇരിക്കാനോ ഒന്നും കഴിയാത്തതാണ് മനുഷ്യക്കുട്ടി എന്ന് പറയുന്നത്. 1 വയസ്സെങ്കിലും ആകാതെ കുഞ്ഞിനെ എണീറ്റിരിക്കാനായിട്ട് പറ്റുന്നതല്ല. അപ്പം പൂർണ്ണമായിട്ട് മദറുമായിട്ട് ഡിപ്പെൻഡന്റ് ആണ്. ഇതുപോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മൃഗവും ഉണ്ട്, കംഗാരു. കംഗാരു എന്ന് പറയുമ്പോൾ ഒരു തമ്പിന്റെ സൈസ്, പെരുവിരലിന്റെ സൈസ് മാത്രമേ ഉള്ളൂ ജനിക്കുമ്പോൾ. അത് കഴിഞ്ഞ് അതിന്റെ സഞ്ചിയിലിട്ടാണ് വളർത്തുന്നത്. നമുക്കൊരു 6 മാസം മുതൽ 1 വയസ്സ് വരെ ആ ഒരു സഞ്ചി ഇല്ലെന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ അമ്മയെ പൂർണ്ണമായിട്ട് ഡിപ്പെൻഡന്റ് ആണ് ഒരു കുഞ്ഞെന്ന് പറയുന്നത്. ഒരു അമ്മ ഒരു കുഞ്ഞിന് പ്രസവം നൽകുകയാണെങ്കിൽ അതിന്റെ കൂടെ ഭാഗമായിട്ട് തന്നെ മുലയൂട്ടുന്നത് നമ്മൾ കാണണം. 6 മാസം എന്നുള്ളത് മിനിമമാണ്. അത് ആറുമാസം കഴിഞ്ഞും

0: കൊടുക്കണം. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് 2 വയസ്സുവരെയെങ്കിലും മുലപ്പാൽ കൊടുക്കണം. എന്നാൽ 6 മാസം വരെ ഇതിനെ പൂർണ്ണമായിട്ടും ജലവും ഭക്ഷണവുമായിട്ട് കാണാൻ പാടുള്ളൂ. അത് പറയാനുള്ള കാരണമുണ്ട്. 6 മാസം പൂർണ്ണ നന്നായിട്ട് വെയിലുള്ള കാലഘട്ടത്തിലായാൽ പോലും നമ്മൾ വെള്ളം കൊടുക്കാനായിട്ട് റെക്കമെൻഡേഷൻ ഇല്ല. കൊടുക്കാൻ പാടുള്ളത് അമ്മയുടെ മുലപ്പാൽ മാത്രം. പച്ചവെള്ളമോ ചൂടാക്കി തണുപ്പിച്ച വെള്ളമോ ഒന്നും 6 മാസം വരെ ആവശ്യമില്ല. എന്നാൽ 6 മാസം കഴിയുമ്പോൾ മറ്റു ഭക്ഷണങ്ങളും കൊടുത്തു തുടങ്ങണം. അത് ആദ്യത്തെ 1-3 മാസം, 6 മാസം മുതൽ 9 മാസം വരെ 4 നേരം മുലപ്പാലിനോടൊപ്പം ഭക്ഷണം കൊടുക്കണം. 9 മാസം മുതൽ 1 വയസ്സ് വരെ 4 മുതൽ 5 നേരം മുലപ്പാലിനോടൊപ്പം ഭക്ഷണം കൊടുക്കണം. 1 വയസ്സ് കഴിഞ്ഞാൽ ഫാമിലി പോട്ട് എന്ന് പറയും. അതായത് വീട്ടിലെല്ലാവരും കഴിക്കുന്ന ഭക്ഷണം തന്നെ കുഞ്ഞിനും കൊടുക്കാം. ഇതൊരു സപ്ലിമെന്റ് ആയിട്ടാണ് കാണേണ്ടത്. ഏതിനെ? മുലപ്പാലിനെ. ആ 1 വയസ്സ് കഴിഞ്ഞാൽ മുലപ്പാൽ ഒരു നോർമൽ ഭക്ഷണമായിട്ട് കാണരുത്. അത് ആഡ് ഓൺ ഫുഡായിട്ട് മാത്രമേ കാണാവൂ. മാത്രമല്ല അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ട്, അവരുടെ ബന്ധം വർദ്ധിപ്പിക്കാനുള്ള ഒരു ബോണ്ടായിട്ടാണ് മുലപ്പാലിനെ കാണേണ്ടത്. ആ 2 വയസ്സ് കഴിഞ്ഞിട്ടും മുലപ്പാൽ കൊടുക്കുന്ന കുട്ടികളെ എൻ്റെ എക്സ്പീരിയൻസ് കൂടെ വെച്ച് പറയുകയാണ്, അസുഖങ്ങൾ വരുന്നതിൻ്റെ ചാൻസ് വളരെ കുറവാണ്. കമ്പയർ ചെയ്യുമ്പോൾ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. എന്നാൽ 6 മാസത്തിന് മുമ്പേ തന്നെ മൃഗത്തിന്റെ പാല് കൊടുക്കുകയോ അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് കൊടുക്കുന്നയോ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ, ചുമ, മാത്രമല്ല വയറുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഇങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു യുവതലമുറയോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രധാന കാര്യം, പറയേണ്ട കാര്യം, അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, മുലപ്പാൽ കൊടുക്കുന്നതാണോ അതോ ജോലിക്ക് പോകുന്നതാണോ എക്കണോമിക്കലി നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തീർച്ചയായിട്ടും എക്കണോമിക്കലി ഫിനാൻഷ്യലി നല്ലതെന്ന് പറയുന്നത് മുലപ്പാൽ കൊടുക്കുന്നതാണ് ലോങ് റണ്ണിൽ. കാരണം ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത ഒരമ്മ ആഗ്രഹിക്കുന്നില്ല അസുഖമുള്ള ഒരു കുഞ്ഞ് തന്നെ എനിക്ക് വേണമെന്ന്. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? എല്ലാ പാരൻസും ആഗ്രഹിക്കുന്നത് തങ്ങളെക്കാട്ടിലും ബെറ്റർ ആയിരിക്കണം തങ്ങളുടെ കുഞ്ഞുങ്ങളെന്നാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു പാരൻസും 6 മാസം വരെ ഉള്ള മുലപ്പാല് ഒരു കാരണവശാലും മുടക്കാനായിട്ട് പാടില്ല.
1: മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും ഇത്രയും അറിവുകൾ പങ്കുവച്ച ഡോക്ടർ ബെനറ്റ് സൈലത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി, വളരെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
5: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വിജയദസ് കുമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനവും അദ്ദേഹത്തിന്റെ 25 വർഷത്തെ പൊതുസേവന കാലയളവും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്നു മുതൽ 1 മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന പദ്ധതികളുടെ 200 ഉപഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ ക്യാമ്പയിൻ തുടക്കമാകും. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയത്തിൽ 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കല്പ് അഭിയാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം കൂടിയായ ഇന്ന് മുതൽ BJP നേതൃത്വത്തിലും 1 മാസത്തെ സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കും. പൊതുസേവന രംഗത്തെ പ്രധാനമന്ത്രിയുടെ പ്രതിബദ്ധത എടുത്തുകാണിക്കുകയും പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക് സേവന പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ലക്ഷ്യമിട്ടാണ് പ്രചാരണം. ഇന്ന് പാർട്ടിയുടെ നേതൃത്വത്തിൽ സേവാദിവസം

ദിവസമായി ആചരിക്കുകയും രാജ്യത്തുടനീളം രക്തദാന ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയും ചെയ്യും. വൈകിട്ട് ആശീർവാദ് കർദിയ പരിപാടി നടക്കും. പ്രചരണത്തിന്റെ ഭാഗമായി ബിജെപി പ്രവർത്തകർ രാജ്യത്തെ 14 ലക്ഷത്തോളം അംഗനവാടി കേന്ദ്രങ്ങളിലെത്തുകയും ജീവനക്കാരെ ആദരിക്കുകയും ചെയ്യും. യുവാക്കളെ ഉൾപ്പെടുത്തി ശുചിത്വ ഡ്രൈവുകളും വൃക്ഷത്തൈ നടീലും നടത്തും. ബ്ലോക്ക് തലത്തിൽ 15 ദിവസം നീണ്ടു നിൽക്കുന്ന സേവാസേതു അഭിയാനും സംഘടിപ്പിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മർമ്മുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും. മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും കഴിഞ്ഞ 25 വർഷത്തെ അദ്ദേഹത്തിന്റെ മാതൃകാപരമായ പൊതുസേവനത്തെയും രാഷ്ട്രനിർമ്മാണ സംഭാവനകളെയും രാഷ്ട്രപതി പ്രശംസിച്ചു. രാജ്യത്തിന് വേണ്ടി നിരന്തരം സേവനം തുടരുന്ന പ്രധാനമന്ത്രിക്ക് മികച്ച ആരോഗ്യവും ദീർഘായുസ്സും രാഷ്ട്രപതി ആശംസിച്ചു. നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടുകൂടിയ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ ലോകത്തിലെ തിളക്കം മാറുന്ന കേന്ദ്രമായി മാറിയെന്നും ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണെന്നും ഉപരാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. സാമൂഹ്യ മാധ്യമത്തിലാണ് ഇരുവരും ആശംസകൾ അറിയിച്ചത്. ജന്മദിനമാഘോഷിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബിജെപി അധ്യക്ഷൻ നിതിൻ നബീനും ആശംസ നേർന്നു. അദ്ദേഹത്തിന്റെ ജീവിതയാത്ര സേവനത്തിലും സമർപ്പണത്തിലും അധിഷ്ഠിതമാണെന്നും നിരവധി ആളുകൾക്ക് പ്രചോദനമാണ് ആ ജീവിതമെന്നും ആശംസാ സന്ദേശത്തിൽ അമിത്ഷാ പറഞ്ഞു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം അന്താരാഷ്ട്ര തലത്തിൽ വികസനത്തിന്റെയും സ്വാശ്രയത്വത്തിന്റെയും പാതയിൽ മുന്നേറിയാണെന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ദേശീയ സേവനത്തിന്റെയും സമർപ്പണത്തിന്റെയും പര്യായമാണ് നരേന്ദ്രമോദിയെന്ന് നിതിൻ നബീൻ അറിയിച്ചു. സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് ഇന്ന് തുടക്കം. പൊതു ഇടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് അടുത്ത മാസം 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛ് ഭാരതം, വികസിത ഭാരതം എന്നിവയാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛ് ഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി 2017 മുതലാണ് രാജ്യത്ത് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി 7 ഒക്ടോബർ പ്രത്യേക ശുചിത്വ പരിപാടികൾ സംഘടിപ്പിക്കാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആഗോള സെമി കണ്ടക്ടറായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സിലിക്കൺ ടു സിസ്റ്റം ബിൽഡിംഗ് ദ ഇക്കോസിസ്റ്റം എന്ന പ്രമേയത്തിലാണ് 3 ദിവസത്തെ സമ്മേളനവും പ്രദർശനവും. 600-ലധികം പ്രദർശകരും 100 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും 3 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കും. സെമി കണ്ടക്ടർ, ഇലക്ട്രോണിക്സ് മേഖലയിലെ ആഗോള ഇന്ത്യൻ കമ്പനികൾ, നയരൂപകർത്താക്കൾ, നിക്ഷേപകർ, ഗവേഷകർ, സ്റ്റാർട്ടപ്പുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർ സമ്മേളനത്തിലും പ്രദർശനത്തിലും ഒത്തുചേരും. ജപ്പാൻ, ദക്ഷിണ കൊറിയ, മലേഷ്യ, നെതർലാൻഡ്, സിംഗപ്പൂർ, സ്വീഡൻ എന്നീ രാജ്യങ്ങളിൽ പ്രതിനിധീകരിക്കുന്ന 6 കൺട്രി പവലിയനുകൾക്ക് പുറമെ 12 സംസ്ഥാനങ്ങളുടെ ബൂത്തുകൾ, സ്റ്റാർട്ടപ്പ് പവലിയനുകൾ, ഇന്നൊവേഷൻ ഷോക്കേസ്, സ്റ്റുഡൻസ് ഹാക്കത്തോൺ, വർക്ക് ഫോഴ്സ് ഡെവലപ്മെന്റ് പവലിയൻ എന്നിവയും പ്രദർശനത്തിനുണ്ടാകും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം എന്നിവർ ചേർന്നാണ് സെമികോൺ ഇന്ത്യ സംഘടിപ്പിക്കുന്നത്. നിയമവിരുദ്ധമായി ഒപ്പിയം പോപ്പി ഉൽപാദനവും വിതരണവും തടയുന്നതിന് നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വീകരിച്ച നടപടിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വാഗതം ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ മയക്കുമരുന്നിനെതിരെ അമേരിക്ക എന്ന പോരാട്ടത്തിൽ ഇന്ത്യയുടെ പിന്തുണയ്ക്ക് ട്രംപ് നന്ദി അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥ എക്രോസ് ഭാരത് ആൻഡ് ബിയോണ്ട് ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. നാളെ ഉച്ചയ്ക്ക് 1:30 പരിപാടി. രാജ്യരക്ഷാമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് നാളെ കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജമ്മുകാശ്മീരിലെ ഉധംപൂർ ജില്ലയിൽ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സംയുക്ത സേന വധിച്ചു. ഉധംപൂരിലെ മജൽത്ത പ്രദേശത്ത് ഇന്നലെ വൈകിട്ട് സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സുരക്ഷാസേന തിരച്ചിൽ ആരംഭിച്ചത്. തുടർന്ന് പ്രദേശം വളയുകയും ഭീകരരുമായി ഏറ്റുമുട്ടൽ ആരംഭിക്കുകയുമായിരുന്നു. പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിൽ പുരോഗമിക്കുകയാണെന്നും കൊല്ലപ്പെട്ട ഭീകരരെ തിരിച്ചറിയാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഡൽഹിക്ക് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ യോഗം വിളിച്ചു ചേർത്തത്. ഇന്ന് വിശ്വകർമ്മദിനം. ലോകമെമ്പാടും വിശ്വകർമ്മജർ. ഭദ്രപാദ മാസത്തിലെ കന്ന സംക്രാന്തിയിലാണ് വിശ്വകർമ്മദിനം ആചരിക്കുന്നത്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതി നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിശേഷമായ പരിപാടികൾ നടത്തും. യൂണിയൻ ശാഖാ മന്ദിരങ്ങളിലും വിശ്വകർമ്മദേവ ക്ഷേത്രങ്ങളിലും വിശേഷാൽ പൂജകൾ ഉണ്ടാകും.
എസ് സംസ്ഥാന കമ്മിറ്റി കോട്ടയത്ത് സംഘടിപ്പിക്കുന്ന വിശ്വോദയം വിശ്വകർമ്മ ദിനാഘോഷവും മഹാസമ്മേളനവും മന്ത്രി രമേശ് ചെന്നിത്തലയും വൈകിട്ട്

0: സാംസ്കാരിക സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്ത് ചീറ്റകളുടെ എണ്ണം 52 ഉയർന്നു. ഇന്ത്യയിൽ ജനിച്ച 32 ചീറ്റക്കുട്ടികൾ ഉൾപ്പെടെയാണ് പദ്ധതിയുടെ 4 വർഷത്തെ അവലോകന റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. 49 ചീറ്റകൾ കുനോ നാഷണൽ പാർക്കിലും 3 ചീറ്റകൾ ഗാന്ധിനഗർ വന്യജീവി സങ്കേതത്തിലുമാണ് കഴിയുന്നത്. നബീബിയ, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്ന ചീറ്റകളും അവയുടെ കുഞ്ഞുങ്ങളും ബോട്സ്വാനയിൽ നിന്ന് പുതുതായി കൊണ്ടുവന്ന ചീറ്റകളും ഉൾപ്പെടുന്നതാണ് ഇപ്പോഴത്തെ ചീറ്റകളുടെ എണ്ണം. വിനായക ചതുർത്ഥി ഗണേശോത്സവ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് തിരുവനന്തപുരത്ത് ഗണേശ വിഗ്രഹ ഘോഷയാത്ര നടന്നു. തുടർന്ന് ശംഖുമുഖം ആറാട്ടുകടവിൽ 1008 നാളികേരം സമർപ്പിച്ച അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിന് ശേഷം വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്തു. 9 ദിവസത്തെ പൂജകൾക്ക് ശേഷമാണ് ആചാരപരമായി ഗണേശ വിഗ്രഹം നിമജ്ജനം നടത്തുന്നത്. റിപ്പോർട്ടർ ചാനൽ ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. നടപടിക്രമം പാലിച്ചാണ് റെയ്ഡ് നടത്തിയത്. കഴിഞ്ഞ 10 വർഷം മാധ്യമങ്ങൾക്കെതിരായ വേട്ടയാടൽ അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായിരുന്നുവെന്നും അപ്പോൾ പ്രശ്നമുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. SIT എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയോ ഗവൺമെന്റോ പറയേണ്ടതില്ലെന്നും റെയ്ഡിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം സൂക്ഷിച്ച കേസിൽ റിപ്പോർട്ട് ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. കൊച്ചിയിലെ ചാനൽ ഓഫീസിൽ നിന്നും എക്സൈസ് സംഘം പുലർച്ചെയാണ് ആന്റോ അഗസ്റ്റിനെ അറസ്റ്റ് ചെയ്തത്. ആലുവ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വയനാട്ടിലേക്ക് ആന്റോയുമായി സംഘം പുറപ്പെട്ടു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിവരികയായിരുന്നു. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്നു മുതൽ അടുത്ത മാസം 10 വരെ യാത്രി സേവാ അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് വിമാനത്താവള ഡയറക്ടർ മുകേഷ് യാദവ് അറിയിച്ചു. യാത്രക്കാർക്ക് സുരക്ഷിതവും സുഖകരവുമായ യാത്രാനുഭവം ലക്ഷ്യമാക്കിയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ശുചിത്വം, ഉപഭോക്തൃ സേവനം, ബോധവൽക്കരണം, മികച്ച സേവനം കാഴ്ചവെക്കുന്നവർക്ക് അംഗീകാരം, പരിസ്ഥിതി സൌഹൃദ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകുമെന്നും ഡയറക്ടർ പറഞ്ഞു. കണ്ണൂർ ആറളത്തെ ആനമത നിർമ്മാണം December 31 പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. പ്രവൃത്തി പുരോഗതി കളക്ടർ പി വിഷ്ണുരാജ് വിലയിരുത്തി. നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കാനും ആനമതിലിനോട് ചേർന്ന ജണ്ടകൾ മാറ്റുന്നതിനും പ്രദേശത്തെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കുന്ന നടപടി വേഗത്തിലാക്കാനും കളക്ടർ നിർദ്ദേശം നൽകി. നിർമ്മാണത്തിൽപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ RRT നിരീക്ഷണം ശക്തമാക്കാനും കളക്ടർ നിർദ്ദേശിച്ചു. ആറള മേഖലയിലെ സോളാർ ഫെൻസിംഗ് വൈദ്യുതി വിതരണത്തിലെ തകരാറുകൾ പരിഹരിക്കുന്നതിന് അനർട്ടിനെ ചുമതലപ്പെടുത്തി. മതിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ബ്ലോക്ക് 10 പുളിമരം തട്ടിലാണ് കളക്ടറും സംഘവും എത്തിയത്. 6 കിലോമീറ്ററോളം നിർമ്മാണം പൂർത്തിയാക്കിയതായും ബാക്കി 3 കിലോമീറ്റർ പ്രവൃത്തി പുരോഗമിക്കുന്നതായും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു. ക്രിക്കറ്റിൽ ഒമാൻ പര്യടനത്തിലെ ആദ്യ മത്സരത്തിൽ ആധികാരിക ജയവുമായി കേരളം. 3 ടീമുകൾ പങ്കെടുത്ത ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഒമാൻ ടീമിനെ 8 വിക്കറ്റിനാണ് കേരളം തോൽപ്പിച്ചത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2020 മത്സരം 3 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ 2 മത്സരങ്ങളിലും ജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന ജൈവവിദ്യ ബോർഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥി ജൈവവിദ്യ കോൺഗ്രസ് ജില്ലാതല മത്സരങ്ങൾ മറ്റന്നാൾ കോഴിക്കോട് കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. രാവിലെ 10 മത്സരങ്ങൾ ആരംഭിക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഉച്ചയ്ക്ക് 12:30.
1: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സിദ്ധ ശ്രീറാം പാടിയതാണ് ചിത്രം ആഞ്ചലീന.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ചിത്രം ബൊമ്മൈ നായകി, പാടിയത് സുന്ദരമൂർത്തി, KS ഹരിചരൺ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി സിദ്ധ ശ്രീറാം പാടിയത് ചിത്രം ഐറ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ

0: സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ചിത്രം ധാധാ 87, പാടിയത് പ്രിയങ്ക.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. എഫ് എം പ്രധാന വാർത്തകൾ. പെട്രോൾ, ഡീസൽ, വ്യോമയാന ഇന്ധനം എന്നിവയുടെ വിൻഫോർ ടാക്സും കയറ്റുമതി തീരുവയും കേന്ദ്രം കുറച്ചു. പെട്രോൾ കയറ്റുമതിക്ക് നികുതി ലിറ്ററിന് 50 പൈസയും ഡീസലിന് 20 രൂപയും വിമാന ഇന്ധന കയറ്റുമതി തീരുവ ലിറ്ററിന് 15 രൂപയുമാണ് കുറച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ജന്മദിനാശംസകൾ നേർന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം അന്താരാഷ്ട്ര തലത്തിൽ വികസനത്തിന്റെയും സ്വാശ്രയത്വത്തിന്റെയും പാതയിൽ മുന്നേറുകയാണെന്ന് അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ജനന മരണ രജിസ്ട്രേഷന് വൈകുന്നത് തടയുന്നതിന് വ്യവസ്ഥകൾ കർശനമാക്കി. പുതിയ ജനന മരണ രജിസ്ട്രേഷൻ നിയമം ഈ വർഷം ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ മൃത്യുഞ്ജയ് കുമാർ നാരായണൻ അറിയിച്ചതാണ് ഇക്കാര്യം. ജമ്മുകശ്മീരിലെ ഉധംപൂർ ജില്ലയിൽ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സംയുക്ത സേന വധിച്ചു. ഉധംപൂരിലെ മജൽത്ത പ്രദേശത്ത് ഇന്നലെ വൈകിട്ട് സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സുരക്ഷാസേന തിരച്ചിൽ ആരംഭിച്ചത്. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്നു മുതൽ അടുത്ത മാസം 10 വരെ യാത്രാ സേവാ അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് വിമാനത്താവള ഡയറക്ടർ മുകേഷ് യാദവ്. യാത്രക്കാർക്ക് സുരക്ഷിതവും സുഖകരവുമായ യാത്രാനുഭവം ലക്ഷ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കെ ജി മാരാർ ജന്മദിനം ആഘോഷിച്ച് ബിജെപി പാർട്ടി സംസ്ഥാന ഓഫീസിൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കെ ജി മാരാർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. അധ്യാപകനും പ്രഭാഷകനും വിവർത്തകനുമായ പ്രൊഫസർ പി ജയേന്ദ്രൻ കോഴിക്കോട്ട് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. കോഴിക്കോട് സെന്റ് ജോസഫ് കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായിരുന്നു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. എഫ് എം പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വചനം എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് യേശുദാസ്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ ഈണം.

0: ഓണം കഴിഞ്ഞിട്ടും മാവേലി മൈജിയിൽ തന്നെയുണ്ടല്ലോ.
1: മൈജിയുടെ ഓഫർ തീർന്നിട്ടില്ലല്ലോ. മുൻ വർഷങ്ങളിലേതുപോലെ വാഗ്ദാനം ചെയ്ത സമ്മാനങ്ങൾ 45 ദിവസങ്ങൾക്കുള്ളിൽ കൊടുക്കുന്നതാ മൈജിയുടെ ചരിത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചിത്രം സല്ലാപം, ഗായകൻ യേശുദാസ്, ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

0: ഫ്രിഡ്ജുകളുടെ ഓഫറുകൾ ഇപ്പോഴും തുടരുന്നു.
1: ഏറ്റവും പുതിയ 2026 മോഡലുകളുടെ വലിയ കളക്ഷൻ
2: വാഗ്ദാനം ചെയ്യുന്ന സമ്മാനങ്ങൾ 45 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിലെത്തുന്നു.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി മാസ് ഓണം ഓഫർ തുടരുന്നു.
4: ഷോപ്പിംഗ് മിസ്സായോ?
3: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ. മാസ് വിലക്കുറവ്,
4: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
3: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
4: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
5: ചിത്രം മിടുമിടുക്കി. പാടിയത് യേശുദാസും എസ് ജാനകിയും. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം പകർന്നത് MS ബാബുരാജ്.

0: വിലക്കുറവിന്റെ പരസ്യങ്ങളൊക്കെ വിശ്വസിക്കാമോ ചേട്ടാ?
1: പരസ്യം കേട്ട് മാത്രം എങ്ങനെ അറിയും?
2: എന്നാൽ മൈജിയിൽ വന്ന് വില നോക്കിക്കോ.
3: വിലക്കുറവിന്റെ കാര്യത്തിൽ മലയാളിക്ക് വിശ്വാസം മൈജി മാത്രം. മൈജി ഓണം മാസ് ഓണം ഓഫറുകൾ ഇപ്പോഴും തുടരുന്നു.
0: ഓരോരുത്തരുടെയും ഓണം ഓഫറിൽ എന്തോരം സമ്മാനങ്ങളാ. ഇതൊക്കെ കിട്ടാൻ ഇനി അടുത്ത ഓണം വരെ കാത്തിരിക്കണോ?
1: മൈജിയുടെ സമ്മാനങ്ങൾക്ക് അത്രയും കാത്തിരിക്കണ്ട.
0: പിന്നെ
1: വാഗ്ദാനം ചെയ്ത സമ്മാനങ്ങൾ 45 ദിവസത്തിനുള്ളിൽ തന്നെ കയ്യിലെത്തും. അതാണ് മൈജിയുടെ പ്രത്യേകത.
4: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
5: ചിത്രം പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്. പാടിയത് യേശുദാസും എസ് ജാനകിയും. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം പകർന്നത് ഇളയരാജ.

0: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
1: വഴിയുണ്ടല്ലോ, നേരം ഐജിയിലേക്ക് പോക്കോ ഫിനാൻസ് പർച്ചേസിൽ നേടാം. 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫീച്ചർ ഷോറൂമുകളിൽ എത്തു.
2: ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം രവീന്ദ്രൻ, ചിത്രം മിഴി രണ്ടിലും, പാടിയത് ശ്രീനിവാസ്.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: ഓണം കഴിഞ്ഞിട്ടും മാവേലി മൈജിയിൽ തന്നെ ഉണ്ടല്ലോ.
3: മൈജിയുടെ ഓഫർ തീർന്നിട്ടില്ലല്ലോ. മുൻ വർഷങ്ങളിലേതുപോലെ വാഗ്ദാനം ചെയ്ത സമ്മാനങ്ങൾ 45 ദിവസങ്ങൾക്കുള്ളിൽ കൊടുക്കുന്നതാ മൈജിയുടെ ചരിത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
4: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: ഓണം കഴിഞ്ഞിട്ടും മൈജിയുടെ ഓഫറുകൾ ഇപ്പോഴും തുടരുന്നു.
3: ഏറ്റവും പുതിയ 2026 മോഡലുകളുടെ വലിയ കളക്ഷൻ,
2: വാഗ്ദാനം ചെയ്യുന്ന സമ്മാനങ്ങൾ 45 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിലെത്തുന്നു.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: സത്യം
6: സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
7: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഓണം വന്നപ്പോ വിലക്കുറവ് വിലക്കുറവ് എന്ന് പറയുന്നവർ ഒരുപാടുണ്ട്.
3: പക്ഷേ ശരിക്കും വിലക്കുറവിൽ വാങ്ങാൻ മൈജി മാത്രം.
2: വാങ്ങുന്നത് എന്തിലും യഥാർത്ഥ വിലക്കുറവ് കാണാൻ മൈജിയിലേക്ക് വരാം.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
8: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
9: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
8: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
9: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: ഓണം വന്നപ്പോ വിലക്കുറവ് വിലക്കുറവ് എന്ന് പറയുന്നവർ ഒരുപാടുണ്ട്.
3: പക്ഷേ ശരിക്കും വിലക്കുറവിൽ വാങ്ങാൻ മൈജി മാത്രം.
2: വാങ്ങുന്നത് എന്തിലും യഥാർത്ഥ വിലക്കുറവ് കാണാൻ മൈജിയിലേക്ക് വരാം.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് 12:10 സേവന വാർത്തകൾ, 12:15 ബ്രാഹ്മണിപ്പാട്ട് ഉമാ ബ്രാഹ്മണിയമ്മയും സംഘവും അവതരിപ്പിച്ചത്, 12:40 ആരോഗ്യദീപ്തി, മൂക്കിലെ ദശ അഥവാ നേസൽ പോളിപ്സ് ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിലുമായുള്ള അഭിമുഖം 1-ാം ഭാഗം.

ഒരു മണിക്കും 2:30 വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ തത്സമയം. 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം.

ഇന്ന് രാത്രി 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. സ്കോളർഷിപ്പുകൾ അറിയാം, വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാം. വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളെക്കുറിച്ചും മറ്റ് ധനസഹായ പദ്ധതികളെക്കുറിച്ചും വിശദമാക്കുന്നു തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സുധിൻ ഗോവിന്ദ്. തുടർന്ന് തൊഴിൽ വാർത്തകൾ ഇന്ന് 7:35 റേഡിയോ ഗൈഡിൽ. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: Talking to media on the occasion, BJP Chief Nitin Naveen said party workers across the country are participating in these blood donation camps. He noted that under the leadership of the Prime Minister Modi, lives of citizens have been transformed. Mr. Naveen said under the leadership of Prime Minister Modi, India is rapidly moving on the path of development to achieve the goal of Vikasit Bharat by 2047. President Draupadi Murmu and Vice President C.P. Radhakrishnan have extended greetings to Prime Minister Narendra Modi on his birthday today. In a social media post, President Murmu lauded Mr. Modi's exemplary public service and a contribution to nation building over the past 25 years. The Vice President said under the visionary leadership of Mr. Modi, India is shining as a bright spot in the world and is among the fastest growing major economies. Leader of opposition in the Rajya Sabha and Congress President Mallikarjun Kharge has extended greetings to Prime Minister Narendra Modi on his birthday today. In a social media post, the Congress President wished Mr. Modi good health and long life. Director General of News Services Division Akashvani Rajiv Kumar Jain administered the Swachhata Pledge to officers and staff at the premises of Akashvani in New Delhi today. Additional Director General News S. Subramanian was also present on the occasion. The pledge was administered as part of the ongoing Swachhata Hi Seva SHS 2026 campaign, being observed across the country from today till the 2nd of next month. The Union Ministry of Family Welfare has proposed amendments to Drugs Rules 1945 to strengthen regulatory oversight of Schedule H, H1 and X drugs. These drugs require valid prescriptions for customers to purchase. The proposed amendment seeks to address concerns relating to unauthorized access to and sale of these drugs and recommends mandatory CCTV surveillance at medical stores as an additional regulatory safeguard. India has strongly criticized Pakistan for providing a permissive environment for terrorists, drawing a direct link between Pakistan-based sanctuaries and the Al-Qaeda leadership responsible for the September 11 terror attacks in the United States. In the Indian stock market, the Sensex was trading nearly flat, while the Nifty was trading with modest gains during the forenoon session today. The Sensex added 57 points to 74,394, while the Nifty rose 55 points to 23,273 when reports last came in. And with that, we end this news bulletin.
1: Agashavani, Kannur. Sevana Vartagal. Kerala Kendra Sarvakalashalayil Dr. Ambedkar Center of എക്സലൻസ് സ്റ്റൈപ്പൻഡോടുകൂടി എസ് സി ഒ ബി സി വിഭാഗക്കാർക്ക് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം നൽകുന്നു. 50% മാർക്കോടെയുള്ള ബിരുദമോ തത്തുല്യ യോഗ്യതയോ ഉള്ളവർക്ക് ഈ മാസം 25 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കണ്ണൂർ സർവകലാശാല ധർമ്മശാല ക്യാമ്പസിലെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ മലയാളം, കൊമേഴ്സ്, നാച്ചുറൽ സയൻസ് വിഷയങ്ങളിലെ നിലവിലുള്ള താൽക്കാലിക അധ്യാപക ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് ലെക്ചററെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച 24 രാവിലെ 10:30. കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ 25-26 തീയതികളിൽ രാവിലെ 10:15 മുതൽ വൈകുന്നേരം 5 മണി വരെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പശുവളർത്തൽ വിഷയത്തിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 24 വൈകുന്നേരം 4 മണിക്ക് മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 4973 സിഡിറ്റിൻ്റെ കണ്ണൂർ താഴേച്ചൊവ്വ കമ്പ്യൂട്ടർ പഠന കേന്ദ്രത്തിൽ ഡി സി എ ഡാറ്റ എൻട്രി കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 9947 7632 2. പാണ്ഡി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ സോഷ്യൽ സയൻസ് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 19 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 9447 7632 9. കാസർഗോഡ് ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിൽ വിവിധ സ്ഥാപനങ്ങളിൽ അറ്റൻഡർ, നഴ്സിംഗ് അസിസ്റ്റന്റ്,

ഡിസ്പെൻസർ തസ്തികകളിലെ ഒഴിവുകളിലേക്ക് ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 24 രാവിലെ 10 മണിക്ക് കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ നടക്കും. പ്രായപരിധി 18-നും 55-നും മധ്യേ. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447783560. കാറടുക്ക ഗ്രാമപഞ്ചായത്തിന് കീഴിൽ മുള്ളേരിയ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് സർജൻ, സ്റ്റാഫ് നഴ്സ് ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 24-ന് രാവിലെ 11 മണിക്ക് നടക്കും. FHSCയിൽ വെച്ചാണ് കൂടിക്കാഴ്ച. ഫോൺ നമ്പർ 0499924004. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന സ്കിൽ ഹബ്ബ് പദ്ധതിയുടെ ഭാഗമായി പാലയാട് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് കോഴ്സിലേക്കുള്ള സൌജന്യ തൊഴിൽ പരിശീലനം നൽകുന്നു. യോഗ്യത പ്ലസ് ടു. ഫോൺ നമ്പർ 9495999712. ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് നൽകിവരുന്ന മികച്ച ക്ഷീരകർഷകനുള്ള ജില്ലാതല ബ്ലോക്ക്തല ക്ഷീരകർഷക ക്ഷേമനിധി അവാർഡിനുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ക്ഷീരകർഷക ക്ഷേമനിധി അംഗമായിരിക്കണം. സ്വന്തമായി കറവമാടുകളെ വളർത്തി ജില്ലയിലെ ക്ഷീരസംഘത്തിൽ 2025-26 സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ പാൽ അളന്ന ക്ഷീരകർഷകനായിരിക്കണം. 50 സെന്ററിൽ കുറയാതെ തീറ്റപ്പുൽകൃഷി ഉണ്ടായിരിക്കണം. അപേക്ഷ ബ്ലോക്ക് തല ക്ഷീരവികസന ഓഫീസിൽ 24-നകം ലഭിക്കണം. ഫോൺ നമ്പർ 0499924530. സേവന വാർത്തകൾ കഴിഞ്ഞു.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ബ്രാഹ്മണി പാട്ട് കേൾക്കാം. അവതരിപ്പിച്ചത് ഉമാ ബ്രാഹ്മണിയമ്മയും സംഘവും.

മണ്ഡലവും പരിഗ്രഹിച്ചുകൊണ്ടാളെന്റെ ഭഗവതിയോ, തിങ്കൾ തെല്ലും തോൾവളയും പരിഗ്രഹിച്ചുകൊണ്ടാളെന്റെ ഭഗവതിയോ, കാൽച്ചിലമ്പും കൊരല

0: ഫലം വരുമേ ഭഗവതിയെ കണ്ടാലോ. ഭക്തിയോടും കൂടി ഭഗവതിയെ സ്തുതിച്ചു തുടങ്ങിനാരേ ദേവകളോ. ഭക്തിയോടും കൂടി അയ്യന്നൂർ ഭഗവതിയെ സ്തുതിച്ചു തുടങ്ങിനാരേ ദേവ.
1: പ്രിയ ശ്രോതാക്കളെ, ഉമാ ബ്രാഹ്മണിയമ്മയും സംഘവും അവതരിപ്പിച്ച ബ്രാഹ്മണിപ്പാട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. സമ്പദ് വ്യവസ്ഥ വളരുന്നതിനൊപ്പം രാജ്യാന്തര തലത്തിൽ ഇന്ത്യയുടെ വിശ്വാസ്യതയും വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. പദവിയിലിരിക്കെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ ടോമിൻ ജെ തച്ചങ്കരി കുറ്റക്കാരനാണെന്ന് കോട്ടയം വിജിലൻസ് കോടതി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2020 മൂന്ന് മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം രാത്രി 7:30. വാർത്തകൾ വിശദമായി. സമ്പദ് വ്യവസ്ഥ വളരുന്നതിനൊപ്പം രാജ്യാന്തര തലത്തിൽ ഇന്ത്യയുടെ വിശ്വാസ്യതയും വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമിക്കോൺ ഇന്ത്യ 2026 എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിന് പ്രതിജ്ഞാബദ്ധതയോടെയാണ് രാജ്യത്തെ ഓരോ പൌരനും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയിലെ സെമിക്കോൺ എക്കോസിസ്റ്റം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അത് നവീകരണം, നിക്ഷേപം, വളർച്ച എന്നിവയ്ക്കായി പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദി ഇക്കോസിസ്റ്റം എന്ന പ്രമേയത്തിലാണ് മൂന്ന് ദിവസത്തെ സമ്മേളനവും പ്രദർശനവും. 600-ൽ പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ൽ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലകളിലെ ആഗോള ഇന്ത്യൻ കമ്പനികൾ, നയരൂപകർത്താക്കൾ, നിക്ഷേപകർ, ഗവേഷകർ, സ്റ്റാർട്ടപ്പുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവർ സമ്മേളനത്തിലും പ്രദർശനത്തിലും ഒത്തുചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും. മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും കഴിഞ്ഞ 25 വർഷത്തെ അദ്ദേഹത്തിന്റെ മാതൃകാപരമായ പൊതുസേവനത്തെയും രാഷ്ട്രനിർമ്മാണ സംഭാവനകളെയും രാഷ്ട്രപതി പ്രശംസിച്ചു. രാജ്യത്തിനുവേണ്ടി നിരന്തര സേവനം തുടരുന്നതിന് പ്രധാനമന്ത്രിക്ക് മികച്ച ആരോഗ്യവും ദീർഘായുസ്സും രാഷ്ട്രപതി ആശംസിച്ചു. നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടുകൂടിയ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ ലോകത്തിലെ തിളക്കമാർന്ന കേന്ദ്രമായി മാറിയെന്നും ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണെന്നും ഉപരാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. സാമൂഹിക മാധ്യമത്തിലാണ് ഇരുവരും ആശംസകൾ അറിയിച്ചത്. ജന്മദിനം ആഘോഷിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്

ആഭ്യന്തര മന്ത്രി അമിത്ഷായും ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും ആശംസ നേർന്നു. അദ്ദേഹത്തിന്റെ ജീവിതയാത്ര സേവനത്തിലും സമർപ്പണത്തിലും അധിഷ്ഠിതമാണെന്നും നിരവധിയാളുകൾക്ക് പ്രചോദനമാണ് ആ ജീവിതമെന്നും ആശംസാ സന്ദേശത്തിൽ അമിത്ഷാ പറഞ്ഞു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം അന്താരാഷ്ട്ര തലത്തിൽ വികസനത്തിന്റെയും സ്വാശ്രയത്വത്തിന്റെയും പാതയിൽ മുന്നേറുകയാണെന്ന് അദ്ദേഹം സന്ദേശത്തിൽ വ്യക്തമാക്കി. ദേശീയ സേവനത്തിന്റെയും സമർപ്പണത്തിന്റെയും പര്യായമാണ് നരേന്ദ്രമോദിയെന്ന് നിതിൻ നബീൻ പറഞ്ഞു. സ്വച്ഛത ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. പൊതുയിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് അടുത്ത മാസം 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛ് ഭാരതം, വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛ് ഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി 2017 മുതലാണ് രാജ്യത്ത് സ്വച്ഛത ഹി സേവ ക്യാമ്പയിൻ ആരംഭിച്ചത്. ഭീകരവാദികൾക്ക് വളരാൻ അനുകൂല സാഹചര്യമൊരുക്കുന്ന പാകിസ്ഥാന്റെ നിലപാടിനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി യോഗത്തിൽ രൂക്ഷ വിമർശനമുന്നയിച്ച് ഇന്ത്യ. പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങളും അമേരിക്കയിൽ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ അൽക്വയ്ദ നേതൃത്വവും തമ്മിലെ ബന്ധം ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് യോഗത്തിൽ ഉന്നയിച്ചു. സെപ്റ്റംബർ 11 ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ അന്താരാഷ്ട്ര സമൂഹം ഓർക്കണമെന്നും ഭീകരവാദികൾക്കെതിരെ മാത്രമല്ല അവർക്ക് ധനസഹായവും പിന്തുണയും അഭയവും നൽകുന്നവർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമി സംഘടിപ്പിക്കുന്ന വൺ എപ്പിക് മെനി സ്റ്റോറീസ് രാമകഥ എക്രോസ് ഭാരത് ആൻഡ് ബിയോണ്ട് ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. നാളെ ഉച്ചയ്ക്ക് 1:30 പരിപാടി. പെട്രോൾ, ഡീസൽ, വ്യോമയാന ഇന്ധനം എന്നിവയുടെ വിൻഫോൾ ടാക്സും കയറ്റുമതി തീരുവയും കേന്ദ്ര ഗവൺമെന്റ് കുറച്ചു. പെട്രോൾ കയറ്റുമതിക്ക് നികുതി ലിറ്ററിന് 50 പൈസയാണ് കുറച്ചത്. ഇതിൽ സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി ലിറ്ററിന് 50 പൈസ ഉൾപ്പെടുന്നു. അതേസമയം റവന്യൂ ഇന്റഗ്രേഷൻ ചാർജ് ഉണ്ടാവില്ല. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 20 രൂപയായി കുറച്ചു. വിമാന ഇന്ധന കയറ്റുമതി തീരുവ SIED വഴി ലിറ്ററിന് 15 രൂപയായി താഴ്ത്തി. എന്നാൽ ആഭ്യന്തര ഉപഭോഗത്തിന് നൽകുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലെ എക്സൈസ് നികുതി നിരക്കുകളിൽ മാറ്റമൊന്നുമില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. ജനന മരണ രജിസ്ട്രേഷൻ വൈകുന്നത് തടയാൻ വ്യവസ്ഥകൾ കർശനമാക്കി. പുതിയ ജനന മരണ രജിസ്ട്രേഷൻ നിയമം ഒക്ടോബർ പ്രാബല്യത്തിൽ വരുമെന്ന് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ മൃത്യുഞ്ജയ് കുമാർ നാരായണൻ അറിയിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ ജനന മരണ രജിസ്ട്രേഷൻ ബിൽ കഴിഞ്ഞ മാസമാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം നേടി നിയമമായി മാറിയത്. ജനന മരണ രജിസ്ട്രേഷനുകളിൽ ഉണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കുക, കൃത്യസമയത്ത് രജിസ്റ്റർ ചെയ്യാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ഡൽഹിക്ക് പോകും. ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് യോഗം വിളിച്ചു ചേർത്തത്. റിപ്പോർട്ടർ ചാനൽ ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ SIT നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. നടപടിക്രമം പാലിച്ചാണ് റെയ്ഡ് നടത്തിയത്. കഴിഞ്ഞ 10 വർഷം മാധ്യമങ്ങൾക്കെതിരായ വേട്ടയാടൽ അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായിരുന്നുവെന്നും അപ്പോൾ ആർക്കും പ്രശ്നമുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം സൂക്ഷിച്ച കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ടർ ചാനൽ മേധാവി ആൻഡ്രൂ അഗസ്റ്റിനെ കൂടുതൽ പരിശോധനകൾക്കായി വയനാട്ടിലെത്തിച്ചു. കൊച്ചിയിലെ ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘം പുലർച്ചെയാണ് ആൻഡ്രൂ അഗസ്റ്റിനെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ആലുവ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വയനാട്ടിലേക്ക് ആൻഡ്രൂയുമായി സംഘം പുറപ്പെടുകയായിരുന്നു. സംസ്ഥാന പോലീസ് ഉപമേധാവിയായിരുന്ന ടോമിൻ ജെ തച്ചങ്കരി ഔദ്യോഗിക പദവിയിലിരിക്കെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ കുറ്റക്കാരനാണെന്ന് കോട്ടയം വിജിലൻസ് കോടതി കണ്ടെത്തി. ശിക്ഷാവിധി ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. 2013 അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയ കേസാണ്. സമയബന്ധിതമായി വിചാരണ പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കോടതി നടപടി പൂർത്തിയാക്കിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ജമ്മുകാശ്മീരിലെ ഉധംപൂർ ജില്ലയിൽ ഏറ്റുമുട്ടലിൽ 2 സംയുക്ത സേന വധിച്ചു. ഉധംപൂരിലെ മജൽത പ്രദേശത്ത് ഇന്നലെ വൈകിട്ട് സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സുരക്ഷാസേന തിരച്ചിൽ ആരംഭിച്ചത്. പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. രാജ്യത്ത് ചീറ്റകളുടെ എണ്ണം 52 ഉയർന്നു. ഇന്ത്യയിൽ ജനിച്ച 32 ചീറ്റക്കുട്ടികൾ ഉൾപ്പെടെയാണിത്. പദ്ധതിയുടെ 4 അവലോകന റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. 49 ചീറ്റകൾ കുനോ നാഷണൽ പാർക്കിലും 3 ചീറ്റകൾ ഗാന്ധിസാഗർ വന്യജീവി സങ്കേതത്തിലുമാണ് കഴിയുന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2020 3 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ 2 മത്സരങ്ങളിലും ജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്.
കോഴിക്കോട് എൻ ഐ ടി

0: പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുഗാന്ത മജുംദാർ മുഖ്യാതിഥിയാകും. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവും ഒളിമ്പ്യനുമായ എം ഡി വത്സമ്മ വിശിഷ്ടാതിഥിയാകും. കോട്ടയം കടനാട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ മെയിൻ സെന്റർ മന്ത്രി കെ മുരളീധരൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3:00 പരിപാടി. ഇന്ന് മുതൽ ഈ മാസം 30 വരെ ട്രെയിൻ സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ മലബാർ മേഖലയിലെ യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലെ പ്രധാന റൂട്ടുകളിൽ അധിക സർവീസുകൾ കെഎസ്ആർടിസി ആരംഭിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. റദ്ദാക്കുന്ന ട്രെയിൻ സർവീസുകളുടെ വിവരങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ അധിക സർവീസുകൾ ഏർപ്പെടുത്തണമെന്നാണ് ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് കെഎസ്ആർടിസി മാനേജിംഗ് ഡയറക്ടർക്ക് നൽകിയ നിർദ്ദേശം. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ മെക്കാനിക്കൽ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ദക്ഷിണ റെയിൽവേ ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കെ ജി മാരാർ ജന്മദിനം ആഘോഷിച്ചു. ബിജെപി സംസ്ഥാന ഓഫീസിൽ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കെ ജി മാരാർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ആരെക്കുറിച്ചും മോശമായ കാര്യങ്ങൾ പറയാത്ത വ്യക്തിത്വത്തിനുടമയാണ് കെ ജി മാരാർ എന്ന് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭൻ പറഞ്ഞു. കെ ജി മാരാറുടെ സ്മരണയ്ക്കായി കണ്ണൂർ പയ്യാമ്പലത്ത് ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച മാരാർജി സ്മൃതി മണ്ഡപം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്നു മുതൽ അടുത്ത മാസം 10 വരെ യാത്രീ സേവാ അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് വിമാനത്താവള ഡയറക്ടർ മുകേഷ് യാദവ് അറിയിച്ചു. യാത്രക്കാർക്ക് സുരക്ഷിതവും സുഖകരവുമായ യാത്രാനുഭവം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. സമ്പദ്വ്യവസ്ഥ വളരുന്നതിനൊപ്പം രാജ്യാന്തര തലത്തിൽ ഇന്ത്യയുടെ വിശ്വാസ്യതയും വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. പദവിയിലിരിക്കെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ ടോമിൻ ജെ തച്ചങ്കരി കുറ്റക്കാരനാണെന്ന് കോട്ടയം വിജിലൻസ് കോടതി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2023 മത്സര ക്രിക്കറ്റ് പരമ്പരയിൽ അവസാന മത്സരം രാത്രി 7:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി.

0: മൂക്കിനുള്ളിലോ മൂക്കിനോട് ചേർന്നുള്ള സൈനസ് ഭാഗങ്ങളിലോ ഉണ്ടാകുന്ന മൃദുവായ വേദനയില്ലാത്ത വളർച്ചകളാണ് മൂക്കിലെ ദശ അഥവാ നാസൽ പോളിപ്സ്. അലർജി, മൂക്കിനുള്ളിലെ ദീർഘകാല വീക്കം, സൈനസൈറ്റിസ് തുടങ്ങിയ അവസ്ഥകളുമായി ഇവയ്ക്ക് ബന്ധമുണ്ടാകാം. അലർജിയുള്ള എല്ലാവർക്കും ഇതുണ്ടാകണമെന്നില്ല. ലക്ഷണങ്ങൾ തുടർച്ചയായി നിലനിൽക്കുകയോ ആവർത്തിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ കൃത്യമായ പരിശോധനയും ചികിത്സയും ആവശ്യമാണ്. മൂക്കിലെ ദശ അഥവാ നാസൽ പോളിപ്സ്. ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിലുമായുള്ള അഭിമുഖമാണ് ഇന്ന് ആരോഗ്യദീപ്തിയിൽ. കൂടെ ശ്രീകല ബിജു.
1: നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം.
1: മൂക്കിലെ ദശ അഥവാ നാസൽ പോളിപ്സ് എന്നതാണല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം. എന്താണ് ഡോക്ടർ ശരിക്കും ഈ ഒരു മൂക്കിലെ ദശ എന്ന് പറയുന്നത്? അത് മൂക്കിൽ മാത്രമായിട്ടാണോ കണ്ടുവരുന്നത്, അല്ലെങ്കിൽ അനുബന്ധമായിട്ടൊക്കെ കണ്ടുവരുന്നുണ്ടോ?
2: നമ്മുടെ മൂക്കിന്റെയും സൈനസുകളുടെയും ഉള്ളിൽ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന വളരെ മൃദുവായ ഒരു ലൈനിങ്, ഒരു പ്രതലമുണ്ട്. വിവിധ കാരണങ്ങളാൽ ഈ ഭാഗത്ത് ദീർഘകാലം ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടുണ്ടാകുമ്പോൾ ആ ലൈനിങ്ങിൽ നിന്ന് രൂപപ്പെടുന്ന മൃദുവായ ഒരു ടിഷ്യൂ ഗ്രോത്ത്, ഒരു തടിപ്പുണ്ടാവാം. ഇതാണ് നേസൽ പോളിപ്പ് അഥവാ മൂക്കിലെ ദശ. ഇത് സാധാരണയായി വേദനയില്ലാത്ത വളർച്ചയാണ്. മൂക്കിലുള്ള വളർച്ച എന്ന് കരുതി ഇതിനെ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ മൂക്കിലെ ദശ വലുതാവുമ്പോൾ മൂക്കിനുള്ളിലെ വായുപ്രവാഹം തടസ്സപ്പെടും. അതിനാൽ മണവും രുചിയും കുറയും, സൈനസ് പ്രശ്നങ്ങൾ വരികയും ചെയ്യുന്നു.
1: ഇത് സാധാരണയായിട്ട് ശ്വാസകോശ സംബന്ധമായ കാരണങ്ങൾ കൊണ്ടാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത് അല്ലേ?
2: അതെ.
1: എന്തുകൊണ്ടാണ് ഈ മൂക്കിൽ ദശ ഇങ്ങനെ ഉണ്ടാവുന്നത്? അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും?
2: മൂക്കിലെ ദശ ഉണ്ടാവുന്നതിന് പല കാരണങ്ങളുണ്ട്. പ്രധാനമായും ദീർഘകാലമായുള്ള നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ.

0: ആണ് ഒരു കാരണം. അതായത് ഒരു വ്യക്തിക്ക് ദീർഘകാലമായി അലർജി, തുമ്മൽ, മൂക്കടപ്പ്, സൈനസ് പ്രശ്നങ്ങൾ, ആസ്മ തുടങ്ങിയ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് നേസൽ പോളിപ്പ്, മൂക്കിലെ ദശ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ ഈ പാലം വളവ്, മൂക്കിന്റെ പാലം വളവ്, അതായത് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം എന്ന് പറയും, അതുള്ളവർക്കും മൂക്കിലെ ദശ കണ്ടുവരാറുണ്ട്. ചിലരിൽ ചിലതരം മരുന്നുകളോടുള്ള സെൻസിറ്റിവിറ്റി മൂലം അമിതമായി പ്രതിപ്രവർത്തനം ഉണ്ടാവുകയും നേസൽ പോളിപ്സ് ഉണ്ടാകുവാനുള്ള വഴിയൊരുക്കുകയും ചെയ്യാം.
1: ചില പ്രത്യേകതരം മരുന്നുകളായിരിക്കും,
0: ചില പ്രത്യേക ആസ്പിരിൻ പോലുള്ള മരുന്നുകൾക്കൊക്കെ ഉണ്ടാവും. മൂക്കിലെ ദശയുടെ ചികിത്സയിൽ ഈ കാര്യങ്ങൾ കൂടെ കണക്കിലെടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്ത് കാരണം കൊണ്ടാണ് ഉണ്ടാവുന്നത്, അതിന്റെ ചികിത്സയും ഇതിന്റെ കൂടെ തന്നെ ചെയ്യേണ്ടതാണ്.
1: ജനിതക ഘടകങ്ങൾ ഇതിൽ പങ്കുണ്ടോ?
0: ജനിതക ഘടകങ്ങൾ നേരത്തെ പറഞ്ഞ അലർജി, ദീർഘകാലമായി ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന രോഗങ്ങൾ എന്നിവയുടെ കൂട്ടത്തിൽ ചില സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന രോഗങ്ങളും ഉണ്ട്. അത് ജനിതകമായി ഉണ്ടാവുന്നതാണ്. അലർജിയും ഒരു ഫാമിലി, ഒരു കുടുംബത്തിൽ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും അലർജി ഉണ്ടെങ്കിൽ കുട്ടികൾക്കും അടുത്ത തലമുറയിലുള്ളവർക്കും അലർജി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേസൽ പോളിപ്പ് ഉണ്ടാവാം.
1: അപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാനാവുക? എന്തായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ?
0: ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം തുടർച്ചയായുള്ള മൂക്കടപ്പാണ്. അതോടൊപ്പം മൂക്കിലൂടെ ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, മണവും രുചിയും കുറയുക, മൂക്കിൽ എന്തോ തടസ്സമുണ്ട് എന്ന തോന്നൽ, മൂക്കൊലിപ്പ്, തുമ്മൽ, പോസ്റ്റ് നേസൽ ഡ്രിപ്പ് അഥവാ മൂക്കിലെ സ്രവങ്ങൾ തൊണ്ടയിലേക്ക് ഇറങ്ങുന്നത്, തലവേദന, കൂർക്കമ്പലി, ഉറക്കത്തിൽ വായിലൂടെ ശ്വസിക്കൽ എന്നിവയും ഉണ്ടാവാം.
1: ഇപ്പോ സാധാരണഗതിയിലുള്ള മൂക്കടപ്പൊക്കെ ആണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിനൊരു മാറ്റം ഉണ്ടാവുമല്ലോ. ഇതിപ്പം ഇങ്ങനെയൊരു പോളിപ്പാണെങ്കിലായിരിക്കാം ദീർഘകാലം തുടരുന്നത് അല്ലേ?
0: ദീർഘകാലമായി അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അത് മാറും, പക്ഷേ ഇത് ദീർഘകാലമായി അത് തുടരും.
1: ഈ മൂക്കിൽ ദശയുള്ളവർക്ക് മണവും രുചിയൊക്കെ കുറയുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, അതെന്തുകൊണ്ടായിരിക്കാം?
0: മൂക്കിനുള്ളിലെ നീർക്കെട്ടും ദശ കാരണമുള്ള തടസ്സവും കാരണം ശ്വാസം തിരിച്ചറിയുവാൻ സഹായിക്കുന്ന ഭാഗത്തേക്ക് വായുപ്രവാഹം കുറയാം. അതിനാൽ ചിലരിൽ മണം തീരെ കുറയുകയോ പൂർണമായി നഷ്ടപ്പെടുകയോ ചെയ്യാം. മണം കുറയുമ്പോൾ ഭക്ഷണത്തിന്റെ ഫ്ലേവർ ശരിയായി അനുഭവപ്പെടാത്തതിനാൽ രുചിയും കുറഞ്ഞതായി തോന്നാം.
1: ഈ അലർജിയുള്ള എല്ലാവരിലും ഇത് കണ്ടുവരുന്നില്ലല്ലോ?
0: അലർജിയുള്ള എല്ലാവർക്കും മൂക്കിലെ ദശ ഉണ്ടാവണമെന്നില്ല. അതുപോലെ മൂക്കിലെ ദശ ഉള്ളവർ അലർജിയുടെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കണം എന്നുമില്ല. അലർജിയിൽ പൊതുവെ തുടർച്ചയായ തുമ്മൽ, മൂക്കടപ്പ്, മൂക്ക്, തൊണ്ട, ചെവി, കണ്ണ് ചൊറിച്ചിൽ, മൂക്കൊലിപ്പ്, കണ്ണിൽ നിന്ന് വെള്ളം വരിക എന്നിവയാണ് കാണുന്നത്. മൂക്കിലെ ദശ ഉണ്ടാവുമ്പോൾ വിട്ടുമാറാത്ത മൂക്കടപ്പ്, മണവും രുചിയും കുറഞ്ഞ അവസ്ഥ എന്നിവ കൂടുതലായി കാണാം. എന്നാൽ ഇവ രണ്ടും ഒരുമിച്ചും ഉണ്ടാവാം.
1: ഇതൊക്കെ വെച്ച് തന്നെ നമുക്ക് സാധാരണ ജലദോഷവും നേസൽ പോളിപ്പും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനാവുന്നതാണ് അല്ലെ?
0: തിരിച്ചറിയാം. സാധാരണ വൈറൽ ഇൻഫെക്ഷൻ കാരണമുള്ള ജലദോഷം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മെച്ചപ്പെടും. എന്നാൽ മൂക്കിലെ ദശ ഉള്ളവർക്ക് അത് ദീർഘകാലം നിലനിൽക്കും. കൂടാതെ സൈനസ് ഇൻഫെക്ഷന്റെ ലക്ഷണങ്ങളും കാണിക്കും.
1: സാധാരണയായിട്ട് ഇത് ഏത് പ്രായക്കാരിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്?
0: ഇത് കുട്ടികളെക്കാളും കുറച്ചുകൂടി മുതിർന്നവരിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. എന്നാലും ദീർഘകാലമായി അലർജി ഒക്കെ കാരണം ബുദ്ധിമുട്ടുന്ന കുട്ടികളിൽ ഇത് കാണാറുണ്ട്.
1: കുട്ടികളിൽ നമ്മൾ പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: കുട്ടികളിൽ മൂക്കടപ്പിന് പല കാരണങ്ങളുണ്ട്. അഡിനോയിഡ് ഗ്രന്ഥിയിലെ വീക്കം, അലർജി, ഇൻഫെക്ഷൻ തുടങ്ങി എന്തും ആവാം. ശരിയായ പരിശോധനയിലൂടെ എന്താണ് മൂക്കടപ്പിന്റെ കാരണമെന്ന് കണ്ടെത്തിയ ശേഷമാണ് ചികിത്സ തുടങ്ങേണ്ടത്. മൂക്കിന്റെ പിന്നിൽ തൊണ്ടയുടെ മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ടോൺസിലാണ് അഡിനോയിഡ്. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതാണ്. കുട്ടികളിൽ അഡിനോയിഡ് ഗ്രന്ഥി സാധാരണയായി അല്പം വലുതായിരിക്കും. എന്നാൽ ചില കുട്ടികളിൽ ഇത് അമിതമായി വലുതാകുമ്പോൾ മൂക്കിലൂടെ ശ്വസിക്കുന്നതിന് തടസ്സമുണ്ടാവാം. ഇതിനെ അഡിനോയിഡ് എൻലാർജ്മെന്റ് അഥവാ ഹൈപ്പർട്രോഫി എന്ന് പറയുന്നു.
1: കുട്ടികളിൽ ഇങ്ങനെ ആവർത്തിച്ചുണ്ടാവുന്ന സൈനസ് പ്രശ്നങ്ങള്, അലർജി, ആസ്മ ഇതൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ സമീപിക്കേണ്ടത് അല്ലേ? ഇങ്ങനെയൊരു ചാൻസ് ഉണ്ടോ എന്നുകൂടെ നോക്കാൻ.
0: ഞാൻ ഇപ്പോൾ

0: പറഞ്ഞ ഈ അഡിനോയിഡില്ലേ, അഡിനോയിഡിന്റെ കൂടെ തന്നെ ആവർത്തിച്ചുണ്ടാവുന്ന ജലദോഷം, അലർജി, തൊണ്ട, മൂക്ക് അണുബാധകൾ ഒക്കെ കാണാം. ഈ അഡിനോയിഡ് ഗ്രന്ഥി വീക്കം ഉണ്ടായാലും ചില മാതാപിതാക്കൾ ദശ എന്ന് പറഞ്ഞാണ് ചികിത്സ തേടുന്നത്. അതും ഈ നേസൽ പോളിപ്പ്, മൂക്കിലെ ദശയും അഡിനോയിഡും തമ്മിൽ വ്യത്യാസമുണ്ട്, അത് പ്രത്യേകം അറിയേണ്ടതാണ്. അഡിനോയിഡ് ഗ്രന്ഥി വീക്കമുള്ള കുട്ടികളിലും ഈ പറഞ്ഞ മൂക്കടപ്പ്, വായ തുറന്ന് ശ്വസിക്കൽ, മൂക്കിൽ സംസാരിക്കുന്നത് പോലെയുള്ള തോന്നൽ, ഉറക്കത്തിൽ കൂർക്കം വലി, പിന്നെ അമിതമായ ക്ഷീണം, ഉറക്കം തടസ്സപ്പെടുക, കേൾവിക്കുറവ്, ഇതൊക്കെ കാണാം. ഇത് നമുക്ക് എക്സ്റേ അല്ലെങ്കിൽ എൻഡോസ്കോപ്പി വഴി മനസ്സിലാവും അഡിനോയിഡിന്റെ വീക്കം ഉണ്ടോ, അതാണോ ഇതിനുള്ള കാരണമെന്നത്. അപ്പോ കൃത്യമായി രോഗനിർണയം ചെയ്തതിന് ശേഷമാണ് അതിന്റെ ചികിത്സ തുടങ്ങുന്നത്. അത് നേസൽ പോളിപ്പാണോ, മുക്കിലെ ദശയാണോ കാരണം, അതോ അഡിനോയിഡാണോ എന്നുള്ളത് കൃത്യമായി അറിയേണ്ടതാണ്. നേസൽ പോളിപ്പാണെങ്കിൽ മൂക്കടപ്പിനോടൊപ്പം തന്നെ മണം, രുചി ഇവ അറിയാനുള്ള കഴിവ് കുറവായിരിക്കും. എന്നാൽ അഡിനോയിഡിന് അത് കാണണമെന്നില്ല. കൂടാതെ ഈ കേൾവിക്കുറവ് പോലെയുള്ള ലക്ഷണങ്ങൾ അഡിനോയിഡിൽ കൂടുതലായിരിക്കും.
1: മൂക്കിലെ ദശ അഥവാ നാസൽ പോളിപ്സ്, ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിലുമായുള്ള അഭിമുഖം തുടരും നാളെ ആരോഗ്യദീപ്തിയിൽ.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
3: ആകാശവാണി കണ്ണൂർ. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അതിവേഗം വികസിക്കുന്ന സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ നൂതനാശയങ്ങൾക്കും നിക്ഷേപത്തിനും വഴിയൊരുക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. കേന്ദ്ര ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ ഇന്നുമുതൽ. ഇന്ന് വിശ്വകർമ്മ ജയന്തി. പരമ്പരാഗത കരകൌശല വിദഗ്ധർക്കും തൊഴിലാളികൾക്കും സമഗ്രമായ പിന്തുണ നൽകുന്നതിനുള്ള പിഎം വിശ്വകർമ്മ പദ്ധതി 3 വർഷം പൂർത്തിയാക്കുന്നു. ഭീകരർക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുന്ന പാകിസ്ഥാന്റെ നടപടിയെ യുഎൻ സുരക്ഷാ കൌൺസിലിൽ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ അതിവേഗം വികസിക്കുന്നതായും ഇത് നൂതനാശയങ്ങൾക്കും നിക്ഷേപത്തിനും വളർച്ചയ്ക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളരുന്നതിനൊപ്പം ഇന്ത്യയുടെ ആഗോള വിശ്വാസവും വർദ്ധിച്ചുവരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയോടെയാണ് രാജ്യത്തെ ഓരോ പൌരനും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഭാരത് കീ ക്വാർട്ടർലി ജിഡിപി റിപ്പോർട്ട് ആയി ഓർ ഇസ് ചലഞ്ചിംഗ് പീരിയഡ് മേ ഭീ ഭാരത് നേ 7.8% ഗ്രോത്ത് ഹാസിൽ കർക്കെ ദിഖായി ഹേ ഓർ ഇസി ദർമാൻ ജപ്പാൻ കീ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി നെ ഭാരത് കീ സോവറിൻ റേറ്റിംഗ് മേ സുധാർ കിയാ ഹേ അപ്ഗ്രേഡ് കിയാ ഹേ ഓർ യേ ഭീ 3 ദശക് കേ ബാദ് കരീബ് 35 സാൽ കേ ബാദ് ഹുവാ ഹേ.
0: 3 ദിവസം നീളുന്ന സെമികോൺ ഇന്ത്യ മേളയിൽ 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പങ്കെടുക്കുന്നുണ്ട്. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ എക്കോസിസ്റ്റം എന്നതാണ് സെമികോൺ ഇന്ത്യയുടെ ഇത്തവണത്തെ പ്രമേയം. സ്വച്ഛതാഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. കേന്ദ്ര ജൽശക്തി മന്ത്രി സി

0: ആർ പാട്ടീൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛ് ഭാരതം, വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ അഞ്ച് പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് കേന്ദ്രമന്ത്രി പാട്ടീൽ പറഞ്ഞു. ശുചിത്വ ലക്ഷ്യ യൂണിറ്റുകളുടെയും പൊതുസ്ഥലങ്ങളുടെയും പരിവർത്തനം, സ്വച്ഛ പാഠശാല, ശുചിത്വത്തിനായി യുവജനങ്ങൾ, ശുചിത്വ തൊഴിലാളികളുടെ സുരക്ഷയും ആദരവും, ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, ശുചിത്വത്തിലൂടെ സമൃദ്ധി എന്നിവയാണ് അഞ്ച് ഘടകങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാന് ഇന്നുമുതൽ തുടക്കം. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ. ഇതിന്റെ ഭാഗമായി ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്കുള്ള ബൈക്ക് റാലി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് സേവായാത്ര ആരംഭിക്കുന്ന 500 യുവ ബൈക്ക് യാത്രികരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് ആദരിച്ചു. കേരളത്തിലും വിപുലമായ പരിപാടികൾ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76 ജന്മദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അടക്കമുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ ആശംസകൾ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ബിജെപി ഇന്ന് രാജ്യവ്യാപകമായി സേവാ ദിവസ് ആചരിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ തെലങ്കാനയിലെത്തി. തെലങ്കാന ഗവർണർ ശിവ് പ്രതാപ് ശുക്ല ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. സെക്കന്ദരാബാദിൽ നടക്കുന്ന ഹൈദരാബാദ് വിമോചന ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഭീകരർക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുന്ന പാകിസ്ഥാന്റെ നടപടിയെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. അമേരിക്കയിലെ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ അൽഖ്വയ്ദയും പാകിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്ന ഭീകര താവളങ്ങളും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടെന്നും ഇന്ത്യ പരാമർശിച്ചു. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിൽ യോഗത്തിൽ സംസാരിക്കവെ യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം ഉന്നയിച്ചത്. ഭീകരർക്കെതിരെ മാത്രമല്ല അവരെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്റ്റെംസെൽ ചികിത്സയുടെ നിയന്ത്രണം സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി. നിലവിൽ അംഗീകരിച്ച പട്ടികയിൽ ഉൾപ്പെട്ട രോഗാവസ്ഥകൾക്ക് മാത്രമേ സാധാരണ ക്ലിനിക്കൽ ചികിത്സയുടെ ഭാഗമായി സ്റ്റെംസെൽ ചികിത്സ അനുവദിക്കൂ എന്ന് മന്ത്രാലയം ആവർത്തിച്ചു. ഓട്ടിസം ചികിത്സയ്ക്കായി ഏതുതരം സ്റ്റെംസെൽ ഉപയോഗിക്കുന്നതും അംഗീകൃത ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണമുണ്ടായിരിക്കും. 3 ദിവസങ്ങളിലെ 11 സെഷനുകളിലായി വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരും വിദഗ്ധരും ഗവേഷകരും ചർച്ചകൾ നയിക്കും. ഇന്ന് വിശ്വകർമ്മ ജയന്തി. പരമ്പരാഗത കരകൌശല വിദഗ്ധർക്കും തൊഴിലാളികൾക്കും സമഗ്രമായ പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി ഇന്ന് 3 വർഷം പൂർത്തിയാക്കുന്നു. 30 ലക്ഷത്തിലധികം ഗുണഭോക്താക്കളാണ് PM വിശ്വകർമ്മ പദ്ധതിയിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തത്. വിശദാംശങ്ങളിലേക്ക്.
2: 13,000 കോടി രൂപ ചെലവിൽ 2027-28 കാലയളവ് വരെ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകൾക്കാണ് സഹായം നൽകി വരുന്നത്. സ്റ്റൈഫൻഡോടുകൂടിയ നൈപുണ്യ വികസനം, 3 ലക്ഷം രൂപ വരെ വായ്പാ സഹായം, ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 15,000 രൂപ വരെ സാമ്പത്തിക സഹായം എന്നിവ പദ്ധതിയിലൂടെ നൽകിവരുന്നു. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം വഴി ഇതുവരെ ഏകദേശം 24.5 ലക്ഷം വിശ്വകർമ്മജർക്ക് അടിസ്ഥാന നൈപുണ്യ പരിശീലനം ലഭിച്ചിട്ടുണ്ട്. വായ്പാ പദ്ധതിക്ക് കീഴിൽ 6 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പയും നൽകിയിട്ടുണ്ട്. വിശ്വകർമ്മ ജയന്തിയോടനുബന്ധിച്ച് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ വിപുലമായ പരിപാടികൾ നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആകാശവാണി ന്യൂസ് സർവീസസ് ഡിവിഷൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ ന്യൂഡൽഹിയിലെ ആകാശവാണി ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അഡീഷണൽ ഡയറക്ടർ ജനറൽ ന്യൂസ് എസ് സുബ്രഹ്മണ്യനും ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യവ്യാപകമായി ഇന്നു മുതൽ അടുത്ത മാസം 2 വരെ ആചരിക്കുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായാണ് പ്രതിജ്ഞ എടുത്തത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ രണ്ട് മത്സരങ്ങളിലും വിജയം നേടി ഇന്ത്യ.

0: ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ ഉധംപൂർ ജില്ലയിൽ സുരക്ഷാസേന നടത്തിയ തിരച്ചിലിൽ രണ്ട് ഭീകരരെ വധിച്ചു. രഹസ്യവിവരത്തെ തുടർന്ന് ജമ്മുകശ്മീർ പോലീസും സിആർപിഎഫും സംയുക്തമായി തിരച്ചിൽ നടത്തുകയായിരുന്നു. രാജ്യത്ത് ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം അടുത്ത മാസം 1 പ്രാബല്യത്തിൽ വരും. വൈകിയുള്ള ജനനമരണ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതൽ കർശനമാക്കുന്ന വ്യവസ്ഥകളാണ് പ്രാബല്യത്തിൽ വരുന്നതെന്ന് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ മൃത്യുഞ്ജയ് കുമാർ നാരായൺ അറിയിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് കഴിഞ്ഞ മാസമാണ് രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചത്. ജനന മരണ രജിസ്ട്രേഷനിലെ കാലതാമസം ഒഴിവാക്കുകയും കൃത്യസമയത്ത് രജിസ്ട്രേഷൻ നടത്താൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് നിയമത്തിന്റെ ലക്ഷ്യം. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ നിരവധി ലോക നേതാക്കൾക്ക് അസുഖം ബാധിച്ചുവെന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത് വസ്തുതാ വിരുദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിൻ അറസ്റ്റിലായി. ചാനൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘമാണ് അദ്ദേഹത്തെ ഇന്ന് അതിരാവിലെ അറസ്റ്റ് ചെയ്തത്. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ അതിരാവിലെ മുതൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ടർ ചാനൽ ഓഫീസിലും ആന്റോയുടെ ഫ്ളാറ്റിലും വയനാട്ടിലെ വീട്ടിലും ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. ഇന്ത്യയുടെ അതിവേഗം വികസിക്കുന്ന സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ നൂതന ആശയങ്ങൾക്കും നിക്ഷേപത്തിനും വഴിയൊരുക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. കേന്ദ്ര ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ ഇന്നു മുതൽ. ഇന്ന് വിശ്വകർമ്മ ജയന്തി. പരമ്പരാഗത കരകൌശല വിദഗ്ധർക്കും തൊഴിലാളികൾക്കും സമഗ്രമായ പിന്തുണ നൽകുന്നതിനുള്ള പിഎം വിശ്വകർമ്മ പദ്ധതി 3 പൂർത്തിയാകുന്നു. ഭീകരർക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുന്ന പാകിസ്ഥാന്റെ നടപടിയെ യുഎൻ സുരക്ഷാ കൌൺസിലിൽ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ. സമയം 1:00.

വാട്സപ്പ് പ്രിയ ഗീതങ്ങൾ ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി തത്സമയം. സന്ദേശം അയക്കേണ്ട നമ്പർ 8547027054. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനത്തിനായി സന്ദേശം അയക്കുമ്പോൾ നിങ്ങളുടെ പേര്, സ്ഥലം, ചിത്രത്തിന്റെ പേര്, ഗാനത്തിന്റെ തുടക്കം എന്നിവ ചേർക്കാൻ മറക്കരുത്. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8547027054. ഇനി ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വാട്സപ്പ് പ്രിയഗീതത്തിലൂടെ ആദ്യം നമുക്ക് ചക്രക്കല്ലിൽ നിന്നും റിസിയ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം തുടക്കം. പാടിയത് ചിത്രയും ആവണി മൽഹാറും അജ്മൽ ഫാത്തിമയും ചേർന്ന്. ഈ ചിത്രത്തിൻ്റെ രചന ജോപോൾ, സംഗീതം നൽകിയിരിക്കുന്നത് ജിക്സ് ബിജോയ്.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ, മാസ് വില കുറവ് തുടരുന്നു. ഇ എം ഐ വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
2: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
2: ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ

0: 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: ഓണം കഴിഞ്ഞെന്ന് കരുതി ടി വി വാങ്ങൽ മാറ്റിവെച്ചോ?
2: എങ്കിലിതാ മൈ ജിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
1: ടി വി ഇ എം ഐ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
2: നേടാം ഒരു ഇ എം ഐ ഓഫ് 60,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ മൈ ജി ഓണം മാസ് ഓണം സീസൺ ഫോർ സമ്മാനങ്ങളും ബമ്പർ സമ്മാനം ബി എം ഡബ്ല്യു കാർ.
2: വേഗം ആവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
3: വാട്സ്ആപ്പ് പ്രിയ ഗീതങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം കണ്ണൂർ അത്താഴക്കുന്നും ബീന സി പി ആവശ്യപ്പെട്ടതാണ്. ചിത്രം സമ്മറിൻ ബദ്രേ. പിന്നീട് ഇഷ്ടഗാനം പാടിയത് യേശുദാസും ചിത്രയും ചേർന്നാണ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എനിക്കൊരു പുതിയ ഫോൺ വേണം, പിന്നെ ഇവിടുത്തെ റെഫ്രിജറേറ്ററും മാറ്റണം.
2: നീ എന്ത് വാങ്ങിയാലും ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി.
1: എന്താ?
2: ഒറിജിനൽ ബ്രാൻഡ് ആണോ, 2026 ലേറ്റസ്റ്റ് മോഡൽ ആണോ എന്ന്.
1: ചേട്ടാ, ഈ പറഞ്ഞ രണ്ടിനും ഒരു ഉത്തരം മാത്രം, മൈജി.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
6: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
7: അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങളുമായി വാട്സ്ആപ്പ് പ്രിയഗീതം തുടരുകയാണ്. സന്ദേശം അയക്കേണ്ട നമ്പർ ഇതാണ്: 8547 02 70 54. സന്ദേശം ടൈപ്പ് ചെയ്ത് തന്നെ അയയ്ക്കുക, വോയിസ് ആയിട്ടല്ല, ടൈപ്പ് ചെയ്ത് തന്നെ നിങ്ങൾ അയക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ അടുത്തത് ഈയക്കാട് നിന്നും സുലോചന ആവശ്യപ്പെട്ട ഗാനമാണ് കണ്ണപ്പനുണ്ണി എന്ന ചിത്രത്തിലേത്. അച്ഛൻ്റെ ഓർമ്മദിനമായ ഇന്ന് അച്ഛന് ഇഷ്ടമുള്ള ഗാനമാണ് ഇതെന്നാണ് സുലോചന എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പി സുശീല പാടിയ ഈ മനോഹരമായ ഗാനം കേൾക്കാം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിട്ടില്ല.
1: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോൾ തുടർന്നു മൈജിയുടെ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവിൽ.
0: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
1: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
0: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
4: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
4: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
4: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
5: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
6: ഓരോരുത്തരുടെയും ഓണം ഓഫറിൽ എന്തോരം സമ്മാനങ്ങളാ. ഇതൊക്കെ കിട്ടാൻ ഇനി അടുത്ത ഓണം വരെ കാത്തിരിക്കണോ?
7: മൈജിയുടെ സമ്മാനങ്ങൾക്ക് അത്രയും കാത്തിരിക്കണ്ട.
3: പിന്നെ
7: വാഗ്ദാനം ചെയ്ത സമ്മാനങ്ങൾ 45 ദിവസത്തിനുള്ളിൽ തന്നെ കയ്യിലെത്തും. അതാണ് മൈജിയുടെ പ്രത്യേകത.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
8: വാട്സപ്പ് പ്രേഗീതം തുടരുകയാണ്. ശ്രോതാക്കൾ സന്ദേശം അയക്കേണ്ട നമ്പർ 8547027054. അടുത്തത് കൊളശ്ശേരിയിൽ നിന്നും രജിത സുരൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം അന്ന, പാടിയത് യേശുദാസും ചിത്രയും ചേർന്നാണ്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
2: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോൾ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
1: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം, ഒരു EMI ഓഫ്.
2: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
3: വാട്സപ്പ് പ്രിയഗീതം തുടരുന്നു. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ഇഷ്ടഗാനത്തിനായി മാഹിയിൽ നിന്നും റഷീദാണ്. റഷീദ് ആവശ്യപ്പെട്ട ഗാനം പരീക്ഷ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജിന്റെ ഈണം.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
2: ഓണം കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
3: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ?
2: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
3: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
2: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
4: വാട്സപ്പ് പ്രിയഗീതം തുടരുകയാണ്. അടുത്തത് വളാഞ്ചേരി കൊടുമുടിയിലെ സുരേഷ്, ജിസ്ന എന്നിവർക്കായി, അതായത് സുരേഷിൻ്റെയും ജിസ്നയുടെയും 21-ാം വിവാഹ വാർഷികമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ടി അഷ്റഫ് വെസ് കൈപ്പുറത്ത് നിന്നാണ്. അഷ്റഫ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം കണ്ണാടിക്കടവത്ത് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഗീതയും ചേർന്ന് പാടിയ ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ബാലഭാസ്കറിൻ്റെ ഈണം കേൾക്കാം.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: വാട്സപ്പ് പ്രിയഗീതം തുടരുന്നു. സന്ദേശം അയക്കേണ്ട നമ്പർ 8547027054. അടുത്ത ഗാനം സീത എന്ന ചിത്രത്തിലേതാണ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട് നിന്നും നന്ദകുമാറാണ്. തന്റെ പേരക്കുട്ടി വേദാന്തിന് വേണ്ടി ഈ മനോഹരമായ ഗാനം ആലപിച്ചത് പി. സുശീല. ഗാനരചന അഭയദേവ്. സംഗീതം വി. ദക്ഷിണാമൂർത്തി.

0: ഷോപ്പിംഗ് മിസ്സായോ?
1: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ. മാസ് വിലക്കുറവ്,
0: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
1: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
0: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: വാട്സപ്പ് പ്രിയ ഗീതം തുടരുകയാണ്. അടുത്ത ഗാനം പാടിയത് ചിത്രയാണ്. ചിത്രം വഴിയോര കാഴ്ചകൾ. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കടേഷ്. ഈ ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നത് അഭിലാഷ് പാറക്കാടി.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: വാട്സപ്പ് പ്രിയഗീതം തുടരുന്നു. അടുത്ത ഗാനം അഗ്നിശരം എന്ന ചിത്രത്തിലേതാണ്. 23-ാം തീയതി പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ ഇസമോൾക്ക് വേണ്ടി ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് അമ്മമ്മ ശ്രീജ പാറക്കെട്ട്. ആശംസകളോടെ അച്ഛൻ രഗീഷ്, അമ്മ അതുല്യ, അമേഘ്, അച്ചച്ചൻ രവീന്ദ്രൻ, അച്ചമ്മ നിർമ്മല. ഇവർ ആവശ്യപ്പെട്ട ഗാനം പാടിയത് യേശുദാസാണ്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ. ചിത്രം അഗ്നിശരം.

0: പുതിയ ഫോണ് വേണം.
1: നീ എന്ത് വാങ്ങിയാലും ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഒറിജിനൽ ബ്രാൻഡ് ആണോ 2026 ലേറ്റസ്റ്റ് മോഡൽ ആണോ എന്ന്.
0: ചേട്ടാ, ഈ പറഞ്ഞ രണ്ടിനും ഒരു ഉത്തരം മാത്രം. മൈജി
2: മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
3: വാട്സപ്പ് പ്രിയഗീതം തുടരുകയാണ്. നമുക്ക് ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രം അഴിയാത്ത ബന്ധങ്ങൾ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് നടക്കാവ് ദിനേശ് ബിഡി കമ്പനിയിൽ നിന്നും ഭവാനി ഉദിനൂരാണ്. അപ്പോൾ ഭവാനി ആവശ്യപ്പെട്ട ഗാനം ആലപിച്ചത് അമ്പിളിക്കുട്ടൻ. ഗാനരചന കെ ജയകുമാർ, സംഗീതം ശ്യാം. ചിത്രം അഴിയാത്ത ബന്ധങ്ങൾ.

അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി വാട്സപ്പ് പ്രിയഗീതങ്ങൾ 2:30 തുടർന്ന് കേൾക്കാം. നിങ്ങളോടൊപ്പം ഞാൻ KR ശ്രീജ, സാങ്കേതിക സഹായം PV രമേശൻ, അശോകൻ M, കൂടെ അതുൽ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിന് പ്രതിജ്ഞാബദ്ധതയോടെയാണ് രാജ്യത്തെ ഓരോ പൌരനും പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ യശോ ഭൂമിയിൽ സെമിക്കോൺ ഇന്ത്യ 2026 എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്ത് സഹകരണം, നിക്ഷേപം, നവീകരണം, പ്രതിഭാ വികസനം എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാലാണ് 3 ദിവസത്തെ സെമിക്കോൺ ഇന്ത്യ 2026 എക്സിബിഷൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾക്ക് ഖനന മേഖലയിൽ കൂടുതൽ സുതാര്യത, പ്രവചനക്ഷമത, ഏകോപനം, പ്രവർത്തന കാര്യക്ഷമത എന്നിവ നൽകാൻ കഴിയുമെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ ഖനന ലോഹമേഖലയിലെ ഡിജിറ്റലൈസേഷൻ സംബന്ധിച്ച

0: ഫിക്കി കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രകൃതിയെയും ജൈവ വൈവിധ്യത്തെയും സംരക്ഷിക്കാൻ പൊതുജനങ്ങളിൽ വളർത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ജനങ്ങളുടെ ചിന്തകളെ സ്വാധീനിക്കാനും അവരെ ശരിയായ ദിശയിൽ നയിക്കാനും മാധ്യമ മേഖലയ്ക്ക് സാധിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാന പോലീസ് ഉപമേധാവിയായിരുന്ന ടോമിൻ ജെ തച്ചങ്കരി ഔദ്യോഗിക പദവിയിലിരിക്കെ പരിവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ കുറ്റക്കാരനെന്ന് കോട്ടയം വിജിലൻസ് കോടതി. ശിക്ഷാവിധി അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. വീട്ടിൽ അനധികൃത മദ്യം സൂക്ഷിച്ച കേസിൽ കൊച്ചിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിനെ മീനങ്ങാടി എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ എത്തിച്ചു. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ബത്തേരി കോടതിയിൽ ഹാജരാക്കും. ഇന്നു മുതൽ ഈ മാസം 30 വരെ ട്രെയിൻ സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ കെഎസ്ആർടിസി അധിക സർവീസുകൾ ആരംഭിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രധാന റൂട്ടുകളിൽ അധിക സർവീസ് അനുവദിക്കണമെന്നാണ് ആവശ്യം. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi inaugurates SemiCon India 2026 in New Delhi, says India's semiconductor ecosystem expanding rapidly and opening new opportunities for innovation, investment and growth. Union Minister Ashwini Vaishnav says government has set a target to support 200 startups and companies to design chips in India across spectrum of semiconductor requirements. BJP's month-long nationwide Seva Sankalp Abhiyan begins today to mark Prime Minister Narendra Modi's 25 years of public life and service. PM Vishwakarma scheme completes 3 years today. India slams Pakistan for providing permissive environment for terrorists responsible for September 11 attacks in the United States. And in men's cricket, India to take on Afghanistan in last match of T20 International Series in New Delhi this evening. Prime Minister Narendra Modi today inaugurated SemiCon India 2026 at Yashobhoomi in New Delhi. The three-day conference is focusing on advancing collaboration, investment, innovation and talent development in India. Speaking on the occasion, the Prime Minister said India's semiconductor ecosystem is expanding rapidly and it is opening new opportunities for innovation, investment and growth.
2: बीते एक दशक में भारत ने अपने ट्रांसमिशन नेटवर्क को भी एक्सपेंड किया है. साथियों, भारत में पावर इंफ्रास्ट्रक्चर का यह विस्तार हमारे सेमीकंडक्टर इकोसिस्टम के लिए भी एक बड़ी स्ट्रेंथ है. भारत हर वो कदम उठा रहा है जो हमें सेमीकंडक्टर इंडस्ट्री का एक प्रीफर्ड डेस्टिनेशन बनाए.
1: Mr. Modi said, on one side, India's economy is growing and on the other side, global trust in India is also growing. He said, despite the challenging global environment, India recorded a growth rate of 7.8%. The Prime Minister said, at the same time, Japan's credit rating agency also upgraded India's sovereign rating. Mr. Modi said, every citizen of the country is working with a commitment to build a developed India.
2: इसी सितंबर में ही भारत की क्वार्टरली जीडीपी रिपोर्ट आई और इस चैलेंजिंग पीरियड में भी भारत ने 7.8% ग्रोथ हासिल करके दिखाई है. और इसी दरमियान जापान की क्रेडिट रेटिंग एजेंसी ने भारत की सॉवरेन रेटिंग में सुधार किया है, अपग्रेड किया है. और ये भी 3 दशक के बाद, करीब 35 साल के बाद हुआ है.
1: On the occasion, Union Minister of Electronics and IT Ashwini Vaishnav said the foundation has now been laid and the next step is to build the industry through SemiCon 2.0, which focuses on 6 major pillars. These include semiconductor design, machines and materials, memory, silicon, compound and logic fabrication units, and research and development. He said

0: from today till the 2nd of next month. In men's cricket, India will play the final match of the three-match T20 international series against Afghanistan at the Arun Jaitley Stadium in Delhi today. The match will begin at 7:30 p.m. Indian Standard Time. At the stock markets, the Sensex was trading nearly flat, while the Nifty was trading moderately higher during the afternoon session today. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi inaugurates SemiCon India 2026 in New Delhi, says India's semiconductor ecosystem expanding rapidly and opening new opportunities for innovation, investment and growth. Union Minister Ashwini Vaishnav says government has set a target to support 200 startups and companies to design chips in India across spectrum of semiconductor requirements. BJP's month-long nationwide Seva Sankalp Abhiyan begins today to mark Prime Minister Narendra Modi's 25 years of public life and service. PM Vishwakarma scheme completes 3 years today. India slams Pakistan for providing permissive environment for terrorists responsible for September 11 attacks in the United States. And with that, we end the midday news.
1: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 20-ാം ഭാഗം. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ ശോഭി തിലകൻ, പി കെ രവി, മനോജ് പിള്ള, ശ്രീജിത് പാല. മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി.
2: നിങ്ങളീ വയസ്സുകാലത്ത് എന്നെ കൊലപാതകയാക്കിയാണോ? അരുതേ, എന്റെ കുഞ്ഞ് പാവം, ഒന്നും അറിയാതെ അകത്ത് കിടന്നുറക്കുവാ. അവളുടെ ജീവിതം നശിപ്പിക്കരുത്. ഞാൻ സാറിന്റെ കാല് പിടിക്കാം.
3: എന്താ മാഷെ ഇത്? ഇത്രയും പ്രായമുള്ള നിങ്ങൾ എന്റെ കാല് പിടിക്കാനോ? ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യണ്ടേ? നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കേസ് ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കില്ല. അന്വേഷണം ഇനിയും തുടരും. തൽക്കാലം സംശയത്തിന്റെ നിഴൽ നിങ്ങളുടെ മേലാണ്. അതിപ്പോഴത്തെ സാഹചര്യം. നിങ്ങളല്ല കൊന്നതെങ്കിൽ അതും ഞാൻ തെളിയിക്കും. പേടിക്കണ്ട, ഇപ്പോൾ നിങ്ങളെ സംശയിക്കാൻ മതിയായ കാരണങ്ങളുണ്ട്. തൽക്കാലം നിങ്ങൾ മാത്രം ഞങ്ങളുടെ കൂടെ വരിക. മോളെ സ്റ്റേഷനിലേക്ക് വരുത്താതിരിക്കാൻ നമുക്ക് നോക്കാം.
2: എന്നെ എന്നെ ഈ രാത്രി തന്നെ കൊണ്ടുപോവുകയാണോ നിങ്ങൾ?
3: അതെ, മാഷ് വന്നേ പറ്റൂ. മോളെ നോക്കാൻ ആരെയെങ്കിലും ഏർപ്പാടാക്കൂ. വേണമെങ്കിൽ ഞാൻ ചെയ്യാം അത്. കോൺസ്റ്റബിൾ ഭാസ്കരൻ നായരുടെ വീട് ഇവിടെ അടുത്താണല്ലോ. പുള്ളിയുടെ ഭാര്യയെ മോളെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. രാത്രി കൂട്ടിന് അവരുണ്ടാകും. ബാക്കി വേണ്ടത് നാളെ ചെയ്യാം. എന്തു പറയുന്നു?
2: വലിയ ഉപകാരം സാർ. ശരി, എനിക്ക് അരമണിക്കൂർ സമയം തരണം. മോളെ ഉണർത്തി കാര്യങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം, ആശ്വസിപ്പിക്കണം. പറ്റില്ല എന്ന് പറയരുത്. ദേവിയേ,
3: ശരി, ഞാൻ പുറത്തുണ്ടാവും. ആ സമയം കൊണ്ട് നായരുടെ കുടുംബത്തെ ഇങ്ങോട്ട് വരുത്തിക്കാം.
2: ശരി സാർ.
3: മാഷേ, ഞാനൊരു ഉറപ്പു തരുന്നു. നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും തൽക്കാലം എന്റെ സ്റ്റേഷന് പുറത്തു പോകില്ല. മാഷിന്റെ കൊച്ചുമോൾക്ക് ദോഷമൊന്നും വരാതിരിക്കാൻ എന്നാലാവുന്നത് ഞാൻ ചെയ്യാം. ഇതിൽ കൂടുതലൊന്നും തൽക്കാലം
2: മതി സാർ, മതി സാർ. ഇത് തന്നെ ധാരാളം. എന്നെ വെറുതെ വിടുന്നതിന് തുല്യമാണിത്. എനിക്ക് ഉറപ്പ് മതി. എനിക്കെന്റെ ജീവനാവൾ.

0: സാർ, എൻ്റെ ബലമായ സംശയം ഇത് നമ്പ്യാർ തന്നെ ചെയ്തു എന്നാണ്. അയാൾക്കതിനുള്ള കാരണം ഉണ്ടായിരുന്നല്ലോ. സ്വന്തം മോളെ കൊന്നവൻ കൊച്ചുമോളെ രണ്ടു തവണ കൊല്ലാൻ ശ്രമിച്ചു. അതുമല്ല, സംഭവസ്ഥലത്ത് സംഭവസമയത്ത് താൻ ഉണ്ടായിരുന്നു എന്ന് അയാൾ സമ്മതിക്കുന്നു. അത് പിന്നെ അയാൾക്ക് നിഷേധിക്കാനും പറ്റില്ല, സാക്ഷിയുണ്ടല്ലോ. മാത്രമല്ല, അയാൾ കാര്യങ്ങൾ മറയ്ക്കാൻ ശ്രമിച്ചു, കള്ളവും പറഞ്ഞു.
1: സാക്ഷി ആ പ്രകാശനെ മുഴുവനായെന്ന് വിശ്വസിക്കാൻ പറ്റുമോ?
0: അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്?
1: ഇല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു. താൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് നമ്പ്യാർ ആണയിട്ട് പറയുന്നു.
0: അതെ,
1: അത് ഒരു നിമിഷത്തേക്ക് വിശ്വസിച്ചാൽ പ്രകാശൻ പറഞ്ഞത് മുഴുവൻ സത്യമാണോ എന്ന് സംശയിക്കേണ്ടി വരും. ഉദാഹരണത്തിന്, നമ്പ്യാർ പുഴക്കരയിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപും അവിടെ എത്തിയതിനു ശേഷവും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവൻ പറഞ്ഞത് വാസ്തവമായിരിക്കാം. പക്ഷെ ഇതിനിടയ്ക്ക് അവൻ വണ്ടി വിളിക്കാൻ പോയി എന്ന് പറയുന്ന കഥ, ഇത് സത്യമാണോ എന്നറിയാൻ ഒരല്പം പ്രയാസമായിരിക്കും. അത് സംഭവിച്ചത് പ്രകാശൻ പറഞ്ഞ സമയത്ത് തന്നെ ആയിരുന്നോ എന്ന് എങ്ങനെ നിശ്ചയിക്കും? ഇനി അവന്റെ മൊഴി വിശ്വസിച്ചാൽ അവൻ വണ്ടി വിളിക്കാൻ പോയി തിരികെ വന്ന 15 മിനിറ്റിനുള്ളിലായിരിക്കണം സ്വാമി മരിച്ചത്. അതുകൊണ്ട് ആ സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്.
0: സാറിന്റെ സംശയം എന്താണെന്ന് പറഞ്ഞില്ല.
1: അവന്റെ മൊഴി വിശ്വസിച്ചാൽ ആ 15 മിനിറ്റിനുള്ളിൽ തന്നെയാണ് സ്വാമി കൊല്ലപ്പെട്ടത് എന്നും വിശ്വസിക്കണം. അങ്ങനെയാണെങ്കിൽ ന്യായമായി തോന്നേണ്ട സംശയം എന്താണ്?
0: സ്വാമിയെ കൊന്നത് നമ്പ്യാർ തന്നെയാണെന്ന്. ഇത് തന്നെയാണ് സാർ ഞാനും ആദ്യം.
1: ഒരു മിനിറ്റേ ജോണി, വണ്ടിക്കഥ കൊണ്ട് അവൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും അതുതന്നെയാണെങ്കിലോ? അതിനുവേണ്ടി ഇതവൻ പടച്ചുണ്ടാക്കിയതോ അല്ലെങ്കിൽ സമയം മാറ്റി പറഞ്ഞതോ ആണെങ്കിൽ?
0: അപ്പോ സാറിന്റെ സംശയം നമ്പ്യാരല്ല സ്വാമിയെ കൊന്നതെന്നാണോ?
1: എന്ന് ഉറപ്പിച്ചൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെയും ആയിക്കൂടെ എന്ന് ഒരു നിമിഷത്തേക്ക് ചിന്തിക്കുക. നമ്പ്യാർ പറയുന്നത് പോലെ അയാൾ എത്തിയപ്പോഴേക്കും സ്വാമി മരിച്ചിരുന്നു, ശവം കത്തുകയായിരുന്നു എങ്കിൽ കൊന്നത് മറ്റാരെങ്കിലും ആയിക്കൂടെ?
0: മറ്റാരാണ് സാർ?
1: നമ്പ്യാരെ കുറിച്ച് നമുക്ക് സംശയം തോന്നാനുള്ള ആദ്യത്തെ തെളിവെന്തായിരുന്നു?
0: അയാളുടെ കണ്ണട പുഴവക്കത്ത് നിന്ന് നമുക്ക് കിട്ടിയത്.
1: യെസ്, അതെങ്ങനെ അവിടെ എത്തി?
0: പ്രകാശന്റെ കയ്യിൽ നിന്നും
1: വീണു എന്ന് അവൻ പറയുന്നു.
0: അതെ,
1: അവൻ അറിയാതെ. ശരി, പിന്നെ നമ്മുടെ സംശയത്തിന് ആക്കം കൂട്ടിയത്
0: പ്രകാശന്റെ തന്നെ മൊഴി.
1: അതെ, അതിൽ കുറെയൊക്കെ സത്യമാണെന്ന് നമ്പ്യാരുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നു. അത്രയും അവൻ കണ്ടു എന്ന് ഉറപ്പിക്കാം. പക്ഷേ സ്വാമിയെ കൊന്നത് താനല്ല എന്ന് നമ്പ്യാർ പറയുന്നു.
0: അതെ,
1: ആണെന്ന് നമുക്ക് തോന്നാൻ പ്രധാന കാരണം പ്രകാശനാണ്. പക്ഷേ അവനും നേരിട്ട് പറയുന്നില്ല നമ്പ്യാരാണ് കൊന്നത് എന്ന്. ആയിരിക്കാമെന്ന് അവൻ സജസ്റ്റ് ചെയ്യുന്നു. ആ സാധ്യത അവൻ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. ആ വണ്ടിക്കഥയിലൂടെ അത് വിശ്വസിച്ചാൽ നമ്പ്യാരെ സംശയിച്ചേ പറ്റൂ. ഇവിടെ അവൻ പ്രകാശൻ കളിക്കുകയല്ലേ എന്ന് എനിക്ക് സംശയം. കൊല്ലുന്നത് കണ്ടു എന്ന് നേരിട്ട് പറയാതെ നമ്മളിൽ ആ തോന്നൽ ഉളവാക്കുക. ഇനി കണ്ണടയുടെ കാര്യം, വീണുപോയി എന്നത് അവന്റെ പക്ഷം. വീഴ്ത്തിയതും ആയിക്കൂടെ, മനഃപൂർവം.
0: തീർച്ചയായും.
1: അതിലൂടെ നമ്പ്യാർക്കെതിരെ സംശയത്തിന്റെ ആദ്യത്തെ പടക്കത്തിന് തിരികൊളുത്തിയില്ലേ അവൻ? ഇതൊക്കെ ചേർത്ത് വായിച്ചു നോക്കിയാൽ
0: പ്രകാശനെയും സംശയിക്കാനുള്ള വകുപ്പ് കാണുന്നു എന്നല്ലേ?
1: യെസ്, ആ സമയത്ത് ആ പരിസരത്ത് താനും ഉണ്ടായിരുന്നു എന്ന് അവൻ തന്നെ പറയുന്നു. അത് അവന് പറ്റിയ ഒരു തെറ്റാണ്, പക്ഷേ അതവന് പറയാതിരിക്കാനും പറ്റില്ല. എല്ലാത്തിനും ദൃക്സാക്ഷിയായിരുന്നു താനെന്ന് സ്ഥാപിക്കാൻ അത് പറഞ്ഞേ പറ്റൂ. അവിടെ ആ സമയത്ത് അവൻ ഉറപ്പായി ഉണ്ടായിരുന്ന സ്ഥിതിക്ക് നമ്പ്യാരെ പോലെ തന്നെ അവനും കൊല ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നില്ലേ? ഉവ്വ്, ഉണ്ടായിരുന്നു. ഇന്നലത്തെ തിരക്കിനിടയിൽ അവനെ ആരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കരുതാം. പക്ഷെ ഒരു സഹായി എന്ന നിലയിൽ എല്ലായിടത്തും അവൻ ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ കുറെ നേരം അവനെ ഒരിടത്ത് കണ്ടില്ലെങ്കിൽ ആരും നോട്ടീസ് ചെയ്യില്ല. അതുകൊണ്ട് അവസരം അവനും ഉണ്ടായിരുന്നു. അവൻ സ്വാമിയെ എന്തിനു കൊല്ലണമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്പ്യാർ പറഞ്ഞ പഴയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചില സംശയങ്ങൾ, സാധ്യതകൾ തെളിയുന്നു. അവന്റെ പ്രായം, മോട്ടീവ് എന്തു തന്നെയായാലും അവസരം, ഓപ്പർച്യൂണിറ്റി അവനുണ്ടായിരുന്നു. അവൻ അവകാശപ്പെടുന്നത് പോലെ അവൻ പുഴക്കരയിലെത്തിയത് നമ്പ്യാർക്ക് ശേഷമല്ലെങ്കിലോ? നേരത്തെ

0: ചെന്ന് കൃത്യം ചെയ്തിട്ട് മടങ്ങി. എന്നിട്ട് നമ്പ്യാരെ പിന്തുടർന്ന് വീണ്ടും പോയി. അല്ലെങ്കിൽ
1: എന്താ സാർ?
0: യോണി, എന്റെ മനസ്സിലുള്ളത് ക്രമത്തിലൊന്ന് ഞാൻ പറഞ്ഞോട്ടെ?
1: ശരി സാർ.
0: പറയുകയല്ല, ശരിക്കും ഉറക്കെ ചിന്തിക്കുക. താൻ എല്ലാം ഒന്ന് കേൾക്ക.
1: ഉറപ്പായും സാർ.
0: നമ്പ്യാർ പൂജയെ തിരക്കിയിറങ്ങുന്നതിന് മുൻപ് സ്വാമി അവളെയും കൊണ്ട് പുഴക്കരയിലേക്ക് പോകുന്നത് പ്രകാശൻ കണ്ടു. അവൻ അയാളെ പിന്തുടർന്നു. സ്വാമി പൂജയെ കത്തിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നത് കണ്ട അവൻ ഓടിച്ചെന്ന് അയാളെ അടിച്ചു വീഴ്ത്തി. ഒരുപക്ഷേ കൊല്ലാൻ അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. അയാൾ മരിച്ചു എന്ന് കണ്ടപ്പോ അതൊരാത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ അവൻ അയാളുടെ ദേഹം കത്തിച്ചു. അതിനുശേഷം ബോധമില്ലാതെ കിടക്കുകയായിരുന്ന പൂജയെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് അവൻ തിരികെ അമ്പലപ്പറമ്പിലേക്ക് പോയി. അല്ലെങ്കിൽ അവൻ പുഴക്കരയിൽ നിൽക്കുമ്പോൾ തന്നെ നമ്പ്യാർ അവിടെ എത്തി. ഇല്ല, എങ്കിലവൻ നമ്പ്യാർ സ്വാമിയുടെ മുറിയിൽ കയറുന്നതൊന്നും കാണില്ലായിരുന്നു. ഇല്ല, അവൻ തിരികെ പോയി നമ്പ്യാർ എത്തുന്നതിന് മുമ്പ്. എന്നിട്ട് രണ്ടാമത് നമ്പ്യാരുടെ പുറകെ വീണ്ടും.
1: ശരിയാണ് സർ.
0: യെസ്, പോസിബിൾ. പുറമേ കാണുന്നത് പോലെ ഒരു വിഡ്ഢിയാണ് അവനെന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല. സ്വാമി ആത്മഹത്യ ചെയ്തതല്ല എന്ന് തെളിഞ്ഞാലോ എന്ന് അവന് തോന്നിയിട്ടുണ്ടാകണം. അതവനെ ഭയപ്പെടുത്തി. താൻ പിടിക്കപ്പെടുമോ? പക്ഷെ നമ്പ്യാരുടെ അവിടുത്തെ സാന്നിധ്യം അവനൊരു വഴി തുറന്നുകൊടുത്തു. സംശയം അയാളുടെ നേർക്ക് തിരിച്ചുവിടുക. അതിന് സഹായകമായ ഒന്ന് അവന്റെ കയ്യിലുണ്ടായിരുന്നു. നന്നാക്കാൻ അവനെ ഏൽപ്പിച്ച നമ്പ്യാരുടെ കണ്ണട. അവനത് ശ്രദ്ധിക്കപ്പെടാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് നിക്ഷേപിച്ചു. അവൻ ഉദ്ദേശിച്ചത് തന്നെ നടന്നു. കണ്ണട നമുക്ക് കിട്ടി. സംശയം നമ്പ്യാരുടെ നേർക്കായി. നമ്മൾ അവനെ തേടി ചെല്ലുമെന്ന് അവൻ ശരിയായി ഊഹിച്ചു. കണ്ണട അവനെ ഏൽപ്പിച്ച കാര്യം നമ്പ്യാർ നമ്മളോട് പറയുമ്പോൾ അങ്ങനെ നമുക്ക് അവൻ ആ മൊഴി തന്നു. അതോടെ നമ്പ്യാർക്കെതിരെയുള്ള സംശയത്തിന് ബലമേറുമെന്ന് അവൻ അറിയാമായിരുന്നു. കാര്യങ്ങൾ ഇതുവരെ അവൻ ഉദ്ദേശിച്ച ദിശയിൽ തന്നെ നീങ്ങുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവന്റെ മൊഴിയിൽ അവൻ പറഞ്ഞ പല കാര്യങ്ങളും സത്യമായിരിക്കാം. നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതൊക്കെ ബാക്കി നുണയായിക്കൂടെ, വണ്ടിക്കഥ ഉൾപ്പെടെ. പിന്നെ നമ്പ്യാർ ആയിരിക്കാം കൊലയാളി എന്ന തോന്നൽ ഉളവാക്കാൻ ഒരു ശ്രമവും. മിടുക്കൻ അല്ലേ? അവന്റെ തലയ്ക്കകത്ത് പ്രകാശമുണ്ട്.
1: സാർ, തീർച്ചയായും ഇതൊരു സാധ്യത തന്നെയാണ്. പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത ഒന്നുണ്ട്. സ്വാമി പൂജയെ കൊല്ലാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ അയാളെ പേടിപ്പിച്ച് ഓടിക്കുകയോ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുകയോ ആളെ വിളിച്ചു കൂട്ടുകയോ ചെയ്യാതെ അയാളെ കൊല്ലേണ്ട കാര്യം എന്താണ് അവന്? സാർ, ഇത്ര ബലത്തിൽ അതും പുറന്തലേക്ക് ഏൽപ്പിച്ച അടി കൊല്ലാൻ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അബദ്ധത്തിൽ സംഭവിച്ചതല്ലാതെ തലയിൽ ഇത്ര ശക്തിയോടെ അടിച്ചാൽ ആള് മരിച്ചു പോകുമെന്ന് സ്കൂളിൽ പഠിക്കുന്ന ഏത് കുട്ടിക്ക് പോലും അറിയാം. അപ്പോൾ ഇത് കൊല്ലാൻ വേണ്ടി തന്നെയായിരുന്നു അതിന്റെ ആവശ്യം. അത്രയ്ക്ക് വൈരാഗ്യം സ്വാമിയോടോ അടുപ്പം പൂജയോടോ അവനുണ്ടായിരുന്നോ?
0: ഞാനും അത് ആലോചിച്ചു. ആക്ച്വലി നമുക്ക് ഈ പ്രകാശനെ കുറിച്ച് എന്താണ് അറിയാവുന്നത്? ഒന്നുമില്ല. നമുക്കെന്നല്ല, ഇവിടെ ആർക്കും അറിയില്ല. ആ സ്വാമിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാ ഇതും. കുറെ നാൾ, രണ്ടു മാസം മുമ്പ് ഇവിടെ എത്തിയത്രേ നമ്പ്യാരുടെ പഴയ ശിഷ്യനാണെന്നും പറഞ്ഞ്. ഇത്രയും നാൾ അവൻ എവിടെയായിരുന്നു? അവൻ ആരായിരുന്നു?

മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 20-ാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സൂത്രധാരൻ ശോഭി തിലകൻ, നരേന്ദ്രൻ മാഷ്, പി കെ രവി, എസ് ഐ ജയരാജ്, മനോജ് പിള്ള, ജോണി ശ്രീജിത് പാലാ.

ആകാശവാണി കണ്ണൂർ. വാട്സപ്പ് പ്രിയഗീതങ്ങൾ ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട തത്സമയ ചലച്ചിത്രഗാന പരിപാടി. സന്ദേശം അയക്കേണ്ട നമ്പർ 8547027054. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനത്തിനായി സന്ദേശം അയക്കുമ്പോൾ നിങ്ങളുടെ പേര്, സ്ഥലം, ചിത്രത്തിന്റെ പേര്, ഗാനത്തിന്റെ തുടക്കം എന്നിവ ചേർക്കാൻ മറക്കരുത്. സന്ദേശം ടൈപ്പ് ചെയ്ത് തന്നെ അയയ്ക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8547027054. പിന്നെ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അതും ചേർത്ത് അയയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്തതായി കാരുണ്യം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് ചെറുകുനിന്നും ലത സന്ദേശം അയച്ചിട്ടുണ്ട്. ലതയുടെ ഇഷ്ടഗാനം പാടിയത് യേശുദാസാണ്. ഇതിൻ്റെ രചനാ സംഗീതം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

വാട്സപ്പ് പ്രിയഗീതം തുടരുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനത്തിനായി ഇപ്പോൾ സന്ദേശം അയയ്ക്കാം. അയക്കേണ്ട നമ്പർ ഇതാണ്: 8547027054. സന്ദേശം അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ചിത്രത്തിൻ്റെ പേരും പാട്ടിൻ്റെ തുടക്കവും ചേർക്കുക. അപ്പോൾ നമുക്ക് കേൾക്കാം. അടുത്തതായി വെറുതെയൊരു ഭാര്യ എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് വിളയാങ്കോട് നിന്നും ശാന്തയാണ്. ഈ ഗാനം ശാന്ത ഉൾപ്പെട്ട ശ്രോതാവ് എന്ന ഗ്രൂപ്പിലെ എല്ലാവർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗാനം പാടിയത് മാളവിക, ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ശ്യാം ധർമ്മൻ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം.
1: വാട്സപ്പ് പ്രിയഗീതം തുടരുകയാണ്. അപ്പോൾ സന്ദേശം അയക്കേണ്ട നമ്പർ 8547027054 എന്നാണ്. ഇത് തത്സമയ പരിപാടിയായതുകൊണ്ടാണ് നമ്പർ പറയുന്നത്. അപ്പോൾ പുതിയ ശ്രോതാക്കളും വരുമല്ലോ. അപ്പോൾ നമുക്ക് കേൾക്കാം. മഴ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. പാടിയത് യേശുദാസും ചിത്രയും ചേർന്നാണ്. ഗാനരചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ. കണ്ണൂർ താവക്കര ടൈലറിംഗ് ഷോപ്പായ ഗോൾഡൻ നീഡ്സിലെ സ്റ്റാഫുകളാണ് ഈ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.

വാട്സപ്പ് പ്രിയഗീതം തുടരുകയാണ്. അടുത്തത് എം വി തമ്പാൻ കരിവള്ളൂർ ആവശ്യപ്പെട്ട ഗാനമാണ്. ചിത്രം അരനാഴിക നേരം. പാടിയത് പി ലീലയും പി മാധുരിയും ചേർന്ന്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

വാട്സപ്പ് പ്രിയഗീതം തുടരുകയാണ്. ഇക്കഴിഞ്ഞ 15-ാം തീയതി 44-ാം വിവാഹ വാർഷികം ആഘോഷിച്ച എൻ്റെ അച്ഛൻ ബാലകൃഷ്ണനും അമ്മ പ്രസന്നയ്ക്കുമായി നല്ലൊരു ഗാനം കേൾപ്പിച്ചു തരുമോ എന്ന് ചോദിച്ച് സന്ദേശം അയച്ചത് തളിപ്പറമ്പ് നിന്നും രേഷ്മയാണ്. രേഷ്മ ആവശ്യപ്പെട്ടത് ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ്, സച്ചിൻ വാര്യർ, ദിവ്യ മേനോൻ എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ്. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ഗോപി സുന്ദർ.

ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സന്ദേശം അയക്കേണ്ട നമ്പർ 8547027054. അപ്പോൾ അടുത്തത് പി വി മുഹമ്മദ് വടക്കേ വാവനൂരിൽ നിന്നും ആവശ്യപ്പെട്ട ഗാനമാണ്. ചിത്രം അഷ്ടമി രോഹിണി. ഗായകൻ യേശുദാസ്. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം എം കെ അർജുനൻ.

വാട്സപ്പ് രേഖീതം തുടരുന്നു. അടുത്ത ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നത് ബിജു രാമന്തളിയാണ്. ചിത്രം മരിക്കുന്നില്ല ഞാൻ. ഗായകൻ ജി വേണുഗോപാൽ. ഗാനരചന ഏഴാച്ചേരി രാമചന്ദ്രൻ. സംഗീതം രവീന്ദ്രൻ.

സന്ദേശത്തിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങളുമായി വാട്സപ്പ് പ്രിയഗീതം തുടരുന്നു. അടുത്തത് വെള്ളുവയലിൽ നിന്നും പ്രിൻസി, പ്രേമ, ശ്യാം, ബാബു എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം ജാലകം. ഈ ഗാനം പാടിയ ദേശുദാസ്. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം എം ജി രാധാകൃഷ്ണൻ. ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് നല്ലവരായ നാട്ടുകാർക്ക് വേണ്ടിയാണ്. കേൾക്കാം.

വാട്സപ്പ് പ്രിയഗീതം തുടരുകയാണ്. ഇനി നമുക്ക് കേൾക്കാം. ശ്രീവിദ്യ പെരിങ്ങാടി മാഹിയിൽ നിന്നും ആവശ്യപ്പെട്ട ഗാനമാണ് ചിത്രം എങ്ങനെ നീ മറക്കും. ഈ ഗാനം പാടിയത് യേശുദാസ്, ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

വാട്സപ്പ് പ്രിയഗീതം തുടരുകയാണ്. അടുത്ത ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് കണ്ണൂർ ചാലയിൽ നിന്നും അഭിഷിതയാണ്. അഭിഷിതയുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് ഈ ഗാനം ആവശ്യപ്പെട്ടത്. ചിത്രം പവിത്രം, പാടിയത് യേശുദാസ്, ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ശരത്.

വാട്സപ്പ് പ്രിയഗീതം തുടരുകയാണ്. അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൃഷ്ണൻ കരിപ്പാലാണ്. ചിത്രം പഞ്ചവടി. ഇഷ്ടഗാനം പാടിയത് പി ജയചന്ദ്രനാണ്. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം എം കെ അർജുനൻ. ചിത്രം സൂര്യനും ചന്ദ്രനും.

അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, വാട്സപ്പ് പ്രിയ ഗീതത്തിലൂടെ നമുക്കിനി ഒരു ഗാനം കൂടി കേൾക്കാനുള്ള സമയമേ ഉള്ളൂ. അത് മണിയറയിലെ എല്ലാവർക്കും വേണ്ടി പ്രദീപ് മണിയറ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം സമൂഹം, പാടിയത് യേശുദാസ്, ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3:30. ഈ നിലയത്തിൽ നിന്നുള്ള ഈ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ചിത്രം പട്ടാഭിഷേകം, പാടിയത് യേശുദാസ്, ഗാനരചന

ഗായകർ ചിത്ര ശ്രീനിവാസൻ. ചിത്രം വാഴുന്നോർ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ഔസേപ്പച്ചൻ.

6:80 കിസാൻ വാണി, 7:20 കമ്പോള വില നിലവാരം, 7:35 റേഡിയോ ഗൈഡ്, ഉദ്യോഗാർത്ഥികൾക്കൊരു വഴികാട്ടി, സ്കോളർഷിപ്പുകൾ അറിയാം, വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാം, വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളെക്കുറിച്ചും മറ്റ് ധനസഹായ പദ്ധതികളെക്കുറിച്ചും വിശദമാക്കുന്നു തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സുധിൻ ഗോവിന്ദ്. തുടർന്ന് തൊഴിൽ വാർത്തകൾ.

8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 നാടകം, 7-ാമത്തെ ആത്മകഥ. പങ്കെടുക്കുന്നവർ സന്തോഷ് കീഴാറ്റൂർ, പി മൈത്രി, മാസ്റ്റർ ആദിതേജ് കുണ്ടംകുഴി, ബാലമുരളി ചിറക്കൽ, ഷജിൽകുമാർ ചെക്കിക്കുളം, ധനരാജ് മാമ്പ.

0: തന്നെ ആനന്ദം നൽകണം.
1: അലസ്യം തന്നെ

0: ടി വി സുകുമാരനും സംഘവും അവതരിപ്പിച്ച പൂരക്കളിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവുമായി മൈജി നൽകുന്നു ലാപ്ടോപ്പുകൾ. 28,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
6: ഹലോ പ്രിയ ഗീതം.
7: പത്ത് ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
8: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
9: RBI പറയുന്നു,
8: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
9: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
10: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ. മാസ് വിലക്കുറവ്,
9: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
10: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും.
9: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
11: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
9: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
10: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ. മാസ് വിലക്കുറവ്,
9: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
10: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും.
9: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.

0: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7

0: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തും.
2: സത്യൻ സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
5: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
0: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പൊക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
5: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
0: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
6: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
7: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
8: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
7: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
8: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
7: ഏറ്റവും പുതിയ റിലീസുകൾ,
8: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
7: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
6: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
7: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
9: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ ACകൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ, മാസ് വില കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
0: 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്കൊരു BMW.
0: ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
10: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ഓണം കഴിഞ്ഞു കരുതി TV വാങ്ങൽ മാറ്റിവെച്ചോ?
0: എങ്കിലിതാ മൈ ജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
1: TV EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
0: നേടാം ഒരു EMI ഓഫ് 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം BMW കാർ.
0: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
11: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
12: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
13: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
14: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കേ സാത്ത് ബിതാ സകോ.
13: ഇതുവരെ 9,50,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
15: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
16: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിട്ടില്ല.
0: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവിൽ.
1: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
0: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
17: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം.

0: ലളിതഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പ്രായോജക പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
3: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.
5: എന്തൊരു ചൂടാണിത്!
6: ആ രമേ, നീ വീട്ടിലുണ്ടായിരുന്നോ? ഇന്ന് കണ്ടില്ലല്ലോ.
5: ഓ, തിരക്കല്ലേ മായ തിരക്ക്. രാവിലെ കെട്ടിയോനെയും പിള്ളേരെയും ഒക്കെ പറഞ്ഞു വിടണ്ടേ? ആ, അതിരിക്കട്ടെ, നീ പത്രം വായിച്ചോ. നമ്മളീ അനുഭവിക്കുന്ന ചൂടേറിയ കാലാവസ്ഥയെ കുറിച്ച്.
6: ഇല്ല, എന്താ പത്രത്തില്?
5: ആ എൽനിനോ ആണെന്ന്.
6: എൽനിനോയോ? അതെന്താ?
5: എന്തോ ചൂടുകൂടിയ വരൾച്ച ഉണ്ടാകുന്ന എന്തോ ഒരു സംഗതിയാ.
6: അയ്യോ, അപ്പൊ എന്റെ ചെടികൾക്കും അത് ബാധകമായിരിക്കുമല്ലോ. ഇനി എന്തു ചെയ്യും?
5: റേഡിയോയിൽ എൽനിനെ കുറിച്ചൊരു പരിപാടി ഉണ്ടെന്ന് കേട്ടായിരുന്നു. നമുക്കതൊന്ന് കേട്ടു നോക്കാം.
2: ആഗോള കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന എൽനിനോ പ്രതിഭാസം വരും മാസങ്ങളിൽ കൂടുതൽ ശക്തിപ്പെട്ട് അതിശക്തമായ നിലയിലെത്താൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ കാർഷിക മേഖലയിൽ കാലാവസ്ഥാ അധിഷ്ഠിത മുൻകരുതലുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ലോക കാലാവസ്ഥാ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് ഞാറ്റുവേലയിൽ എൽനിനോയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ മെറ്റീരിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് ഹെഡ് ശ്രീമതി ലിനിത നായർ.

0: ഈ അടുത്ത കാലത്തായി നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു വാക്കാണ് എൽനിനോ. ചൂട് കൂടിയാലും മഴ കുറഞ്ഞാലും നാം എൽനിനെക്കുറിച്ച് സംസാരിക്കുന്നു. എന്താണ് എൽനിനോ? പസഫിക് സമുദ്രത്തിലെ മധ്യകിഴക്കൻ ഭാഗങ്ങളിൽ ഉപരിതല ജലം സാധാരണയിൽ കൂടുതലായിട്ട് ചൂടാവുന്ന ആ ഒരു പ്രതിഭാസമാണ് എൽനിനോ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കേൾക്കുമ്പോൾ ദൂരെ എവിടെയോ നടക്കുന്നൊരു സംഭവമായിട്ട് തോന്നുമെങ്കിലും ഇത് ഇന്ത്യയിലുള്ള മൺസൂണിനെ ബാധിക്കുന്നു. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള കാലാവസ്ഥയെ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കൃഷിരീതിയെല്ലാം ഇടവപ്പാതിയെയും തുലാവർഷവും ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പം ഇത് 2026 ഒരു എല്ലിനോ വർഷമായതുകൊണ്ട് നമുക്ക് സാധാരണയിലും കിട്ടേണ്ട മഴയെക്കാലും ഒരു 27% വരെ കേരളത്തിൽ മൊത്തം മഴയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇടുക്കി വയനാട് ജില്ലകളിലാണ് ഇത് പ്രകടമായി നമുക്ക് ഈ മഴക്കുറവ് കണ്ടുവരുന്നത്.
1: എൽനിനോ കേരളത്തിലെ കൃഷിയെ എങ്ങനെയാണ് ബാധിക്കുന്നത്?
0: നമുക്കറിയാം നമ്മുടെ കൃഷിരീതികളിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന നെൽകൃഷി മഴയെ ആശ്രയിച്ചുള്ള നെൽകൃഷി ആയതുകൊണ്ട് ജലക്ഷാമം വന്നാലും വിത്ത് വിതയ്ക്കൽ വൈകിയാലും അത് ചെടികളുടെ വളർച്ചയെ ബാധിക്കുന്നു.
1: ഇത് ചെറുക്കാനായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും?
0: ഇപ്പൊ വരൾച്ച ചെറുക്കാനായിട്ട് നമ്മൾ അത് ചെറുക്കാനുള്ള ശേഷിയുള്ള കുറഞ്ഞ മൂപ്പുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കാം. പിന്നെ സാധാരണ നമ്മൾ നെൽകൃഷി ചെയ്യുന്നത് വെള്ളം കെട്ടിനിർത്തിയാണ്. അപ്പം ഈ എല്ലിന വർഷത്തിൽ മഴ കുറവായതുകൊണ്ട് നമുക്ക് അങ്ങനെ വെള്ളം കെട്ടിനിർത്തി കൃഷി ചെയ്യുന്നതിന് പകരം മണ്ണുണങ്ങുന്നതിനനുസരിച്ചിട്ട് മാത്രം നനയ്ക്കുക. അപ്പം അതിനുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് എന്നാണ് രീതി പറയുന്നത്. അത് സ്വീകരിക്കുക. പിന്നെ നമ്മുടെ പ്രധാന വിളകളായ തെങ്ങ്, കവുങ്ങ് ഇതൊക്കെ നമുക്കറിയാം ചൂട് കൂടുമ്പോഴും മഴ കുറയുമ്പോഴും കായ് പൊഴിച്ചിലുണ്ടാവുന്നു. അപ്പം അതിനുവേണ്ടി നമ്മൾ തടത്തിൽ ഈർപ്പം നിലനിർത്തുക. അപ്പം അതിനുവേണ്ടി ഇതൊക്കെ സാധാരണയായിട്ട് കൃഷിക്കാർ ചെയ്യുന്നു വരുന്ന കാര്യം തന്നെയാണ്. പച്ചില വളങ്ങൾ വളർത്തുക, പുതയിടുക, ഇതെല്ലാം ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനമായ നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളായിട്ടുള്ള ഏലവും കുരുമുളകും. അപ്പം മഴ കുറഞ്ഞു കഴിഞ്ഞാലും ചൂട് കൂടിയാലും നമുക്കറിയാം ഇതൊക്കെ പൂവിടുന്ന സമയത്ത് കടുത്ത ചൂട് വന്നു കഴിഞ്ഞാൽ വിളവ് വൻതോതിൽ കുറയും. അപ്പം ഇത് നമുക്ക് പ്രതിരോധിക്കാനായിട്ട് ചപ്പുചോറുകളും ഉണങ്ങിയ ഇലകളും എല്ലാം ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. പിന്നെ തുള്ളിനന പോലെ മൈക്രോ ഇറിഗേഷൻ രീതികൾ നമ്മൾ സ്വീകരിക്കുക. ഇതുപോലെ തന്നെ നമുക്ക് പച്ചക്കറി കൃഷിയിലും ജലക്ഷാമം കാരണം ചെടികൾ ഉണങ്ങുകയും വിളവ് കുറയുകയും ചെയ്യുന്നു. പിന്നെ ഉള്ളത് റബ്ബർ. നമുക്കറിയാം വരൾച്ച കാരണം ടാപ്പിംഗ് ദിനങ്ങൾ കുറയുന്നു, പാൽ ഉൽപ്പാദനം കുറയുന്നു.
1: എൽനിനോയെ പ്രതിരോധിക്കാനായി കർഷകർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും?
0: ഒന്ന്, ജലസംരക്ഷണം. നമുക്ക് നല്ല മഴ കിട്ടുന്ന വർഷങ്ങളിൽ മഴവെള്ളം സംഭരിക്കുക. സംഭരണികൾ, കുളങ്ങൾ, ചെക്ക് ഡാമുകൾ എന്നിവ നിർമ്മിച്ച് കിട്ടുന്ന ജലം മുഴുവൻ നമ്മൾ സംഭരിക്കുക. പിന്നെ ഉള്ളത് ഡ്രിപ്പ് ഇറിഗേഷൻ പോലുള്ള തുള്ളിനന അല്ലെങ്കിൽ നമ്മൾ മൈക്രോ ഇറിഗേഷൻ ആയിട്ടുള്ള മെത്തഡോളജി ഉപയോഗിക്കുക. അതൊരു 30-50% വരെ നമുക്ക് ജലം ലാഭിക്കുവാൻ സാധിക്കും. പുതയിടൽ നടത്തി മണ്ണിലെ ജലാംശം നിലനിർത്താൻ സാധിക്കുക. പിന്നെ ഉള്ളത് വിള തിരഞ്ഞെടുപ്പും അതിൻ്റെ ക്രമീകരണവും. എല്ലിനോ വർഷമായതുകൊണ്ട് സാധാരണയിലും കുറവ് മഴ ലഭിക്കുന്നതുകൊണ്ട് വരൾച്ചയെ പ്രതിരോധിക്കുന്ന കുറഞ്ഞ കാലയളവിൽ വിളവെടുക്കാൻ സാധിക്കുന്ന ഇനങ്ങൾ തിരഞ്ഞെടുക്കുക. അതുപോലെ മഴ കുറവുള്ള വർഷങ്ങളിൽ നമ്മൾ സാധാരണ വിളകൾക്ക് പകരം ചെറുധാന്യങ്ങൾ പരിഗണിക്കാനെ കുറിച്ച്. പിന്നെ നമ്മൾ വിതയ്ക്കുന്ന സമയത്ത് മുമ്പ് തന്നെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ അനുസരിച്ച് നമ്മൾ വിതയ്ക്കൽ ക്രമീകരിക്കാം.
1: ഇതുമായി ബന്ധപ്പെട്ട് മണ്ണ് പരിപാലനം നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും?
0: കടുത്ത വേനൽ സമയത്ത് ഈർപ്പമില്ലാത്തത് കൊണ്ട് നമ്മൾ രാസവളങ്ങൾ കഴിവതും ഒഴിവാക്കുക. ജൈവവളോ ചാണകപ്പൊടിയോ പച്ചിലവളോ അങ്ങനത്തെ മണ്ണിൻ്റെ ജലം പിടിച്ചു നിർത്താൻ ശേഷിയുള്ള രീതികൾ സ്വീകരിക്കുക നമ്മൾ. പിന്നെ ഉള്ളത് വിള ഇൻഷുറൻസ്. നമുക്ക് നിലവിൽ പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജന, പിന്നെ വിള ഇൻഷുറൻസുകൾ, റീസ്ട്രക്ചേർഡ് വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് ഇതെല്ലാം നിലവിലുണ്ട്. അപ്പം അതിലേക്ക് കൂടുതൽ കർഷകർ വരിക. പിന്നെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ വളരെയധികം ശ്രദ്ധിക്കുക. കേന്ദ്ര കാലാവസ്ഥ വകുപ്പും കാർഷിക സർവകലാശാലയും ചേർന്ന് നൽകുന്ന ഒരു കാർഷിക കാലാവസ്ഥ മുന്നറിയിപ്പുകൾ നമ്മൾ ബുള്ളറ്റിൻ എന്നാണ് പറയുന്നത്. അതെല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കാർഷിക സർവകലാശാലയിൽ നിന്ന് കർഷകർക്ക് കൊടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ എല്ലിന വർഷങ്ങളിൽ മഴയുടെ അളവ് കുറയുന്നതും ചൂട് കൂടുന്നതും കാരണം നമ്മുടെ വിതയ്ക്കുന്ന പ്രക്രിയ, ജലസേചനം, വളപ്രയോഗം, കീടനിയന്ത്രണം ഇതെല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ബുള്ളറ്റിനുകൾ പരിശോധിച്ചതിന് ശേഷം മാത്രം കർഷകർ തീരുമാനം എടുക്കുക. അപ്പോൾ ഈ ബുള്ളറ്റിനുകളും ഈ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിനായിട്ട് നമുക്ക് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെ മൊബൈൽ ആപ്പായ മേഘദൂത് ഉണ്ട്. അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഈ വിവരങ്ങളെല്ലാം നമുക്ക് മേഘദൂത് ആപ്പിൽ നിന്ന് കിട്ടും. പിന്നെ ഇത് കൂടാണ്ട് തീവ്ര കാലാവസ്ഥ സംഭവങ്ങൾക്ക് കൊടുക്കുന്നതിനായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ബേസ്ഡ് അഡ്വൈസറികളും കാർഷിക സർവകലാശാല നൽകുന്നുണ്ട്. ഇതുപോലെയുള്ള തീവ്ര കാലാവസ്ഥ സംഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയങ്ങളിൽ നമുക്ക് മഴ കുറവോ ഉഷ്ണതരംഗമോ ചുഴലിക്കാറ്റൊക്കെ വരുന്ന സമയം

0: നമ്മൾ ഈ ഇമ്പാക്റ്റ് ബേസ്ഡ് ഫോർകാസ്റ്റ് അഡ്വൈസറികളും കൊടുക്കാറുണ്ട്. കർഷകർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് സാധാരണ നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ തന്നെയാണ്, സംയോജിത കൃഷിരീതികൾ സ്വീകരിക്കുക, ഒറ്റ വിളയ്ക്ക് പകരം നമ്മൾ സമ്മിശ്ര കൃഷിക്ക് മുൻതൂക്കം നൽകുക, തണൽ വൃക്ഷങ്ങൾ നടുന്നത് മൂലം നമുക്ക് ആ സൂക്ഷ്മ കാലാവസ്ഥ മെച്ചപ്പെടുത്താൻ സാധിക്കും. ചുരുക്കത്തിൽ എല്ലിന് ഒരു സ്വാഭാവിക കാലാവസ്ഥ പ്രതിഭാസമാണെങ്കിലും മുൻകൂട്ടിയുള്ള അതിൻ്റെ അറിവും ആസൂത്രണവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ദോഷഫലങ്ങൾ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ജലസംരക്ഷണം, അനുയോജ്യമായ വിളകൾ, മണ്ണ് പരിപാലനം, കാർഷിക ഉപദേശങ്ങൾ അത് പിന്തുടരുക എന്നിവയിലൂടെ മാത്രമേ കർഷകർക്ക് കാലാവസ്ഥ വ്യതിയാനത്തിനെ ഫലപ്രദമായി അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ.
1: രണ്ടായിരത്തി 2027 ഫെബ്രുവരി വരെ എൽ നിനോ തുടരാൻ സാധ്യതയെന്ന് ലോക കാലാവസ്ഥാ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എൽ നിനോ ഈ വർഷ അവസാനത്തോടെ അതിശക്തമായ നിലയിലെത്തി പരമാവധി തീവ്രത കൈവരിക്കുമെന്നും അതിന്റെ കാലാവസ്ഥാ പ്രത്യാഘാതങ്ങൾ 2027 തുടരാമെന്നുമാണ് വിലയിരുത്തൽ. ശക്തമായ എൽ നിനോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയുടെ വിതരണത്തിലും താപനിലയിലും അന്തരീക്ഷ സഞ്ചാരത്തിലും കാര്യമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും വരൾച്ച, അതിതീവ്ര മഴ, വെള്ളപ്പൊക്കം, ഉഷ്ണതരംഗങ്ങൾ തുടങ്ങിയ തീവ്ര കാലാവസ്ഥാ സംഭവങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യാം. മുന്നൊരുക്കങ്ങൾ ശക്തമാക്കി എൽ നിനോയെ നമുക്ക് അതിജീവിക്കാം. എൽ നിനോയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ പങ്കുവച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ മെറ്റീരിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് ഹെഡ് ശ്രീമതി ലിലിത നായർ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: സബ്സ്ക്രിപ്ഷൻ .fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: കതിരിവിരിയുന്നു വിദ്യാലയങ്ങളിൽ. സംസ്ഥാനത്തെ 500 വിദ്യാലയങ്ങളിൽ ഭക്ഷ്യസുരക്ഷ, പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവ വിദ്യാർത്ഥികളിൽ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് കൃഷിവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ കതിര് വിദ്യാർത്ഥി കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കുന്നു. കാർഷിക സാങ്കേതിക വിദ്യ, പാരമ്പര്യ കാർഷിക അറിവ്, നവീന ആശയങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം, ഗ്രാമീണ വികസനം എന്നിവയെ ഏകോപിപ്പിച്ച് വിദ്യാർത്ഥികളെ ഭാവിയിലെ ഉത്തരവാദിത്തമുള്ള പൌരന്മാരാക്കി വളർത്തുക എന്നതാണ് കതിരിന്റെ ദൌത്യം. സംസ്ഥാനത്തെ 500 സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലാണ് ക്ലബ്ബ് രൂപീകരിക്കുന്നത്. വിദ്യാഭ്യാസ കാലത്ത് തന്നെ വിദ്യാർത്ഥികളിൽ കാർഷികാഭിരുചി, കൃഷിയോടുള്ള താൽപര്യം, പ്രകൃതി സൌഹൃദ ജീവിതശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് കതിര് കാർഷിക ക്ലബ്ബുകളിലൂടെ ലക്ഷ്യമിടുന്നു. ഭാവിയിൽ ഭക്ഷ്യസുരക്ഷയുടെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാൻ ഈ ക്ലബ്ബുകളിലൂടെ സാധ്യമാകുന്നു. പാരമ്പര്യവും ആധുനികതയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള കാർഷിക പഠനം പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പരിസ്ഥിതി സംരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണം എന്നിവയിൽ അറിവ് വർദ്ധിപ്പിക്കുക, ജൈവകൃഷി, പ്രകൃതി കൃഷി, സുസ്ഥിര കൃഷി എന്നിവ പരിചയപ്പെടുത്തുക, രാസവളങ്ങൾ, ജൈവവളങ്ങൾ എന്നിവയുടെ സന്തുലിത ഉപയോഗരീതികൾ പരിചയപ്പെടുത്തുക, പുതുതലമുറയെ ലഹരിക്കടി

പെടാതെ സംരക്ഷിക്കുക, വിദ്യാർത്ഥികളിൽ അധ്വാനശീലവും നല്ല വ്യായാമശീലങ്ങളും സൃഷ്ടിച്ച് ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുക, കുട്ടികൾക്കിടയിലുണ്ടാകുന്ന മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിലൂടെ അവർക്കിടയിലെ സൌഹൃദം, ആശയവിനിമയം പങ്കുവയ്ക്കൽ മുതലായവ ദൃഢമാക്കുക, കുട്ടികൾ സ്വന്തമായി ഉത്പാദിപ്പിക്കുന്ന പോഷകഗുണമുള്ള പച്ചക്കറികൾ വിറ്റഴിക്കുന്നതിന് അധ്യാപകരെയും ക്ലബ് അംഗങ്ങളായ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാട്സാപ്പ് മുഖേനയുള്ള മിനി മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ സജ്ജമാക്കുക, പോഷകമൂല്യമുള്ള കൂൺ വളർത്തൽ, പുഷ്പകൃഷി, ഔഷധ സസ്യകൃഷി എന്നിവ കുട്ടികൾക്കിടയിൽ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് കതിര് കാർഷിക ക്ലബ്ബുകളിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടാതെ പ്രിസിഷൻ ഫാമിംഗ്, ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, ലംബകൃഷി തുടങ്ങിയ നവീന കൃഷിരീതികൾ പരിചയപ്പെടുത്തുക, കാർഷിക മേഖലയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലുള്ള ബോധവൽക്കരണം നടപ്പിലാക്കുക തുടങ്ങിയവയും കതിര് കാർഷിക ക്ലബ്ബുകളിലൂടെ ലക്ഷ്യമിടുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് ജി റാംജി പദ്ധതിയുടെ ഭാഗമായി വികസിത ഗ്രാമങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ട ശ്രമങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ ത്രിദിന ദേശീയ കോൺക്ലേവ് കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വയോജന പരിചരണ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വയോജന പരിചരണ കോഴ്സുകൾ ആരംഭിക്കാൻ പദ്ധതിയുണ്ടെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തിരുവനന്തപുരത്ത് നടക്കുന്ന റീ ഇമാജിനിംഗ് കേരള റൌണ്ട് ടേബിൾ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായത്തിനായി സംസ്ഥാന സർക്കാർ 9.96 കോടി രൂപ അനുവദിച്ചു. കോവിഡ് മൂലം കുടുംബത്തിലെ പ്രധാന വരുമാനദായകർ മരിച്ച BPL കുടുംബങ്ങൾക്കാണ് ധനസഹായം. മത്സ്യത്തൊഴിലാളികൾക്ക് സ്വാഭാവിക മരണം സംഭവിച്ചാലും ഇൻഷുറൻസ് ലഭിക്കുന്ന പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ. അപകടമരണത്തിനും അപകടത്തിൽ അംഗവൈകല്യം സംഭവിക്കുമ്പോഴുമാണ് നിലവിൽ ഇൻഷുറൻസ് ഉള്ളത്. തിരുവനന്തപുരത്തെ 3 പ്രധാന ആരോഗ്യ സ്ഥാപനങ്ങളുടെ സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി കെ. മുരളീധരൻ. തിരുവനന്തപുരം ജനറൽ ആശുപത്രി, പേരൂർക്കട മാതൃകാ ജില്ലാ ആശുപത്രി, പേരൂർക്കട ഹാപ്പിനെസ് ആൻഡ് വെൽനസ് സെന്റർ എന്നിവയുടെ വികസനത്തിനാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. വൈകുന്നേരം 6:15 രാത്രി 12:45 ഇടയിലായിരിക്കും നിയന്ത്രണം. ഒറ്റപ്പെട്ട ശക്തമായ മഴയുടെ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. കാര്യവട്ടം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിനുള്ള ടിക്കറ്റ് വിൽപ്പനയ്ക്ക് ഇന്ന് തുടക്കം. ഈ മാസം 27-നാണ് പരമ്പരയിലെ ആദ്യ മത്സരം.

FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രപാടിയത് ചിത്രം ആകാശഗംഗ. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: ആകാശവാണി കോഴിക്കോട്. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
1: റോഡപകടങ്ങളിൽപ്പെടുന്നവർക്ക് സൌജന്യമായി അടിയന്തര ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന PM റാഹത്ത് പദ്ധതി കണ്ണൂർ ജില്ലയിൽ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ബന്ധപ്പെട്ടവർക്ക് പരിശീലനം നൽകി. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ കലക്ടർ P വിഷ്ണുരാജ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. റോഡപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന നമ്മുടെ നാട്ടിൽ അപകടത്തിൽപ്പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കുകയും മരണനിരക്ക് പരമാവധി കുറയ്ക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണെന്ന് ജില്ലാ കലക്ടർ പറഞ്ഞു. പരിക്കേറ്റവരെ ആശുപത്രികൾ

0: എത്തിക്കുന്ന കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാവും. ഏത് റോഡിൽ വെച്ചും അപകടത്തിൽപ്പെടുന്നവർക്ക് സൌജന്യമായി ചികിത്സ ലഭ്യമാക്കുന്നതാണ് PM റാഹത്ത് പദ്ധതി. പണമില്ല എന്നതിന്റെ പേരിൽ റോഡ് അപകടത്തിൽപ്പെടുന്ന ഒരാൾക്കും അടിയന്തര ചികിത്സ നിഷേധിക്കപ്പെടരുതെന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ചടങ്ങിൽ സംസാരിച്ച അസിസ്റ്റന്റ് കളക്ടർ S. സ്വാതി പറഞ്ഞു. കഴിഞ്ഞ February 13 കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കേരളത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കി കഴിഞ്ഞു. അപകടത്തിൽപ്പെട്ട വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷയുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ വഴിയാണ് ചികിത്സാ ചെലവ് കണ്ടെത്തുക. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയോ വാഹനം ഇടിച്ച് കടന്നുകളയുകയോ ചെയ്യുന്ന കേസുകളിൽ ജില്ലാ കലക്ടറുടെ പ്രത്യേക ഫണ്ടിൽ നിന്നാണ് പണം നൽകുക. ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അപേക്ഷ നൽകിയാൽ 10 ദിവസം കൊണ്ട് ആശുപത്രികൾക്ക് പണം ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിക്കുന്ന ജില്ലാതല പട്ടയമേള നാളെ രാവിലെ കണ്ണൂർ ധനലക്ഷ്മി കൺവെൻഷൻ സെന്ററിൽ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ഭൂമിയുടെ അവകാശം അർഹരായവരുടെ കൈകളിലേക്ക് എന്ന ആശയം മുൻനിർത്തി സംഘടിപ്പിക്കുന്ന പട്ടയമേളയിൽ 1845 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുക. പട്ടയ വിതരണത്തിനായി 15 കൌണ്ടറുകൾ ഉദ്ഘാടന വേദിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് ഭൂമിയുടെ നിയമപരമായ ഉടമസ്ഥാവകാശം ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കേരള കരകൌശല വികസന കോർപ്പറേഷന്റെ കൈരളി കണ്ണൂർ ഷോറൂമിൽ ഈ മാസം 30 വരെ ആറന്മുള കണ്ണാടിയുടെ പ്രദർശനവും വിപണനവും ആരംഭിച്ചു. ലോകപ്രശസ്തമായ ആറന്മുള കണ്ണാടികളുടെ വൈവിധ്യമാർന്ന ശ്രേണി 10% വിലക്കുറവിലാണ് മേളയിലൂടെ ലഭ്യമാക്കുന്നത്. സാധാരണ ഗ്ലാസ് കണ്ണാടികളിൽ നിന്ന് വ്യത്യസ്തമായി ചെമ്പും വെളുത്തീയവും ചേർന്ന പ്രത്യേക ലോഹ സങ്കരം കൊണ്ടാണ് കണ്ണാടിയുടെ നിർമ്മാണം. കൃഷിക്കാരുടെ ആത്മാഭിമാനവും കാർഷിക മേഖലയുടെ കരുത്തും വീണ്ടെടുക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് കൃഷി മണ്ണ് സംരക്ഷണ വകുപ്പ് മന്ത്രി T. സിദ്ദിഖ് പറഞ്ഞു. പേരാവൂർ നവനീതം ഓഡിറ്റോറിയത്തിൽ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ആത്മാ കർഷക അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അന്നം തരുന്ന കർഷകരെ പറ്റി ചിന്തിക്കാറില്ല. വിയർപ്പിന്റെ ചൂരും മണ്ണിന്റെ ഗന്ധവുമുള്ള കർഷകരുടെ അധ്വാനത്തെപ്പറ്റി ഓർക്കാൻ പോലും നമുക്ക് സമയമില്ല. കാർഷിക വൃത്തി 2-ആം തരമാണെന്ന ചിന്ത എല്ലായിടത്തും കടന്നു വന്നിട്ടുണ്ട്. മനുഷ്യജീവൻ നിലനിർത്താൻ ഏറ്റവും അനിവാര്യമായ ജോലിയും ഉത്തരവാദിത്ത പ്രവർത്തനവുമാണ് കൃഷി. മാന്യതയും അഭിമാനവുമുള്ള പ്രവർത്തനമാണതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കർഷകരെ മാറ്റി നിർത്തി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. വരുമാനം സൃഷ്ടിക്കുന്ന വകുപ്പാക്കി ഫിഷറീസ് വകുപ്പിനെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി V. അബ്ദുൾ ഗഫൂർ പറഞ്ഞു. തലശ്ശേരി സബ് കളക്ടർ ഓഫീസ് ഓഡിറ്റോറിയത്തിൽ ജില്ലാ വകുപ്പുതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന വരുമാനത്തിന്റെ 1.76% മാത്രമാണ് ഫിഷറീസ് വകുപ്പിന്റെ സംഭാവന. അത് 5% ഉയർത്തുകയാണ് ലക്ഷ്യം. മത്സ്യമേഖലയിലെ വിവിധ ഏജൻസികൾ നടപ്പാക്കി വരുന്ന പദ്ധതികളുടെ സ്ഥിതിവിവര കണക്കുകൾ, ഏജൻസികളുടെയും വകുപ്പിന്റെയും പക്കലുള്ള ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ ശേഖരിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പോഷണ മൂല്യമുള്ളതും ആരോഗ്യദായകവുമായ ഭക്ഷണം കുട്ടികളുടെ അവകാശമാണെന്ന് മന്ത്രി V. അബ്ദുൾ ഗഫൂർ പറഞ്ഞു. നാറാത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തുടങ്ങുന്ന സമൃദ്ധി പ്രഭാത ഭക്ഷണ പദ്ധതി കണ്ണാടിപ്പറമ്പ് ദേശസേവ UP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സ്കൂൾ Group 1 Games ചാമ്പ്യൻഷിപ്പ് കണ്ണൂരിൽ സമാപിച്ചു. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം, തലശ്ശേരി സായിക കേന്ദ്രം, കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ, തലശ്ശേരി ബാസ്കറ്റ്ബോൾ കോർട്ട് എന്നിവിടങ്ങളിലായി ജിംനാസ്റ്റിക്സ്, തൈക്കോണ്ടോ, ഗുസ്തി, ഫെൻസിംഗ്, ചെസ് എന്നീ ഇനങ്ങളാണ് നടന്നത്. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ അഡ്വക്കേറ്റ് TO മോഹനൻ MLA ഗെയിംസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ.
2: ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 8 മണിക്കും 11 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. 7:20 കമ്പോള വില നിലവാരം. 7:35 റേഡിയോ ഗൈഡ്. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. സ്കോളർഷിപ്പുകൾ അറിയാം, വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാം. വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളെക്കുറിച്ചും മറ്റ് ധനസഹായ പദ്ധതികളെക്കുറിച്ചും വിശദമാക്കുന്നു തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സുധിൻ ഗോവിന്ദ്. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 നാടകം. 7-ാമത്തെ ആത്മകഥ. പങ്കെടുക്കുന്നവർ സന്തോഷ് കീഴാറ്റൂർ, പി മൈത്രി, മാസ്റ്റർ ആദിതേജ് കുണ്ടംകുഴി, ബാലമുരളി ചിറക്കൽ, ഷെജിൽകുമാർ ചെക്കിക്കുളം, ധനരാജ് മാമ്പ. സാങ്കേതിക സഹായം പി വി രമേശൻ, ഷാജു പൊന്നാരത്ത്. നിർവഹണ സഹായം കെ വി നിഷ, വിനീത സുമം. നാടകരചന കെ ടി ബാബുരാജ്. സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം. 10:30 ലളിതഗാനങ്ങൾ.

ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന വിജയൻ. 6:00 FM പ്രധാന വാർത്തകൾ. 6:10 കാവ്യാഞ്ജലി. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറി തുടരുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 മാപ്പിളപ്പാട്ടുകൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 പുതുവസന്തം. 12:10 സേവന വാർത്തകൾ. 12:15 IP സിദ്ദിഖ് പാടിയ മാപ്പിളപ്പാട്ടുകൾ. 12:40 ആരോഗ്യദീപ്തി. മൂക്കിലെ ദശ അഥവാ നേസൽ പോളിപ്സ്, ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിലുമായുള്ള അഭിമുഖം അവസാന ഭാഗം. 1:00 മില്ലേനിയം മെലഡീസ്. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം.

2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം. വൈകിട്ട് 5 മണിക്കും 7:35 ചലച്ചിത്രഗാനങ്ങൾ. 5:30 എൻ സുഹറയും സംഘവും അവതരിപ്പിച്ച ഒപ്പന. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 ഹരിതവീഥി. ഫാം വിശേഷങ്ങളുമായി മാലൂർ ഇക്കോ ഫാംസ് മാനേജർ ശ്രീ ഗോപിനാഥ് മണത്തണ. അവസാന ഭാഗം. 7:20 കമ്പോള വില നിലവാരം. 8:00 സാഹിത്യരംഗം. ശൈലജ തമ്പാൻ എഴുതി അവതരിപ്പിക്കുന്ന ചെറുകഥ കുഞ്ഞപ്പേട്ടന്റെ മരണം. സൂറാബിന്റെ കവിതകൾ. തമ്പാൻ തായനേരിയുടെ ചെറുകഥ വന്ധ്യമേഘങ്ങളുടെ വിലാപം എന്നിവ കേൾക്കാം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 11:00 ചലച്ചിത്രഗാനങ്ങൾ. 10:00 നാടകം. തുടർന്ന് മെഹദി ഹസൻ പാടിയ ഗസലുകൾ. അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം

0: പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
1: മൊഹാലി, സൂററ്റ് എന്നിവിടങ്ങളിൽ രണ്ട് സെമി കണ്ടക്ടർ വാണിജ്യ ഉൽപ്പാദന പ്ലാന്റുകളിൽ പ്രവർത്തനം ആരംഭിച്ചതായും ഇതുവരെ 12 ചിപ്പ് നിർമ്മാണ പദ്ധതികൾക്ക് അനുമതി നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 പദ്ധതിക്ക് 13.5 ബില്യൺ ഡോളർ നീക്കിവച്ചതായി ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി, ജപ്പാനിലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഇന്ത്യയുടെ സോവറിൻ റേറ്റിംഗ് ഉയർത്തിയതായും വ്യക്തമാക്കി.
2: ഭാരത് കീ ക്വാർട്ടർലി ജി ഡി പി റിപ്പോർട്ട് ആയി ഓർ ഇസ് ചലഞ്ചിംഗ് പീരീഡ് മേ ഭി ഭാരത് നേ 7.8% ഗ്രോത്ത് ഹാസിൽ കർക്ക് ദിഖായി ഹേ.
1: മൂന്ന് ദിവസം നീളുന്ന സെമികോൺ ഇന്ത്യ മേളയിൽ 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാന് ഇന്നു മുതൽ തുടക്കമായി. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ ജന്മഭൂമി സംഘടിപ്പിക്കുന്ന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയാണ് നിയന്ത്രണം. രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ 2026 തുടക്കമായി. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച സ്വച്ഛതാ ഹി സേവാ 2026 പ്രചാരണം തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ പ്രവർത്തനങ്ങളിൽ റെയിൽവേ ജീവനക്കാരും യാത്രക്കാരും പങ്കാളികളാകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ചടങ്ങിൽ സ്വച്ഛതാ പ്രതിജ്ഞ എടുത്തു. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിൽ കേരളത്തിന് തടസ്സമാകുന്നത് സ്ഥലലഭ്യതയാണെന്ന് മനസ്സിലാക്കി അസറ്റ് മാപ്പിംഗ് രജിസ്ട്രി തയ്യാറാക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായത്തിനായി സംസ്ഥാന സർക്കാർ 9.96 കോടി രൂപ അനുവദിച്ചു. കോവിഡ് ബാധിച്ച് പ്രധാന വരുമാനദായകർ മരിച്ച ബിപിഎൽ കുടുംബങ്ങൾക്കാണ് ധനസഹായം. ഇത്തരം കുടുംബങ്ങൾക്ക് ബാങ്ക് അക്കൌണ്ട് വഴി പ്രതിമാസം 5000 രൂപ വീതം 3 വർഷത്തേക്ക് നൽകുന്നതാണ് പദ്ധതി. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് സ്വാഭാവിക മരണം സംഭവിച്ചാലും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ. മത്സ്യമേഖലയിലെ ബോട്ടുടമകളുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി പുതിയ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചത്. പുതിയ പദ്ധതി നിലവിൽ വരുന്നതോടെ മുഴുവൻ അംഗീകൃത മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് പുതുതായി 5 ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കുമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. സർക്കാർ സർവീസുകളിൽ ന്യൂനപക്ഷ യുവജനങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇടവ, താനൂർ, ഗുരുവായൂർ, വെള്ളമുണ്ട, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ പരിശീലന കേന്ദ്രങ്ങൾ അടുത്തയാഴ്ചയോടെ പ്രവർത്തനം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി സായന്തനം പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. തിരുവനന്തപുരത്ത് നടന്ന 2026-27 സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം ഉപദേശക സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കണ്ണൂർ ജില്ലാതല പട്ടയമേള നാളെ നടക്കും. മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: ഭൂമിയുടെ അവകാശം അർഹരായവരുടെ കൈകളിലേക്ക് എന്ന ആശയം മുൻനിർത്തി സംഘടിപ്പിക്കുന്ന മേളയിൽ 1845 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുക. 1792 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയവും 53 ദേവസ്വം പട്ടയങ്ങളും ഇതിലുൾപ്പെടും. ആറളം അയ്യങ്കുന്ന് വില്ലേജുകളിലെ ഉന്നതികളിലെ കുടുംബങ്ങൾക്കുള്ള 169 ഉന്നതി പട്ടയങ്ങളും ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്യും. പട്ടയ വിതരണത്തിന് 14 കൌണ്ടറുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു.
0: സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത നൽകിയിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞജാഗ്രതയാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആദ്യ രണ്ട് മത്സരങ്ങളിലും വിജയം നേടി ഇന്ത്യ ഇതിനകം പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിനുള്ള ടിക്കറ്റ് വിൽപ്പന ഇന്ന് നടക്കും. ഈ മാസം 27 മത്സരം. വിദ്യാർത്ഥികൾക്ക് പ്രത്യേക നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാകും. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ തച്ചങ്കരിക്ക് 4 വർഷം തടവും.

0: 30.84 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോട്ടയം വിജിലൻസ് കോടതി. ഔദ്യോഗിക പദവിയിലിരിക്കെ 2003 ജനുവരി മുതൽ 2007 ജൂലൈ വരെയുള്ള കാലയളവിൽ 64.70 ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് വിജിലൻസ് കണ്ടെത്തിയത്. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിനെ സുൽത്താൻ ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ കോടതിയിൽ ഹാജരാക്കി. ഇന്ന് ഉച്ചയോടെയാണ് കൊച്ചിയിൽ നിന്ന് ആന്റോയെ വയനാട്ടിൽ എത്തിച്ചത്. സംസ്ഥാനത്ത് ഇനി ഏകാധ്യാപക വിദ്യാലയങ്ങളില്ല. നിലവിലെ 8 ഏകാധ്യാപക വിദ്യാലയങ്ങളെ LP സ്കൂളുകളായി ഉയർത്തി സർക്കാർ ഉത്തരവിറക്കി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സാമൂഹിക സംരംഭകത്വ കോൺക്ലേവ് ഈ മാസം 30-ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കോൺക്ലേവിനോടനുബന്ധിച്ച് നടക്കുന്ന വനിതാ സ്റ്റാർട്ടപ്പ് സെല്ലിന്റെ ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. സ്റ്റാർട്ടപ്പ് സാക്ഷരതാ ക്യാമ്പയിന്റെ ആദ്യ പതിപ്പും കോൺക്ലേവിന്റെ ഭാഗമായി ആരംഭിക്കും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KACB. രാത്രി 12:45 വരെയാണ് നിയന്ത്രണം. അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കുന്ന ഇന്റർനാഷണൽ നേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ലോഗോ മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം ചെയ്തു. കേരളത്തിലെ സസ്യജീവജാലങ്ങളെ കോർത്തിണക്കുന്ന ലോഗോ നിർമ്മിച്ചത് പ്രമുഖ മലയാളി ഡിസൈനറായ അഭിലാഷ് ചാക്കോയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിൽ അവബോധം വളർത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെയും ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടന്ന മാധ്യമശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 21 പോയിന്റ് നഷ്ടത്തിൽ 74,314ലും നിഫ്റ്റി 53 പോയിന്റ് ഉയർന്ന് 23,270ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 440 രൂപ കുറഞ്ഞ് 1,12,080 രൂപയായി. 14,010 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. പുതിയ പരിഷ്കാരങ്ങളിലൂടെ KSRTCയെ വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുകയാണെന്ന് മന്ത്രി CP ജോൺ. മൂലധന ചെലവ് കുറച്ചും സർവീസുകൾ കൂട്ടിയും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തേടിയും KSRTCയെ നവീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു. വയനാട്ടിൽ ഭൂമി പദ്ധതിയുടെ ഭാഗമായി December 19-20 തീയതികളിൽ ഭൂമി കോൺക്ലേവ് സംഘടിപ്പിക്കും. വയനാട്ടിലെ വികസന പ്രവർത്തനങ്ങളെ വിവിധ മേഖലകളുമായി ഏകോപിപ്പിക്കുന്ന സഹകരണ സംവിധാനമാണ് ഭൂമി പദ്ധതി. സർക്കാർ പ്രതിനിധികൾ, കോർപ്പറേറ്റ്, CSR രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ കോൺക്ലേവിൽ പങ്കെടുക്കും. പദ്ധതിയുടെ വെബ് പ്ലാറ്റ്ഫോം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്തെ 3 പ്രധാന ആരോഗ്യ സ്ഥാപനങ്ങളുടെ സമഗ്ര വികസനത്തിന് സമഗ്ര മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം ജനറൽ ആശുപത്രി, പേരൂർക്കട മാതൃകാ ജില്ലാ ആശുപത്രി, പേരൂർക്കട ഹാപ്പിനെസ് ആന്റ് വെൽനസ് സെന്റർ എന്നിവയുടെ വികസനത്തിന് ഇൻകെലിനാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. ആഗോള വെല്ലുവിളികൾക്കിടയിലും രാജ്യം 7.8% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറാതെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് സ്വാഭാവിക മരണം സംഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. കോവിഡ് ബാധിച്ച് പ്രധാന വരുമാനദായകർ മരിച്ച BPL കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായ പദ്ധതിക്ക് 9.96 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കണ്ണൂർ.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
3: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2,500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
4: AC വിലയിൽ മൈജിയുടെ പ്രൈസ് ചാലഞ്ച് മിസ് ചെയ്യല്ലേ.
5: AC വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റാളേഷൻ, 5-year warranty, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
6: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 13 വരെ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം വർണ്ണപ്പകിട്ട്, ചിത്രയും സംഘവും പാടിയത്. ഗാനരചന ജോസ് കല്ലുകുളം.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ.

0: നാളെ മുതൽ തിയേറ്ററുകളിൽ.
1: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കാൻ നോക്കിയിട്ട് ബജറ്റ് ഒത്തു വരുന്നില്ല.
2: എന്നാ മൈജിയിലേക്ക് പോക്കോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും, ഒപ്പം 4 വർഷം വാറന്റിയും.
3: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
4: യേശുദാസും ചിത്രയും പാടിയ ഗാനമാണിനി. ചിത്രം ഉദയപുരം സുൽത്താൻ. ഗാനരചന, സംഗീതം കൈതപ്രം.

0: വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിത്തിന്റെ മൂല്യം തിരിച്ചറിയണമെങ്കിൽ അത് വളക്കൂറുള്ള മണ്ണിൽ തന്നെ വീഴണം. പാറപ്പുറത്ത് വീണാൽ അത് നശിച്ചു പോകും. അതുപോലെ നിങ്ങളുടെ കഴിവിനെയും നന്മയെയും അംഗീകരിക്കുന്ന മനുഷ്യരുടെ കൂടെ മാത്രം നിൽക്കുക. ഈയൊരു നല്ല ചിന്തയോടെ ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. ഇനി പരിപാടിയിൽ അക്വാപോണിക്സ് അറിയേണ്ടതെല്ലാം. ഡോക്ടർ അൻസാർ സീപ്പി നടത്തുന്ന പ്രഭാഷണം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു.

0: പരിപാടി തുടങ്ങും മുമ്പ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതാണ്, എന്താണ് റബ്ബറിലെ ക്രൗൺ ബഡ്ഡിംഗ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: മണ്ണും സ്ഥലവും വെള്ളവും പരിമിതമായി കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് കൃഷിയിൽ പുതിയ സാധ്യതകൾ തേടേണ്ടത് അനിവാര്യമാണ്. മത്സ്യകൃഷിയും പച്ചക്കറി കൃഷിയും ഒരുമിച്ച് ചെയ്യാൻ കഴിയുമോ? മണ്ണില്ലാതെ ചെടികൾ വളർത്തുന്നതിനൊപ്പം മത്സ്യങ്ങളെയും വളർത്തിയെടുക്കാൻ സാധിക്കുമോ? ഇതിന് ഉത്തരം നൽകുന്ന ഒരു നൂതന കൃഷിരീതിയാണ് അക്വാപോണിക്സ്. വീട്ടുമുറ്റത്തോ ടെറസിലോ ചെറിയൊരു യൂണിറ്റായി തുടങ്ങാൻ കഴിയുന്ന ഈ കൃഷിരീതി ഇന്ന് യുവാക്കളുടെയും നഗര കർഷകരുടെയും ഏറെ ശ്രദ്ധ നേടുകയാണ്. അപ്പോൾ എന്താണ് അക്വാപോണിക്സ്? എങ്ങനെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്? എന്തൊക്കെ വിളകൾ വളർത്താം? എത്രമാത്രം ചെലവ് വരും? അക്വാപോണിക്സ് വരുമാനം കണ്ടെത്താൻ കഴിയുമോ? ഇത്തരം കാര്യങ്ങൾ നമുക്കിനി വിശദമായി അറിയാം. അക്വാപോണിക്സ് അറിയേണ്ടതല്ല. ഇതേക്കുറിച്ച് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അൻസാർ സി പി സംസാരിക്കുന്നു.
3: അക്വാപോണിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ അക്വാ ആൻഡ് പോണോസ് എന്നുള്ള ഒരു രണ്ട് വാക്കിൽ നിന്നാണ്. അതായത് അക്വാകൾച്ചറും അതിന്റെ കൂടെ തന്നെ പച്ചക്കറി കൃഷിയും ഒന്നിച്ച് നമുക്ക് കൃഷി ചെയ്യാവുന്ന ഒരു രീതി, അതാണ് ഈ അക്വാപോണിക്സ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത മത്സ്യകൃഷി പ്ലസ് പച്ചക്കറി കൃഷി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു റീസർക്കുലേറ്ററി സിസ്റ്റമാണ്. അതായത് റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റത്തിന് ഒരു ഉദാഹരണം കൂടിയാണ് അക്വാപോണിക്സ് എന്ന സിസ്റ്റം. കൂടാതെ നമുക്കതൊരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്നും കൂടി പറയാം. അതായത് സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ മത്സ്യങ്ങളുടെ വിസർജ്യത്തിൽ നിന്നും ഉണ്ടായി വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സസ്യത്തിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുത്ത് കിട്ടുന്ന നല്ല ഫിൽട്ടർ ചെയ്ത വെള്ളം വീണ്ടും മത്സ്യകൃഷി ചെയ്യുന്ന ടാങ്കിലേക്ക് വീഴുന്ന ഒരു പ്രത്യേക സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അക്വാപോണിക്സ് കൃഷി രീതിയിലൂടെ ചെയ്തു വരുന്നത്. പ്രധാനമായിട്ടും ഇത് വാട്ടർ എത്രത്തോളം നമുക്ക് യൂസേജ് ചെയ്യാം, വെള്ളത്തിന്റെ ഉപയോഗം കുറയ്ക്കുവാനുള്ള ഒരു രീതിയായിട്ടാണ് അക്വാപോണിക്സിനെ കാണുന്നത്. അതായത് പല വിവിധ രൂപത്തിലും നമ്മൾ മത്സ്യകൃഷി ചെയ്യുന്നുണ്ട്. ചിലതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മത്സ്യകൃഷി അല്ലെങ്കിൽ മറ്റു പച്ചക്കറി കൃഷിയാണെങ്കിലും ഒരു നേരം നമ്മൾ വെള്ളം വെച്ചു കൊടുക്കുക, പിന്നെ അടുത്ത നേരം വീണ്ടും വെള്ളം വെച്ചു കൊടുക്കുക, അങ്ങനെ ഡെയിലി റുട്ടീനായിട്ട് ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് അത്. മത്സ്യകൃഷിയിലാണെങ്കിലും നമ്മൾ വെള്ളം ഒരു ടാങ്കിൽ വെള്ളം നിറക്കുക, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് കേടാവുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് അടിയിലുള്ള വെള്ളം വലിച്ചു കളഞ്ഞ് മാറ്റി കളയുന്ന ഒരു സിസ്റ്റം, അതാണ് അതിൽ വരുന്നത്. സാധാരണ ട്രഡീഷനിൽ വരുന്നത് എർത്തൻ ബോണ്ടുകളിലാണെങ്കിൽ പ്രധാനമായിട്ടും ആ മത്സ്യകൃഷി നടത്തുന്ന ആ വെള്ളം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ എയറേഷൻ അങ്ങനെയുള്ള സംവിധാനങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുകയാണ് കൂടുതൽ ചെയ്യുന്നത്. ക്വാളിറ്റി കൺട്രോൾ ചെയ്ത് കൃഷി ചെയ്യുന്ന രീതിയാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത്. അക്വാപോണിക്സ് ഈ പറഞ്ഞമാതിരി ഒരു സമ്മേഴ്സിബിൾ മോട്ടർ ഉണ്ടാവും. ആ സമ്മേഴ്സിബിൾ മോട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഈ മത്സ്യക്കുളങ്ങളിലെ ടാങ്കിലെ വെള്ളം നമ്മൾ പച്ചക്കറി ബെഡിലേക്ക് പമ്പ് ചെയ്യാണ്. ആ പച്ചക്കറി ബെഡിലേക്ക് പമ്പ് ചെയ്തതിന് ശേഷം ആ പച്ചക്കറി ബെഡുകളിൽ പച്ചക്കറികൾ നിറച്ചിരിക്കും. ആ പച്ചക്കറി ബെഡുകളിൽ ആ നിറച്ച പച്ചക്കറി തൈകളുടെ വേരുകളിൽ ഇതിലുള്ള അടങ്ങിയ അമോണിയയുടെ കണ്ടന്റ്, അതുപോലെ മത്സ്യങ്ങൾക്ക് ഹാംഫുൾ ആയിട്ടുള്ള അമോണിയ പോലെയുള്ള അതിലെ കണ്ടന്റ് എല്ലാം മാറ്റി തിരിച്ച് നല്ല രീതിയിലുള്ള ഫിൽട്ടർ ചെയ്ത വെള്ളം തിരിച്ചു വീഴുന്ന രൂപത്തിലാണ് അക്വാപോണിക്സ് എന്ന സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ തന്നെ വെള്ളത്തിന്റെ ഉപയോഗം കുറക്കുക, അതുപോലെ അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ചെയ്യുക. കൺട്രോൾഡ് കണ്ടീഷനാണ് ഇവിടെ.

അതായത് ഒരു നമ്മൾ തന്നെ മാനുവലി ചെയ്യുന്ന രീതിയല്ലാണ്ട് നമ്മൾ ഈ സബ്മെർസിബിൾ പമ്പ് ഉപയോഗിച്ച് ചില ആൾക്കാർ ടൈമർ വെക്കും, ചില ആളുകൾ ഫുൾ ടൈം ഈ സബ്മെർസിബിൾ പമ്പിലൂടെ ഓൺ ആക്കി വെള്ളം ഫിൽട്ടർ ബെഡിലോട്ട് വരികയും അത് പിന്നീട് മത്സ്യത്താങ്കിലേക്ക് വരുന്നതും ചെയ്യുന്ന രൂപത്തിലേക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യും. ചിലത് ടൈമർ വെച്ച് ഒരു 2 മണിക്കൂർ വർക്ക് ചെയ്യും, പിന്നെ 1/2 മണിക്കൂർ ഓഫ് ആവും. അങ്ങനെയും ചെയ്യുന്ന കൃഷി രീതിയാണ് ഈ പറഞ്ഞ അക്വാപോണിക്സ്. പല രീതിയിലുള്ള അക്വാപോണിക്സ് മെത്തേഡുകളുണ്ട്. അതായത് ചിലത് നമുക്ക് ഒരു ടാങ്ക് എടുക്കുകയും ആ ടാങ്കിന്റെ താഴേല് മത്സ്യകൃഷിയുടെ ടാങ്ക് അതിന്റെ മുകളിലായിട്ട് നമുക്ക് പച്ചക്കറി ബെഡ്, അപ്പൊ ടാങ്കിൽ നിന്ന് നേരെ പച്ചക്കറി ബെഡിലോട്ട് പമ്പ് ചെയ്ത് വെള്ളം കയറ്റുന്ന ഒരു രൂപത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റം, അത് നേരെ ഫിൽട്ടർ ചെയ്ത് വീണ്ടും വരുന്ന രൂപത്തിലുള്ളത്. പിന്നെ ന്യൂട്രിയന്റ് ഫിലിം ടെക്നിക് എന്നെല്ലാം പറഞ്ഞിട്ട് ചെറിയ നാരോ ചാനൽ കൂടിയെല്ലാം നമ്മൾ ഫിഷ് ടാങ്കിൽ നിന്നുള്ള വെള്ളം പി വി സി പോലുള്ള പൈപ്പിൽ ചെറിയ പോട്ടുകളിൽ ചെടി വെക്കുകയും ആ പോട്ടുകളിൽ ചെടി ഇങ്ങനെ നിൽക്കുകയും അതിലൂടെ ഈ വെള്ളം നമ്മൾ മോട്ടർ വഴി പമ്പ് ചെയ്ത് തിരിച്ച് നമ്മുടെ കുളത്തിലേക്ക് വരുന്ന മറ്റൊരു രീതിയാണ് ന്യൂട്രിയന്റ് ഫിലിം ടെക്നിക്ക് പോലുള്ള. പിന്നെ ഡീപ്പ് വാട്ടർ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതുണ്ട്. ഡീപ്പ് വാട്ടർ കൾച്ചർ എന്ന് പറയുമ്പോൾ ഒരു ടാങ്കിന്റെ മുകളിൽ പൊങ്ങി നിൽക്കുന്ന തെർമോകോൾ വാസ് പോലുള്ള വസ്തുക്കൾ വെക്കുകയും അതിന്റെ അകത്ത് നമ്മളൊരു പോട്ട് വെച്ച് ആ പോട്ട് വെച്ച് അതിൽ ചെടി ചെയ്യുന്ന കൃഷി രീതിയാണ് ഈ പറഞ്ഞ ഡീപ്പ് വാട്ടർ കൾച്ചർ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് വെർട്ടിക്കൽ ഫാമിംഗ് ആയിട്ട് അക്വാപോണിക്സ് ചെയ്യാം. അതായത് നമ്മളിപ്പം വെള്ളം പാരലാണ് ഒരു ഇതിന്റെ മുകളിൽ അക്വാ കൾച്ചർ ഫിഷിന്റെ ടാങ്കിന്റെ മുകളിൽ നമ്മൾ വെജിറ്റബിൾ ബെഡാണ് അത് നേരെ പാരലാണെങ്കിൽ ഇത് വെർട്ടിക്കലായിട്ട് തട്ടുതട്ടായിട്ട് ക്രോപ്പ് ചെയ്യുകയാണ്. ആ ക്രോപ്പിൽ കൂടെ നമ്മൾ വെള്ളം പാസേജ് ചെയ്തിട്ട് ചെയ്യുന്ന വെർട്ടിക്കൽ അക്വാപോണിക്സ് രീതിയും ഇപ്പൊ നിലവിൽ ലഭ്യമാണ്. ഇതെല്ലാം കൂടാതെ ഹൈബ്രിഡ് അക്വാപോണിക്സ് രീതികളുണ്ട്. അതായത് NFT അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ന്യൂട്രിയം ഫിലിം ടെക്നിക്സും അതുപോലെ തന്നെ മറ്റു മെത്തേഡുകളെല്ലാം കൂട്ടിയോജിപ്പിച്ചിട്ടുള്ള ഹൈബ്രിഡ് മെത്തേഡുകളും നിലവിൽ നമുക്ക് അക്വാപോണിക്സ് കൃഷി രീതികളിൽ അവലംബിക്കാവുന്നതാണ്. പ്രധാനമായിട്ടും അക്വാപോണിക്സ് കൃഷി രീതിയിൽ ചെയ്യുന്ന സമയത്ത് നോർമലി ഈ പദ്ധതികളെല്ലാം സർക്കാരിൻ്റെ മറ്റും ഏജൻസികളിലൂടെ വന്ന സമയത്ത് നിഷ്കർഷിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു സെന്റിൽ നമ്മൾ മത്സ്യകൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി 3 സെന്റിൽ പച്ചക്കറി കൃഷി ചെയ്യണം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും പച്ചക്കറികൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പച്ചക്കറികൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫി വെജിറ്റബിളാണ് കൂടുതലായിട്ട് വളരുന്നതായിട്ട് കണ്ടത്. ലെറ്റ്യൂസ്, അതുപോലെ തന്നെ മിന്റ്, മല്ലിയില, അതുപോലെ പുതിനയുടെ ഇല, അങ്ങനെയുള്ള കൂടുതലും കൂടുതൽ ചെയ്യാം. ചീര ചെയ്യാറുണ്ട്, വെണ്ട ചെയ്യാറുണ്ട്, ബാക്കിയെല്ലാം ചെയ്യാം. പ്രധാനമായിട്ടും ഇതിൽ ഉപയോഗിക്കുന്നത് ലീഫി വെജിറ്റബിൾസ് ആണ്. ഈ ലീഫി വെജിറ്റബിൾസ് കൂടാതെ പച്ചക്കറികളിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഏകദേശം എല്ലാ പച്ചക്കറികളും, ഉദാഹരണത്തിന് തക്കാളി, വഴുതന, പച്ചമുളക്, വെണ്ട, ഇതൊക്കെ നമുക്ക് കൃഷി ചെയ്യാം. 1-2 കർഷകർ അവരുടെ കൃഷിയിടത്തിൽ ആരോ റൂട്ട് അതുപോലെ തന്നെ ഇഞ്ചി മഞ്ഞളെല്ലാം കൃഷി ചെയ്തതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അക്വാപോണിക് കൃഷി രീതിയിലൂടെ കൃഷി ചെയ്യാം. ഇതിൽ നമ്മൾ പലവിധ മീഡിയ ഒപ്പം ഉപയോഗിക്കുന്നുണ്ട്. മുമ്പല്ലായിരുന്നു കൂടുതലായിട്ട് നമ്മൾ മെറ്റലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. മെറ്റൽ ഉപയോഗിക്കുമ്പോൾ കുറച്ച് വലിയ മെറ്റലും 3/4 ഇഞ്ചിനേക്കാൾ കൂടുതൽ വലുപ്പമുള്ള മെറ്റലുകൾ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലതായിട്ട് കാണുന്നത്. ചില സമയങ്ങളിൽ ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ മത്സ്യ ടാങ്കിൽ നിന്നുള്ള വേസ്റ്റ് കൂടിയിട്ട് ചില സ്ഥലങ്ങളിലെങ്കിലും ഇത് ബ്ലോക്ക് ചെയ്യുന്ന ഒരവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കുറച്ച് ഹോള് വരുന്ന രീതിയിൽ, ഗ്യാപ്പ് വരുന്ന രൂപത്തിൽ, സർഫസ് ഏരിയ കിട്ടുന്ന രൂപത്തിൽ വലിയ കല്ലുകളുള്ള, ഭയങ്കര വലിയ അല്ല, 2.5 മെറ്റലിലാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ കൃഷി രീതികളും പോലെ തന്നെയാണോ ഇതിലുള്ള കൃഷി രീതിയും. പക്ഷെ ഇതിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ക്വാളിറ്റി നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിലുള്ള എണ്ണം, നമുക്കൊരു സെന്റില് 40,000 ലിറ്റർ വെള്ളമുള്ള ടാങ്കല്ലാണെങ്കിൽ അതിൽ നമുക്ക് ഇതിൽ കൃഷി ചെയ്യാവുന്ന മത്സ്യങ്ങളുടെ എണ്ണം മറ്റു സാധാരണ ട്രഡീഷണൽ കുളത്തിലെല്ലാം കൃഷി ചെയ്യുന്ന മത്സ്യത്തിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. ഇതിൽ നമുക്കൊരു 1 സെന്റ് കുളത്തില് ഒരു 40,000 ലിറ്റർ എല്ലാം വെള്ളം കൊള്ളുന്ന ടാങ്കിലേക്ക് നമുക്ക് എയറേഷനും മറ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു 800 മുതൽ 1200 വരെ മത്സ്യങ്ങൾ, പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ കൃഷി ചെയ്യുന്ന മത്സ്യങ്ങൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തിലാപ്പിയ കൃഷി ചെയ്യാം, വരാൽ കൃഷി ചെയ്യാം, അനാബസ് കൃഷി ചെയ്യാം, വാള കൃഷി ചെയ്യാം. ഇതൊക്കെയാണ് വാണിജ്യാടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതലായിട്ടും കൃഷി ചെയ്യാൻ പറ്റുന്നത്.

ഈ കാർപ്പ് മത്സ്യങ്ങൾ അതുപോലെ തന്നെ കരിമീൻ പോലുള്ള മത്സ്യങ്ങൾ കൃഷി ചെയ്യാൻ പറ്റും. പക്ഷെ വാണിജ്യപരമായിട്ട് കൃഷി ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു ചെറിയ വളർച്ച കുറവും കാര്യങ്ങളൊക്കെ പൊതുവേ ഉള്ളതാണ്. പലതിലെല്ലാം ഈ കാർപ്പ് മത്സ്യങ്ങൾ അത്രത്തോളം ചെറിയ സിസ്റ്റത്തിലെല്ലാവും സമയത്ത് അത്രത്തോളം വളർച്ച തന്നെ കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ വാട്ടർ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം, റെഗുലറായിട്ട് ചെക്ക് ചെയ്ത് പോകണം. അതിൽ ടെമ്പറേച്ചർ നമുക്ക് പൊതുവെ എല്ലാം അതിൻ്റെ പോലെ 26 മുതൽ 30 ഡിഗ്രി സെൽഷ്യസും ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് 4 മുതൽ 6 PPM, pH വന്നിട്ട് 7 to 8, ആൽക്കലൈനിറ്റി ഏകദേശം 120 മുതൽ 150 PPM, അമോണിയ ലെസ് ദാൻ 0.05 PPM, നൈട്രേറ്റ് ലെസ് ദാൻ 5 PPM, നൈട്രൈറ്റ് 0.05 PPM ലെവലിലാണ് നമ്മൾ ഇതിൻ്റെ വാട്ടർ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കോമണന്റ് എന്നതിനെ കുറിച്ചെല്ലാം പറയുകയാണെങ്കിൽ കോമൺ ആയിട്ട് നമുക്കറിയാം പ്രധാനമായിട്ടും വേണ്ടത് ഫിഷ് ടാങ്ക് വേണം. അതിനെ അതുപോലെ തന്നെ നെക്സ്റ്റ് അതിന്റെ മറ്റേ രണ്ടാമത്തെ കോമണന്റ് ആയ ഫിൽട്ടർ മീഡിയ ആയ വെജിറ്റബിൾ അല്ലെങ്കിൽ ഗ്രോ ബെഡ് വേണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം പമ്പ് ചെയ്യാനുള്ള വാട്ടർ പമ്പ് സബ്മെർസിബിൾ ആണോ അല്ലെങ്കിൽ വാട്ടർ പമ്പ് ആവശ്യമാണ്. പിന്നെ മെക്കാനിക്കൽ ഫിൽട്ടർ, ഇത് നമ്മൾ ഈ ഫിൽട്ടർ അതായത് മത്സ്യ കുളങ്ങളിലെ ടാങ്കിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് നേരെ ബെഡിലോട്ടല്ല അടിക്കുന്നത്, അതിന്റെ മുമ്പ് ഒരു മെക്കാനിക്കൽ ഫിൽട്ടറൊക്കെ വെച്ച് അതിൽ മാക്സിമം വേസ്റ്റ് സോളിഡ് വേസ്റ്റ് എല്ലാം അവിടെ തന്നെ ഫിൽട്ടർ ചെയ്തതിന്റെ ശേഷം മാത്രം നമ്മൾ ഫിൽട്ടർ ബെഡിലോട്ട് പോകുന്ന രൂപത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാറ്. പിന്നെ അതിന് തന്നെ ഔട്ട് ഫ്ലോ പൈപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഔട്ട്ലെറ്റ് വാൾവ്, അതായത് നമുക്ക് ഏതെങ്കിലും സമയത്ത് പെട്ടെന്ന് വെള്ളത്തിന്റെ അളവ് കുറക്കാനും മറ്റും നമ്മൾ ഔട്ട്ലെറ്റ് വാൾവ്. പിന്നെ ഇലക്ട്രിസിറ്റി അതൊരു വലിയ ഘടകമാണ്. അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ ബാക്കിയുള്ള മത്സ്യങ്ങൾ കൃഷി ചെയ്യുന്ന രീതിയിലല്ല, കുറച്ചും കൂടി കൂടുതൽ കൃഷി നമ്പർ മത്സ്യങ്ങളുടെ എണ്ണം കൃഷിയിലൂടെ നമ്മൾ കൃഷി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എല്ലാ അധിക സമയത്തും നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ലഭ്യത ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. നമ്മളുടെ മത്സ്യങ്ങൾ വിളവെടുക്കാൻ പാകത്തിലാവുന്ന സമയത്തായിരിക്കാം ചില സന്ദർഭങ്ങളിൽ കറണ്ടിന്റെ പോക്ക്, ആ സമയത്ത് ആൾട്ടർനേറ്റ് നമുക്ക് എയറേഷൻ എല്ലാം നിൽക്കും. അപ്പോൾ എയറേഷൻ എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എയറേറ്റർ എല്ലാം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് ബാക്കപ്പ് ആയിട്ട് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അത് പ്രധാനമായിട്ടും അക്വാപോണിക്സ് കൃഷി രീതിയിൽ നമ്മൾ കൂടുതൽ എണ്ണ ഇടുന്നതുകൊണ്ടാണ്. അപ്പോൾ വളരെ കുറഞ്ഞ എണ്ണം ഇട്ടിട്ട് സ്വന്തം വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം ഒരു കർഷകൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു 250 അല്ലാണെങ്കിലും കുറേ നേരം കറണ്ടൊന്നും ഇല്ലെങ്കിലും അവർ പിടിച്ചു നിന്നോളും. സബ്മെർസിബിൾ ബെഡ് മോട്ടർ നല്ലതായി പ്രവർത്തിക്കുന്നതിലാണ് പിടിച്ചു നിന്നോളും, അല്ലെങ്കിൽ ഒരു ചെറിയ എയറേഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ മത്സ്യകൃഷിയിൽ വരും. അക്വാപോണിക്സ് കൃഷിയിൽ കൃഷി ചെയ്യുന്ന മത്സ്യങ്ങൾ ഏതൊക്കെ എന്ന് പറഞ്ഞ് പ്രധാനമായിട്ടും പറഞ്ഞ മത്സ്യങ്ങളാണ് കൃഷി ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞ മത്സ്യങ്ങളിൽ ഇപ്പോൾ തിലാപ്പിയാണ്. തിലാപ്പിയ നമുക്ക് 5 മുതൽ 6 മാസം വരെ അതിൻ്റെ ഉള്ളിൽ ഹാർവെസ്റ്റ് ചെയ്യാം. വരാലാണെങ്കിൽ 8 മുതൽ 12 മാസത്തിനുള്ളിലെല്ലാം ഹാർവെസ്റ്റ് ചെയ്യാം. ചില ആളുകൾ നേരത്തെ എല്ലാം ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നിക്ഷേപിക്കുന്ന കുഞ്ഞുങ്ങളുടെ വലുപ്പം ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. നമുക്ക് പൊതുവെ 500 ഗ്രാം എല്ലാം കുറച്ച് വലിയ കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ 500 ഗ്രാം മതിയെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഒരു 6 മാസം 7 മാസം കൂടുമ്പം തന്നെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. ആവറേജ് ആണ്. ഒരിക്കലും ഒരു മത്സ്യകൃഷിയിൽ 600 ഗ്രാം അല്ലെങ്കിൽ 500 ഗ്രാം എന്ന് പറയുമ്പോൾ എല്ലാം 500 ഗ്രാം വരുന്നുള്ള ഒരു സംഗതിയല്ല. അതിലൊരു ആവറേജ് ചില മത്സ്യങ്ങൾക്കുള്ള വളർച്ച കുറവായിരിക്കും. അക്വാപോണിക്സ് കൃഷി രീതിയിൽ നമ്മൾ അത്യാവശ്യം വ്യാവസായിക രീതിയിലെല്ലാം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു കാര്യമാണ്. ക്യാപിറ്റൽ കോസ്റ്റ് കൂടുതലാണ് അതിൻ്റെ മോട്ടർ അതിൻ്റെ കാര്യങ്ങളൊക്കെ. പൊതുവേ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ ഇതും പുറത്തും മറ്റും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോളി ഹൗസ് പോലെ ഗ്രീൻ ഹൗസ് പോലെ അല്ലെ ഷീറ്റിട്ടിട്ടാണ് നമ്മൾ പൊതുവേ ചെയ്യാറ്. ഇതിൽ നിന്ന് പുറത്തുള്ള ഇൻട്രപ്ഷനെല്ലാം കുറക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ വെള്ളം മഴ പെയ്തിട്ട് നേരിട്ട് വീഴുന്നതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടെല്ലാം നമ്മൾ റെയിൻ ഷെൽട്ടറെല്ലാം വെച്ചിട്ടാണ് നമ്മൾ പൊതുവെ അക്വാപോണിക്സ് കൃഷി രീതിയെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഈ ബെഡ് ഉണ്ടാക്കുന്നതിനെല്ലാം കൂടുതലായിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരും. പ്ലംബിംഗ് വർക്ക് വരും, ഫിൽട്ടർ യൂണിറ്റ് വരും. അപ്പോൾ അതിനുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ച് കൂടുതലാണ്.
പക്ഷെ വെള്ളത്തിന്റെ ഉപയോഗം വളരെയധികം കുറക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. പിന്നെ മാത്രമല്ല പച്ചക്കറികൾ നമ്മളെ ആവശ്യത്തിനും അത്യാവശ്യം നമ്മൾക്ക് പുറത്തു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം നമ്മളുടെ ഈ അക്വാപോണിക്സ് കൃഷി ഇടത്തിൽ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. സാലഡ് കുക്കുംബറെല്ലാം അതുപോലെ തന്നെ അങ്ങനെയുള്ള കൂടുതലുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പച്ചക്കറിയിൽ നിന്നുള്ള അതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് ലഭ്യമാക്കുവാൻ സാധിക്കുന്നതാണ്.

0: പാരിസ്ഥിതികമായ നിരവധി ആശങ്കകളും ജൈവഭക്ഷണത്തിന്റെ ആവശ്യകതയും വർദ്ധിച്ചുവരുന്ന ഈ സാഹചര്യത്തിൽ അക്വാപോണിക്സ് ഒരു ബദൽ കാർഷിക രീതിയായി കർഷകർ ഉപയോഗിച്ചു വരുന്നു. കളനാശിനിയോ കീടനാശിനിയോ ഉപയോഗിക്കാത്തതിനാൽ ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിച്ച് ആരോഗ്യദായകമായ പച്ചക്കറികളും മത്സ്യവും അക്വാപോണിക്സ് കൃഷിയിലൂടെ ലഭ്യമാകുന്നു എന്നതും ഈ കൃഷിയുടെ പ്രത്യേകതയാണ്. അക്വാപോണിക്സ് അറിയേണ്ടതെല്ലാം. നമ്മളോട് ഇതുവരെ സംസാരിച്ചത് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അൻസാർ സി പി ആണ്. ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9846203645.
1: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
1: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
3: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,300 രൂപ മുതൽ 28,700 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,100 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000 എണ്ണത്തിന് 22,500 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,500 രൂപ മുതൽ 72,400 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 84,300 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,300 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,000 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,000 രൂപ മുതൽ 6,300 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല കർഷകർക്കായി ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്കിനി അത് ശ്രദ്ധിക്കാം.
2: നെൽപ്പാടങ്ങളിൽ ഓല ചുരുട്ടിപ്പുഴുവിന്റെയും ചാഴിയുടെയും മുഞ്ഞയുടെയും ഉപദ്രവം കണ്ടുവരുന്നു. പ്രത്യേകിച്ച് തണലുള്ളിടത്ത് ഓല ചുരുട്ടിയുടെ ആക്രമണം കൂടുതലായിരിക്കും. മൂടിക്കെട്ടിയ അന്തരീക്ഷസ്ഥിതി തുടരുന്നതിനാൽ നെല്ലിലെ ഓല ചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ചിലോണിസ് കാർഡും തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ജപ്പോനിക്കം കാർഡും ഉപയോഗിക്കുക. ഒരേക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രമ കാർഡ് മതിയാകും. ഇതിന്റെ മുട്ടക്കാർഡുകൾ സംസ്ഥാന കൃഷിവകുപ്പിന്റെ കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന ബയോകൺട്രോൾ ലാബിലും വെള്ളാനിക്കരയിലെ ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ബയോകൺട്രോൾ ലാബിലും ലഭ്യമാണ്. ഒരു കാർഡ് 10 കഷ്ണമാക്കിയതിനു ശേഷം 5 സെന്റ് സ്ഥലത്തിന് 1 കഷ്ണം എന്ന കണക്കിന് നെല്ലോലകളിൽ ഉറപ്പിക്കുക. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 mL ക്ലൊറാൻഡ്രാനിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിലിന് ചാണകവെള്ളത്തിന്റെ തെളി 20 gram 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിന്റെ തെളിയിൽ 20 gram സ്യൂഡോമോണസും ചേർത്ത് തളിച്ചു കൊടുക്കുക. തെങ്ങോലകൾക്ക് നല്ല പച്ചനിറം കിട്ടാനും എണ്ണയുടെ ഉൽപാദനം കൂടാനും തെങ്ങൊന്നിന് 500 gram വീതം മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ചാലിക്കീറി നീർവാർച്ച മെച്ചമാക്കണം. തറനിരപ്പിൽ നിന്ന് ചുരുങ്ങിയത് 1 m താഴെയാകണം ജലനിരപ്പ്. ചരിവുള്ള തോട്ടങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. മേൽമണ്ണ് നഷ്ടപ്പെടുമ്പോൾ മൂലകങ്ങളും ഫലപുഷ്ടിയുള്ള സൂക്ഷ്മജീവികളും നഷ്ടപ്പെട്ട് മണ്ണിന്റെ ഉൽപാദനക്ഷമത നശിക്കും. തെങ്ങിൻ തോപ്പിലെ ഇടവിളകളെ സംരക്ഷിച്ച് അവയ്ക്കുള്ള വളങ്ങളും കൂടി ചേർക്കുകയാണെങ്കിൽ നാളികേര ഉൽപാദനം കൂടും. മഴക്കാലമായതിനാൽ തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് സാഷ് 1 packet 5 gram വീതം 3 എണ്ണം ഓരോ തെങ്ങിന്റെയും കൂമ്പിനു ചുറ്റും വയ്ക്കുക. നേന്ത്രവാഴയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന

0: തോട്ടങ്ങളിൽ കുല വെട്ടിയെടുത്ത മാതൃവാഴകളിൽ നിന്ന് ആരോഗ്യമുള്ള സൂചിക്കന്നുകൾ ഇളക്കിയെടുത്ത് വൃത്തിയാക്കി സൂക്ഷിക്കണം. പഴയ വേരുകൾ നീക്കി തണ്ട് അരയടി നീളത്തിൽ നിർത്തി മുറിച്ച ശേഷം കന്ന് ചാണകവും ചാരവും വെള്ളത്തിൽ കലർത്തിയ മിശ്രിതത്തിൽ മുക്കിയെടുത്ത് തണലിൽ ഉണക്കി സൂക്ഷിക്കണം. പിന്നീട് രണ്ടാഴ്ചയോളം തണലുള്ള സ്ഥലത്ത് മഴ നനയാതെ സൂക്ഷിച്ചു വെച്ചതിനു ശേഷം നടാം. പിണ്ടിപ്പുഴുവിന്റെ പുഴുവുള്ള തണ്ടുകൾ വെട്ടി കഷ്ണങ്ങളാക്കി തെങ്ങോലയോ മറ്റോ കൂട്ടിയിട്ട് കത്തിച്ച് വണ്ടിനെയും പുഴുക്കളെയും കൊല്ലണം. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, എന്താണ് റബ്ബറിലെ ക്രൗൺ ബഡ്ഡിംഗ്? ഉത്തരം, ഉയർന്ന ഉൽപാദന ശേഷിയുള്ള ബഡ് തൈകളിൽ 2.5 മുതൽ 3 വരെ മീറ്റർ ഉയരത്തിൽ ഇല രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു റബ്ബറിനം ബഡ് ചെയ്ത് പിടിപ്പിക്കുന്ന രീതിയാണ് ക്രൗൺ ബഡ്ഡിംഗ്. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.

0: വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: ആകാശവാണി കണ്ണൂർ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

0: നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18 25 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിയുടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അവരുടെ സാധ്യത ഘടനകൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർബൽ ആപ്കെ സാത്ത്.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.
2: എനിക്കൊരു പുതിയ ഫോണ് വേണം, പിന്നെ ഇവിടുത്തെ റെഫ്രിജറേറ്ററും വാങ്ങണം.
3: നീ എന്ത് വാങ്ങിയാലും ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി.
2: എന്താ?
3: ഒറിജിനൽ ബ്രാൻഡ് ആണോ, 2026 ലേറ്റസ്റ്റ് മോഡൽ ആണോ എന്ന്.
2: ചേട്ടാ, ഈ പറഞ്ഞ രണ്ടിനും ഒരു ഉത്തരം മാത്രം, മൈജി.
4: 30 crore രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
5: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
6: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താക്കി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കേ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 9,50,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-40 ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: സത്യം സിനിമാസും മഹാസുബൈറിന്റെയും ബാനറിൽ രഞ്ജിത്ത്, ഉദയകൃഷ്ണ കൂട്ടുകെട്ടിൽ പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോ ആൻഡ് ഓർഡർ നാളെ മുതൽ തിയേറ്ററുകളിൽ.

0: ടീം ഓണം ഓഫറിൽ എന്തോ ഒരു സമ്മാനങ്ങളാ. ഇതൊക്കെ കിട്ടാൻ ഇനി അടുത്ത ഓണം വരെ കാത്തിരിക്കണോ?
1: മൈജിയുടെ സമ്മാനങ്ങൾക്ക് അത്രയും കാത്തിരിക്കണ്ട.
0: പിന്നെ
1: വാഗ്ദാനം ചെയ്ത സമ്മാനങ്ങൾ 45 ദിവസത്തിനുള്ളിൽ തന്നെ കയ്യിലെത്തും. അതാണ് മൈജിയുടെ പ്രത്യേകത.
2: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
3: ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 28,330 രൂപ, കാഞ്ഞങ്ങാട് 29,000 രൂപ, കാസർഗോഡ് 32,000 രൂപ, തളിപ്പറമ്പ് 27,330 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 15,500 രൂപ, തലശ്ശേരി 14,500 രൂപ, കാസർഗോഡ് 15,500 രൂപ, തളിപ്പറമ്പ് 14,700 രൂപ, കാഞ്ഞങ്ങാട് 14,000 രൂപ. തേങ്ങാപിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 5,800 രൂപ, തലശ്ശേരി 5,350 രൂപ, കാസർഗോഡ് 5,400 രൂപ, തളിപ്പറമ്പ് 5,300 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി, തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ 68,000 രൂപ വീതം, കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ 67,500 രൂപ വീതം. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 25,000 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 37,500 രൂപ, കാഞ്ഞങ്ങാട് 45,000 രൂപ, കാസർഗോഡ് 52,000 രൂപ, തലശ്ശേരി 37,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 5,800 രൂപ, തലശ്ശേരി 5,900 രൂപ, തളിപ്പറമ്പ് 5,100 രൂപ, കാഞ്ഞങ്ങാട് 5,000 രൂപ, കാസർഗോഡ് 5,500 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 605 രൂപ, തളിപ്പറമ്പ് 640 രൂപ, തലശ്ശേരി 620 രൂപ. അടയ്ക്ക പഴുത്തത് 1,000-ന് തലശ്ശേരി 3,600 രൂപ, കാസർഗോഡ് 4,000 രൂപ. കമ്പോള വില നിലവാര ബുള്ളറ്റിനാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ത്യയോടുള്ള ആഗോള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്നും സെമി കണ്ടക്ടർ മേഖലയിലെ പ്രധാന കേന്ദ്രമായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെയുമായി തിംഫുവിൽ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വികസിത് ഭാരത് ജി റാംജി പദ്ധതിയുടെ ഭാഗമായി വികസിത ഗ്രാമങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ബിജെപി സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ് അഭിയാന് രാജ്യത്ത് തുടക്കമായി. തപാൽ വകുപ്പിന്റെ പാഴ്സൽ സേവനങ്ങൾ അതിവേഗത്തിലാക്കാൻ സഹായിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിന് കേരളത്തിൽ തുടക്കം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ടി20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള പ്രതിബദ്ധതയോടെയാണ് രാജ്യത്തെ ഓരോ പൌരനും പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ വളരുന്നതിനൊപ്പം ഇന്ത്യയോടുള്ള ആഗോള

0: വിശ്വാസവും വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. സെമി കണ്ടക്ടർ വ്യവസായ മേഖലയിൽ ലോകം ഉറ്റുനോക്കുന്ന പ്രധാന കേന്ദ്രമായി ഇന്ത്യ മാറുന്നതായും ഇന്ത്യൻ നിർമ്മിത ചിപ്പുകൾ ഇപ്പോൾ ലോകമെമ്പാടും ലഭ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി എക് ശബ്ദ ഇസ്തമാൽ ഹോത്താ ഹൈ ടേപ്പ് ഔട്ട് യേ വോ ദിൻ ഹോത്താ ഹൈ ജബ് ചിപ്പ് ഡിസൈൻ പൂരാ ഹോനേ കേ ബാദ് പ്രൊഡക്ഷൻ കേ ലിയേ ചലി ജാതി ലേക്കിൻ ടേപ്പ് ഔട്ട് കേ ബാദ് കാം റുക്താ നഹീ ഹൈ ഉസി ദിൻ अगले वर्जन पर काम शुरू हो जाता और भारत भी यही कर रहा है. हमारे पहले फेज का साइज लगभग 8 बिलियन डॉलर्स का था जबकि सेकंड फेज का 13.5 बिलियन डॉलर्स तक का हमने तय किया है.
0: സെമിക്കോൺ 2.0 വഴി സെമി കണ്ടക്ടർ വ്യവസായത്തെ കൂടുതൽ ശക്തമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 3 ദിവസം നീളുന്ന മേളയിൽ 600-ലധികം പ്രദർശകരും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പങ്കെടുക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെയുമായി തിംഫുവിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ സന്ദർശിക്കുന്ന ഭൂട്ടാൻ പൌരന്മാർക്കായുള്ള UPI ഡിജിറ്റൽ പേയ്മെന്റ് സേവനങ്ങളുടെ 2ാം ഘട്ടം ഇരുവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഭൂട്ടാൻ വിദ്യാർത്ഥികൾക്കുള്ള നെഹ്റു വാങ്ചുക് സ്കോളർഷിപ്പ് പദ്ധതി ദീർഘിപ്പിക്കുന്നതിനുള്ള ധാരണാപത്രവും സന്ദർശനത്തിന്റെ ഭാഗമായി കൈമാറി. ഇന്ത്യയിൽ നിർമ്മിച്ച 54 ഇലക്ട്രിക് വാഹനങ്ങളും കേന്ദ്രമന്ത്രി ഭൂട്ടാൻ പ്രധാനമന്ത്രിക്ക് കൈമാറി. വികസിത് ഭാരത് ജി റാംജി പദ്ധതിയുടെ ഭാഗമായി വികസിത ഗ്രാമങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ട ശ്രമങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വികസിത ഭാരതത്തിനായി വികസിത ഗ്രാമങ്ങൾ എന്ന ലക്ഷ്യത്തോടെ വേണം പ്രവർത്തനങ്ങളെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. പദ്ധതി നടപ്പാക്കലുമായി ബന്ധപ്പെട്ട ദേശീയ ശില്പശാലയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76-ാം ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖർ. അദ്ദേഹം കഴിഞ്ഞ 25 വർഷമായി നൽകിവരുന്ന അതുല്യമായ രാഷ്ട്രസേവനത്തെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. രാജ്നാഥ് സിംഗ്, അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കമുള്ള ലോക നേതാക്കൾ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്നു. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിൽ പ്രത്യേക പൂജകൾ ഉൾപ്പെടെ വിപുലമായ പരിപാടികൾ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി BJP രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാന് ഇന്നു മുതൽ തുടക്കം. പ്രധാനമന്ത്രിയുടെ ജന്മസ്ഥലമായ ഗുജറാത്തിലെ വാട്നഗറിൽ നടന്ന പരിപാടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന് പ്രഥമ പ്രാധാന്യം നൽകുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊതുജീവിതമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. 2047-ഓടെ വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് അദ്ദേഹത്തെപ്പോലെ നിസ്വാർത്ഥ മനോഭാവമുള്ള നേതാക്കളെ രാജ്യത്തിന് ആവശ്യമുണ്ടെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
2: हमने जो कल्पना रखी है 2047 में पूर्ण विकसित भारत की वो कल्पना की पूर्ति के लिए अनेक ऐसा युवा चाहिए, अनेक ऐसे किशोर चाहिए, अनेक ऐसे बालक चाहिए जो आने वाली 3 पीढ़ी तक नरेंद्र मोदी के रास्ते पर अपने जीवन को आगे बढ़ाकर भारत प्रथम के मंत्र को सफलता के साथ करे.
0: കേരളത്തിലും വിപുലമായ പരിപാടികളാണ് സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി നടക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് BJP ഇന്ന് രാജ്യവ്യാപകമായി സേവാ ദിവസ് ആചരിച്ചു. രാജ്യമെമ്പാടും രക്തദാന ക്യാമ്പുകളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. സ്വച്ഛതാ ഹി സേവാ ശുചീകരണ ക്യാമ്പയിൻ 2026 രാജ്യത്ത് തുടക്കമായി. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛ ഭാരതം, വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ക്യാമ്പയിനിന്റെ ഭാഗമായി കേരളത്തിലും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ സ്വച്ഛതാ ഹി സേവാ പ്രചാരണം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ DRM ദിവ്യകാന്ത് ചന്ദ്രാക്കർ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 സ്വച്ഛ ഭാരത് ദിനാഘോഷത്തോടെ പ്രചാരണം സമാപിക്കും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 6ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ള ത്രിഭാഷാ നയം 2027 അധ്യയന വർഷത്തിലേക്ക് മാറ്റിവെക്കുന്ന കാര്യം പരിഗണിക്കാൻ CBSEയോട് ആവശ്യപ്പെട്ട സുപ്രീംകോടതി. വിദ്യാർത്ഥികളുടെ ആശങ്കകൾ അകറ്റുകയാണ് ലക്ഷ്യമെന്നും എന്നാൽ നിലവിൽ 3 ഭാഷകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അനുമതി നൽകണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ 3-ദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം എളമക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ തപാൽ വകുപ്പിന്റെ പാഴ്സൽ സേവനങ്ങൾ അതിവേഗത്തിലാക്കാനും വിപുലീകരിക്കാനും സഹായിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിന് തുടക്കം. ഇതിന്റെ ഭാഗമായി

0: തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്കുള്ള തപാൽ വാൻ കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: തിരുവനന്തപുരത്തിനും കണ്ണൂരിനും മധ്യയുള്ള സ്ഥലങ്ങളിൽ ബുക്ക് ചെയ്യുന്ന പാർസലുകൾ തൊട്ട് അടുത്ത ദിവസം തന്നെ വിതരണം ചെയ്യുന്ന പദ്ധതിക്കാണ് തപാൽ വകുപ്പ് തുടക്കം.

0: രാജ്നാഥ് സിംഗ് ആകാശവാണിയോട് പറഞ്ഞു. 30 കിലോഗ്രാം വരെയുള്ള പാർസലുകളായിരിക്കും ഇപ്പോൾ സ്വീകരിക്കുക.
1: വ്യക്തികൾ തമ്മിലുള്ള എല്ലാ UPI ഇടപാടുകളും പൂർണ്ണമായും സൌജന്യമായിരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. സുഹൃത്തുക്കൾക്ക് പണം അയക്കുന്നതിനും കടകളിൽ പണം നൽകുന്നതിനും QR കോഡ് സ്കാൻ ചെയ്യുന്നതിനും യാതൊരുവിധ നിരക്കുകളും ഈടാക്കില്ല. UPI QR കോഡുകൾ വഴി പ്രതിമാസം 1 ലക്ഷം രൂപ വരെ ഇടപാടുകളുള്ള വ്യാപാരികൾക്ക് തുടർന്നും 0 ചാർജ് ബാധകമായിരിക്കും. റൂപേ ഡെബിറ്റ് കാർഡുകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ UPI ഇടപാടുകളും യാതൊരു നിരക്കുമില്ലാതെ സൌജന്യമായി തുടരുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. വ്യക്തികളും വ്യാപാരികളും തമ്മിലുള്ള ഏകദേശം 96% UPI ഇടപാടുകളെയും പുതിയ മാറ്റം ബാധിക്കില്ല. എന്നാൽ റെയിൽവേ, ഇന്ധനം തുടങ്ങിയ അവശ്യ മേഖലകളിൽ 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് ഓരോ ട്രാൻസാക്ഷനും 5 രൂപ നിരക്കിൽ ഫ്ലാറ്റ് മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കും. 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് ബാധകമായ 0.4% MDR വ്യാപാരികൾ തന്നെ വഹിക്കേണ്ടതാണ്. ഇന്ത്യയുടെ വസ്ത്ര കയറ്റുമതി 29,700 കോടി രൂപയായി വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇത് 25,600 കോടി രൂപയായിരുന്നു. 16.1% വർധനയാണിതെന്ന് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ അല്പസമയം മുൻപാണ് മത്സരം ആരംഭിച്ചത്. ആദ്യ 2 മത്സരങ്ങളിലും വിജയം നേടിയ ഇന്ത്യ ഇതിനകം തന്നെ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 21 പോയിന്റ് നഷ്ടത്തിലും നിഫ്റ്റി 53 പോയിന്റ് നേട്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 440 രൂപ കുറഞ്ഞ് 1,12,080 രൂപയും ഗ്രാമിന് 14,010 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യൻ വ്യോമസേനയുടെ MiG-29 യുദ്ധവിമാനം പൈലറ്റിന്റെ പിഴവ് കാരണം ലാൻഡിംഗിനിടെ തകർന്നു വീണു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന കേന്ദ്ര സർക്കാർ. ദൃശ്യങ്ങൾ ഒരു വീഡിയോ ഗെയിമിൽ നിന്നുള്ളതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം സ്ഥിരീകരിച്ചു. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അംഗങ്ങൾക്കും പാലസ്തീൻ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കും US പ്രവേശനം നിഷേധിക്കുന്ന വിസ നിയന്ത്രണങ്ങൾ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നീട്ടി. മുൻകാല കരാറുകൾ ലംഘിച്ചതായി കാണിച്ചാണ് നിയന്ത്രണങ്ങൾ നീട്ടിയത്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 19 പേർക്ക് പരിക്ക്. ഒഡീസയിൽ ടാൻസാനിയൻ ചരക്ക് കപ്പലിന്മേൽ റഷ്യൻ ഡ്രോൺ പതിച്ച് ക്യാപ്റ്റൻ കൊല്ലപ്പെടുകയും 3 ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ത്യയോടുള്ള ആഗോള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്നും സെമി കണ്ടക്ടർ മേഖലയിലെ പ്രധാന കേന്ദ്രമായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെയുമായി തിംഫുവിൽ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വികസിത് ഭാരത് ജി റാംജി പദ്ധതിയുടെ ഭാഗമായി വികസിത ഗ്രാമങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി BJP സംഘടിപ്പിക്കുന്ന സേവാ സങ്കൽപ് അഭിയാന് രാജ്യത്ത് തുടക്കമായി. തപാൽ വകുപ്പിന്റെ പാഴ്സൽ സേവനങ്ങൾ അതിവേഗത്തിലാക്കാൻ സഹായിക്കുന്ന റോഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിന് കേരളത്തിൽ തുടക്കം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കണ്ണൂർ. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. കോഴ്സുകൾ, പരീക്ഷകൾ, കരിയർ ഗൈഡൻസ്, മോട്ടിവേഷൻ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗൈഡിലേക്ക് സ്വാഗതം. ഉന്നത വിദ്യാഭ്യാസം എന്നത് ആഗ്രഹം കൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. നല്ല മാർക്കുണ്ടായിട്ടും വലിയ സ്വപ്നങ്ങളുണ്ടായിട്ടും സാമ്പത്തിക പരാധീനത കാരണം പലർക്കും പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരാറുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നങ്ങളിലേക്കുള്ള മാർഗമാണ് സ്കോളർഷിപ്പുകളും മറ്റ് ധനസഹായങ്ങളും. അത് അവർക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസമാണ്, സമൂഹം നൽകുന്ന അംഗീകാരമാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് പോലും ലോകോത്തര വിദ്യാഭ്യാസം നേടാൻ ഇത്തരം സഹായങ്ങൾ വഴിയൊരുക്കുന്നു. സ്കോളർഷിപ്പുകൾ അറിയാം, വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാം. വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളെക്കുറിച്ചും മറ്റ് ധനസഹായ പദ്ധതികളെക്കുറിച്ചും തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സുധിൻ ഗോവിന്ദ് വിശദമാക്കുന്നത് കേൾക്കൂ.
4: ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസം എന്നത് വെറുമൊരു സർട്ടിഫിക്കറ്റ് നേടാനുള്ള മാർഗമല്ല. അതൊരു കുടുംബത്തിന്റെ സ്വപ്നമാണ്, ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷയാണ്, ഒരു രാജ്യത്തിന്റെ ഭാവിയാണ്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ നിരവധി വിദ്യാർത്ഥികൾക്കും അവരുടെ

കുടുംബങ്ങൾക്കും ഉയർന്ന വിദ്യാഭ്യാസം സാമ്പത്തികമായി വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഒരു ബിരുദ കോഴ്സിന് തന്നെ വർഷം തോറും പതിനായിരങ്ങൾ മുതൽ ലക്ഷങ്ങൾ വരെ ചിലവ് വരാം. ട്യൂഷൻ ഫീസ്, പുസ്തകങ്ങൾ, ഹോസ്റ്റൽ, യാത്രാ ചെലവുകൾ, പഠന സാമഗ്രികൾ തുടങ്ങി നിരവധി ചിലവുകൾ കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാകുന്നു. പക്ഷേ പല വിദ്യാർത്ഥികൾക്കും അറിയാത്ത ഒരു പ്രധാന സത്യമുണ്ട്. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും വിവിധ വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ചേർന്ന് ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പായും വിവിധ സാമ്പത്തിക സഹായങ്ങളായും നൽകുന്നത്. നിർഭാഗ്യവശാൽ ഈ അവസരങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവില്ലാത്തതിനാൽ നിരവധി വിദ്യാർത്ഥികൾക്ക് അർഹതപ്പെട്ട സഹായങ്ങൾ പോലും നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമായ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകൾ, അവയുടെ അർഹതാ മാനദണ്ഡങ്ങൾ, ലഭിക്കുന്ന സാമ്പത്തിക സഹായം, ആവശ്യമായ രേഖകൾ, അപേക്ഷിക്കേണ്ട രീതി, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവ വിശദമായി പരിചയപ്പെടുത്തുന്നത്. സ്കോളർഷിപ്പ് എന്നത് വെറുമൊരു ധനസഹായമല്ല, അതൊരു വിദ്യാർത്ഥിയുടെ കഴിവിനുള്ള അംഗീകാരമാണ്, ഒരു കുടുംബത്തിന് സാമ്പത്തിക ആശ്വാസമാണ്, അതോടൊപ്പം സമൂഹത്തിൽ വിദ്യാഭ്യാസ സമത്വം ഉറപ്പാക്കാനുള്ള ശക്തമായ ഒരു ഉപാധിയുമാണ്. ഇന്ന് ലഭ്യമായ പല സ്കോളർഷിപ്പുകളും ട്യൂഷൻ ഫീസ് മാത്രമല്ല, ഹോസ്റ്റൽ ഫീസ്, പുസ്തക ചെലവുകൾ, മന്ത്ലി സ്റ്റൈപ്പൻഡ്, ഗവേഷണ സഹായം, വിദേശ പഠന സഹായം തുടങ്ങിയവയും ഉൾക്കൊള്ളുന്നവയാണ്. അതിനാൽ ഓരോ വിദ്യാർത്ഥിയും തനിക്ക് ലഭ്യമാകുന്ന സ്കോളർഷിപ്പ് അവസരങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അവ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. ആദ്യമായി ഇ ഗ്രാൻഡ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സഹായ സംവിധാനങ്ങളിൽ ഒന്നാണ് ഇ ഗ്രാൻഡ്. എസ് സി, എസ് ടി, ഒ ഇ സി, ഒ ബി സി, എസ് സി ബി സി തുടങ്ങിയ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വിവിധ ഫീസ് ആനുകൂല്യങ്ങളും സ്റ്റൈപ്പൻഡുകളും ഈ സംവിധാനത്തിലൂടെ ലഭിക്കുന്നു. എസ് സി, എസ് ടി, ഒ ഇ സി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വരുമാന പരിധി ബാധകമല്ല. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒ ഇ സി വിഭാഗക്കാർക്ക് വാർഷിക വരുമാനം 600,000 രൂപയാണ്. എസ് സി ബി സി ഫോർവേഡ് കമ്മ്യൂണിറ്റി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സാധാരണയായി കുടുംബ വാർഷിക വരുമാനം 100,000 രൂപയിൽ താഴെയായിരിക്കണം. ബിരുദം, ബിരുദാനന്തര ബിരുദം, പോളിടെക്നിക്, ഐ ടി ഐ, വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ തുടങ്ങി നിരവധി പഠന മേഖലകൾ ഇ ഗ്രാൻഡിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അപേക്ഷിക്കുമ്പോൾ ആധാർ കാർഡ്, ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ, വരുമാന സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ ആവശ്യമാണ്. ഇതിന്റെ പ്രധാന യോഗ്യതകളിലേക്കൊന്ന് നോക്കാം. അപേക്ഷകൻ കേരളത്തിൽ സ്ഥിര താമസക്കാരനായിരിക്കണം. എസ് സി, എസ് ടി, ഒ ഇ സി, ഒ ബി സി എന്നീ അർഹമായ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. അംഗീകൃത സ്ഥാപനത്തിൽ പ്രീമെട്രിക് അല്ലെങ്കിൽ പോസ്റ്റ് മെട്രിക് തലത്തിൽ, അതായത് ഹയർ സെക്കൻഡറി, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം, പി എച്ച് ഡി തുടങ്ങിയ കോഴ്സുകൾ പഠിക്കുന്നവരായിരിക്കണം. മെറിറ്റ് അല്ലെങ്കിൽ റിസർവേഷൻ കോട്ട പ്രകാരം പ്രവേശനം നേടിയവരായിരിക്കണം. മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. കൂടാതെ സാധാരണയായി എല്ലാ മാസവും കുറഞ്ഞത് 75% ഹാജർ നിലനിർത്തേണ്ടതുണ്ട്. ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബാങ്ക് അക്കൌണ്ടിലെ പേര്, ആധാർ കാർഡിലെ പേര്, കോളേജ് രേഖകളിലെ പേര് ഇവ തമ്മിൽ പൊരുത്തപ്പെടണം. പേരിലെ ചെറിയ വ്യത്യാസങ്ങൾ പോലും ചിലപ്പോൾ അപേക്ഷയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും അപേക്ഷ നിരസിക്കപ്പെടാൻ കാരണമാവുകയും ചെയ്യാറുണ്ട്. അതിനാൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് എല്ലാ രേഖകളും കൃത്യമായി പരിശോധിക്കുക. സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകളിലൊന്നായ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിനെ പറ്റി പരിചയപ്പെടാം. മുൻപ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് നടപ്പിലാക്കിയിരുന്ന ഈ പദ്ധതി ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കീഴിലാണ്. പ്ലസ് ടുവിൽ മികച്ച മാർക്ക് നേടിയതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായ വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് പ്രധാനമായും നൽകുന്നത്. ജനറൽ, എസ് സി, എസ് ടി, ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്നവർക്കും നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ച് അപേക്ഷിക്കാം. ഒരു ബിരുദ വിദ്യാർത്ഥിക്ക് പ്രതിമാസം 1,000 രൂപ വീതം ലഭിക്കും. ഒരു അക്കാദമിക് വർഷത്തിൽ പരമാവധി 10,000 രൂപ വരെ. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 2,000 വീതം ലഭിക്കും.
ഒരു അക്കാദമിക് വർഷത്തിൽ പരമാവധി

20,000 രൂപ വരെ. ബിരുദതലത്തിൽ ഈ സ്കോളർഷിപ്പിന് അർഹത നേടിയിട്ടുള്ളവർക്ക് മാത്രമാണ് പി ജി ആനുകൂല്യങ്ങൾ ബാധകമാകുന്നത്. പ്രൊഫഷണൽ കോഴ്സിൽ ആദ്യത്തെ 3 വർഷത്തേക്ക് പ്രതിമാസം 1,000 വീതവും 4, 5 വർഷങ്ങളിൽ പ്രതിമാസം 2,000 രൂപയും ലഭിക്കും. അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സായി പഠിക്കുന്നവരായിരിക്കണം. മെഡിക്കൽ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളും ഇതിൽ ഉൾപ്പെടുന്നു. പാരലൽ, പ്രൈവറ്റ് രജിസ്ട്രേഷൻ, കറസ്പോണ്ടൻസ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നീ രീതികളിൽ പഠിക്കുന്നവർക്ക് ഈ സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. മാതാപിതാക്കളുടെ ആകെ വാർഷിക വരുമാനം 6 ലക്ഷത്തിൽ കവിയാൻ പാടില്ല. കൂടാതെ അപേക്ഷകൻ മറ്റ് സ്കോളർഷിപ്പുകളോ സാമ്പത്തിക സഹായങ്ങളോ ഒരേ സമയം കൈപ്പറ്റാൻ പാടുള്ളതല്ല. ഉയർന്ന വിദ്യാഭ്യാസത്തിനിടെ ദൈനംദിന ചെലവുകൾക്ക് ആശ്വാസമാകുന്ന ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ടത് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴിയാണ്. മെറിറ്റ് കം മീൻ സ്കോളർഷിപ്പ്. ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയം നൽകുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് മെറിറ്റ് കം മീൻ സ്കോളർഷിപ്പ്. ഇന്ത്യയിലെ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി തുടങ്ങിയ അംഗീകൃത ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് നിശ്ചിത വ്യവസ്ഥകൾ പാലിച്ച് അപേക്ഷിക്കാം. മുൻ പരീക്ഷയിൽ കുറഞ്ഞത് 50% മാർക്കോ തത്തുല്യ ഗ്രേഡോ നേടിയിരിക്കണം. മാതാപിതാക്കളുടെയോ രക്ഷിതാവിന്റെയോ വാർഷിക വരുമാനം 2,50,000 താഴെയായിരിക്കണം. അംഗീകൃത സ്ഥാപനങ്ങളിൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ ടെക്നിക്കൽ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് ഇതേറെ പ്രയോജനകരമാണ്. എഞ്ചിനീയറിംഗ്, ഫാർമസി, മാനേജ്മെന്റ്, നഴ്സിംഗ് തുടങ്ങിയ വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സഹായം വലിയ ആശ്വാസമാകാം. IOCL സ്കോളർഷിപ്പ്. വ്യവസായ മേഖലയിൽ നിന്നുള്ള ഒരു പ്രധാന വിദ്യാഭ്യാസ സഹായത്തെക്കുറിച്ച് നോക്കാം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ IOCL വിവിധ തലത്തിലുള്ള വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്. അംഗീകൃത സ്ഥാപനങ്ങളിൽ 1-ാം വർഷം പഠിക്കുന്ന 10+2, ITI, എഞ്ചിനീയറിംഗ്, MBBS, MBA വിദ്യാർത്ഥികൾക്ക് നിശ്ചിത യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ അപേക്ഷിക്കാം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ താഴെയായിരിക്കണം. 60,000 അല്ലെങ്കിൽ അതിൽ താഴെ വരുമാനമുള്ളവർക്ക് പ്രത്യേക മുൻഗണന ലഭിക്കും. അപേക്ഷകരുടെ പ്രായം 15-നും 30-നും ഇടയിലായിരിക്കണം. SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും OBC വിഭാഗക്കാർക്ക് 3 വർഷവും ഭിന്നശേഷിക്കാർക്ക് 10 വർഷവും പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. മുൻ യോഗ്യതാ പരീക്ഷയിൽ ജനറൽ വിഭാഗക്കാർക്ക് കുറഞ്ഞത് 65% മാർക്കും SC/ST OBC വിഭാഗക്കാർക്കും പെൺകുട്ടികൾക്കും 55% മാർക്കും ഭിന്നശേഷിക്കാർക്ക് 50% മാർക്കും ഉണ്ടായിരിക്കണം. വിദ്യാർത്ഥികൾ ഫുൾ ടൈം റെഗുലർ കോഴ്സിൽ പഠിക്കുന്നവരായിരിക്കണം. കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. IOCL ജീവനക്കാരുടെ മക്കൾക്ക് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ അർഹതയില്ല. ഇനി ലഭിക്കുന്ന തുക നോക്കാം. 10+2 അതായത് +1 +2 വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1,000 രൂപ വീതം 2 വർഷത്തേക്ക്, ITI വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1,000 രൂപ വീതം 2 വർഷത്തേക്ക്, BTech വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 3,000 വീതം 4 വർഷത്തേക്ക്, MBBS വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 3,000 രൂപ വീതം 4 വർഷത്തേക്ക്, MBA വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 3,000 രൂപ വീതം 2 വർഷത്തേക്ക്. അതായത് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 36,000 വരെ സാമ്പത്തിക സഹായം ലഭിക്കാം. സംവരണത്തിന്റെ കാര്യത്തിലും പ്രത്യേക പരിഗണനയുണ്ട്. മൊത്തം സ്കോളർഷിപ്പുകളിൽ 50% SC/ST OBC വിഭാഗങ്ങൾക്കായി നീക്കിവച്ചിട്ടുണ്ട്. അതോടൊപ്പം ഓരോ വിഭാഗത്തിലും 25% പെൺകുട്ടികൾക്കും 10% ഭിന്നശേഷിക്കാർക്കും സംവരണം ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് വലിയൊരു അനുഗ്രഹമാണ്. സ്നേഹപൂർവം. സാമ്പത്തിക സഹായത്തോടൊപ്പം കരുതലിന്റെയും സംരക്ഷണത്തിന്റെയും ഒരു മനോഹരമായ ഉദാഹരണത്തിലേക്ക് കടക്കാം. കേരള സർക്കാർ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ അഥവാ KSSM വഴി നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതിയാണ് സ്നേഹപൂർവം. അനാഥരോ അർദ്ധ അനാഥരോ സാമൂഹിക സംരക്ഷണം ആവശ്യമായവരോ ആയ വിദ്യാർത്ഥികൾക്ക്
വിദ്യാഭ്യാസം തുടരാൻ സഹായിക്കുന്ന പദ്ധതിയാണ്.

0: കേരളത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ രണ്ടുപേരെയും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് അർഹതയുണ്ട്. നവജാത ശിശു മുതൽ ബിരുദ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾ വരെ പഠിക്കുന്ന കുട്ടികളെ പദ്ധതിയിൽ ഉൾക്കൊള്ളിക്കുന്നു. ബിപിഎൽ കുടുംബത്തിലെ കുട്ടികൾക്ക് സ്വാഭാവികമായി അർഹത ലഭിക്കും. എപിഎൽ കുടുംബങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ വാർഷിക വരുമാനം 20,000-ൽ താഴെയും നഗരപ്രദേശങ്ങളിൽ 22,375-ൽ താഴെയുമായിരിക്കണം. സർക്കാർ അല്ലെങ്കിൽ സർക്കാർ സഹായമുള്ള സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്നവരായിരിക്കണം. ഇനി സാമ്പത്തിക സഹായത്തിന്റെ തോത് നോക്കാം. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രതിമാസം 300 രൂപ, അതായത് പ്രതിവർഷം 3,600 രൂപ. 1 മുതൽ 5 വരെ ക്ലാസ്സിൽ പഠിക്കുന്നവർക്കും പ്രതിമാസം 300 രൂപ, പ്രതിവർഷം 3,600 രൂപ. 6 മുതൽ 10 വരെയുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രതിമാസം 500 രൂപ മുതൽ പ്രതിവർഷം 6,000 രൂപ. +1 +2 വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 750 രൂപ, പ്രതിവർഷം 9,000 രൂപ. ബിരുദ പ്രൊഫഷണൽ കോഴ്സ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1,000 രൂപ, പ്രതിവർഷം 12,000 രൂപ. ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷ വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപനത്തിന്റെ മേധാവി മുഖേനയാണ് ഓൺലൈനായി പ്രോസസ് ചെയ്ത് സമർപ്പിക്കേണ്ടത്. മാതാപിതാക്കളുടെ ഔദ്യോഗിക മരണ സർട്ടിഫിക്കറ്റ്, ബിപിഎൽ റേഷൻ കാർഡിന്റെ പകർപ്പ് അല്ലെങ്കിൽ എപിഎൽ വിഭാഗത്തിനുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, കുട്ടിയുടെയും നിലവിലെ നിയമപരമായ രക്ഷിതാവിന്റെയും പേരിലുള്ള ജോയിന്റ് ബാങ്ക് അക്കൌണ്ട് എന്നിവ പ്രധാന രേഖകളാണ്.
1: സ്കോളർഷിപ്പുകൾ അറിയാം, വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാം. വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളെ കുറിച്ചും മറ്റ് ധനസഹായ പദ്ധതികളെ കുറിച്ചും തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സുധിൻ ഗോവിന്ദ് വിശദമാക്കുന്നത് തുടർന്ന് കേൾക്കാം അടുത്ത വ്യാഴാഴ്ച റേഡിയോ ഗൈഡിൽ. തൊഴിൽ വാർത്തകൾ. രാജ്യത്തെ റീജിയണൽ റൂറൽ ബാങ്കുകളിലെ ഓഫീസർ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികകളിലേക്കുള്ള നിയമനത്തിനായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ നടത്തുന്ന 2026 പൊതുപരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. രാജ്യത്താകെ 28 ഗ്രാമീണ ബാങ്കുകളിലായി 13,706 ഒഴിവുണ്ട്. ഇതിൽ 435 ഒഴിവ് കേരള ഗ്രാമീണ ബാങ്കിലാണ്. ബിരുദധാരികൾക്കും സിഎ അല്ലെങ്കിൽ എംബിഎ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. പ്രിലിമിനറി പരീക്ഷയ്ക്ക് കേരളത്തിൽ ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ടാകും. മെയിൻ പരീക്ഷയ്ക്ക് എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം, തൃശൂർ എന്നിവിടങ്ങളിലായിരിക്കും പരീക്ഷാ കേന്ദ്രങ്ങൾ. എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 175 രൂപയും മറ്റുള്ളവർക്ക് 850 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ഒരാൾക്ക് 2 തസ്തികയിലേക്ക് വരെ അപേക്ഷിക്കാം. വിശദ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനത്തിനും അപേക്ഷിക്കുന്നതിനും www.ibps.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 21. മുംബൈ ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വിവിധ വിഭാഗങ്ങളിലായി മാനേജർ, ഓഫീസർ, സിവിൽ എഞ്ചിനീയർ, ലോ ഓഫീസർ, ചീഫ് മാനേജർ, സീനിയർ മാനേജർ, ഫയർ ഓഫീസർ, സെക്യൂരിറ്റി ഓഫീസർ തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 175 രൂപയും മറ്റുള്ളവർക്ക് 1,180 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും https://bankofindia.bank.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 25. കമ്പൈൻഡ് ജിയോ സയന്റിസ്റ്റ് പരീക്ഷയ്ക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, സെൻട്രൽ ഗ്രൌണ്ട് വാട്ടർ ബോർഡ് എന്നീ വകുപ്പുകൾക്ക് കീഴിൽ

ലൈൻ. ജിയോളജിസ്റ്റ്, കെമിസ്റ്റ്, അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ്, അസിസ്റ്റന്റ് ജിയോ ഫിസിസിസ്റ്റ്, അസിസ്റ്റന്റ് കെമിസ്റ്റ്, സയന്റിസ്റ്റ് ബി, അസിസ്റ്റന്റ് ഹൈഡ്രോ ജിയോളജിസ്റ്റ് തുടങ്ങിയ തസ്തികകളിലേക്കാണ് നിയമനം. 127 ഒഴിവുണ്ട്. ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ബിരുദാനന്തര ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യത. 2027 ജനുവരി 1 മുതൽ 32 വയസ്സുവരെയാണ് പ്രായപരിധി. SC ST വിഭാഗത്തിന് 5 വർഷത്തെയും OBC വിഭാഗത്തിന് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും വയസ്സിളവ് ലഭിക്കും. 200 രൂപയാണ് അപേക്ഷ ഫീസ്. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.upsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 22. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വിവിധ വിഭാഗങ്ങളിലായി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, സീനിയർ ടെക്നിക്കൽ ഓഫീസർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ, കൌൺസിലർ, സെക്യൂരിറ്റി ഓഫീസർ, ഹിന്ദി ട്രാൻസ്ലേറ്റർ, ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ട്, ജൂനിയർ ടെക്നീഷ്യൻ തുടങ്ങിയ അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.iitp.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 30. ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, പ്രൊഫസർ തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആകെ 28 ഒഴിവുണ്ട്. വനിതകൾക്ക് 500 രൂപയും മറ്റുള്ളവർക്ക് 1500 രൂപയുമാണ് അപേക്ഷ ഫീസ്. SC ST EWS വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിച്ച് ഹാർഡ് കോപ്പി തപാലിൽ അയക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.nitgova.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 30, ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 7. പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയിൽ വെൽത്ത് എക്സിക്യൂട്ടീവ്, ക്രെഡിറ്റ് അനലിസ്റ്റ് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 1100 ഒഴിവുണ്ട്. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. തെരഞ്ഞെടുക്കപ്പെടുന്നവരെ രാജ്യത്തെ വിവിധയിടങ്ങളിലുള്ള ബ്രാഞ്ച് അല്ലെങ്കിൽ ഓഫീസുകളിൽ നിയമിക്കും. തെരഞ്ഞെടുപ്പിനെ നടത്തുന്ന പരീക്ഷയ്ക്ക് കേരളത്തിൽ തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം, എറണാകുളം, കൊല്ലം, തൃശൂർ, ആലപ്പുഴ, കണ്ണൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രമുണ്ടാകും. വെൽത്ത് എക്സിക്യൂട്ടീവ് തസ്തികയ്ക്ക് 1000 ഒഴിവാണുള്ളത്. 48,480 മുതൽ 85,920 രൂപ വരെയാണ് ശമ്പള സ്കെയിം. 22 മുതൽ 32 വയസ്സുവരെയാണ് പ്രായപരിധി. ക്രെഡിറ്റ് അനലിസ്റ്റ് തസ്തികയ്ക്ക് 100 ഒഴിവാണുള്ളത്. 64,820 മുതൽ 93,960 രൂപ വരെയാണ് ശമ്പള സ്കെയിം. 21 മുതൽ 33 വയസ്സുവരെയാണ് പ്രായപരിധി. ഇരു തസ്തികയ്ക്കും ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാരിൽ ജനറൽ വിഭാഗത്തിന് 10 വർഷത്തെയും OBC വിഭാഗത്തിന് 13 വർഷത്തെയും SC ST വിഭാഗത്തിന് 15 വർഷത്തെയും വയസ്സളവ് ലഭിക്കും. കൂടാതെ വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃതമായ വയസ്സളവ് ഉണ്ടായിരിക്കും. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും 175 രൂപയും മറ്റുള്ളവർക്ക് 850 രൂപയുമാണ് അപേക്ഷ ഫീസ്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും https://bankofbaroda.bank.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 24.

വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാത്രി 7:35. ആശയം ആവിഷ്കാരം വിനോദ് ബാബു എച്ച്. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്.

ഇന്നെട്ട് 35-ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40-ന് സേവന വാർത്തകൾ, 9:15-ന് വിദ്യാഭ്യാസ രംഗം.

9:30 നാടകം ഏഴാമത്തെ ആത്മകഥ. പങ്കെടുക്കുന്നവർ സന്തോഷ് കീഴാറ്റൂർ, പി മൈത്രി, മാസ്റ്റർ ആദിതേജ് കുണ്ടംകുഴി, ബാലമുരളി ചിറക്കൽ, ഷെജിൽകുമാർ ചെക്കിക്കുളം, ധനരാജ് മാമ്പ. സാങ്കേതിക സഹായം പി വി രമേശൻ, ഷാജു പുന്നാരത്ത്. നിർവഹണ സഹായം കെ വി നിഷ, വിനീത സുമു. നാടകരചന കെ ടി ബാബുരാജ്. സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം. 10:30 ലളിത ഗാനങ്ങൾ, 11 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ഒരു ഗാനമാണ്, ചിത്രം പല്ലവി. ഗാനരചന ഭാരതുള്ളി രവീന്ദ്രൻ, സംഗീതം രാജൻ.

ചിത്രം കാമധേനു, പാടിയത് ജയചന്ദ്രൻ. യൂസഫലി കച്ചേരിയുടെ വരികൾക്ക് ശങ്കർ ഗണേഷിന്റെ സംഗീതം.

പാപ്പനും കോടി ലക്ഷ്മണന്റെ വരികൾക്ക് എം കെ അർജുനൻ ഈണം നൽകി. ജയചന്ദ്രൻ പാടിയൊരു ഗാനമാണിനി ചിത്രം പിക്ക് പോക്കറ്റ്.

ചിത്രം ആ നിമിഷം. ഗായകർ ജയചന്ദ്രൻ, മാധുരി, ഷക്കീല. ഗാനരചന യൂസുഫലി കച്ചേരി. സംഗീതം ജി ദേവരാജൻ.

ഡോക്ടർ ബാലകൃഷ്ണന്റെ വരികൾക്ക് ഏട്ടിയും മറിയണം നൽകി ജയചന്ദ്രൻ പാടിയൊരു ഗാനമാണിനി. ചിത്രം മധുരം തിരുമധുരം.

ഇനി എസ് ജാനകി പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം അമൃതവാഹിനി. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എ ടി ഉമ്മർ.

വയലാറിന്റെ വരികൾക്ക് MS ബാബുരാജൻ ഈണം നൽകി. പി. സുശീല പാടിയൊരു ഗാനമാണിനി ചിത്രം അനാർക്കലി.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള പ്രതിബദ്ധതയോടെയാണ് രാജ്യത്തെ ഓരോ പൌരനും പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ വളരുന്നതിനൊപ്പം ഇന്ത്യയോടുള്ള ആഗോള വിശ്വാസവും വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. സെമി കണ്ടക്ടർ വ്യവസായ മേഖലയിൽ ലോകം ഉറ്റുനോക്കുന്ന പ്രധാന കേന്ദ്രമായി ഇന്ത്യ മാറുന്നതായും ഇന്ത്യൻ നിർമ്മിത ചിപ്പുകൾ ഇപ്പോൾ ലോകമെമ്പാടും ലഭ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരിവിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ രണ്ടാംഘട്ടം ഈ മാസം 28 ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രണ്ടാംഘട്ടത്തിൽ പദ്ധതി ഗ്രാമങ്ങളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളുടെയും പങ്കാളിത്തത്തോടെ ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ജനകീയമാക്കി മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന 8 ഏകാധ്യാപക വിദ്യാലയങ്ങളെ LP സ്കൂളുകളായി ഉയർത്തി സർക്കാർ ഉത്തരവിറക്കി. വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. മേൽമുറി, അരിമംഗലം, കാളംതുരുത്തി, അരിമണൽ, തരികുളം, ആലൂർ, കുറത്തിക്കുടി, കാലാങ്കി ഏകാധ്യാപക വിദ്യാലയങ്ങളെയാണ് LP സ്കൂളുകളായി ഉയർത്തുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 2 മന്ത്രി എൻ ശംസുദ്ദീൻ നിർവഹിക്കും. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായത്തിനായി സംസ്ഥാന സർക്കാർ 10 കോടി രൂപ അനുവദിച്ചു. കോവിഡിനെ തുടർന്ന് പ്രധാന വരുമാനദായകർ മരിച്ച BPL കുടുംബങ്ങൾക്കാണ് ധനസഹായം. ഇത്തരം കുടുംബങ്ങൾക്ക് ബാങ്ക് അക്കൌണ്ട് വഴി പ്രതിമാസം 5000 രൂപ വീതം 3 വർഷത്തേക്ക് നൽകുന്നതാണ് പദ്ധതി. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷയ്ക്കും തൊഴിൽ സൌഹൃദ നയത്തിനും സർക്കാർ പ്രഥമ പരിഗണന നൽകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ഇതിനായി സമഗ്രമായ വനിതാ നയം രൂപീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. മാതൃത്വത്തിന് ശേഷം തൊഴിൽ രംഗത്തേക്ക് തിരിച്ചെത്താൻ ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾക്ക് ആവശ്യമായ പിന്തുണ നൽകും. ഡിജിറ്റൽ ഇടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും അധിക്ഷേപങ്ങളും തടയാൻ നിയമപരമായ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. JC ഡാനിയൽ ഫിലിം സിറ്റി ലോകോത്തര നിലവാരത്തിൽ പൂർത്തിയാക്കാൻ മന്ത്രി PC വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന റൌണ്ട് ടേബിൾ കോൺഫറൻസിൽ നിർദ്ദേശം. സിനിമയുടെ നിർമ്മാണം മുതൽ പ്രിവ്യൂ വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ഒരിടത്ത് പൂർത്തിയാക്കാവുന്ന സമഗ്ര ഫിലിം നിർമ്മാണ കേന്ദ്രമായാണ് ഫിലിം സിറ്റി രൂപകൽപ്പന ചെയ്യുക. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊച്ചിയിലെത്തും. ജന്മഭൂമിയുടെ ത്രിദിന ദേശീയ കോൺക്ലേവ് അദ്ദേഹം എളമക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ നാളെ

0: ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 76-ാം ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയ പ്രമുഖർ. അദ്ദേഹം കഴിഞ്ഞ 25 വർഷമായി നൽകിവരുന്ന അതുല്യമായ രാഷ്ട്രസേവനത്തെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിൽ പ്രത്യേക പൂജകൾ ഉൾപ്പെടെ വിപുലമായ പരിപാടികൾ ഇന്ന് നടന്നു. വയനാട്ടിലെ വീട്ടിൽ അനധികൃത അളവിൽ മദ്യം ശേഖരിച്ച കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിനെ റിമാൻഡ് ചെയ്ത് സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. ആൺകുട്ടികൾക്കും ലിംഗനിർണയം നടത്താത്ത കുട്ടികൾക്കും അവരുടെ ഇഷ്ടപ്രകാരം തലമുടി വളർത്തുന്നതിന് സ്വാതന്ത്ര്യമുണ്ടെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ഇതിന് പേരിൽ സ്കൂൾ അധികൃതർ കുട്ടികളെ മാനസികമായി ബുദ്ധിമുട്ടിക്കാനോ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കാനോ പാടില്ലെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. ലബോറട്ടറി പ്രവർത്തനങ്ങൾ, കായിക മത്സരങ്ങൾ, പ്രാക്ടിക്കൽ ക്ലാസുകൾ എന്നിവയിൽ പങ്കെടുക്കുമ്പോൾ സുരക്ഷ മുൻനിർത്തി നിർബന്ധമായും മുടി ഒതുക്കി വയ്ക്കേണ്ടതാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇന്ത്യൻ നാവികസേനയ്ക്കായി നിർമ്മിക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ മിസൈൽ വെസലിന്റെ സ്റ്റീൽ കട്ടിംഗ് ചടങ്ങ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നടന്നു. ആദ്യ സ്റ്റീൽ പ്ലേറ്റിന്റെ കട്ടിംഗ് റിയർ അഡ്മിറൽ കപിൽ മേത്ത നിർവഹിച്ചു. നാവികസേനയ്ക്കായി 6 നെക്സ്റ്റ് ജനറേഷൻ മിസൈൽ വെസലുകൾ നിർമ്മിച്ചു നൽകുന്നതിനുള്ള കരാറിൽ 2023 മാർച്ചിലാണ് കൊച്ചി ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഒപ്പുവച്ചത്. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് സ്വാഭാവിക മരണം സംഭവിച്ചാലും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. മത്സ്യമേഖലയിലെ ബോട്ടുടമകളുടെ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി പുതിയ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചത്. പുതിയ പദ്ധതി നിലവിൽ വരുന്നതോടെ മുഴുവൻ അംഗീകൃത മത്സ്യത്തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാകും. സംസ്ഥാനത്തിനും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. കേരള കേന്ദ്ര സർവകലാശാലയിൽ ഡോക്ടർ അംബേദ്കർ സെന്റർ ഓഫ് എക്സലൻസ് സ്റ്റൈപ്പൻഡോടുകൂടി SC OBC വിഭാഗക്കാർക്ക് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം നൽകുന്നു. 50% മാർക്കോടെയുള്ള ബിരുദമോ തത്തുല്യ യോഗ്യതയോ ഉള്ളവർക്ക് ഈ മാസം 25 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കണ്ണൂർ സർവകലാശാല ധർമ്മശാല ക്യാമ്പസിലെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ മലയാളം, കൊമേഴ്സ്, നാച്ചുറൽ സയൻസ് വിഷയങ്ങളിലെ നിലവിലുള്ള താൽക്കാലിക അധ്യാപക ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് ലെക്ചററെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച 24 രാവിലെ 10:30 നടക്കും. കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ 25-26 തീയതികളിൽ രാവിലെ 10:15 മുതൽ വൈകുന്നേരം 5 മണി വരെ വ്യാവസായികാടിസ്ഥാനത്തിലുള്ള പശുവളർത്തൽ വിഷയത്തിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 24 വൈകുന്നേരം 4 മണിക്ക് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ 0479726-3473. സീഡിറ്റിന്റെ കണ്ണൂർ താഴെ ചൊവ്വ കമ്പ്യൂട്ടർ പഠന കേന്ദ്രത്തിൽ DCA ഡാറ്റ എൻട്രി കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 99-47-76-32-22. പാണ്ഡി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ സോഷ്യൽ സയൻസ് അധ്യാപക നിയമനത്തിലുള്ള കൂടിക്കാഴ്ച 19 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 94-47-42-89-70. കാസർഗോഡ് ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിൽ വിവിധ സ്ഥാപനങ്ങളിൽ അറ്റൻഡർ, നഴ്സിംഗ് അസിസ്റ്റന്റ്, ഡിസ്പെൻസർ തസ്തികകളിലെ ഒഴിവുകളിലേക്ക് ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 10 മണിക്ക് കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ നടക്കും. പ്രായപരിധി 18-55 വയസ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് 94-47-78-35-60 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്.

കാർഡുക്ക ഗ്രാമപഞ്ചായത്തിന് കീഴിൽ മുള്ളേരിയ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് സർജൻ, സ്റ്റാഫ് നഴ്സ് ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനത്തിലുള്ള കൂടിക്കാഴ്ച 24 രാവിലെ 11 മണിക്ക് FHC നടക്കും. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0994260049. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന സ്കീമിൽ സ്കിൽ ഹബ് പദ്ധതിയുടെ ഭാഗമായി പാലയാട് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് കോഴ്സിലേക്കുള്ള സൌജന്യ തൊഴിൽ പരിശീലനം നൽകുന്നു. യോഗ്യത പ്ലസ് ടു. കൂടുതൽ വിവരങ്ങൾക്ക് 94 95 99 97 12 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് നൽകി വരുന്ന മികച്ച ക്ഷീരകർഷകനുള്ള ജില്ലാതല ബ്ലോക്ക് തല ക്ഷീരകർഷക ക്ഷേമനിധി അവാർഡിനുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ക്ഷീരകർഷക ക്ഷേമനിധി അംഗമായിരിക്കണം. സ്വന്തമായി കറവമാടുകളെ വളർത്തി ജില്ലയിലെ ക്ഷീരസംഘത്തിൽ 2025-26 സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ പാൽ അളന്ന ക്ഷീരകർഷകനായിരിക്കണം. 50 സെന്റിൽ കുറയാതെ തീറ്റ പുൽകൃഷി ഉണ്ടായിരിക്കണം. അപേക്ഷ ബ്ലോക്ക് തല ക്ഷീരവികസന ഓഫീസിൽ 24 ലഭിക്കണം. ഫോൺ നമ്പർ 0494-2553-90. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാര സന്ധ്യ. തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലേക്ക്.

0: ആകാശവാണി. വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് മനുഷ്യ ശരീരം അത്ഭുതങ്ങളുടെ കൂടാരം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക കലാ ജോൺ.
2: മനുഷ്യൻ സ്വന്തം ബുദ്ധി കൊണ്ട് നിർമ്മിത ബുദ്ധിയും റോക്കറ്റുകളും സൂപ്പർ കമ്പ്യൂട്ടറുകളും നിർമ്മിച്ച് അഭിമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്കെല്ലാം കാരണമായ മനുഷ്യൻ ചുമന്നു നടക്കുന്ന സ്വന്തം ശരീരത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിയിലെ ഏറ്റവും അത്ഭുതകരമായ യന്ത്രമേതാണെന്ന് ചോദിച്ചാൽ ആധുനിക ശാസ്ത്രം വിരൽ ചൂണ്ടുന്നത് മനുഷ്യ ശരീരത്തിലേക്കാണ്. കോടാനുകോടി കോശങ്ങളും സങ്കീർണമായ ആന്തരിക വ്യവസ്ഥകളും ചേർന്ന് ഒരു മൈക്രോസെക്കൻഡ് പോലും തെറ്റാതെ ഒത്തു പ്രവർത്തിക്കുന്ന ഒരു മഹാവിസ്മയമാണ് മനുഷ്യ ശരീരം. മനുഷ്യ ശരീരം അത്ഭുതങ്ങളുടെ ഒരു കൂടാരമാണ്. പ്രകൃതിയുടെ ഏറ്റവും സങ്കീർണവും മനോഹരവും മാസ്റ്റർ പീസുമായ മനുഷ്യ ശരീരത്തിന്റെ അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. മനുഷ്യ ശരീരം കോശങ്ങളുടെ ജൈവ നഗരമാണ്. ഒരു മുതിർന്ന മനുഷ്യ ശരീരത്തിൽ ഏകദേശം 37.2 ട്രില്യൺ അഥവാ 37 ലക്ഷം കോടി കോശങ്ങളുണ്ട്. ഇവ ഓരോന്നും നഗരത്തിലെ ഫാക്ടറികളെ പോലെ പരസ്പരം ആശയവിനിമയം നടത്തി ഉപാപചയ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് അവിശ്രമം പണിയെടുക്കുന്ന സ്വതന്ത്ര ജൈവ ഘടകങ്ങളാണ്. ഓരോ കോശത്തിനകത്തുമുള്ള മൈറ്റോകോൺഡ്രിയകൾ സെല്ലുലാർ ഊർജ കറൻസിയായ ATP ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു സെക്കൻഡിൽ നമ്മുടെ ശരീരം 20 മുതൽ 30 ലക്ഷം വരെ ചുവന്ന രക്താണുക്കളെ പുതുതായി നിർമ്മിക്കുന്നുണ്ട്. ഓരോ മിനിറ്റിലും കോടിക്കണക്കിന് കോശങ്ങൾ സ്വയം നവീകരിക്കപ്പെടുന്നുണ്ട് എന്നത് ഒരു വിസ്മയകരമായ അറിവല്ലേ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വിസ്മയകരമായ അവയവം തലച്ചോറാണ്. 86 ബില്യൺ അഥവാ 8,600 കോടി ന്യൂറോണുകളും അവ തമ്മിലുള്ള 1 ട്രില്യൺ കണക്കിന് സിനാപ്റ്റിക് കണക്ഷനുകളും ചേരുമ്പോൾ മനുഷ്യ

മസ്തിഷ്കം ലോകത്തിലെ ഏറ്റവും ശക്തമായ ക്വാണ്ടം കമ്പ്യൂട്ടറുകളെ പോലും വെല്ലുന്ന സംവിധാനമായി മാറുന്നു. തലച്ചോറിന്റെ നിർമ്മാണ ഘടകമായ ന്യൂറോണിന്റെ ഭാഗമായ ആക്സോണിന് ചുറ്റുമുള്ള കൊഴുപ്പുകൊണ്ടുള്ള ആവരണമായ മൈലിൻ ഷീത്ത് നാഡീ സന്ദേശങ്ങളുടെ വേഗത 100 മടങ്ങിലധികം വർദ്ധിപ്പിക്കുന്നു. ഇത് ഏതൊരു സൂപ്പർ ഫാസ്റ്റ് ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്കും പോലെ സെക്കൻഡിൽ 100 മീറ്ററിലധികം വേഗതയിൽ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ സൂപ്പർ കമ്പ്യൂട്ടറായ ഏകദേശം 1.4 കിലോഗ്രാം മാത്രം ഭാരമുള്ള മനുഷ്യ മസ്തിഷ്കം സെക്കൻഡിൽ ഏകദേശം 400 കിലോമീറ്റർ വേഗതയിലാണ് നാഡീവ്യവസ്ഥയിലൂടെ വിവരങ്ങൾ തലച്ചോറിലെത്തിക്കുന്നത്. പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴും പുതിയ അനുഭവങ്ങളിലൂടെ കടന്നുപോകുമ്പോഴും പുതിയ നാഡീബന്ധങ്ങൾ സൃഷ്ടിക്കാനും സ്വയം പുനഃക്രമീകരണം നടത്താനും തലച്ചോറിന് കഴിയും. തലച്ചോറിന്റെ ഈ കഴിവിനെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നാണ് ശാസ്ത്രം വിളിക്കുക. ഡിജിറ്റൽ അളവുകോലിൽ കണക്കാക്കിയാൽ ഏകദേശം 2.5 പെറ്റാബൈറ്റ് അഥവാ 25 ലക്ഷം ജിഗാബൈറ്റ് ഡേറ്റ സൂക്ഷിക്കാനുള്ള ശേഷി തലച്ചോറിനുണ്ട്. ശരീരത്തിലെ ആകെ ഭാരത്തിന്റെ 2% മാത്രമുള്ള തലച്ചോറാണ് ശരീരത്തിലെ ആകെ ഊർജത്തിന്റെയും ഓക്സിജന്റെയും 20% ഉപയോഗിക്കുന്നത് എന്നത് അത്ഭുതകരമായ ഒരു വസ്തുതയാണ്. നാം ജനിക്കുന്നതിന് മുൻപ് ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തുടിക്കുന്ന ഹൃദയം മരണം വരെ 1 നിമിഷം പോലും അവധിയെടുക്കാതെ പ്രവർത്തിക്കുന്ന ജൈവ പമ്പാണ്. പ്രതിദിനം 100,000-ൽ അധികം തവണ സ്പന്ദിച്ച് ഏകദേശം 7,500 ലിറ്റർ രക്തം ഹൃദയം പമ്പു ചെയ്യുന്നു. ശരീരത്തിലെ 20,000,000,000 കോശങ്ങളിലേക്ക് ജീവവായുവും പോഷകങ്ങളും എത്തിക്കുന്ന പൈപ്പ് ലൈൻ ശൃംഖലയാണ് രക്തചംക്രമണ വ്യവസ്ഥ അഥവാ സർക്കുലേറ്ററി സിസ്റ്റം. ഒരു മുതിർന്ന മനുഷ്യന്റെ ശരീരത്തിലെ മുഴുവൻ രക്തക്കുഴലുകളും നീളത്തിൽ വച്ചാൽ ഏകദേശം 100,000 കിലോമീറ്റർ വരും. അതായത് ഭൂമിയെ 2.5 തവണ വലം വയ്ക്കാനുള്ള നീളം. നമ്മുടെ ശരീരം ഒരു മനുഷ്യൻ മാത്രമല്ല, അതൊരു വലിയ ആവാസ വ്യവസ്ഥയാണ്. മനുഷ്യ ശരീരത്തിൽ സ്വന്തം കോശങ്ങളെക്കാൾ കൂടുതൽ ബാക്ടീരിയകളും സൂക്ഷ്മാണുക്കളുമുണ്ട്. പ്രത്യേകിച്ചും ദഹന വ്യവസ്ഥയിലെ ഗട്ട് മൈക്രോബയോം. ഇത് ദഹനത്തെ മാത്രമല്ല നമ്മുടെ മാനസികാവസ്ഥയെയും പ്രതിരോധശേഷിയെയും വരെ സ്വാധീനിക്കുന്നു. ഇത് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നും അറിയപ്പെടുന്നു. ബാഹ്യ വൈറസുകൾക്കും ബാക്ടീരിയകൾക്കും എതിരെ പോരാടാൻ ടി കോശങ്ങളും ബി കോശങ്ങളും ആന്റിബോഡികളും ചേർന്ന ഇമ്മ്യൂൺ സിസ്റ്റം ഒരു ആധുനിക സൈന്യത്തെ പോലെ 24 മണിക്കൂറും കാവൽ നിൽക്കുന്നു. ജീവന്റെ മഹാഗ്രന്ഥശാലയാണ് DNA. ഇതാണ് ജീവന്റെ പ്രോഗ്രാമിംഗ് കോഡ്. ശരീരത്തിലെ ഓരോ കോശത്തിലും ഒളിഞ്ഞിരിക്കുന്ന ജനിതക രേഖയായ DNA വിവരങ്ങളുടെ അത്ഭുത കലവറയാണ്. ചിമ്പാൻസികളുമായി 98.8% ജനിതക സാമ്യം ഉണ്ടെങ്കിലും കേവലം 0.1% DNA വ്യത്യാസമാണ് ഭൂമിയിലെ 800 കോടി മനുഷ്യരെയും പരസ്പരം വ്യത്യസ്തരാക്കുന്നത്. വെറും 4 അടിസ്ഥാന നൈട്രജൻ ബേസ് തന്മാത്രകളായ അഡനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നിവ കൊണ്ടാണ് പ്രകൃതി ഓരോ മനുഷ്യന്റെയും സവിശേഷമായ സ്വഭാവങ്ങളും രൂപവും കോഡ് ചെയ്ത് വച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലെയും DNA ഇഴകൾ നിവർത്തി വരിവരിയായി വച്ചാൽ സൂര്യനിലേക്കും തിരിച്ചുമുള്ള ദൂരത്തിന്റെ 2x നീളമുണ്ടാകും എന്നത് അത്ഭുതകരമാണ്. ഏകദേശം 1 കോടിയിലധികം വ്യത്യസ്ത വർണ്ണഭേദങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്ന ഹൈ റെസല്യൂഷൻ ക്യാമറയാണ് നമ്മുടെ കണ്ണുകൾ. ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക ഗ്രന്ഥിയായ കരൾ 500-ൽ അധികം സുപ്രധാന രാസപ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടത്തുന്ന ഒരു കെമിക്കൽ ഫാക്ടറിയാണ്. ഇതിന് സ്വയം പുനരുജ്ജീവന ശേഷിയുമുണ്ട്. മനുഷ്യ ശരീരത്തിലെ ശ്വാസകോശത്തിലെ വായുവറകൾ പരത്തിയിട്ടാൽ ഒരു ടെന്നീസ് കോർട്ടിന്റെ അത്രയും വിസ്തീർണം വരും. ശരീരത്തിലെ ഓക്സിജൻ എക്സ്ചേഞ്ച് ഹബ്ബായ ശ്വസന വ്യവസ്ഥ പ്രതിദിനം 20

0: ായിരം തവണ ശ്വാസോച്ഛ്വാസം നടത്തിയാണ് ശരീരത്തിന്റെ ഊർജ അടിത്തറ നിലനിർത്തുന്നത്. 206 അസ്ഥികൾ ചേർന്നതാണ് മുതിർന്ന മനുഷ്യന്റെ അസ്ഥികൂടം. സ്റ്റീലിനേക്കാൾ കരുത്തുള്ളതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള അസ്ഥിയായ തുടയെല്ല്. ഇതിന് അതേ ഭാരത്തിലുള്ള കോൺക്രീറ്റിനേക്കാളും സ്റ്റീലിനേക്കാളും മർദ്ദം താങ്ങാൻ ശേഷിയുണ്ട്. സ്റ്റീൽ ബ്ലേഡ് പോലും അലിയിക്കാൻ ശേഷിയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് മനുഷ്യ ശരീരത്തിലെ ആമാശയത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. നാം കഴിക്കുന്ന ഭക്ഷണത്തെ ശരീരത്തിന് ഉപയോഗപ്രദമായ തന്മാത്രകളാക്കി മാറ്റുന്ന 9 മീറ്റർ നീളമുള്ള ദഹന വ്യവസ്ഥ ഒരു ബയോകെമിക്കൽ ലാബായി പ്രവർത്തിക്കുന്നു. ഓരോ മിനിറ്റിലും 30,000 മുതൽ 40,000 വരെ മൃതചർമ്മകോശങ്ങൾ ത്വക്കിൽ നിന്നും കൊഴിഞ്ഞുപോകുന്നു. ഓരോ മാസവും നമുക്ക് പുതിയൊരു തൊലിപ്പുറം ലഭിക്കുന്നു എന്നത് എത്ര അത്ഭുതകരമായ വസ്തുതയാണ്. ശരീര താപനില ക്രമീകരിക്കുന്ന എയർ കണ്ടീഷണറായും വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റായും നമ്മുടെ ത്വക്ക് പ്രവർത്തിക്കുന്നു. 600-ലധികം പേശികൾ ഒത്തു പ്രവർത്തിച്ച് സംസാരിക്കാനും നടക്കാനും കണ്ണുചിമ്മാനും മാത്രമല്ല, ഹൃദയമിടിപ്പ് ക്രമീകരിക്കാനും ശ്വാസോച്ഛ്വാസം ചെയ്യാനും ദഹനവും വിസർജനവും ക്രമീകരിക്കാനും പേശികളുടെ സങ്കോച വികാസങ്ങൾ മനുഷ്യ ശരീരത്തെ സഹായിക്കുന്നു. ശരീരത്തിലെ വിഷാംശങ്ങളുടെയും അനാവശ്യ ഘടകങ്ങളെയും പുറന്തള്ളുന്ന ശുദ്ധീകരണശാലയായ സൂക്ഷ്മ ഫിൽട്രേഷൻ യൂണിറ്റാണ് വിസർജന വ്യവസ്ഥ. ഓരോ വൃക്കയിലുമുള്ള 10 ലക്ഷത്തോളം നെഫ്രോണുകൾ ചേർന്ന് ഒരു ദിവസം ഏകദേശം 180 ലിറ്റർ രക്തം അരിച്ച് ശുദ്ധീകരിച്ച് ജലലവണ സന്തുലിതാവസ്ഥ കൃത്യമായി നിലനിർത്തുന്നു. വളർച്ച, ഉറക്കം, വിശപ്പ്, ദാഹം, വികാരം, ഉപാപചയം എന്നിവയെല്ലാം രക്തത്തിലൂടെ ഒഴുകുന്ന രാസസന്ദേശവാഹകരായ ഹോർമോണുകൾ നിയന്ത്രിക്കുന്നു. രക്തത്തിലേക്ക് ഓക്സിജൻ പകരുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന ശ്വസന പ്രക്രിയ കേവലം 1 മില്ലി സെക്കൻഡിൽ താഴെ സമയത്തിനുള്ളിലാണ് നടക്കുന്നത്. നാം ശ്വാസമെടുക്കുമ്പോഴും ചിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ചിന്തിക്കുമ്പോഴും ഉള്ളിൽ നടക്കുന്ന കോടിക്കണക്കിന് രാസപ്രവർത്തനങ്ങളുടെ ഏകോപനങ്ങളുടെ ആകെ തുകയാണ് ജീവൻ. ബാഹ്യ സാങ്കേതിക വിദ്യകളിൽ വിസ്മയം കൊള്ളുന്ന മനുഷ്യൻ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യം, അവൻ ചുമന്നു നടക്കുന്ന ഈ ജൈവ ശരീരം തന്നെയാണ് പ്രകൃതിയുടെ ഏറ്റവും വലിയ മാസ്റ്റർ പീസ് എന്നതാണ്. സാങ്കേതിക വിദ്യകൾ എത്ര പുരോഗമിച്ചാലും മനുഷ്യ ശരീരത്തോളം പൂർണതയുള്ള, സ്വയം സുഖപ്പെടുത്താൻ ശേഷിയുള്ള, ചിന്തിക്കാൻ കഴിവുള്ള മറ്റൊരു വിസ്മയം ഈ പ്രപഞ്ചത്തിൽ വേറെയില്ല. അതുകൊണ്ട് തന്നെ പ്രകൃതി നമുക്ക് തന്ന ഏറ്റവും വലിയ വരദാനമായ ഈ ശരീരത്തെ ആരോഗ്യത്തോടെയും കരുതലോടും കൂടി സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.
1: മനുഷ്യ ശരീരം അത്ഭുതങ്ങളുടെ കൂടാരം. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക കലാ ജോൺ.
2: സപ്തസഹോദരിമാർ.
1: ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ
2: ആസാം, ഹിമാലയൻ താഴ്വരയുടെ കിഴക്ക് ഭാഗത്തായാണ് ആസാമിന്റെ സ്ഥാനം. ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി ആസാം രാജ്യാന്തര അതിർത്തി പങ്കിടുന്നു. ബ്രഹ്മപുത്ര നദി ഈ സംസ്ഥാനത്തുകൂടി ഒഴുകുന്നു. തീവ്രവാദ ഭീഷണി കൂടുതലായുള്ള പ്രദേശമായ നോർത്ത് കച്ചാർ ഹിൽസ് ജില്ലയിലൂടെയാണ് ഭാരതത്തിലെ ഏക ബുള്ളറ്റ് പ്രൂഫ് തീവണ്ടി ഗതാഗതമുള്ളത്. സംസ്ഥാനത്തെ പ്രധാന പട്ടണം ഗുവാഹത്തിയാണ്. ഇതിഹാസ രചനാ കാലഘട്ടത്തിൽ പ്രാഗ് ജ്യോതിഷ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം പിന്നീട് കാമരൂപ എന്ന പേരിൽ അറിയപ്പെട്ടു. AD 743 കാമരൂപ രാജ്യത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി ഹുയാൻസാങ് 11-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ചരിത്രകാരനായ അൽബറൂണി എന്നിവരുടെ രചനകളിൽ ഈ നാടിനെക്കുറിച്ച് പരാമർശമുണ്ട്.

1228 AD ഈ പ്രദേശത്തേക്കുള്ള അഹോം രാജവംശജരുടെ കുടിയേറ്റമാണ് അസമിന്റെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ല്. കിഴക്കൻ കുന്നുകളിൽ നിന്ന് വന്ന ഇവർ 6 നൂറ്റാണ്ടോളം ഇവിടം ഭരിച്ചു. ഈ പ്രദേശം കീഴടക്കിയ ബർമ്മക്കാരിൽ നിന്ന് 1826 ബ്രിട്ടീഷുകാർ യാന്തോബോ സന്ധിയിലൂടെ ഭരണം ഏറ്റെടുത്തു. 1963 നാഗാലാൻഡും മേഘാലയ, മിസോറാം എന്നിവ അസമിൽ നിന്ന് വേർപെടുത്തി രൂപീകരിച്ച സംസ്ഥാനങ്ങളാണ്. വിഭിന്ന സംസ്കാരങ്ങളും സമൃദ്ധമായ വനങ്ങളും കൊണ്ട് സമ്പന്നമായ ആസാം എല്ലാ അർത്ഥത്തിലും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന സംസ്ഥാനമാണ്. ആസാമിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് കാസിരംഗ വന്യജീവി സങ്കേതമാണ്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതാണ്. ഗോൾഡൻ ലെങ്കൂർ കുരങ്ങുകൾ, ബംഗാൾ ഫ്ലോറിക്കൻ പക്ഷികൾ, പിക്മി ഹോഗ് എന്ന പന്നിവർഗം, വെളുത്ത തലയും ചിറകുകളോടും കൂടിയ വൈറ്റ് വിംഗ്ഡ് വുഡ് ഡക്ക് എന്നിങ്ങനെ നിരവധി ജീവികളെ ഇവിടെ കാണാം. വ്യത്യസ്ത രൂപവും പ്രകൃതവുമുള്ള നിരവധി പക്ഷികൾക്കും സുരക്ഷിതമായി ചേക്കാറാനുള്ള ചില്ലയാണ് ഈ സങ്കേതം. കാസിരംഗ വന്യജീവി സങ്കേതത്തിന് പുറമെ യുനെസ്കോയുടെ അംഗീകാരം നേടിയ മറ്റൊരു സംരക്ഷിത മേഖലയാണ് മാനസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സംരക്ഷണ മേഖലയായി അവലോകിക്കപ്പെട്ടത് മാനസ് നാഷണൽ പാർക്കാണ്. ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും നാടാണ് ആസാം.

ആകാശവാണി നാടകം ഏഴാമത്തെ ആത്മകഥ രചന കെ ടി ബാബുരാജ്. പങ്കെടുക്കുന്നവർ സന്തോഷ് കീഴാറ്റൂർ, പി മൈത്രി, ബാലമുരളി ചിറക്കൽ, ഷജിൽ കുമാർ ചെക്കിക്കുളം, ധനരാജ് മാമ്പ, മാസ്റ്റർ ആദിതേജ് കുണ്ടംകുഴി.

0: ഏഴാമത്തെ ആത്മകഥ.
1: അപ്പോ ഞാൻ പറഞ്ഞു വന്നത് കേട്ടെഴുത്തിനെ കുറിച്ചാണ്. നോക്കൂ, ഞാനൊരു കേട്ടെഴുത്തുകാരനാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ പറയുമ്പോൾ ഞാനത് സശ്രദ്ധം കേൾക്കും. എന്നിട്ട് എന്റെ ഭാഷയിൽ ഞാനത് ഇത്തിരി പൊട്ടിപ്പും തൊന്നലും ചേർത്ത് എഴുതും. കഥ പോലെ, കവിത പോലെ, നോവൽ പോലെ, ജീവിതം എഴുത്തും ഒരു സാഹിത്യ രൂപമാണ് ചങ്ങാതി. കേട്ടെഴുത്തിന്റെ ഒരു രഹസ്യം പറയാം. സത്യത്തിൽ ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ എഴുതി കൊടുക്കുന്ന ആത്മകഥയാണത്. നല്ല കാശ് കിട്ടുന്ന പണി. കാശ് മുടക്കി ഒരാൾക്ക് പ്രശസ്തനാവാനുള്ള വഴി എന്ന് വേണമെങ്കിലും പറയാം. അതായത് ഒരാൾക്ക് സ്വയം ചരിത്ര പുരുഷനും മഹാനുമൊക്കെ ആവാനുള്ള ഒരു എളുപ്പ പണിയാണെന്ന് കൂട്ടിക്കോ. പക്ഷേ കാശ്, കാശാണ് മുഖ്യം. പണമെറിഞ്ഞ് പണമെറിഞ്ഞ് പ്രശസ്തനാവുന്ന ഒരു കളി. ഒരാളുടെ ജീവിതം കേട്ടെഴുതാൻ പുറപ്പെടുമ്പോൾ കേൾക്കുന്നതിനും എഴുതുന്നതിന് മുമ്പേ തലങ്ങും വിലങ്ങും കോണോട് കോണും നമ്മൾ അയാളെ വായിച്ചിരിക്കണം. കിണർ കുഴിക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ വട്ടത്തിൽ വട്ടത്തിൽ, ആഴത്തിൽ ആഴത്തിൽ അയാളിലേക്ക് നീങ്ങിറങ്ങണം. ഒരാളുടെ ഉള്ളിൽ നിന്ന് നാം തോണ്ടിയെടുത്ത് പുറത്തേക്കിടുന്ന പാറയും മണ്ണും ചെളിയും മാത്രമായിരിക്കില്ല അയാൾ. ഒളിച്ചിരിക്കുന്ന ഗന്ധകവും വിഷവായുവും ഉണ്ടാകും. എല്ലാറ്റിനും

0: തെളിനീരിനായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്.
1: അയ്യാ, നിങ്ങൾ ആരോട് പേശരുത്. ചായ തണുത്തുപോയാച്ചി.
0: ഞാൻ സംസാരിക്കുന്നത്

0: காண்பதில்லை சார்.
1: என்ன பார்த்துட்டு காரியம் இல்ல, நீ சின்ன பையன். ஆ, சாயாவோட வச்சு போ போ போ.
0: என்ன பற்றி ஒரு கதை எழுதாம என்று சொல்லிட்டு சார் இதுவரை எழுதியில்ல. எனக்கு ஒருபாடு கதைகள் இருக்கு சார், தெரியுமா? என்னோட அப்பா அம்மா அவரும் ஒருபாடு கதைகள் உள்ளவர் சார்.
1: ஓஹோ,
0: எந்த ஊரு கதைகளோட பேரு மூறு சார். எந்த கதை கேட்டு எழுது சார், பிளீஸ் சார்.
1: நினைக்கு காசு தரா பட்டோட பட்டோ, காசு கிட்டியாலே ഞാൻ എഴുതി കൊടുക്കും. അത് ദൈവം തമ്പുരാനായാലും പിന്നെ ഉച്ചക്ക് ശാപ്പാടിന് വെണ്ടക്ക കൊണ്ടാട്ടം ഉണ്ടാക്കണം, ഉപ്പിലിട്ട മാങ്ങ കാണും. അതുകൊണ്ട് നല്ല മാങ്ങാ പച്ചടി മീന് വലതും കിട്ടിയോടാ.
0: മീന് പോയി പിടിക്കണം സാർ.
1: ആരി ഞാനോ?
0: ആമാ സാർ.
1: നില്ല, ഞാൻ കണ്ടില്ലേ ജാക്കറ്റ് ഒരു നെകടിപ്പ്. തല ചായ്ക്കാൻ ഒരിടം ചോദിച്ചു വന്നപ്പോ കൊടുത്തതാണ്. ഇച്ചിരി സ്വാതന്ത്ര്യം അധികം കൊടുത്തു. പിന്നെ അവനായിട്ട് ഇത്തിരി ചായ ഇടുകയോ കഞ്ഞി വെക്കുകയോ ചമ്മന്തി അരക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടൊന്നല്ല കേട്ടോ, വെറുതെ ഇരുന്ന പിത്തം പിടിക്കുന്നു. ഓൻ തന്നെ പറഞ്ഞിട്ട് എനിക്ക് തിന്നില്ലേലും കുടിച്ചില്ലേലും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആരോടെങ്കിലും മിണ്ടിയും പറഞ്ഞു കൊണ്ടിരിക്കണം. അതുകൊണ്ടാ എന്നാ ഒരു പെണ്ണ് കെട്ടിക്കൂടെ എന്ന് ചോദിക്കൂ. പെണ്ണ് കെട്ടിയാ പിന്നെ അവള് മാത്രല്ലേ സംസാരിക്കൂ.
0: ഇങ്ങനെ തനിച്ചു പേശിക്കൊണ്ടിരുന്നാൽ പൈറ്റക്കാരന് നിജമാ സൊല്ലുമേ.
1: ഓ, ഞാനത് സഹിച്ചു.
0: ഇത് യാർക്കാകേ ഇന്ത മാളികെ വസന്ത മാളികെ യാർക്കാകേ.
1: ഒരു മലയാളം പാട്ട് പാടേ പ്ലീസ്.
0: നയ്യാ പൈസയുള്ള കയ്യിലൊരു നയ്യാ പൈസയുള്ള നഞ്ചു വാങ്ങി തിന്നാ പോലും നയ്യാ പൈസയുള്ള.
1: അപ്പോ പറഞ്ഞു തുടങ്ങിയത്, ഞാനൊരു കേട്ടെഴുത്തുകാരനായതിനു ശേഷം എന്റെ ഏഴാമത്തെ അസൈൻമെന്റ് ആണിത്. കഴിഞ്ഞ ആറ് ആത്മകഥകളും കുറച്ചൊന്നുമല്ല എന്നെ സമ്പന്നനാക്കിയത്. രണ്ടെണ്ണത്തിന് ഏറ്റവും നല്ല ആത്മകഥയ്ക്കുള്ള അക്കാദമി അവാർഡ് പോലും ലഭിച്ചു. പിന്നെ ആ വിദേശ വ്യവസായയുടെ ജീവചരിത്രത്തിന് ഇന്ത്യൻ തുക 25 ലക്ഷം വരുന്ന അവാർഡാണ് കിട്ടിയത്. അതിപ്പോ ആരോ തിരക്കിട്ട സിനിമയോ ടെലിഫിലിമോ എന്തോ ആക്കാൻ പോവാണത്രേ. പണം മുടക്കുന്നതും അദ്ദേഹമാണെന്നൊരു കേൾവിയുണ്ട്. ഓ, അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. എഴുതിക്കഴിഞ്ഞ് പ്രൂഫ് തിരുത്തി വായിച്ച് കേൾപ്പിച്ച് ഒരു സോഫ്റ്റ് കോപ്പി ഏൽപ്പിക്കുന്നത് വരെയുള്ളൂ നമ്മുടെ ജോലി. പോകാൻ നേരം എഗ്രിമെന്റ് പ്രകാരമുള്ള ബാക്കി തുകയും വാങ്ങി കൈ കൊടുത്തു പിരിയാം. പക്ഷേ എന്താന്നൊരു പക്ഷേ എന്നല്ലേ, കഷ്ടപ്പെട്ട് വേറൊരാൾക്ക് വേണ്ടി നമ്മൾ എഴുതി കൊടുത്തൊരു കൃതിക്ക് പുരസ്കാരങ്ങളും വലിയ വലിയ അംഗീകാരങ്ങളും ഒക്കെ കിട്ടുമ്പോൾ എന്തോ ഉള്ളിലൊരു വല്ലായ്മ. നമ്മുടെ കുഞ്ഞിനെ മറ്റാർക്കോ പോറ്റാൻ കൊടുക്കുന്നത് പോലെ. പാടില്ലാത്തതാണ്, എന്നാലും വാടകയ്ക്ക് ഒരു ഗർഭപാത്രം വാങ്ങുന്നത് പോലെ ഒരു എഴുത്തുകാരന്റെ സർഗാത്മകതയെ വാടകയ്ക്കെടുക്കുക. എന്താല്ലേ, പിന്നെ ഞാൻ ആ വിദേശ വ്യവസായിക്ക് വേണ്ടി എഴുതി കൊടുത്ത ആത്മകഥയുണ്ടല്ലോ, അതിന് വലിയ അവാർഡൊക്കെ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അതിന്റെ പേരിൽ നഗരത്തിലെ സ്റ്റാർ ഹോട്ടലിൽ വലിയൊരു പാർട്ടി നടന്നിരുന്നു, എന്നെയും ക്ഷണിച്ചിരുന്നു.
2: എക്സ്ക്യൂസ് മീ
3: സർ,
2: വൺസ് മോർ റിപ്പീറ്റ്
3: സർ.
2: ഹലോ, ഞാൻ തന്നെ ബോസ്, ആനന്ദ ബോസ്, എ ഗ്രേറ്റ് ഇന്ത്യൻ റൈറ്റർ.
3: ഇപ്പൊ തന്നെ ഫിറ്റ് ആണല്ലോ സർ.
2: നോക്കൂ മിസ്റ്റർ, ഒരു കുടീരയും ഒരു എഴുത്തുകാരനെയും നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. ഞാനാണ്. അത് പോട്ടെ. ഈ രാമകൃഷ്ണ സർ എന്റെ ഫ്രണ്ട്, അത് ഫ്രണ്ട് എന്ന് വെച്ചാ കഠിന സുഹൃത്ത്. അദ്ദേഹം ക്ഷണിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അതെ, അത് നിങ്ങൾ ഇൻസൾട്ട് ചെയ്യരുത്, മനസ്സിലായോ?
3: ഓ ശരി ശരി
2: മിസ്റ്റർ. നോക്ക്, ഒരൊഴിച്ചു കൊടുപ്പുകാരനെ ഇത്ര അഹങ്കാരം പാടില്ല. ഓക്കെ, നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കും, ക്ഷമിച്ചിരിക്കും. ഞാൻ എവിടെ പോയിരിക്കും? അവിടെ എനിക്ക് വേണ്ടത് നിങ്ങൾ അവിടെ സർവ് ചെയ്തു. മനസ്സിലായല്ലോ.
3: അയ്യോ സാർ, അങ്ങോട്ട് പോകല്ലേ? രാമകൃഷ്ണ സാറ് ആ ടി വിക്കാർക്ക് ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണ്.

0: അതെയോ?
1: നടക്കട്ടെ നടക്കട്ടെ.
2: മലയാളം നേരാമ്പണ്ണം എഴുതാനും വായിക്കാനും അറിയാത്ത ഈ രാമകൃഷ്ണൻ എങ്ങനെയാണോ പുസ്തകം എഴുതുന്നത്?
3: അതെന്താ, എഴുതാനും വായിക്കാനും ഒരാൾക്ക് പഠിച്ചൂടെ?
2: രാമകൃഷ്ണൻ എടോ, 10-ാം ക്ലാസ് പരീക്ഷയില് ഞാൻ കാണിച്ചു കൊടുത്തിട്ട് നോക്കി എഴുതി അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ. അവനിപ്പോ ലോക പ്രശസ്ത വ്യവസായി, എഴുത്തുകാര.
3: നീ എനക്ക് അസൂയ, നിന്റെ അസൂയക്കും നിന്റെ കഷണ്ടിക്കും മരുന്നില്ലടോ.
2: ഓ വേണ്ടായേ, എനിക്കുറപ്പാ അവനീ ആത്മകഥ വേറാരോ എഴുതി കൊടുത്തതാ.
3: അപ്പോ അവന് കിട്ടി ഇത്രയും അവാർഡുകളോ?
2: കാശുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ അവാർഡിനാണോ പഞ്ഞം? നീ ഒന്നുകൂടെ വഴിക്ക്.
0: എക്സ്ക്യൂസ് മീ, ചങ്ങാതിമാരെ, ദേഷ്യം തോന്നിയ ഒരു കാര്യം പറയട്ടെ.
3: നിങ്ങൾ ആരാ? എന്താ
0: ഒരുവന്റെ ഓസ്റ്റില് വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അവരെ തന്നെ കുറ്റം പറയും.
4: ഹലോ ഹലോ സർ, കൺഗ്രാചുലേഷൻസ്, എന്റെ ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ.
0: നുരയുന്ന ചില്ലുപാത്രങ്ങൾ, നേർത്ത നനവുള്ള യാത്ര, നേർത്ത സംഗീതം, വർണ്ണ വിളക്കുകളുടെ പുഞ്ചി, കാന്താരസ്ഥലീ പോരുമിന്നിവനുഹ സ്വലോകമാണോ മരി.

0: சார் சார் போன் எடுங்க சார்.
1: போனோ எவ்வளோ என்ன போன்
0: இந்தா இந்தா புடி சார். எவ்வளவு நேரமாய் அது அழுதுட்டே இருக்கு.
1: ஹலோ ஆரா
2: மிஸ்டர் ஆனந்தபோஸ்.
1: எஸ் அதே ஆனந்தபோஸ் ரைட்டர். നിങ്ങളാരാ?
2: എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണല്ലോ.
1: മേഡം ആരാണെന്ന് പറഞ്ഞില്ല, അതിനുശേഷം ഡീല് സംസാരിക്കുന്നതിന്റെ ഭംഗി.
2: എനിക്കൊരു ആത്മകഥ വേണം.
1: ആത്മകഥയോ?
2: അല്ല, ഒരു ആത്മകഥ എഴുതി തരണം. സമ്മതാണെങ്കിൽ പറയാ, എന്റെ മാനേജർ നിങ്ങളെ വന്ന് കാണും.
1: അതിനെന്താ വേണം? പൈസ കിട്ടിയാൽ ആത്മകഥയോ ജീവചരിത്രമോ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കും.
2: പണമൊക്കെ കിട്ടും, ചിലപ്പോ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ അധികം.
1: ശരി മേഡം. മേഡം ആരാണെന്ന് പറഞ്ഞില്ല.
2: നാളെ കാലത്ത് എന്റെ മാനേജർ നിങ്ങളെ വന്ന് കാണും, അഗ്രിമെന്റ് സൈൻ ചെയ്യും, അഡ്വാൻസും തരും.
1: മേഡത്തിന്റെ പേര്? പെണ്ണുപിള്ള വെച്ചു കളഞ്ഞല്ലോ. പണച്ചാക്കാണെന്ന് തോന്നുന്നു. എന്തൊരു ഹുങ്ക്, മര്യാദയും വളരെ കുറവ്. ആർക്കാവും ആത്മകഥ? അവർക്ക് തന്നെയാവുമോ അതോ? എന്തായാലും ഡിമാൻഡിൽ ഇത്തിരി കടുപ്പിക്കണം. വരട്ടെ.
0: അയ്യാ, ആര് വിളിച്ചേ?
1: അതെ, അതൊരു പെണ്ണുപിള്ള.
0: നിങ്ങൾ അവരുടെ കഥ എഴുതുമോ?
1: തീരുമാനിച്ചിട്ടൊന്നുമില്ല.
0: അതിനെ അണ പെണ്ണുങ്ങളുടെ കഥ എഴുതിയിട്ടുണ്ട.
1: ഏഴാമത്തെ ആത്മകഥയുടെ കേട്ടെഴുത്തിന് ഒരാൾ വിളിച്ചപ്പോഴേ തീരുമാനിച്ചതായിരുന്നു. ഇത്തവണ ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കണം. സർഗാത്മകത വിറ്റ പണമാക്കുന്ന ഒരു എഴുത്തുകാരനാണെങ്കിലും സ്വന്തം കഴിവിൽ ആത്മവിശ്വാസമുള്ളവൻ കൂടിയാണ് ഞാൻ. നന്നായി കഥ എഴുതാനും നോവൽ എഴുതാനും കഴിവുണ്ടായിട്ടും ഈ പത്രാധിപന്മാരോ പ്രസാധകരോ അവാർഡ് കമ്മിറ്റികളോ ഒരു തരത്തിലും പരിഗണിക്കുന്നില്ലെന്ന് വന്നപ്പോഴാണ് കളമാറ്റി ചവിട്ടാമെന്ന് ഞാൻ തീരുമാനിച്ചത്. പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇപ്പോ നല്ല സാഹിത്യം കൊണ്ടൊന്നും രക്ഷയില്ലെന്നേ. പല പല കച്ചവടക്കാരുടെയും ഗ്രൂപ്പുകളുടെയും കയ്യിലാണത്. യഥാർത്ഥ സർഗാത്മകത കൊണ്ടൊന്നും ഒരുവന് പിടിച്ചു നിൽക്കാനാവില്ല. ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ എന്നെ വേണ്ടു വിധം പരിഗണിക്കാത്ത ഇവന്മാർക്കൊക്കെ ഒരു പണി കൊടുക്കാമെന്ന് കുറെ കാലം വിചാരിച്ച നടന്നത്. അത്തരം ഒരു പ്രതികാര മനോഭാവത്തിൽ നിന്നാണ് കേട്ടെഴുത്തു എന്ന ആശയത്തിൽ ഞാൻ എത്തിച്ചേർന്നത്. കാശുള്ള പലയവന്മാർക്കും എഴുത്തും വായനയും സാഹിത്യവും ഇല്ലെന്നേ. എന്ത് ചെലവാക്കിയിട്ടാണേലും അവർക്ക് പ്രശസ്തി വേണം. ഇത്തവണ ഒരു സ്ത്രീയാണ്, ഒരു പെണ്ണിന്റെ ആത്മകഥ ഞാൻ ആദ്യമായി എഴുതാൻ പോകുകയാണ്. ഒരു സ്ത്രീയുടെ ആന്തരിക ലോകം എനിക്കത്ര പരിചയമുള്ളതൊന്നുമല്ല.

0: എങ്കിലും ഒരു ശ്രമം. ഞാൻ എഴുതുന്ന ഏഴാമത് ആത്മകഥ.
1: അണ്ണാ, വെളിയിൽ ആരോ ഒരു ബെൻസുകാരൻ വന്നിരിക്കേ. ഒരാളെ കയ്യില് ബാഗും തൂക്കി ഇങ്ങ വരുന്നുണ്ട്. ബെൻസുകാരുടെ കുങ്ങളെ കാണാൻ ഈ കുടുസു മുറിയിൽ ആരണ്ണാ?
0: എടാ ബാലുവേ, നീ നോക്കിക്കോടാ, ഇനി ഈ ബോസിനെ കാണാൻ ആളുകൾ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വരും.
1: നിജമാ വാ.
0: ആ നിജം. വേണ്ട, നീ തുറക്കണ്ട, ഞാൻ തുറന്നോളാം. നീ അകത്ത് പോടാ. പിന്നെ ഞാൻ വിളിച്ച പറഞ്ഞെങ്കിൽ മാത്രം ചായ കൊണ്ടുവന്നാ മതി. മനസ്സിലായല്ലോ? പോ പോ പോ പോ പോ.
2: ഗുഡ് മോർണിംഗ്.
0: വെരി വെരി ഗുഡ് മോർണിംഗ്
2: സർ. ഞാൻ ജയപാലൻ നായർ, മാഡത്തിന്റെ മാനേജർ. മാഡം കഴിഞ്ഞ ദിവസം നിങ്ങളെ വിളിച്ചിരുന്നല്ലോ.
0: ഓ, വിളിച്ചിരുന്നു.
2: ഓ, ആ ഫാനൊന്നും ഇട്ടിരുന്നെങ്കിൽ എന്തൊരു ചൂട്.
0: അതിനെന്താ
2: സർ, ഇരിക്കാലോ?
0: സോറി, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഇരിക്കൂ. ചായയോ കാപ്പിയോ അതോ?
2: ഓ വേണ്ട, താങ്ക്സ്.
0: സത്യം പറയാം, നിങ്ങളുടെ മേഡം ആരാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. അവിടെ ആവശ്യവും വ്യക്തമായില്ല. താങ്കൾ വന്ന കാര്യമായി കൃത്യമായും വ്യക്തമായും പറയണം.
2: അത് മാഡത്തിന് അവരുടെ ജീവിതകഥ എഴുതിയാൽ കൊള്ളാമെന്നുണ്ട്. അവർക്ക് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടേ. മാഡം നല്ല വായനയൊക്കെയുള്ള കൂട്ടത്തിലാണ്. മലയാളം അതത്ര വഴങ്ങാത്തത് കൊണ്ടാണ് അവർ മറ്റൊരാളെ തേടുന്നത്. മലയാളത്തിൽ എഴുതി കൊടുത്താൽ അത് ഇംഗ്ലീഷിലാക്കി കൊടുക്കാനൊക്കെ നേരത്തെ ആളുകൾ റെഡിയാണ്. പബ്ലിഷറും റെഡിയാണ്.
0: ഓഹോ.
2: ആ, നിങ്ങൾ കഥ എഴുതി കൊടുത്ത ഒരാളുടെ മാനേജരാണ് രഹസ്യമായി നിങ്ങളെ കുറിച്ച് മാഡത്തോട് പറഞ്ഞിട്ടുള്ളത്. അയാളെ തന്നെയാണ് നിങ്ങളുടെ നമ്പറ്. അല്ല, ഒരു കഥ എഴുതി കൊടുക്കാൻ എന്തൊക്കെയാണ് നിങ്ങളുടെ കണ്ടീഷൻസ്? എത്രയാ നിങ്ങളുടെ റേറ്റ്? മറ്റു വ്യവസ്ഥകൾ വല്ലതും? അല്ല, നിങ്ങളെന്താണ് ഇങ്ങനെ ചിരിക്കുന്നത്? ഞാൻ ചോദിച്ച രീതി ശരിയാവാത്തതുകൊണ്ടാണോ? എങ്കിൽ ക്ഷമിക്കണം കേട്ടോ, ഞങ്ങളൊക്കെ ബിസിനസ്സുകാരല്ലേ. കഥയും സാഹിത്യവും മാത്രവുമല്ല, ആദ്യമായാണ് ഞാനൊരു സാഹിത്യകാരനെ ഇത്രയും അടുത്ത് കാണുന്നത്.
0: നിങ്ങളിങ്ങനെ ഈ മീൻ വാങ്ങാൻ മാർക്കറ്റിൽ പോയ ഒരാൾ വിലവേശിച്ചത് പോലെ സംസാരിക്കുന്നത് കേട്ട് അറിയാതെ ചിരിച്ചു പോയതാ.
2: സർ, ഞാൻ ചോദിച്ച രീതി തെറ്റായി പോയെന്നാണോ? എങ്കിൽ സോറി, എനിക്ക് ഇതൊന്നും പരിചയമില്ലായിട്ടാണ്. ക്ഷമിക്കണം, ഞാൻ നിങ്ങളോട് മോശമായ എന്തെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞ ആ മേഡം.
0: അതൊന്നും സാരില്ലേ. പിന്നെ നിങ്ങളുടെ ഭാഷയിൽ ഇത് ഒരു ബിസിനസ്സാണ്. അങ്ങനത്തിനായിക്കോട്ടെ, പക്ഷേ ഒരു കാര്യമുണ്ട്. ഏത് ബിസിനസ് ആയാലും തുടങ്ങുമ്പോ അതിന് ചില രീതികളൊക്കെ ഉണ്ടല്ലോ. അതായത് തുടങ്ങാൻ പോകുന്നതിനെ കുറിച്ച് സാമാന്യമായ അറിവ്. ആരാരോ ഒരു ബിസിനസ് ഏർപ്പെടുന്നു, എന്ത്, എപ്പോൾ, എങ്ങനെ എന്നൊക്കെ.
2: ശരിയാണ്, വളരെ ശരിയാണ്. നിങ്ങളിത് എഴുതി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും മാഡം നിങ്ങളോട് സംസാരിക്കും. ആദ്യം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നാണ് അറിയേണ്ടത്.
0: ഇതൊരു പറമ്പ് കിടക്കുന്ന പണിയല്ല സർ, ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണ്. തോന്നുമ്പോൾ തോന്നുന്ന സമയത്ത് ചെയ്യാവുന്ന ഒന്നല്ല. ധ്യാനവും മനനവും പഠനവും ഒക്കെ വേണം. ആദ്യം ആളാരെന്ന് അറിയണം, പിന്നെ അവരുടെ കഥ കേൾക്കണം. എനിക്ക് സാധിക്കുന്നതാണോ എന്ന് ബോധ്യപ്പെടണം. സംഭവങ്ങളെ ചിട്ടയോടെ അടുക്കി ഒതുക്കി വെക്കണം. സ്ഥലം, കാലം, സന്ദർഭം, പേരുകൾ, ബന്ധം ഇവയോരോന്നു. പിന്നെ ആവശ്യമായ ചിത്രങ്ങൾ, അതിനെ പ്രസിദ്ധീകരണ സമയത്ത് കിട്ടിയാലും മതി.
2: ഓ,
0: ഇവയൊക്കെ ശേഖരിക്കണം. കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഭാഗങ്ങൾ, അതായത് വിവാദത്തിനും സംഘർഷത്തിനും ഇടയിലുള്ള സന്ദർഭങ്ങൾ. പിന്നെ കോടതി കയറുന്ന വിഷയങ്ങൾ പോലും കണ്ടേക്കാം. അതിനുള്ള കൗണ്ടർ പോയിന്റുകൾ പോലും നമ്മുടെ കഥയിൽ ഉണ്ടാകണം.
2: ഒരു മിനിറ്റ്. ആ, യെസ് യെസ് മാഡം. അതെ മാഡം. ഇല്ല മാഡം. ശരി ശരി ശരി മാഡം, പറയാം മാഡം. അതെ, മാഡമാണ്.

0: മാഡം കാറിൽ ഇരിക്കുന്നുണ്ട്, നിങ്ങളോടൊന്ന് അവിടെ വരെ ചെല്ലാൻ പറ്റുമെന്ന് ചോദിച്ചു.
1: ഓ, അപ്പോ മാഡം കാറിലുണ്ടായിരുന്നു അല്ലേ? ശരി ശരി, മാഡത്തോട് സംസാരിച്ചറിയാം. അല്ല, മാഡത്തിന് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് അങ്ങോട്ട് ചെന്ന് കാണുകയുമാവാം. എന്തായാലും നിങ്ങളുടെ മാഡത്തിന്റെ മുഖദർശനം സാധിക്കുമല്ലോ. എങ്കിൽ പോവാം അല്ലേ?
0: ഓ, ആ മാഡം ഡോറിന്റെ ഗ്ലാസ് ഒന്ന്.
2: ലബനൻ സുന്ദരി പോലിരിക്കുന്ന ഇവരായി മാസ്ക് വെച്ചിരിക്കുന്നതിനാൽ മുഖം പൂർണ്ണമല്ല. ഇതൊരു കഥയോ തിരക്കഥയോ അല്ല, ഒരു പൂർണ്ണ സിനിമ തന്നെ.
3: ഗുഡ് മോർണിംഗ് മിസ്റ്റർ ആനന്ദ ബോസ്.
1: ഗുഡ് മോർണിംഗ് മാഡം.
3: അങ്ങനെ നിങ്ങളുടെ പേര് അതോ പെണ്ണിമാണോ?
1: മാഡം പറഞ്ഞത് രണ്ടുമുണ്ട്. ആനന്ദ് രാജു എന്നാണ് റിയൽ നെയിം. ആനന്ദ് ബോസ് തൂലികാണാവോ?
3: ഓ,
1: മാഡത്തെ എവിടെയോ കണ്ട നല്ല പരിചയം. പക്ഷേ മുഖത്തെ മറക്കുന്ന ആ മാസ്ക്, അത് ആളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്.
3: ഓ, അതിനെന്താ? ഈ മാസ്ക് ഞാൻ മാറ്റിയേക്കാം പോലെ.
1: മാഡം, നിങ്ങൾ, അയ്യോ, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ലല്ലോ.
3: ഞാൻ അപർണ വൈശാഖി. നിങ്ങൾക്ക് അറിയാതിരിക്കാൻ സാധ്യതയില്ല, അത്രമേൽ ഈ സമൂഹവും മാധ്യമവും ഒക്കെ കൊണ്ടാടിയിട്ടുള്ള ഒരാളെ. ആ, അതുകൊണ്ട് വിഷയത്തിലേക്ക് വരാം. എനിക്കൊരു ആത്മകഥ വേണം, നല്ല എരിവും പുളിയും മസാലയൊക്കെ ആയിട്ട്. പറ്റുമോ? നിങ്ങൾക്കത് സാധിക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ ഉറപ്പ് തരണം ഇപ്പം തന്നെ. എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സമ്മതമാണെങ്കിൽ നാളെ കാലത്ത് 10 മണിക്ക് സ്ഥലം എൻ്റെ മാനേജർ പറഞ്ഞുതരും. ഒരു മാസം കൊണ്ട് മുഴുവൻ വർക്കും തീർക്കണം. തുകയുടെ കാര്യം നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ഒരു പ്രത്യേക കാര്യം, റെക്കോർഡിംഗ് ഫെസിലിറ്റീസ് ഒന്നും ഉപയോഗിക്കരുത്. ആവശ്യമുള്ള കാര്യങ്ങൾ കുറിച്ചെടുക്കാം. ഇത് മറ്റൊരാളെ കൊണ്ട് എഴുതിപ്പിച്ചതാണെന്നതിന് ഒരു തെളിവും പാടില്ല.
1: നിങ്ങളെ പോലെ ആത്മകഥ എന്ന് പറയുമ്പോ ഇവിടെ ഭൂകമ്പം തന്നെ നടക്കുമല്ലോ. ഒരുപക്ഷെ മന്ത്രിസഭ വരെ വീണെന്ന് വരും. ഞാൻ വല്ലാത്തൊരു ത്രില്ലിലാണ് മാഡം. ഉറപ്പായി ഞാൻ എഴുതും. അതിന്റെ മാസ്റ്റർ പീസ് വർക്കായിരിക്കുകയും ചെയ്യും.
3: ശരി, എന്നാ നാളെ കാണാം. നിങ്ങളെ കൂട്ടാൻ രാവിലെ ഒരു വണ്ടി വരും. നിങ്ങൾ ഒരുങ്ങി നിന്നോളൂ. ബൈ
1: ബൈ.

0: മാതൃക തിടപ്പിലെ. യാ, എന്നെ കാണാൻ വന്നില്ലേ? ആ അപർണ വൈശാഖി.
1: ഓ,
0: നാളെ ഞാൻ അവിടെ ആത്മകഥ എഴുതാൻ പോവുക. അപർണ വൈശാഖി എന്ന് ഞാൻ വിളിക്കില്ല, ചുരുക്കി ചുരുക്കി ഞാൻ അവരെ അപു എന്ന് വിളിക്കാം. എങ്ങനെയുണ്ടടാ? മുല്ലപ്പൂ മണക്കുന്ന ഈ പാതിരാവിൽ ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടടാ.
1: ഞാൻ ആ ഫോൺ നേരത്തെ ഓഫാക്കി വെച്ചു സാർ. കള്ള് കുടിച്ച് രാത്രി ആരെയും ഫോൺ ചെയ്യക്കൂടാതെ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ.
0: നീ എവിടെ കേർട്ടേക്കറോ?
1: കേർട്ടേക്കർ എന്ന് വെച്ചാൽ എന്നാ അർത്ഥം?
0: സംരക്ഷകൻ. എന്താ, നീ എന്റെ അപ്പനാവുമാവുണ്ടോ? നീ പോയി കുറച്ച് വെള്ളം കൊണ്ടോ.
1: മതി, ഇന്ന് കുടിച്ചത് പോതു, എനിക്ക് തൂക്കം വരരുത്.
0: ഓ, എന്നാ നീ പോയി തൂങ്ങ്, തൂങ്ങടാ. ഞാൻ ഈ നിലാവത്ത് അവരെ തന്നെ സ്വപ്നം കണ്ട് കുറെ നേരം കൂടി വിളിക്കട്ടെ. അപർണ വൈശാഖി അപ്പു. ഇത് പ്രണയത്തിൻ വിഷദം ശരമേറ്റ വിശുദ്ധ രാത്രി, വനമുല്ലതൻ മാതൃഗന്ധം കാറ്റിൽ അലിയും രാത്രി, കൈയിലകളിൽ മഞ്ഞുതേറി കടുംതുളിതൻ ചടുലതാളത്തിലുറഞ്ഞ് നിഴലും നിലാവും നൃത്തമാടുന്ന രാത്രി, ഉന്മാതിൽ ഉറങ്ങാതിരിക്കുന്ന രാത്രി. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഒരുങ്ങിക്കോട്ടെ. ഞാനല്പം സുന്ദരനാവുന്നതിൽ വിരോധമില്ലല്ലോ.
2: എന്ത് വിരോധം?
0: പിന്നെ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ കൂടി എടുക്കാം. ഒന്ന് വിദേശ വ്യവസായയുടെ ആത്മകഥ തന്നെ ആവട്ടെ, അതിന് ഇംഗ്ലീഷ് കോപ്പിയോ എടുക്കാം. വേറെ ഒന്ന് രണ്ടെണ്ണം മാഡം വായിച്ചു നോക്കട്ടെ. കഥ പറഞ്ഞ് തരേണ്ട രീതി അവർക്ക് പിടികിട്ടും. എന്റെ എഴുത്ത് രീതി മനസ്സിലാക്കിക്കോളൂ. കരയിപ്പിക്കേണ്ടിടത്ത് കരയിപ്പിക്കാനും, ചിരിപ്പിക്കേണ്ടിടത്ത് ചിരിപ്പിക്കാനും, രസിപ്പിക്കേണ്ടിടത്ത് രസിപ്പിക്കുവാനുള്ള എന്റെ സഹകശേഷിയെ കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടാവട്ടെ. എന്നാ
2: പറഞ്ഞേ
0: താനേ അടങ്ങോളൂ. പിന്നെ ഗോളി ഇറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് രണ്ട് പലകൾ കളിക്കിയിട്ടുണ്ട്. സൂക്ഷിച്ചു സൂക്ഷിച്ചു. ഓക്കെ.

0: അവരെന്നാ വൈശാൽ. പലവട്ടം കണ്ട തുണ്ടുപടത്തിൽ ഉറക്കം കെടുത്തുന്ന മതാലസ നായിക മാത്രമാണോ അവർ? ഒരാത്മകഥ എഴുതുന്നു എന്ന് പറയുമ്പോൾ ഞെട്ടിത്തെറിച്ചു പോകുന്നവർ നിലയിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? രാഷ്ട്രീയ പ്രമുഖർ, ബിസിനസ് ടൈക്കൂൺസ്, സിനിമാ നടന്മാർ, പൗരപ്രമുഖർ. ഈ സർപ്പസുന്ദരിയുടെ ഓരോ വാക്കിനും ഓരോ നിഴലക്കത്തിനും കോടികളുടെ മൂല്യമാണുള്ളത്. ജനങ്ങളും മാധ്യമങ്ങളും വേർപ്പടക്കി ജീവവട്ടം പിടിച്ചിരിക്കുകയാണ്. നോക്കിക്കോ, ഇത് വെച്ച് ഞാൻ ഒരു കരക്ക് കരക്കും. ചിലപ്പോ എഴുത്തുകാരനല്ലേ അയാൾ? ഒരു ഭാവന ചെയ്യുക, സ്വപ്ന സഞ്ചാരി. ചിലപ്പോ അയാൾ ചിരിക്കും, കരയും, ആക്രോശിച്ചെന്നും വരും. അത് നിങ്ങൾ കാര്യാക്കണ. അല്ല,
1: ഇവരെത്തി
0: ഇതെന്തിനാണ് ഇത്ര തോക്കും പിടിച്ച് ഈ പാവകൾ? ഇവിടെ വല്ല യുദ്ധമോ മറ്റോ നടക്കുന്നുണ്ടോ?
1: അതൊക്കെ മേളത്തിന്റെ സെക്യൂരിറ്റിക്കുള്ളതാണ്. ഓരോ ചലനവും വീക്ഷിച്ചുകൊണ്ട് ഇവിടെ ഒരുപാട് കണ്ണുകളുണ്ട്.
0: അപ്പോ നിങ്ങളുടെ മേളം അത്രയും വലിയ വി ഐ പി ആണ് എന്ന അർത്ഥം.
1: വി ഐ പി? അപ്പൊ
0: ആയിക്കോട്ടെ.

0: അല്ല ഇവിടെ ആരാണ് ഡാൻസ്?
1: നമ്മുടെ മാഡത്തിന് ഓ 11 മണി വരെയാണ് പ്രാക്ടീസ്, ഇപ്പൊ കഴിഞ്ഞു. അതുവരെ നിങ്ങളെ ലൈബ്രറിയിൽ ഇരുന്നു.
0: എന്തൊരു വലിയ ലൈബ്രറി, എത്ര എത്ര പുസ്തകങ്ങൾ! ഈ പുസ്തകങ്ങളൊക്കെ ഇവിടെ വായിക്കുമോ? ഒരു പക്ഷെ അലങ്കാരത്തിൽ വെച്ചതാവും. പുസ്തകം പോലും അലങ്കാര വസ്തുവായ കാലമല്ലേ. ഇതേതാ പുസ്തകം? സ്പേസ് വിത്തിൻ ദ ഹേർട്ട്, ഹൃദയത്തിനുള്ളിൽ ഇടം. ഓബ്രി മേനോട് ആത്മകഥ. അപ്പോ മേഡ നല്ല വായനക്കാരിയാണെന്ന് ഉറപ്പായി. ആടക്കാരിയാണ്, അഭിനയമുണ്ട്. അപ്പോ പല താലത്തിൽ പല കോണുകളിൽ നിന്ന് തുറക്കേണ്ട ഒരു ജീവിതമാണ് ചുരുക്കം. വരട്ടെ നോക്കാം.
2: ഗുഡ് മോർണിംഗ് മേഡം.
3: ഗുഡ് മോർണിംഗ്. നിങ്ങൾ എത്തിയിട്ട് അധിക നേരമായിട്ടല്ലോ.
0: ഇല്ല,
3: ഞാനിപ്പം ഡാൻസ് പ്രാക്ടീസിലായിരുന്നു. ഇരിക്കൂ, നമുക്കൊരു ചായ ആയാലോ? ജയപാലൻ നായർ.
0: മേഡം നല്ലൊരു വായനക്കാരിയാണല്ലേ, എത്ര പുസ്തകങ്ങളാണ് ലൈബ്രറി?
3: ഓ വായിക്കും, പക്ഷെ മലയാളം ബുദ്ധിമുട്ടാണ് കേട്ടോ, എഴുതാൻ പ്രത്യേകിച്ചു.
0: ഓ,
3: ഇംഗ്ലീഷും ഹിന്ദിയാണ് പ്രിയം. ആ ജയപാലൻ നായർ, ചായ എന്റെ മുറിയിലേക്ക് കൊണ്ടുവരാൻ പറയൂ. പിന്നെ ഉച്ചവരെ മറ്റു വിസിറ്റേഴ്സ് ഒന്നും വേണ്ട കേട്ടോ. മിസ്റ്റർ ആനന്ദ് ബോസ് എന്റെ കൂടെ വരൂ.
0: ഓ സത്യം പറയാലോ, ഇവർ ഇങ്ങനെ അടിമുടി ഗൗണും ഇട്ട് മൂടിപ്പതിന് വരും എന്നല്ല ഞാൻ കരുതിയത്. വളരെ സെക്സിയായി വന്ന് ഒരു ഡ്രിങ്ക് ഷെയർ ചെയ്യാൻ എന്നെ ക്ഷണിക്കുമെന്ന ഞാൻ വിചാരിച്ചത്. ആ മധ്യരാത്രിയിൽ അവരുടെ കളർഫുള്ളായ ജീവിതകഥ അങ്ങനെ അങ്ങനെ പറഞ്ഞു തരും. അയരും അതങ്ങനെയാണ്, നമ്മുടെ ഭാവനകളെ തകർത്തെറിഞ്ഞ് അതിഭാവനകൾ അവിടെ കയറി വരും. ഇതിപ്പോ ഡ്രിങ്ക്സിന് പകരം ചായ കുടിക്കാനാണ് ക്ഷണിച്ചിരിക്കുന്നത്. ചായയെങ്കിൽ ചായ.
3: എന്താണ് അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വരൂ, ഈ ചായ എടുക്കൂ. നിങ്ങളുമായി ഒരു മാനസിക ഐക്യം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ എനിക്ക് എന്റെ കഥ പറയാൻ പറ്റൂ കേട്ടോ. ആദ്യം നമുക്ക് ചായ കുടിക്കാം, അതിനിടയിൽ നിങ്ങൾ നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയൂ.
0: എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല മേഡം. സത്യം പറഞ്ഞാൽ പറഞ്ഞും കേട്ടു പറഞ്ഞ നിങ്ങൾ മാത്രമല്ല നിങ്ങളെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ പറഞ്ഞല്ലോ, മേഡത്തിന്റെ കഥ കേൾക്കാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്.
3: ഓ താങ്ക്സ്.
0: പ്രതിഭയ്ക്ക് വിഷയമാണ് കേട്ടോ മേഡം. ഇതേ ഗവർണറോടൊപ്പം ഉള്ള ചിത്രം, ഇതേതോ ബിരുദദാന ചടങ്ങിന്റെ ആണെന്ന് തോന്നുന്നല്ലോ.
3: യെസ് യെസ്, എനിക്ക് 3 ഡോക്ടറേറ്റുകൾ ഉണ്ട് കേട്ടോ.
0: ഓ,
3: സയൻസ് ആണ് എന്റെ ഇഷ്ട വിഷയം, പ്രത്യേകിച്ച് ഫിസിക്സ്. യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ കൂടിയാണ്. എനർജി കൺസംപ്ഷനിലായിരുന്നു എന്റെ റിസർച്ച് ഒക്കെ. മലയാളത്തിൽ എന്താ അതിന് പറയാ, ഊർജ
0: ഊർജ.
3: അതെ,
0: ഇത് മേഡത്തെ
3: അദർ എനർജി സോഴ്സ് എന്ന വിഷയത്തിലെ പ്രബന്ധാവതരണം കഴിഞ്ഞ് ഗവർണറോടൊപ്പം എടുത്ത ഫോട്ടോ ആണത്. മറ്റേത് മിനിസ്റ്റർ ഒത്തിട്ട്. ഊർജ പ്രതിസന്ധിയിൽ നിന്നും ഈ ലോകത്തെ രക്ഷപ്പെടുത്താനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിയതാ, പെട്ടുപോയി. ഒപ്പം നിൽക്കാന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചവരൊക്കെ വെടിപ്പായി തന്നെ പറ്റിച്ചു. ഈ ലോകത്തെ മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നവരാണ്. ഞാനും വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടതാണ്, പക്ഷെ വീണുപോയി. വീഴ്ത്തിയതാണെന്ന് പറയുന്നതായിരിക്കും ശരി, വലിയ വലിയ ഉയരങ്ങൾ നിൽക്കുമ്പോഴാ നമ്മൾ വീഴാനുള്ള സാധ്യത കൂടുതൽ. അത് ഇടയ്ക്കെപ്പോഴോ മറന്നുപോയി. പിന്നെ ഒരു സ്ത്രീ എന്നുള്ള പരിമിതി ഉണ്ടായിരുന്നു. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഊർജത്തെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ലെന്ന്. പക്ഷെ രൂപമാറ്റം നടത്താം. ഞാനിപ്പോ രൂപമാറ്റം വന്ന ഒരു ഊർജമാണ്, ട്രാൻസ്ഫോംഡ് എനർജി.
0: നല്ല ആശയം, രൂപമാറ്റം വന്ന ഊർജം. ഗുഡ് ഐഡിയ. ഇത് പൊളിക്കും.

0: മിസ്റ്റർ ആനന്ദബോസ്.
1: ആ അല്ല, എവിടെ നിങ്ങളുടെ മേഡം? എത്ര നേരമായി ഞാൻ ഇരിപ്പ് തുടങ്ങിയിട്ട്, എനിക്ക് ബോറടിക്കാൻ തുടങ്ങിയിട്ടോ? അല്ലേ തന്നെ, ഇത്തിരി നേരം പോലും ആരോട് മിണ്ടിയും പറയുകയും ചെയ്യാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾ മേഡത്തെ വിളിക്കൂ. അല്ലെങ്കിൽ ഒരു കാര്യം, നിങ്ങൾ എന്റെ അടുത്ത് വന്നിരിക്കും, നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാം.
0: സോറി സർ, അതിൽ മേഡം ഫോണിൽ കാര്യമായി ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് നാളെ വരാൻ പറഞ്ഞിരിക്കുന്നു.
1: ഓ, അങ്ങനെയാണോ?
0: അല്ല, ഉച്ചഭക്ഷണം കഴിഞ്ഞ് പോയാൽ മതി.
1: വണ്ടി റെഡിയാണോ? വണ്ടി റെഡിയാണോ?
0: വണ്ടി ഇപ്പോഴെത്തു.
1: നിങ്ങളുടെ പേരെന്താ പറയുക?
0: ജയപാലൻ നായർ.
1: കേട്ടല്ലോ മിസ്റ്റർ ജയപാലൻ നായർ, പ്രതിഫല കാര്യത്തില് ഈ ആനന്ദബോസ് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അന്നേരം മേഡത്തോട് ഞാൻ ഡെക്കറേഷൻ ഇവിടെ പറഞ്ഞേ ഉള്ളൂ, പ്രതിഫലം ഒക്കെ കൃത്യമായിരിക്കണം.
0: പിന്നെ ഇവിടേക്കാണ് വന്നതെന്ന് തെൽക്കാരും പുറത്താരും അറിയരുത്. രഹസ്യങ്ങളെ സൂക്ഷിക്കാൻ നിങ്ങളും ബാധ്യസ്ഥനാണ്. അത് ഓർമ്മ വേണമോ?

0: കാശും അധികാരവും ഒന്നും ഇല്ലാത്തവൻ, വിലകെട്ട ഒരു ജന്തു തന്നെ. അവന് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും തട്ടിക്കളിക്കണം. അടിക്കളിക്കേടാ കുഞ്ഞുരാമ, ചാടിക്കളിക്കേടാ കുഞ്ഞുരാമ. ഞാനെ ഒരു കുഞ്ഞുരാമൻ കളിക്ക് പുറപ്പെടുക. കാശിനു വേണ്ടി മാത്രം കളിക്കുന്നൊരു കളി. മാനം കെട്ടും പണം നേടിയാൽ പോയ മാനം പണം കൊണ്ടു തരുന്നത് കേട്ടിട്ടില്ലേ?
1: അപ്പോ ഞാനെവിടെയാ പറഞ്ഞു നിർത്തിയത്?
0: മഴ പെയ്തുകൊണ്ടിരുന്ന ഒരു ദിവസം.
1: ആ നിർത്താതെ മഴ പെയ്തുകൊണ്ടിരുന്ന ഒരു രാത്രി ആരുമറിയാതെ ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു. സത്യം, എന്തൊക്കെയോ വൈകല്യങ്ങളോടെ ജനിച്ചു വീണ ഒരു കുഞ്ഞിന്റെ അമ്മയായി ഞാനെന്ന്. ഹോസ്പിറ്റലിൽ കുഞ്ഞിന്റെ അച്ഛന്റെ പേരെഴുതാനുള്ള കോളത്തിൽ ഞാൻ എക്സ്

0: എന്ന് മാത്രം ചേർത്തു.
1: അതെന്തിനി?
0: അതിൽ എഴുതാൻ എനിക്ക് ഏതെങ്കിലും ഒരു പേര് മാത്രം പോരായിരുന്നു. ആ പേര് ആരുടേതാണെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. അതായിരുന്നു സത്യം. അത് തന്നെയായിരുന്നു സത്യം. ആശുപത്രിയിലെ രഹസ്യമുറിയിൽ എന്നോട് പറ്റിച്ചേർന്ന് കിടന്ന ആ കുഞ്ഞ് വികൃതമായി കരയുമ്പോ അതിന്റെ ജീവിതത്തെ നോക്കി കൊഞ്ഞിനും കുത്തുകയാണെന്ന് എനിക്ക് തോന്നി. എന്റെ ചെയ്തികൾക്ക് ദൈവം എനിക്കായി മാറ്റിവെച്ച വലിയ ശിക്ഷയായിരുന്നു ആ കുഞ്ഞ്.
1: ആ കുഞ്ഞ്
0: ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു.
1: കുഞ്ഞിന്റെ അച്ഛൻ?
0: അത് സസ്പെൻസ് ആണ്.
1: എന്നുവെച്ചാൽ
0: അച്ഛന്മാർ അന്വേഷിച്ചു വരട്ടെ. അതിനാണ് ഈ നാടകം. കഥയെഴുത്ത്, ആത്മകഥയെഴുത്ത്.
1: എനിക്കിതൊക്കെ വളരെ ദുരൂഹമായി തോന്നുന്നു.
0: ആ ദുരൂഹതയെ പൊടിപ്പും തമ്മിൽ വെച്ച് പകർത്തി എഴുതാനാണ് ഞാൻ നിങ്ങളെ വാടകക്കെടുത്തിരിക്കുന്നത്.
1: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മേഡം.
0: മനസ്സിലായിക്കോളൂ. ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. പിന്നെ ഈ ആത്മകഥയുടെ ആദ്യത്തെ അധ്യായം എനിക്ക് നാളെ കിട്ടണം. ഇന്ന് ഈ ദിവസം ഇവിടെ ഇരുന്ന് നിങ്ങൾ അത് എഴുതു. അതെ മിസ്റ്റർ ആനന്ദബോസ്, ഒരു കാര്യം കൂടി പറയാം. നാളെ വൈകുന്നേരം ഞാനൊരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് ഞാൻ എന്റെ ആത്മകഥ വരാൻ പോകുന്ന വിവരം അനൗൺസ് ചെയ്യും. എന്നിട്ട് ആദ്യ അധ്യായം പ്രസിദ്ധപ്പെടുത്തും. കൊടും കാടിന്റെ ഒരു മൂലയ്ക്ക് ഞാൻ ഇങ്ങനെ തീയിടും. അതൊരു കാട്ടു തീയായി പടരാൻ ഞാൻ കാത്തിരിക്കും.

0: അവരുടെ ഇന്നലത്തെ ആ പത്രസമ്മേളനം അവർ പൊളിച്ചു. ആരുടെ? നമ്മുടെ പ്രസ് ക്ലബിന്റെ പരിസരം മുഴുവൻ പോലീസുകാരെ കൊണ്ടും മാധ്യമക്കാരുടെ വണ്ടികൾ കൊണ്ടും നിറഞ്ഞിരുന്നു. ചാനലിലും മെയിൻ ന്യൂസ് ആണ്.
1: ഓ, എക്സ്ക്ലൂസീവ് അല്ലേ? മാധ്യമ വെറുതെ ഇരിക്കുമോ?
0: അവരുടെ ആത്മകഥയുടെ ഒന്നാമത്തെ അധ്യായം വായിച്ചു ഞാൻ.
1: ആ, അത് ഫോണിലുണ്ട്. രണ്ടടിച്ചൊന്ന് കിട്ടാതിന് ശേഷം വേണം അത് വായിക്കേ.
0: ഞാനത് കിട്ടിയപ്പോഴേ വായിച്ചു. എന്തൊരു എഴുത്ത്, എന്തൊരു ഭാഷ! പുസ്തകം ഇറക്കുന്നവൻ തീർച്ചയായും ഓടിച്ചു എന്നാവും.
1: അത്ര ഗംഭീരാണോ? ആർക്കൊക്കെയോ ഉള്ള ഭീഷണിയാണ് ഈ ആത്മകഥ എന്ന് കേൾക്കുന്നുണ്ടല്ലോ. പല അമരന്മാരുടെയും പേരുകൾ പറഞ്ഞു തുടങ്ങിയിട്ടത്രേ. ചിലരുടെയൊക്കെ മുട്ടിടിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്ന് കേൾക്കുന്നു.
0: മുട്ടല്ല, അവരുടെ സർവ്വതും ഇറക്കും. അത്തരം എഴുത്തിൽ എഴുതിയിരിക്കുന്നത്
1: നമ്മുടെ രാമകൃഷ്ണന്റെ എഴുത്തിനേക്കാൾ ഗംഭീരാണെന്നാണോ ഈ പറയുന്നത്?
0: പിന്നല്ലേ, ഇത് അവര് തന്നെ എഴുതിയതാണോ എന്നാ ഇപ്പോഴത്തെ എന്റെ ഒരു സംശയം. ആ രാമകൃഷ്ണന്റെ എഴുത്തിന്റെ ഒരു ശൈലി ഇതിനുമുണ്ട്. ഇത് രണ്ടും ഒരാൾ തന്നെ എഴുതി കൊടുത്തതാണോ എന്നാണ് എന്റെ ഇപ്പോഴത്തെ ശങ്ക.
1: നിന്റെ ഒടുക്കത്തെ ഒരു സംശയമാണ്. ആരെന്ത് ചെയ്താലും സംശയം സംശയം.
0: ഒരു സംശയം കൂടിയുണ്ട്. നമ്മുടെ രാമകൃഷ്ണന് അവരുമായി എന്തൊക്കെയോ ഇടപാടുകൾ ഉണ്ടായിരുന്നില്ലേ? ഇല്ലേ? ഒരുപക്ഷെ അവരുടെ കുഞ്ഞിന്റെ തന്തമാരുടെ ലിസ്റ്റിൽ നമ്മുടെ രാമകൃഷ്ണന്റെ പേരുണ്ടായിക്കൊണ്ടിരുന്നില്ല. ഓൻ്റെ ഒരു വിദേശ വ്യവസായവും പൊങ്ങച്ചു അഹങ്കാരവും.

0: എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്?
1: ചുമ ഞാൻ നേരെ പുഴ കാണിച്ചു തരാം.
0: പുഴയോ? എതുക്ക്?
1: വെറുതെ. പുഴക്കരയിൽ ഒരു പള്ളിയുണ്ട്.
0: ഹായ്, നിറയെ തണ്ണി ഇർക്ക്, നല്ല തെളിഞ്ഞ തണ്ണി. കണ്ണാടി പോലെ ഇറക്കരുത്. ഊരിലാണേ പുഴയിൽ നിന്ന് തണ്ണി കോരി കൃഷി കൊഴിച്ചേനെ. ഈ പുഴയുടെ പേരെന്താണാ?
1: കണ്ണീർ പുഴ. ലോകത്തിലെ സങ്കടമുള്ള മനുഷ്യരുടെ കണ്ണീരെല്ലാം ചേർന്ന് പുഴയായി ഒഴി എന്നാണ് സങ്കല്പം. ചേരതിനെ സങ്കടപ്പുഴ എന്ന് വിളിക്കാറുണ്ട്. കുറച്ചു നേരം നമുക്ക് വിളിക്കാം. നീ എന്താ ഒന്നും മിണ്ടാതെ മുഖം തീർപ്പിച്ചിരിക്കുന്നത്? എന്തെങ്കിലും പറയണ?
0: എന്റെ അപ്പ, അമ്മ, തങ്കച്ചി, അവരുടെ കണ്ണീരു ഈ പുഴയിൽ ഉണ്ടാകുമോണ്ണാ?
1: ഉണ്ടാകുമോ? ഏയ്
0: ജമന്തി പോയാച്ചി.

0: കണ്ണീര് കാണാൻ വയ്യാതെ ഞാൻ ഓടിയതാ. എനിക്കിപ്പോ അവരെ ഓർമ്മ വരുന്നെന്നാ.
1: നീ നീ വിഷമിക്കാതെ, നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. വാ
0: അണ്ണാ, എന്താ ഈ പള്ളിയുടെ മതിരെ എഴുതി വെച്ചിരിക്കുന്നത്?
1: അതൊരു സുവിശേഷമാണ്. എല്ലാം നേടുന്നതിനിടയിൽ ഒരുവനെ തന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ട ആ മനുഷ്യനെ എന്തിനും കൊണ്ടു? നിനക്ക് വലുത് മനസ്സിലായോ?
0: ഇല്ല. അണനിന്ന് കഥ എഴുതാൻ പോണ്ടേ? കഥ എഴുതിയിട്ട് നല്ല കാശ് കിട്ടുന്നുണ്ടാണാ?
1: കാശ് കാശ് കിട്ടുന്നുണ്ട്.
2: എന്തായി നിങ്ങളുടെ എഴുത്ത്?
1: മാഡം പറഞ്ഞിടത്തോളം ഭാഗങ്ങൾ എഴുതി കഴിഞ്ഞു. 12 അധ്യായങ്ങൾ.
2: നിങ്ങൾ ഇരിക്കോ. ജയപാലൻ നായർ, അതിൽ കൊണ്ടുവരൂ.
3: യെസ് മാഡം. ഇതാ ഓപ്പറേറ്റർ.
2: ആ പേനിൽ നിന്ന് തരൂ.
1: മാഡം ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ.
2: അതെ, ഞാൻ അല്പം സന്തോഷത്തിൽ തന്നെയാണ്. ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ സ്മൂത്തായി നടക്കുന്നു, അതുകൊണ്ടാണ് സന്തോഷം. ഒരു കാര്യം ഇനി തുറന്നു പറയാം. കുറെ നാളുകളായി ഞാൻ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. എനിക്ക് കുറച്ചധികം പണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ കണ്ടെത്തിയ വഴിയാണ് ഈ ആത്മകഥ. ആത്മകഥയുടെ ആദ്യ അധ്യായം പുറത്തു വന്നതോടെ അതിൽ പേരുണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന പ്രമാണിമാരുടെ നിരന്തരമായ വിളികളായിരുന്നു. ഒരുതരം നിലവിളി. ഓഫറുകൾ ലക്ഷങ്ങളായും കോടികളായും ഒഴുകിയെത്തി. എന്നെ ചതിച്ച ഓരോരുത്തരോടും ഞാൻ കൃത്യമായി വിലപേശി. എനിക്ക് പണം വേണമായിരുന്നു. നിങ്ങൾക്കറിയോ, സിവിലായും ക്രിമിനലായും 47 കേസുകളാണ് എന്റെ പേരിൽ. ധനാപകരണം, ചീറ്റിംഗ്, ലൈംഗികാതിക്രമം, അങ്ങനെ അങ്ങനെ അങ്ങനെ. അതിൽ നിന്നൊക്കെ ഊരിപ്പോവാൻ എനിക്ക് പണം കിട്ടിയേ മതിയാവുമായിരുന്നുള്ളൂ. ഞാൻ ടാർഗറ്റ് ചെയ്തതിൽ കവിഞ്ഞിപ്പോ എനിക്ക് പണം കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ എന്നെ സഹായിച്ചു. പ്രിയ സുഹൃത്തെ, എനിക്ക് നിങ്ങളോട് കടപ്പാടുണ്ട്. നിങ്ങളുടെ എഴുത്തിനോട് നന്ദിയുണ്ട്. താങ്ക്സ് എ ലോട്ട്.
1: പിന്നെ ഈ ആത്മകഥ ഒരു ബെസ്റ്റ് സെല്ലർ ആയിരിക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷയും വിശ്വാസവും. ഒരുപാട് പ്രതിഫലമുണ്ടാവും. ഒരു സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയാലും മേഡം അത്ഭുതപ്പെടുന്നു.
2: ഓ, എനിക്ക് നിങ്ങളുടെ അവാർഡൊന്നും വേണ്ട, അതിലൂടെയുള്ള പ്രശസ്തിയും വേണ്ട. ഇതൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് വേണ്ടത്ര പ്രശസ്തി ഉണ്ടല്ലോ.
1: അല്ല, മേഡം ഇപ്പൊ എന്നെ വിളിപ്പിച്ചത്?
2: അത് പറയാം. ജയപാലൻ നായർ, ആ ചെക്ക് അദ്ദേഹത്തിന് കൊടുക്കൂ.
3: ശരി മേഡം.
2: എഗ്രിമെന്റ് പ്രകാരമുള്ള തുകയേക്കാൾ കുറച്ച് അധികമുണ്ട്. അത് എന്റെ ഒരു സന്തോഷത്തിന്.
1: എനിക്കൊന്നും മനസ്സിലായില്ല മേഡം.
2: അപ്പോ കഥ എഴുത്ത്, ആത്മകഥ എഴുത്ത് നമ്മൾ ഇവിടെ നിർത്തുന്നു.
1: മേഡം,
2: ആവശ്യം വരികയാണെങ്കിൽ ഞാൻ വീണ്ടും വിളിക്കാം.
1: അപ്പോ ഞാൻ ഇതുവരെ എഴുതിയത്
2: ആരെങ്കിലും കത്തിച്ചു
4: കളഞ്ഞേക്കും.
3: സർ, എവിടെയാക്കണമെന്ന് പറഞ്ഞ കാറി
4: വേണോ? ഞാൻ നടന്നു പോയിക്കോളാം.

അന്ന് ആ വൈകുന്നേരം കണ്ണീർ പുഴയുടെ കരയിലൂടെ ഞാൻ കുറേ നേരം നടന്നു, കുറേ നേരം പുഴക്കരയിലിരുന്നു. കാൽ വെള്ളത്തിലേക്ക് നീട്ടിയിട്ടപ്പോൾ പരമീനുകൾ പാഞ്ഞു വന്ന് എൻ്റെ കാലുകളെ ഒന്നു വെച്ചു. ചിലതിനെ കിളിയാക്കി തോൾസഞ്ചിയിൽ നിന്ന് ആത്മകഥ എഴുതിയ നോട്ട് പുസ്തകം എടുത്ത് അതിൻ്റെ താളുകൾ ഒന്നൊന്നായി പറിച്ചെടുത്ത് കളിവഞ്ചുകളുണ്ടാക്കി ഞാൻ ആ കണ്ണീർ പുഴയിൽ ഒഴുക്കി. കോളങ്ങളിൽ ചാഞ്ഞു ചെരിഞ്ഞു മുങ്ങിയും നിവർന്നു ഒരാത്മകഥ ഒഴുകിപ്പോകുന്നത് കാണാൻ എന്ത് രസം. ഇനി ശേഷിക്കുന്നത് മേടൊപ്പിട്ടിരുന്ന സംഖ്യ എത്രയാണെന്നറിയാത്ത

ചക്ക. അതും കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ ഒരു കീർത്തനം വന്ന് എന്നെ തോട്ടു. ഞാൻ ആ ചെക്ക് രണ്ടായി മടക്കി, പിന്നെയും മടക്കി, അതിനെയും ഒരു കളിവഞ്ചയാക്കി വെള്ളത്തിലിട്ടു. പള്ളി മതിലിലെ ചുമരെഴുത്ത് അപ്പോൾ കുറേ കൂടി വലുതും തെളിവുമുള്ളതായി എന്നിൽ ഉണർന്നാൻ തുടങ്ങി. എല്ലാം നേടുന്നതിനിടയിൽ ഒരാൾക്ക് തന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ ആ മനുഷ്യൻ

ഏഴാമത്തെ ആത്മകഥ നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ആനന്ദ ബോസ്, സന്തോഷ് കീഴാറ്റൂർ, അപർണ വൈശാഖി, പി മൈത്രി, ബാലു മാസ്റ്റർ, ആദിതേജ് കുണ്ടംകുഴി, മാനേജർ ജയപാലൻ നായർ, ബാലമുരളി ചിറക്കൽ, മധ്യശാലയിലെ അപരിചിതർ, ഒന്നാമൻ ഷജിൽ കുമാർ ചെക്കിക്കുളം, രണ്ടാമൻ ധനരാജ് മാമ്പ, സാങ്കേതിക സഹായം പി വി രമേശൻ, ഷാജു പൊന്നാരത്ത്, നിർവഹണ സഹായം കെ വി നിഷ, വിനീത സുമം, നാടകരചന കെ ടി ബാബുരാജ്, സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ നാടക ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കെ എസ് ജോർജ് പാടിയത്. നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഗാനരചന ONV കുറുപ്പ്. ഈണം നൽകിയത് ദേവരാജൻ.

നാടകം മുടിയനായ പുത്രൻ ദേവരാജൻ ഇണം നൽകി കെ സുലോചനയോടൊപ്പം പാടിയത്. രചന ഒ എൻ വി കുറുപ്പ്.

കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ONV കുറിപ്പ് രചിച്ച് ശരത് സംഗീതം നൽകിയ ഗാനങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗായകർ KS ചിത്ര ശ്രീനിവാസ്. ആദ്യം മൺവീണ തന്നെ വിരൽ തൊട്ടു ഞാൻ എന്നാരംഭിക്കുന്ന ഗാനം പാടിയത് ചിത്ര.

ഒ എൻ വി കുറിപ്പ് രചിച്ച് ശരത് സംഗീതം നൽകിയ ലളിത ഗാനങ്ങൾ ആണ് നിങ്ങൾ കേട്ടത്. ഗായകർ ചിത്ര ശ്രീനിവാസ്.

നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന വിജയൻ. 6 മണിക്ക് FM പ്രധാന വാർത്തകൾ അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, എൻ എൻ പാലൂരിന്റെ പ്രഭാതവന്ദനം എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം. ആലാപനം വി ടി മുരളി. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറി തുടരുന്നു. ഇതിൽ ശ്രീതിലകം, പെൺമയുടെ തിളക്കം, കേരളത്തിലെ ഏക വനിതാ കള്ളിച്ചെത്ത് തൊഴിലാളി കണ്ണവം പന്നിയോട് കോളനിയിലെ സി ഷീജയുടെ അതിജീവനഗാഥ. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം അനുപല്ലവി, പാടിയത് ജയചന്ദ്രൻ, ഗാനരചന കെ വിജയൻ, സംഗീതം കെ ജെ ജോയ്.

പി ഭാസ്കരന്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണം നൽകി. യേശുദാസ് പാടിയൊരു ഗാനമാണിനി ചിത്രം ഏഴു നിറങ്ങൾ.

ചിത്രം വളർത്തു മൃഗങ്ങൾ. പാടിയത് യേശുദാസ്. ഗാനരചന എം ടി വാസുദേവൻ നായർ. സംഗീതം എം ബി ശ്രീനിവാസൻ.

ചലച്ചിത്രഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റും 15 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി ആശംസകളോടെ ജയ് ഹിന്ദ്.